നമസ്കാരം, സുപ്രഭാതം. ഇത് ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5 MHz. ഇന്ന് കൊല്ലവർഷം 1201 മിതിയെട്ട്, 2026 ജൂലൈ 12 ഞായറാഴ്ച. ഇപ്പോൾ സമയം 5 മണി കഴിഞ്ഞ് 58 മിനിറ്റും 32 സെക്കൻഡും. ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോയുടെ ഇന്നത്തെ പ്രക്ഷേപണത്തിലേക്ക് ഏവർക്കും സ്വാഗതം. എല്ലാവർക്കും ശുഭദിനം ആശംസിച്ചുകൊണ്ട് ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5.

107.5 മെഗാഹെർട്സ്, മ്യൂസിക്കലി യുവേഴ്സ്. ന്യൂസ് റെയിൻബോ. നമസ്കാരം. പ്രധാന വാർത്തകൾ. തലമുറകൾക്ക് നാദവിസ്മയം പകർന്ന ഇതിഹാസ

0: ഗായിക എസ് ജാനകി അന്തരിച്ചു. ഇന്നലെ വൈകിട്ട് മൈസൂരുവിലെ അപ്പോളോ ആശുപത്രിയിലായിരുന്നു 88-കാരിയായ ജാനകിയമ്മയുടെ അന്ത്യം. എസ് ജാനകിയുടെ വിയോഗത്തിൽ ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ അനുശോചിച്ചു. അതുല്യമായ ശബ്ദം കൊണ്ടും അസാധാരണമായ വൈദഗ്ധ്യം കൊണ്ടും അനുഗ്രഹീത ഗായികയായിരുന്നു അവരെന്ന് ഉപരാഷ്ട്രപതി സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. കേന്ദ്ര കൃഷി കർഷക ക്ഷേമ മന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ ഇന്ന് ന്യൂഡൽഹിയിലെ പുസ ക്യാമ്പസിൽ പര്യാവരൺ സംരക്ഷൺ സങ്കൽപ് പരിപാടിയിൽ പങ്കെടുക്കും. രാജ്യത്തെ 17,000 വൃക്ഷ സംരക്ഷകരുമായി അദ്ദേഹം സംവദിക്കും. ലഹരിയുടെ കറുത്ത കൈകളിൽ നിന്ന് നാടിനെ രക്ഷിക്കാനുള്ള പോരാട്ടത്തിൽ വിദ്യാർത്ഥികൾ മുന്നണി പോരാളികൾ ആകണമെന്ന് മന്ത്രി രമേശ് ചെന്നിത്തല. MLA അവാർഡ് 2026 അനുമോദന പരിപാടി തൃശൂർ ചാലക്കുടിയിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനം ഈ മാസം 20 ആരംഭിക്കും. അടുത്ത മാസം 13 വരെയാണ് സമ്മേളനം. കോട്ടയം ജില്ലാ ആയുർവേദ ആശുപത്രിയെ മാതൃകാ ആശുപത്രിയാക്കി മാറ്റുന്നതിന് നടപടി സ്വീകരിക്കുമെന്ന് സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. ആശുപത്രിയിലെ ഫ്രണ്ട് ഓഫീസിന്റെയും പകർച്ചവ്യാധി പ്രതിരോധ ക്യാമ്പിന്റെയും ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. നരേന്ദ്രമോദി ഗവൺമെന്റ് ഭാരതത്തിന്റെ യശസ് ഉയർത്തിയെന്ന് BJP കോഴിക്കോട് സിറ്റി ജില്ലാ അധ്യക്ഷൻ KP പ്രകാശ് ബാബു. BJP കോഴിക്കോട് സൌത്ത് മണ്ഡല കമ്മിറ്റി സംഘടിപ്പിച്ച പണ്ഡിറ്റ് ദീൻദയാൽ ഉപാധ്യായ പ്രശിക്ഷൺ മഹാഭിയാൻ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇംഗ്ലണ്ട് സെമിയിൽ. നോർവേയെ 1-2 തോൽപ്പിച്ചാണ് ഇംഗ്ലണ്ടിന്റെ സെമി പ്രവേശം. വാർത്തകൾ കഴിഞ്ഞു, നമസ്കാരം.
1: News Rainbow.

ഗുഡ് മോർണിംഗ്. ഒരു നല്ല ദിവസത്തിലേക്കാണ് നമ്മൾ ഉണർന്നെഴുന്നേറ്റിരിക്കുന്നത്, കാലെടുത്തു വച്ചിരിക്കുന്നത് എന്ന പൂർണ്ണ വിശ്വാസത്തോടെ നമുക്ക് തുടങ്ങാം ഇന്നത്തെ ബെഡ് കോഫി ഷോ. എല്ലാവർക്കും സ്നേഹത്തോടെ സ്വാഗതം ടു ബെഡ് കോഫി വിത്ത് സുരേഷ് കാഞ്ഞിരക്കാട്ട്. ജോലി ചെയ്യുന്നത് എന്തിനാണ് എന്ന് ചോദിച്ചാൽ ജീവിക്കാൻ, പണം ഉണ്ടാക്കാൻ, വരുമാനത്തിന് എന്നൊക്കെയുള്ള മറുപടികളായിരിക്കും ജനറലി കിട്ടുക. എന്നാൽ അതിന് മാത്രമാണോ നമ്മൾ ജോലി ചെയ്യുന്നത്? ജീവിതത്തിന് ഒരു അർത്ഥമുണ്ടാക്കാൻ കൂടി വേണ്ടിയല്ലേ? ശരിക്കൊന്ന് ചിന്തിച്ചു നോക്കിയേ. അങ്ങനെ തോന്നുന്നെങ്കിൽ ചെയ്യുന്ന ജോലിയുടെ ഇനിയും ഉയർന്ന അർത്ഥതലങ്ങൾ തിരിച്ചറിയാൻ ഒരു ടെക്നിക്ക് പറഞ്ഞുതരാം. സിമ്പിളാണ്, സ്വയം ചില ചോദ്യങ്ങൾ അങ്ങ് ചോദിക്കുക. നിങ്ങൾ ജോലി ചെയ്യുന്ന കമ്പനിയുടെ പ്രോഡക്ട്സും സർവീസസും കൊണ്ട് ആർക്കെല്ലാം ഗുണമുണ്ടാകുന്നുണ്ട്? നിങ്ങളുടെ ഓരോ ദിവസത്തെയും ജോലിയിലുള്ള എഫേർട്സ് എന്തെല്ലാം വ്യത്യാസങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്? ഇങ്ങനെയുള്ള ചോദ്യങ്ങൾക്ക് സത്യസന്ധമായി ഉത്തരം പറയാൻ കഴിഞ്ഞാൽ ചെയ്യുന്ന ജോലിയും അത് പ്രത്യക്ഷമായോ പരോക്ഷമായോ ബാധിക്കുന്ന ആളുകളും തമ്മിലുള്ള ഒരു കണക്ഷൻ മനസ്സിലാക്കാൻ കഴിയും. ഉദാഹരണത്തിന്, ഒരു ടീച്ചറാണെങ്കിൽ ഓരോ ദിവസവും ക്ലാസ് റൂമിൽ കയറുമ്പോൾ ഒരു കുട്ടി മനസ്സിനെ മികച്ച രീതിയിൽ പരുവപ്പെടുത്താനുള്ള അവസരമാണ് ലഭിക്കുന്നത്. ടീച്ചറിനെ അതേ പ്രതീക്ഷയോടെ നോക്കുന്ന എത്രയോ കുട്ടികളും അവരുടെ പേരൻസും ഉണ്ടാവും. ഇനി ഇൻഷുറൻസ് മേഖലയിലെ ഒരു പ്രൊഫഷണലാണ് നിങ്ങളെങ്കിൽ എത്രയോ ആളുകളുടെ ജീവിതവും സമ്പാദ്യവും ആരോഗ്യവും പരിരക്ഷിക്കാനുള്ള വഴികളായിരിക്കും നിങ്ങൾ പറഞ്ഞു കൊടുക്കുക.

0: ഒരു കടയിലെ സെയിൽസ്മാൻ ആണെങ്കിലോ ഒരു പ്രത്യേക പ്രൊഡക്റ്റിനെ പറ്റി കസ്റ്റമറിനെ പറഞ്ഞ് മനസ്സിലാക്കി അത് അവർക്ക് എത്രമാത്രം ഉപകാരപ്പെടും, ജീവിതം എത്ര കണ്ട് കൂടുതൽ ഈസി ആയതും സന്തോഷമുള്ളതുമാകും എന്നൊക്കെ അവരെ ബോധ്യപ്പെടുത്തുമ്പോൾ അതെത്ര മനോഹരമായ ഒരു സർവീസ് ആണ് എന്നൊന്ന് ഓർത്തു നോക്കൂ. ഇങ്ങനെ നമ്മുടെ ജോലി വഴി എന്തെല്ലാം കാര്യങ്ങൾ എവിടെയെല്ലാം ആർക്കെല്ലാം സംഭവിക്കുന്നു എന്ന് തിരിച്ചറിയുന്നത് നമ്മുടെ സംതൃപ്തിയും മോട്ടിവേഷനും എത്ര ഉയർന്ന ലെവലിൽ എത്തിക്കുന്നറിയോ? മറ്റുള്ളവരുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാക്കാനുള്ള ആഗ്രഹത്തിന് പകരം വയ്ക്കാൻ മറ്റൊന്നില്ല മനുഷ്യൻ്റെ ഒരു എനർജി ലെവൽ കൂട്ടാനായിട്ട് എന്ന് പറയാറുള്ളത് വെറുതെ അല്ല. ഗാന്ധിജിക്ക് അറിയാമായിരുന്നു ഈ സത്യം, മദർ തെരേസയ്ക്ക് അറിയാമായിരുന്നു, നെൽസൺ മണ്ടേലയ്ക്കും അറിയാമായിരുന്നു, അങ്ങനെ പല പല വലിയ മഹത്തുക്കൾക്കും അറിയാമായിരുന്നു. അതുതന്നെയാണ് അവരുടെ ചിന്തകളെയും ജീവിതത്തെയും ഉയർത്തിയതും. ഓക്കെ ബഡീസ്, അപ്പോൾ ഈ ഒരു നല്ല ഫീലോടെ നമുക്ക് പാട്ടുകൾ കേട്ടാലോ? യെസ്, സോങ് ബ്രേക്ക് ആണ്. കൂടാൻ നമുക്കിനി അടുത്ത സെഗ്മെന്റിൽ.
1: മ്യൂസിക്കലി യോഴ്സ്, FM Rainbow 107.5. സ്റ്റേ ട്യൂൺഡ്.

0: ലൈഫ് ഇസ് എ കൾമിനേഷൻ ഓഫ് ദ പാസ്റ്റ് ആൻഡ് അവയർനെസ് ഓഫ് ദ പ്രസന്റ് ആൻഡ് ഇൻഡിക്കേഷൻ ഓഫ് ഫ്യൂച്ചർ ബിയോണ്ട് നോളജ് ദ ക്വാളിറ്റി ദാറ്റ് ഗിവ്സ് എ ടച്ച് ഓഫ് ഡിവിനിറ്റി ടു മാറ്റർ ഭൂതകാലത്തിലെ അനുഭവങ്ങളുടെ പാഠങ്ങളും വർത്തമാനകാലത്തെക്കുറിച്ചുള്ള ബോധ്യവും നമ്മുടെ ജ്ഞാനപരിധിക്കും അപ്പുറമുള്ള അതുവഴി ദൈവികതയുടെ അംശം ലഭിക്കുന്ന ഭാവിയെക്കുറിച്ചുള്ള സൂചനയും ഇവയുടെ ഒരുമിച്ചുള്ള ഒരു ഉച്ചാവസ്ഥയാണ് ജീവിതം. ചാൾസ് ഡിൻബർഗ് ആണ് കേട്ടോ ജീവിതത്തെ ഈ രീതിയിൽ അല്പം താത്വികമായ രീതിയിൽ നിർവചിച്ചിരിക്കുന്നത്. ഇദ്ദേഹത്തെ അറിയായിരിക്കുമല്ലോ. 1927 ന്യൂയോർക്കിൽ നിന്നും പാരീസിലേക്ക് ആദ്യത്തെ നോൺ സ്റ്റോപ്പ് വിമാനയാത്ര നടത്തിയ വൈമാനികൻ. 5,800 kilometers ഈ ദൂരം 33.5 മണിക്കൂർ കൊണ്ടാണ് അദ്ദേഹം തനിയെ വിമാനം പറപ്പിച്ച് താണ്ടിയത്. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് ഇന്ന് നമ്മൾ സ്വതന്ത്രമായി വളരെ വേഗത്തിൽ പറന്നെത്തുന്ന പ്രക്രിയയുടെ ആദ്യ രൂപമായിരുന്നു അത്. പെറ്റ് കോഫിയുടെ സെക്കൻഡ് സെഗ്മെൻ്റ് ആണ് ഈ ഒരു ഇൻഫർമേഷനായിട്ട് നിങ്ങൾക്കൊപ്പം ചേർന്നത്. സ്റ്റേ ട്യൂൺഡ് ഫോർ മോർ.
1: You are listening to 107.5 Rainbow FM Kochi. Musically yours.

0: പ്രഭാതത്തിന്റെ നൈർമല്യവും കുളിർമയുമായി FM റെയിൻബോ 107.5 ബെറ്റ് കോഫി.
1: ഡിയേഴ്സ്, നിങ്ങൾക്കൊപ്പം ഇത് ബെറ്റ് കോഫിയാണ്, റെയിൻബോ FM മോർണിംഗ് ഷോ. നമ്മൾ എത്തിയിരിക്കുന്നത് മൂന്നാമത്തെ സെഗ്മെന്റിൽ. ഇവിടെ നമ്മൾ അല്പം ഭക്ഷണ കാര്യമാണ് പറയാൻ പോകുന്നത് കേട്ടോ, ശ്രദ്ധിച്ച് കേട്ടോളൂ. മൂന്ന് നേരത്തെ, അതായത് രാവിലെ, ഉച്ചയ്ക്ക്, രാത്രി, ഈ സമയങ്ങളിലെ ആഹാരങ്ങളിൽ ഏതാണ് ഒഴിവാക്കരുത് എന്ന് പ്രത്യേകം പറയാറുള്ളത്? യെസ്, ഓഫ് കോഴ്സ്, ബ്രേക്ക്ഫാസ്റ്റ്. കാരണം ഒരു ദിവസത്തേക്ക് വേണ്ട എല്ലാ പോഷണവും കിട്ടുന്നത് ഹെൽത്തിയായ പ്രഭാത ഭക്ഷണത്തിൽ നിന്നാണ്, അറിയാലോ എല്ലാവർക്കും. ഓക്കെ, അതുകൊണ്ട് ഉച്ചയൂണിൻ്റെയും അത്താഴത്തിൻ്റെയും പ്രാധാന്യം ഒട്ടും കുറയുന്നില്ല കേട്ടോ. നമുക്ക് അത്താഴത്തിനെ കുറിച്ച് അല്പം ഡീറ്റെയിൽ ആയി ഒന്ന് ചിന്തിച്ചു നോക്കാം. പ്രഭാത ഭക്ഷണം മാത്രം പോരല്ലോ, അത്താഴപ്പട്ടിണി കിടക്കരുതെന്ന് മുതിർന്നവർ പറയാറില്ലേ. യെസ്, ഒരു ദിവസത്തെ എല്ലാ പ്രവൃത്തികൾക്കും ശേഷം ആഹാരത്തിൻ്റെ ഫിനിഷിംഗ് പോയിന്റാണ് അത്താഴം. അപ്പോൾ അത്താഴം ഒഴിവാക്കുന്നതും തുടർച്ചയായി കഴിക്കാതിരിക്കുന്നതും വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയേക്കാം, അത് മറക്കരുതേ. അതുപോലെ ചിലരുണ്ട്, പകലൊക്കെ തിരക്കും മറ്റു പല കാരണങ്ങളും കൊണ്ട് ശരിയായ ഭക്ഷണം കഴിക്കില്ല, എന്നിട്ട് അതിനെല്ലാം കൂടി ചേർത്ത് എല്ലാത്തിനും കോമ്പൻസേറ്റ് ചെയ്ത് രാത്രി അങ്ങ് വയറ് നിറയെ കഴിക്കും. അതും ശരിയായ രീതിയല്ല. അത്താഴം എപ്പോഴും ലഘുവായിരിക്കണം എന്നല്ലേ പറയുന്നത്? ആ പറയുന്നതൊന്നും വെറുതെ അല്ല. അതുപോലെ തന്നെ ശരിയല്ലാത്ത ഒരു കാര്യമാണ് അത്താഴം കഴിച്ചയുടൻ പോയി കിടന്നുറങ്ങുന്നത്. രാത്രി ഭക്ഷണത്തിനും ഉറക്കത്തിനും ഇടയിൽ കുറഞ്ഞത് 2 മണിക്കൂറെങ്കിലും ഗ്യാപ്പ് വേണം എന്നാണ് പറയുന്നത്. രാത്രി വൈകി കഴിക്കുന്നതും കഴിച്ച വഴിയെ പോയി കിടന്നുറങ്ങുന്നതും ദഹനത്തെ ബാധിക്കും, അതുകൊണ്ടാണ് ഇങ്ങനെയെല്ലാം പറയുന്നത്. പക്ഷേ നമ്മുടെ ഇന്നത്തെ ജീവിതശൈലിയിൽ ഈ രീതികൾ പിന്തുടരുന്നവർ ഏറെയുണ്ട്, അതും ഒരു സത്യമാണ്. അങ്ങനെയുള്ളവരുടെ ശരീരത്തിലെ രാത്രിയിലെത്തുന്ന കൊളസ്ട്രോളിൻ്റെ അളവ് ഏറെ വർദ്ധിക്കുന്നു എന്നാണ് പഠനങ്ങൾ പറയുന്നത്. ഇതിനെക്കുറിച്ച് ഏറ്റവും അധികം ശ്രദ്ധിക്കേണ്ടത് ആരാണെന്നറിയാമോ? ഹൃദയ സംബന്ധമായ അസുഖമുള്ളവർ. കഴിയുന്നതും നേരത്തെ, ഒരു 8 മണിക്കൊക്കെ മുന്നേ ആയിട്ട് രാത്രിയിലെ ഭക്ഷണം കഴിക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് നേരത്തെ പറഞ്ഞതുപോലെയുള്ള ഒരു 2 മണിക്കൂർ ഗ്യാപ്പ് ഉറക്കത്തിനും ഭക്ഷണത്തിനും ഇടയിൽ കിട്ടും. കഴിയുന്നതും പ്രായോഗികമാക്കാൻ ശ്രദ്ധിക്കുക. അതുപോലെ അത്താഴം ലഘുവായിരിക്കണം എന്ന് പറഞ്ഞില്ലേ, രാത്രിയിൽ മാംസഭക്ഷണം ഒഴിവാക്കുന്നതും നല്ലത് തന്നെയാണ്.

പച്ചക്കറികളും പഴവർഗ്ഗങ്ങളുമാണ് കൂടുതൽ ഉൾപ്പെടുത്തേണ്ടത്. പ്രോട്ടീനും ഫൈബേഴ്സും ഒക്കെ വേണ്ടേ? ലഘുവാക്കുക എന്ന് പറഞ്ഞാൽ പോഷകങ്ങൾ ഇല്ലാതാവുക എന്നല്ലോ. പിന്നെ ഉറക്കക്കുറവുള്ളവർക്കും അത്താഴം ക്രമീകരിക്കുന്നതിലൂടെ സുഖകരമായ നിദ്ര സ്വന്തമാക്കാം. ദഹനത്തെ ബാധിക്കുന്ന ആഹാരങ്ങളും ആഹാരശീലവുമാണ് മിക്കവാറും ഉറക്കമില്ലായ്മയ്ക്ക് കാരണമാവാറുള്ളത്. ട്രിപ്റ്റോഫാൻ എന്ന അമിനോ ആസിഡ് അടങ്ങിയ ആഹാരങ്ങൾ പ്രോപ്പറായ ഉറക്കത്തിന് സഹായിക്കുന്നവയാണ്. സോ ഈ സംഗതി കൂടുതലായി അടങ്ങിയ പാല്, ചീസ്, മുളപ്പിച്ച പയറുവർഗ്ഗങ്ങൾ എന്നിവ അത്താഴത്തിൽ ഉൾപ്പെടുത്തുന്നത് നല്ലതാണ്. എന്തിന്? ഉറക്കമില്ലായ്മയെ പരിഹരിക്കാൻ. കിടക്കുന്നതിന് മുൻപ് ഇളം ചൂടുപാലിൽ അല്പം തേൻ ചേർത്ത് കഴിക്കുന്നതും ഈ ഒരു സംഭവത്തിന് ഗുണം നൽകുന്ന കാര്യമാണ് ഉറക്കമില്ലായ്മയ്ക്ക്. പിന്നെ ഒരു കാര്യം കൂടെ പറയട്ടെ, ബെഡ് കോഫി ദാ ഇപ്പോൾ രാവിലെ റെയിൻബോയ്ക്കൊപ്പം മാത്രം കഴിച്ചാൽ മതി. രാത്രി ബെഡിലേക്ക് പോകുന്നതിന് മുൻപ് കോഫി വേണ്ടേ വേണ്ട. സ്റ്റേ ട്യൂൺ ഫോർ മോർ ഫ്രം ബെഡ് കോഫി.

ഓക്കെ, പാട്ടൊക്കെ കേട്ട് തിരിച്ചെത്തിയിരിക്കുന്ന പ്രിയപ്പെട്ടവരുടെ അടുത്തേക്ക് പെറ്റ് കോഫി ഇനി തരുന്നത് കുറച്ച് ചിന്തകളാണ്. ആരുടെയാ? ഉദ്യോഗസ്ഥയായ ഒരു ഗൃഹനാഥയുടെ. ഇനി നാളെ ആവട്ടെ എന്ന് ക്ഷീണത്തോട് വിചാരിച്ച് ഉറങ്ങാൻ കിടക്കുന്നതിന് മുൻപ് അവരുടെ കണ്ണെത്തിയ ഓരോ കാര്യങ്ങൾ, ശേഷം ചെയ്ത് തീർത്ത ഓരോ ജോലികൾ. ഇത് കേട്ട് കഴിയുമ്പോൾ പലർക്കും തോന്നും ഇത് ഞാൻ തന്നെയല്ലേ എന്ന്. ആ ചിന്ത തന്നെയാണ് ഇത് ഇവിടെ പറയാൻ പെറ്റ് കോഫിയെ പ്രേരിപ്പിച്ചത്. അപ്പോൾ കേട്ടാലോ. ഓക്കെ, രാത്രി അവർ ഭർത്താവിനൊപ്പം ഇരുന്ന് ടി വി കാണുകയായിരുന്നു. വല്ലാത്ത ക്ഷീണം തോന്നുന്നു, എന്നാൽ കിടന്നേക്കാം എന്ന് വിചാരിച്ച് ഹസ്ബൻഡിനോട് ഗുഡ് നൈറ്റും പറഞ്ഞ് എഴുന്നേറ്റു. അടുക്കളയിൽ ചെന്ന് അരച്ചു വച്ചിരിക്കുന്ന ഇഡ്ലി കം ദോശമാവെടുത്ത് ഫ്രിഡ്ജിൽ വയ്ക്കണം, മറക്കാതെ ഓർത്തിരിക്കുന്നതാണത്. അതിനായി ഫ്രിഡ്ജ് തുറന്നപ്പോഴാണ് കാണുന്നത് നാളെ രാവിലത്തേക്ക് തോരനുണ്ടാക്കാൻ വാങ്ങിയ ചീര അങ്ങനെ തന്നെ ഇരിക്കുന്നു. വിട്ടുപോയി അക്കാര്യം, രാത്രിയിലത്തെ ആഹാരം ഉണ്ടാക്കുന്ന തിരക്കിൽ. ഇപ്പോഴേ അരിഞ്ഞു വച്ചില്ലെങ്കിലേ രാവിലത്തെ ഓട്ടത്തിനിടയിൽ അത് നടക്കില്ല. ചീര കഴുകിയെടുത്ത് അരിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ രാവിലെ ചെയ്യേണ്ട ജോലികൾ ഒന്നും മനസ്സിലൂടെ ഒടിച്ചു നോക്കി. ഉഫ്, വേസ്റ്റ് എടുക്കാൻ കുടുംബശ്രീക്കാർ വരുന്ന ദിവസമാണ് നാളെ. ഛേ, അത് മറന്നല്ലോ. ചീര വേഗം അരിഞ്ഞു വച്ചിട്ട് കളയാനുള്ള വേസ്റ്റും പിന്നെ പ്ലാസ്റ്റിക് സാധനങ്ങളും ഒക്കെ വേറെ വേറെ ആക്കി എടുത്തു വച്ചു. ഇനി എന്താ? ആ, പാൽക്കുപ്പി. പാൽക്കാരൻ വെളുപ്പിന് വന്ന് ഹോണടിക്കുമ്പോഴാണ് ചില ദിവസം കുപ്പി വച്ചിട്ടില്ല എന്ന് ഓർക്കുന്നത്. നാളെയെങ്കിലും ആ പിടഞ്ഞെണീക്കൽ ഒഴിവാക്കണം. പാൽക്കുപ്പി എടുത്തുകൊണ്ട് പോയി ഉമ്മറത്തിണ്ണയിൽ വെച്ചു. ഇനി ഇത്തിരി തണുത്ത വെള്ളം കുടിച്ചിട്ട് കിടക്കാം എന്ന് വിചാരിച്ച് ഫ്രിഡ്ജ് വീണ്ടും തുറന്നപ്പോൾ വച്ചിരുന്ന 4 ബോട്ടിലും കാലി. ഈ പിള്ളേരുടെ ഒരു കാര്യം, വെള്ളം കുടിച്ചൊന്ന് നിറച്ചു വച്ചൂടെ. അങ്ങനെ മനസ്സിൽ പറഞ്ഞപ്പോൾ മറ്റൊന്നോർത്തു. അവരുടെ യൂണിഫോം, കുട്ടികളുടെ യൂണിഫോമേ. മുഷിഞ്ഞ് ആ ഡ്രസ്സ് എടുത്ത് വാഷിംഗ് മെഷീനിൽ ഇടാൻ പറഞ്ഞിരുന്നു. ഇപ്പോൾ എന്തോ പിള്ളേർ. എവിടെ, ദാ അഴിച്ചെടുത്ത് കിടക്കുന്നുണ്ട്. അതെടുത്ത് മെഷീനിനടുത്ത് ചെന്നപ്പോൾ ഉണ്ടടാ, കഴുകിയ തുണിയെടുത്ത് ബക്കറ്റിലാക്കി വച്ചിരിക്കുക. അതെടുത്ത് വിരിക്കാൻ മറന്നു. താനല്ല, മകൻ. സാധാരണ അവനാണ് തുണി വിരിക്കുന്ന ഡ്യൂട്ടി ചെയ്യാറ്. ഇന്ന് അവൻ ടി വിയിൽ ക്രിക്കറ്റും കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ഈശ്വര, ഇനി ഇതൊക്കെ എടുത്ത് വിരിച്ചിട്ട് എപ്പോൾ കിടക്കാനാ? നാളെ എങ്ങനെ ആവാം എന്ന് പിറുപിറുത്തുകൊണ്ട് തിരിഞ്ഞപ്പോഴാണ് പുറത്തെ സിങ്കിലേക്ക് കണ്ണുപോയത്. പാത്രങ്ങളൊന്നും കഴുകിയിട്ടില്ല. മോൾ അതൊക്കെ ചെയ്തു വയ്ക്കാറുള്ളതാണല്ലോ എന്ന്. അവൾക്ക് എന്ത് പറ്റിയോ ആവോ. കാലത്ത് കാപ്പി ഉണ്ടാക്കാനുള്ള പാത്രം മാത്രം കഴുകിയെടുത്തിട്ട് ബാക്കിയുള്ളത് നാളത്തെ ലിസ്റ്റിലേക്ക് നീട്ടി. ഇനിയൊന്നും വയ്യ, നോക്കിയാൽ കാണും ചെയ്യാതെ കിടക്കുന്ന ഓരോന്ന്. ബാക്കിയെല്ലാം പിന്നെ എന്നുറപ്പിച്ച് ബെഡ്റൂമിലേക്ക് പോകുമ്പോൾ മോളുടെ മുറിയിൽ വിളിച്ചു. ചെന്ന് നോക്കിയപ്പോഴുണ്ട് അവൾ പഠിക്കാനുള്ള പുസ്തകവും കയ്യിൽ പിടിച്ച് കിടന്നുറങ്ങിപ്പോയിരിക്കുന്നു. ക്ലാസ് ടെസ്റ്റ് എന്തെങ്കിലും ഉണ്ടോ എന്തോ, ഒന്നും പറഞ്ഞില്ല. ഒരുപക്ഷെ അതാവും ചിലപ്പോൾ പാത്രം പോലും കഴുകാൻ നിൽക്കാതെ പഠിക്കാൻ പോയത്. അവളെ പിടിച്ച് നേരെ കിടത്തി പുസ്തകമെടുത്ത് മേശപ്പുറത്ത് വെച്ചിട്ട് പുറത്തേക്ക് നടക്കുമ്പോഴാണ് ടീച്ചർക്ക് കൊടുക്കേണ്ട ഏതോ ഫോം പൂരിപ്പിക്കണം എന്ന് മോൻ പറഞ്ഞ കാര്യം ഓർത്തത്. പിന്നെ അവൻ്റെ മുറിയിൽ ചെന്ന് ഫോം എടുത്ത് ഫില്ല് ചെയ്ത് മറക്കാതെ അവൻ്റെ ബാഗിൽ തന്നെ വച്ചു. കിടക്കാനായി ബെഡ്റൂമിൽ ചെന്ന് ജനൽ അടയ്ക്കാൻ നോക്കിയപ്പോൾ കണ്ടു ഗേറ്റിലെ ലൈറ്റ് കത്തി കിടക്കുന്നു. ഹസ്ബൻഡിനെ ഉറക്കെ വിളിച്ചു നോക്കി. എവിടെ, അങ്ങേരി ടി വിയിൽ ഒഴുകിയിരിക്കുമായിരിക്കും. വീണ്ടും നടന്ന് ലൈറ്റ് ഓഫ് ചെയ്യാൻ ഹാളിലെത്തിയപ്പോൾ ടി വി കണ്ടുകൊണ്ടിരുന്ന ഭർത്താവിന് അത്ഭുതം. ഹൈ, നീ ഇതുവരെ കിടന്നില്ലേ, ക്ഷീണമെന്ന് പറഞ്ഞു പോയിട്ട്. ഒരു തുറിച്ചു നോട്ടത്തിൽ പ്രതികരണം ഒതുക്കിയിട്ട് ലൈറ്റ് ഓഫ് ചെയ്ത് വാതിൽ ശരിക്കും ലോക്ക് ചെയ്തോ എന്ന് പരിശോധിക്കുമ്പോഴേക്കും എനിക്ക് ഉറക്കം വരണു എന്ന് പറഞ്ഞ് ഭർത്താവ് പോയി. ടി വി റിമോട്ടിൽ മാത്രം ഓഫ് ചെയ്ത് വച്ചിട്ടാണ് പോയത്. പുള്ളിക്കാരി പ്ലഗ് ഓഫ് ചെയ്ത് കണക്ഷനും പിടിവിച്ചിട്ടു. എങ്ങാനും വല്ല ഇടിമിന്നൽ വന്നാലേ അത് മതി ടി വി ഏടാവാൻ. പിന്നെ ഹാളിലെ ലൈറ്റും ഓഫ് ചെയ്ത് ബെഡ്റൂമിലെത്തിയപ്പോൾ അവിടുത്തെ

0: ലൈറ്റ് ഓൺ ആണ്. ഭർത്താവ് കൂർക്കമല്ലി തുടങ്ങി കഴിഞ്ഞിരുന്നു. ലൈറ്റ് ഓഫ് ചെയ്ത് കിടക്കാൻ തുടങ്ങിയപ്പോൾ വേറെ ഏതോ കാര്യം മനസ്സിലേക്ക് വന്നു. വേണ്ട വേണ്ട, ഇനി നാളെയാവട്ടെ എന്ന് സ്വയം പറഞ്ഞുകൊണ്ട് അവർ ഒരു ദിവസത്തെ ക്ഷീണം മുഴുവൻ കിടക്കയിലേക്ക് ഇറക്കി വച്ചു. എന്ത് തോന്നി? എവിടേക്കോ സമാനതകൾ അല്ലേ? ഇത് ഞാനല്ലേ എന്നൊരു തോന്നൽ. പലരുടെയും ജീവിതത്തിൻ്റെ റിഫ്ലക്ഷൻ എന്ന് തോന്നിയതുകൊണ്ടാണ് ഇത് പറഞ്ഞത് കേട്ടോ. ആൻഡ് ഇനി ഇന്ന് കൂടുതലൊന്നും പറയാനില്ല. കോഫി ടോക്സിന് ഇന്നത്തേക്ക് നമുക്ക് ബ്രേക്ക് ഇടാം. എല്ലാവർക്കും വളരെ ഹാപ്പിയായ സമാധാനമുള്ള ഒരു ദിവസം വിഷ് ചെയ്തുകൊണ്ട് ഞാനും ബൈ ബൈ. ടേക്ക് കെയർ ബഡീസ്. ഞാൻ സുരേഷ് കാഞ്ഞിരക്കാട്ട്.
1: You are listening to Rainbow FM Kochi 107.5. Musically yours.

0: ആകാശവാണി എഫ് എം റെയിൻബോ 107.5 മെഗാഹെർട്സ് മ്യൂസിക്കലി യുവേഴ്സ്.
1: ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5. സമയം 7 മണി കഴിഞ്ഞ് 1:18. ഇന്ന് ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോയിലൂടെ പ്രക്ഷേപണം ചെയ്യുന്ന പ്രധാന പരിപാടികൾ എന്തെല്ലാമെന്ന് നോക്കാം. ഈ അറിയിപ്പുകൾക്ക് ശേഷം കേൾക്കാം. സ്വാഗതം കൊച്ചി. 7:25 മലയാളത്തിൽ വാർത്തകൾ തിരുവനന്തപുരം റിലേ. 8:15 ഇംഗ്ലീഷിൽ വാർത്തകൾ ഡൽഹി റിലേ. 8:30 മുതൽ 10 മണി വരെ കേൾക്കാം സവാരി ടൈം.

0: 10 മണിക്ക് വാട്സാപ്പ്, 11 മണിക്ക് മൊമെന്റ്സ് വിത്ത് റെയിൻബോ, 12 മണിക്ക് നിങ്ങളുടെ ഇഷ്ടഗാനങ്ങളുമായി യുവർ ചോയ്സ്, 12:50 മലയാളത്തിൽ വാർത്തകൾ തിരുവനന്തപുരം റിലേ, ഉച്ചയ്ക്ക് 2 മണിക്ക് ഇംഗ്ലീഷിൽ വാർത്തകൾ ഡൽഹി റിലേ, 2:15 മുതൽ 3 മണിവരെ കേൾക്കാം റെയിൻബോ ബാക്ക് ടു ബാക്ക് സോങ്സ്, 3 മണി മുതൽ 5 മണിവരെ വിവിധ് ഭാരതി റിലേ പ്രോഗ്രാം, 5 മണിക്ക് കേൾക്കാം ഓൺ ദി ഗോ ഡ്രൈവ് ടൈം മ്യൂസിക് പ്രോഗ്രാം, 7:25 മലയാളത്തിൽ വാർത്തകൾ തിരുവനന്തപുരം റിലേ, 7:58 ഫിഫ വേൾഡ് കപ്പ് ഡെയിലി അപ്ഡേറ്റ്സ്, 8 മണിക്ക് കേൾക്കാം ഗീത് ബഹാർ, 9 മണിക്ക് മൈൻഡ് സ്പാ, എഴുത്തുകാരനും ചിന്തകനുമായ ശ്രീ ഷൌക്കത്ത് പങ്കെടുക്കുന്നു, 10 മണിക്ക് അരികെ, 11 മണിക്ക് കേൾക്കാം ഹിന്ദി വാർത്തകൾ, തുടർന്ന് 11:05 ഇംഗ്ലീഷിൽ വാർത്തകൾ. ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് പ്രോഗ്രാം ഹൈലൈറ്റ്സ്.
1: സ്വാഗതം.
2: സ്വാഗതം കൊച്ചി.

0: പ്രഭാതങ്ങളെ സംഗീതമയവും വിജ്ഞാനപ്രദവുമാക്കുവാനായി
1: സ്വാഗതം കൊച്ചി.

സംഗീതത്തിന്റെ തേനും വയമ്പും നാവിൽ തൂവിയ മലയാളികളുടെ മനസ്സിൽ മഞ്ഞണി പൂനിലാവ് നിറച്ച ദക്ഷിണേന്ത്യയുടെ ഗാനഗോകുലം എസ് ജാനകി വിടവാങ്ങിയിരിക്കുന്നു. 60 വർഷത്തെ സംഗീത ജീവിതം, 17 ഭാഷകളിലായി എത്രയെത്ര ഗാനങ്ങൾ, 4 ദേശീയ പുരസ്കാരങ്ങൾ, ആസ്വാദക മനസ്സിൽ എന്നും നിറഞ്ഞു നിൽക്കും ജാനകിയമ്മ, സംശയമേതുമില്ല. ജാനകിയമ്മ സ്പെഷ്യൽ സ്വാഗതം കൊച്ചിയിലേക്ക്. എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സ്നേഹപൂർവം സ്വാഗതം. ഇന്ന് നിങ്ങളോടൊപ്പമുള്ളത് ഞാൻ അശ്വതി. വിധീൻ വിളയാട്ട് എന്ന ചിത്രത്തിലെ ഗാനം പാടിക്കൊണ്ട് ജാനകിയമ്മ സിനിമയിൽ അരങ്ങേറ്റം കുറിച്ചുവെങ്കിലും ചിത്രം പുറത്തുവന്നില്ല. MLA എന്ന തെലുങ്ക് ചിത്രത്തിനുവേണ്ടി ഖണ്ഡശാല വെങ്കടേശ്വര റാവുവിനൊത്തു പാടിയ പാട്ടായിരുന്നു ജാനകിയമ്മയുടെ സ്വരമാധുരിയിൽ പുറത്തുവന്ന ആദ്യ ഗാനം. 1957 തന്നെ പുറത്തിറങ്ങിയ മിന്നുന്നതെല്ലാം പൊന്നല്ല എന്ന ചിത്രത്തിലെ ഇരുൾ മൂടുകയോ എൻ വാഴ്വിൽ എന്ന ഗാനത്തിലൂടെയാണ് എസ് ജാനകി മലയാളത്തിൽ തന്റെ സാന്നിധ്യം അറിയിക്കുന്നത്. പിന്നീട് 3 പതിറ്റാണ്ടിനടുത്ത് മലയാളത്തിലെ ഏറ്റവും തിരക്കുള്ള ഗായിക ജാനകിയമ്മയായിരുന്നു. ഇന്നത്തെ സ്വാഗതം കൊച്ചിയിലേക്ക് ഗാനങ്ങൾ തിരഞ്ഞെടുത്ത് അയച്ചു തന്നിരിക്കുന്നത് കുമ്പളങ്ങി സ്വദേശിനി അനിതയാണ്. ആദ്യ ഗാനം മിന്നുന്നതെല്ലാം പൊന്നല്ല എന്ന ചിത്രത്തിലെ ജാനകിയമ്മ പാടിയ, മലയാളത്തിൽ പാടിയ ആദ്യ ഗാനം തന്നെയാണ്. ഗാനരചന PN ദേവ്, സംഗീതം SN രംഗനാഥൻ.

സംഗീത സംവിധായകൻ MS ബാബുരാജുമൊത്തുള്ള ജാനകിയമ്മയുടെ കൂട്ടുകെട്ട് വളരെ വിശേഷപ്പെട്ട ഒന്നായിരുന്നു. ഹിന്ദുസ്ഥാനി സംഗീതത്തിന്റെ സ്വാധീനത്തിൽ ബാബുരാജ് ഒരുക്കിയ മനോഹര ഗാനങ്ങൾ ജാനകിയമ്മയുടെ ശബ്ദത്തിൽ പിന്നാലെ വന്ന എല്ലാ തലമുറകളും ഏറ്റെടുത്തു. ആയിരത്തി തൊള്ളായിരത്തി 1971 റിലീസായ രാത്രിവണ്ടി എന്ന ചിത്രത്തിനുവേണ്ടി പി ഭാസ്കരൻ മാസ്റ്റർ വരികളെഴുതി MS ബാബുരാജ് ഈണം പകർന്ന് ജാനകിയമ്മ പാടിയ ഗാനം കേൾക്കാം.

അതുല്യമായ ശബ്ദം, മികവുറ്റ ഭാവം, എല്ലാത്തരം ഗാനങ്ങളും അനായാസം പാടാനുള്ള കഴിവ്, ഏതു ഭാഷയും എളുപ്പത്തിൽ വരുതിയിലാക്കാനുള്ള സിദ്ധി, ഇവയെല്ലാമാണ് ജാനകിയമ്മയെ വിവിധ ഭാഷകളിലും തലമുറകളിലും പെട്ട സംഗീത സംവിധായകർക്ക് പ്രിയപ്പെട്ട ഗായികയായി മാറ്റിയത്. അടുത്ത ഗാനം കേൾക്കാം. 1972 റിലീസായ പണിമുടക്ക് എന്ന ചിത്രത്തിനുവേണ്ടി വയലാർ വരികളെഴുതി MS ബാബുരാജ് ഈണം പകർന്ന് ജാനകിയമ്മ പാടിയ ഗാനം.

ഓപ്പോൾ എന്ന ചിത്രത്തിലെ ഏറ്റുമാനൂർ അമ്പലത്തിൽ എഴുന്നള്ളത്ത് എന്ന ഗാനത്തിലൂടെ 1980 ആദ്യമായി മികച്ച പിന്നണി ഗായികയ്ക്കുള്ള ദേശീയ അവാർഡ് മലയാള മണ്ണിലെത്തിച്ചത് എസ് ജാനകിയായിരുന്നു. ഇതടക്കം 4 തവണ ദേശീയ പുരസ്കാരം നേടിയിട്ടുണ്ട്.

1970 റിലീസായ മൂടൽമഞ്ഞ് എന്ന ചിത്രത്തിനു വേണ്ടി പി ഭാസ്കരൻ വരികളെഴുതി, ഉഷ ഖന്ന സംഗീത സംവിധാനം നിർവഹിച്ച് ഗാനം കേൾക്കാം.

0: Listen to your favorite tracks on Kochi FM Rainbow 107.5. Stay tuned.
1: കുമ്പളങ്ങി സ്വദേശിനി അനിത തിരഞ്ഞെടുത്തയച്ച ഗാനങ്ങളാണ് ഇന്നത്തെ സ്വാഗതം കൊച്ചിയിൽ കേട്ടുകൊണ്ടിരിക്കുന്നത്. അല്പസമയത്തിനകം മലയാളത്തിൽ വാർത്തകൾ കേൾക്കാം. തിരുവനന്തപുരം റിലേ തുടർന്ന് 7:35 സ്വാഗതം കൊച്ചി കേൾക്കാം.
2: ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ക്രിസ്റ്റി എബ്രഹാം. പ്രധാന വാർത്തകൾ. അനശ്വര ഗായിക എസ് ജാനകി ഇനി ഓർമ്മ. വിടവാങ്ങിയത് 6 പതിറ്റാണ്ടിലേറെ സുന്ദരനാദത്തിലൂടെ ആസ്വാദകരെ വിസ്മയിപ്പിച്ച വാനമ്പാടി. ന്യൂസിലൻഡിലെ 2 ദിവസത്തെ സന്ദർശനം പൂർത്തിയാക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ത്യയിലേക്ക് തിരിച്ചു. നിർമ്മിത ബുദ്ധി, സെമി കണ്ടക്ടറുകൾ, ഇലക്ട്രോണിക്സ് നിർമ്മാണം തുടങ്ങിയവ രാജ്യത്തിന്റെ അടുത്തഘട്ട വളർച്ചയ്ക്ക് കരുത്തുപകരുമെന്ന് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ്. പരിസ്ഥിതി സംരക്ഷണത്തെ രാജ്യവ്യാപകമായ ജനകീയ മുന്നേറ്റമാക്കുന്ന പര്യാവരൺ സംരക്ഷൺ സങ്കല്പ പരിപാടിയെ കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ ഇന്ന് ന്യൂഡൽഹിയിൽ അഭിസംബോധന ചെയ്യും. കൊച്ചിയിൽ 3rd റോറോ വെസൽ പദ്ധതിയുടെ ഉദ്ഘാടനം മുഖ്യമന്ത്രി വി ഡി സതീശൻ നിർവഹിക്കും. ലോകകപ്പ് ഫുട്ബോളിൽ നോർവേയെ തോൽപ്പിച്ച് ഇംഗ്ലണ്ട് സെമിഫൈനലിൽ. വിംബിൾഡൺ ടെന്നീസ് വനിതാ സിംഗിൾസ് കിരീടം ലിൻഡ നൊസ്കോവയ്ക്ക്. വാർത്തകൾ വിശദമായി. വിഖ്യാത ഗായിക എസ് ജാനകി വിടവാങ്ങി. മൈസൂരു അപ്പോളോ ആശുപത്രിയിൽ ഇന്നലെ രാത്രിയായിരുന്നു അന്ത്യം. ശ്വസന സംബന്ധമായ പ്രശ്നങ്ങളെ തുടർന്നാണ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. ആരോഗ്യപരമായ ബുദ്ധിമുട്ടുകളെ തുടർന്നായിരുന്നു വിയോഗം. 88 വയസ്സായിരുന്നു.

ആറു പതിറ്റാണ്ടിലേറെ നീണ്ട ആ സംഗീത സബരിയിൽ മലയാളം, കന്നഡ, തമിഴ്, ഹിന്ദി ഭാഷകളിലായി എസ് ജാനകി പാടിത്തീർത്തത് 48,000 ഗാനങ്ങൾ. 1938 ഏപ്രിൽ 23 ആന്ധ്രപ്രദേശിലെ ഗുണ്ടൂർ ജില്ലയിലായിരുന്നു ജാനകിയുടെ ജനനം. 3 തന്നെ സംഗീതത്തോട് ആഭിമുഖ്യം പ്രകടിപ്പിച്ച ജാനകി ആകാശവാണി ദേശീയ തലത്തിൽ സംഘടിപ്പിച്ച ഗാനമത്സരത്തിൽ 2 നേടിയതോടെയാണ് ശ്രദ്ധേയായത്. 1957 വിധിയിൻ വിളയാട്ട് എന്ന തമിഴ് സിനിമയിൽ ടി ചലപ്പതി റാവു ഈണം പകർന്ന ഗാനം ആലപിച്ചുകൊണ്ടാണ് ജാനകി ചലച്ചിത്ര പിന്നണി ഗാനരംഗത്ത് അരങ്ങേറ്റം കുറിച്ചത്. എം എസ് ബാബുരാജ്, എം എസ് വിശ്വനാഥൻ, ഇളയരാജ, ഹംസലേഖ, ലക്ഷ്മികാന്ത് പ്യാരേലാൽ, ജി ദേവരാജൻ, എ ആർ റഹ്മാൻ തുടങ്ങി ഒട്ടേറെ സംഗീത സംവിധായകരുടെ

0: പ്രശസ്ത ഗാനങ്ങൾക്ക് എസ് ജാനകി ശബ്ദമായി മാറി. 16 വയതിനിലെ സെന്തൂരപ്പൂവേ എന്ന ഗാനത്തിന് ഉൾപ്പെടെ മികച്ച ഗായികയ്ക്കുള്ള ദേശീയ പുരസ്കാരം 4 തവണ നേടി. 33 സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരങ്ങളും ആ അനുഗ്രഹീത ഗായികയെ തേടിയെത്തി. പ്രണയഗാനങ്ങൾക്കും നാടോടിപ്പാട്ടുകൾക്കും വികാരസാന്ദ്രമായ ഗാനങ്ങൾക്കും ഒരുപോലെ ജീവൻ നൽകാൻ ആ സുന്ദര ശബ്ദത്തിനായി. തളിരിട്ട കിനാക്കൽ തൻ, സ്വർണമുകിലെ, സൂര്യകാന്തി, സ്വപ്നം കാണാറുണ്ടോ പോലെ കാലത്തെ അതിജീവിക്കുന്ന ഒട്ടേറെ ഗാനങ്ങൾ എസ് ജാനകി കൈരളിക്ക് സമ്മാനിച്ചു. 2013 പത്മഭൂഷൺ ബഹുമതിക്കായി രാജ്യം എസ് ജാനകിയെ തെരഞ്ഞെടുത്തിരുന്നു. എസ് ജാനകിയുടെ ഭൌതിക ശരീരം ഇന്ന് രാവിലെ 8:30 മൈസൂരു മഹാരാജാസ് കോളേജ് ഗ്രൌണ്ടിൽ എത്തിക്കും. പൊതുദർശനത്തിനു ശേഷം ഉച്ചകഴിഞ്ഞ് കനീനഹുണ്ടി ഫാം ഹൌസിലാണ് സംസ്കാരം. എസ് ജാനകിയുടെ നിര്യാണത്തിൽ അനുശോചനം രേഖപ്പെടുത്തി രാഷ്ട്രീയ ചലച്ചിത്ര സംഗീത രംഗത്തെ പ്രമുഖർ. ഭാഷാപരമായ അതിർത്തികൾ മറികടക്കുന്നതായിരുന്നു ജാനകിയുടെ പാട്ടുകളെന്ന് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ അനുസ്മരിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, മുഖ്യമന്ത്രി VD സതീശൻ, സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ അടക്കമുള്ളവരും അനുഗ്രഹീത ഗായികയ്ക്ക് ആദരാഞ്ജലി അർപ്പിച്ചു. മലയാള ഭാഷയെ അത്യധികം സ്നേഹിച്ച, ആദരവോടെ മാത്രം മലയാള ഗാനങ്ങളെ സമീപിച്ച ഗായികയാണ് എസ് ജാനകി. അനശ്വരമായ ഒട്ടേറെ ഗാനങ്ങളാണ് ജാനകി മലയാളിക്ക് സമ്മാനിച്ചത്. പ്രിയ ഗായികയെപ്പറ്റിയുള്ള ഓർമ്മകൾ സംഗീത നിരൂപകൻ രവി മേനോൻ ആകാശവാണി വാർത്തകളോട് പങ്കുവയ്ക്കുന്നു.
1: ജാനകിയമ്മയോട് ഒരിക്കലും ചോദിച്ചിട്ടുണ്ട്, അടുത്ത ജന്മത്തിൽ മലയാളിയായി ജനിക്കാൻ ആഗ്രഹമുണ്ടോയെന്ന്. അപ്പൊ അവർ ചിരിച്ചുകൊണ്ട് നൽകിയൊരു മറുപടി, അതെന്താണ് അങ്ങനെ ചിന്തിക്കാൻ കാരണം? ഞാൻ ഈ ജന്മം തന്നെ മലയാളിയല്ലേ, അതുകൊണ്ട് ഇനിയൊരു ജന്മത്തെക്കുറിച്ച് ചിന്തിക്കേണ്ട ആവശ്യമില്ല എന്ന് അവർ പറഞ്ഞു കേട്ടത് എനിക്ക് ഓർമ്മയുണ്ട്. അവർ ജന്മം കൊണ്ട് മലയാളിയല്ല, തെലുങ്ക് നാട്ടുകാരിയാണ്. പക്ഷെ എന്നും ഒരു മലയാളിത്തം അവരുടെ ആലാപനത്തിനുണ്ടായിരുന്നു. മൂടുപടം എന്ന് പറയുന്ന സിനിമയിൽ ബാബുരാജിന് വേണ്ടി തളിരിട്ട കിനാക്കൾ എന്ന പാട്ട് പാടിയതോടു കൂടിയിട്ടാണ് എസ് ജാനകി എന്ന് പറയുന്ന ഗായികയുടെ യുഗം മലയാളത്തിൽ ആരംഭിക്കുന്നത്. ഒരിക്കൽ ഗായകൻ ജയചന്ദ്രൻ പറഞ്ഞിട്ടുണ്ട്, പി സുശീല പെരിയാറിന്റെ മാദകത്വത്തെയാണ് ഓർമ്മിപ്പിക്കുന്നതെങ്കിൽ എസ് ജാനകി ഓർമ്മിപ്പിക്കുന്നത് നിളയുടെ ശാലീനതയാണ്.
0: ന്യൂസിലൻഡിലെ 2 ദിവസത്തെ സന്ദർശനം പൂർത്തിയാക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ത്യയിലേക്ക് തിരിച്ചു. സന്ദർശനത്തിനിടെ പ്രതിരോധം, വിനോദസഞ്ചാരം, കായികരംഗം, ദുരന്ത നിവാരണം, മൃഗസംരക്ഷണം എന്നീ മേഖലകളിൽ സഹകരണത്തിനായുള്ള 5 ധാരണാപത്രങ്ങളിൽ ഇരുരാജ്യങ്ങളും ഒപ്പുവച്ചു. നിർമ്മിത ബുദ്ധി, സെമി കണ്ടക്ടറുകൾ, ഇലക്ട്രോണിക്സ് നിർമ്മാണം തുടങ്ങിയവ രാജ്യത്തിന്റെ അടുത്തഘട്ട വളർച്ചയ്ക്ക് കരുത്തു പകരുമെന്ന് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ്. ഹൈദരാബാദിൽ വ്യവസായ പ്രമുഖരുടെ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നിർമ്മിത ബുദ്ധിയിലേക്കുള്ള തന്ത്രപരമായ മാറ്റം വ്യവസായിക അക്കാദമിക സഹകരണത്തിലൂടെ മുന്നോട്ട് കൊണ്ടുപോകണമെന്നും കേന്ദ്രമന്ത്രി അഭിപ്രായപ്പെട്ടു. കേന്ദ്രമന്ത്രി ജി കിഷൻ റെഡ്ഡിയും പരിപാടിയിൽ പങ്കെടുത്തു. കേന്ദ്ര കൃഷിമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ ന്യൂഡൽഹിയിലെ പൂസയിൽ പര്യാവരൺ സംരക്ഷൺ സങ്കല്പ പരിപാടിയിൽ ഇന്ന് പങ്കെടുക്കും. ചടങ്ങിൽ രാജ്യത്തുടനീളമുള്ള 17,000 വൃക്ഷമിത്രങ്ങളുമായി അദ്ദേഹം സംവദിക്കും. സജീവമായ പൊതുജന പങ്കാളിത്തത്തിലൂടെ പരിസ്ഥിതി സംരക്ഷണത്തെ രാജ്യവ്യാപകമായ ജനകീയ മുന്നേറ്റമാക്കി മാറ്റാൻ കേന്ദ്രമന്ത്രി ആഹ്വാനം ചെയ്യും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: ലോകകപ്പ് ഫുട്ബോളിൽ ഇംഗ്ലണ്ട് സെമിഫൈനലിൽ പ്രവേശിച്ചു. ഇന്ന് പുലർച്ചെ നടന്ന ക്വാർട്ടർ ഫൈനൽ പോരാട്ടത്തിൽ നോർവേയെ 1-2 തോൽപ്പിച്ചാണ് ഇംഗ്ലണ്ട് സെമിയിൽ കടന്നത്. മറ്റൊരു ക്വാർട്ടർ മത്സരത്തിൽ അർജന്റീന സ്വിറ്റ്സർലൻഡിനെ നേരിടുന്നു. ആദ്യ പകുതിയിൽ അർജന്റീന 1 മുന്നിലാണ്. ഈ മത്സരത്തിലെ വിജയികളുമായി ഇംഗ്ലണ്ട് സെമിഫൈനലിൽ ഏറ്റുമുട്ടും. സ്പെയിനും ഫ്രാൻസും ഇതിനകം സെമിഫൈനലിൽ പ്രവേശിച്ചിട്ടുണ്ട്. വിംബിൾഡൺ ടെന്നീസ് വനിതാ സിംഗിൾസ് കിരീടം ചെക്ക് റിപ്പബ്ലിക്കിന്റെ ലിൻഡ നൊസ്കോവയ്ക്ക്. സ്വന്തം നാട്ടുകാരിയെ 6-2, 5-7, 6-3 സ്കോറിനാണ് താരം പരാജയപ്പെടുത്തിയത്. ഇന്ന് നടക്കുന്ന പുരുഷ സിംഗിൾസ് ഫൈനലിൽ ലോക 1 നമ്പർ താരം യാനിക് സിന്നർ ജർമ്മനിയുടെ അലക്സാണ്ടർ സോരവിനെ നേരിടും. ഇന്ത്യക്കെതിരായ 5 മത്സരങ്ങളുടെ T20 ക്രിക്കറ്റ് പരമ്പര ഇംഗ്ലണ്ട് 4-0 തൂത്തുവാരി. ഇന്നലെ രാത്രി സദാംപ്ടണിൽ നടന്ന അവസാന മത്സരത്തിൽ ഇന്ത്യയെ 56 ഇംഗ്ലണ്ട് പരാജയപ്പെടുത്തി. ഇംഗ്ലണ്ട് മുന്നോട്ട് വെച്ച 258 റൺസ് വിജയലക്ഷ്യത്തിന് മറുപടിയായി 20 ഓവറിൽ 8 201 റൺസ് നേടാനേ ഇന്ത്യക്കായുള്ളൂ. പരമ്പരയിലെ ആദ്യ മത്സരം മഴ മൂലം ഉപേക്ഷിച്ചിരുന്നു. കൊച്ചി കോർപ്പറേഷന്റെ 3-ാമത് റോറോ വെസൽ മുഖ്യമന്ത്രി VD സതീശൻ ഇന്ന് ഉദ്ഘാടനം ചെയ്യും. റോറോയിൽ വനിതകൾക്ക് സൌജന്യ യാത്ര അനുവദിക്കുന്ന ഇന്ദിരായാത്ര പദ്ധതിയുടെ ഉദ്ഘാടനവും മുഖ്യമന്ത്രി നിർവഹിക്കും. രാവിലെ 9:30 വൈപ്പിൻ റോറോ ജെട്ടിയിലാണ് ഉദ്ഘാടന ചടങ്ങ്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി എറണാകുളം ജില്ലാ പ്രതിനിധി P. നഹീമ.
3: വാഹനങ്ങളെ

0: ഇല്ലാതെ വരുന്ന സ്ത്രീകൾക്കാണ് റോറോയിൽ സൗജന്യയാത്ര അനുവദിക്കുക. കൊച്ചി ഷിപ്പ്യാർഡിൽ നിർമ്മാണം പൂർത്തിയാക്കിയ കോർപ്പറേഷന്റെ മൂന്നാമത് റോറോ വെസലിൽ 14 ട്രക്കുകൾക്കും 12 കാറുകൾക്കും 50 യാത്രക്കാർക്കും യാത്ര ചെയ്യുവാനുള്ള സൗകര്യമുണ്ടാകും. നിലവിലുള്ള റോറോ വെസലിലെ പോരായ്മകൾ കൂടി പരിഹരിച്ചാണ് പുതിയ റോറോയുടെ നിർമ്മാണം നടത്തിയിരിക്കുന്നത്. പുതിയ റോറോ സർവീസ് ആരംഭിക്കുന്നതോടെ വൈപ്പിൻ ഫോർട്ട് കൊച്ചി റൂട്ടിലുള്ള യാത്രാക്ലേശം കുറയുമെന്നാണ് പ്രതീക്ഷ.
1: വിയറ്റ്നാമിൽ ബോട്ട് മറിഞ്ഞ മലയാളികളടക്കം 15 ഇന്ത്യൻ സഞ്ചാരികൾ മരണമടഞ്ഞ സംഭവത്തിൽ അന്വേഷണം പ്രഖ്യാപിച്ച് വിയറ്റ്നാം പ്രധാനമന്ത്രി ലേ മിൻ ഹുങ്. അപകടത്തിന്റെ കാരണം കണ്ടെത്താനും കുറ്റക്കാർക്കെതിരെ ശക്തമായ നിയമ നടപടികൾ കൈക്കൊള്ളാനും അദ്ദേഹം ഉത്തരവിട്ടു. മരണമടഞ്ഞവരുടെ കുടുംബാംഗങ്ങളുടെ ദുഃഖത്തിൽ പങ്കുചേരുന്നതായി വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ സമൂഹമാധ്യമത്തിൽ കുറിച്ചു. പരിക്കേറ്റവർ വേഗം സുഖം പ്രാപിക്കട്ടെയെന്നും അദ്ദേഹം പ്രതീക്ഷ പങ്കുവച്ചു. മഹാരാഷ്ട്രയിലെ നാഗ്പൂരിൽ മൂന്നാമത് ബ്രിക്സ് ഗതാഗത മന്ത്രിമാരുടെ യോഗത്തിന് തുടക്കമായി. കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി അധ്യക്ഷത വഹിച്ചു. ബദൽ ജൈവ ഇന്ധനങ്ങളുടെയും മലിനീകരണരഹിത സാങ്കേതിക വിദ്യകളുടെയും സഹായത്തോടെ റോഡ്, റെയിൽ, വ്യോമയാന, ജലപാത ഗതാഗതത്തിൽ കാർബൺ ന്യൂട്രൽ സാധ്യമാക്കാനുള്ള ശ്രമങ്ങളെക്കുറിച്ച് പ്രതിനിധികൾ ചർച്ച ചെയ്തതായി ശ്രീ ഗഡ്കരി പറഞ്ഞു. ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ്സ് അതോറിറ്റി ഓഫ് ഇന്ത്യ സ്വിഗ്ഗി ഇൻസ്റ്റാമാർട്ടിന് 9 നോട്ടീസുകൾ അയച്ചു. 2006 ഭക്ഷ്യസുരക്ഷാ മാനദണ്ഡ നിയമം ലംഘിച്ചതായി ആരോപിച്ച് നിരവധി ഉപഭോക്തൃ പരാതികൾ ലഭിച്ചതിനെ തുടർന്നാണ് ഈ നീക്കം. പഴകിയതും സുരക്ഷിതമല്ലാത്തതുമായ ഭക്ഷ്യ ഉൽപ്പന്നങ്ങൾ സ്വിഗ്ഗി ഇൻസ്റ്റാമാർട്ട് വഴി വിതരണം ചെയ്തതായാണ് പരാതി. കൃത്യമായ വിശദീകരണം നൽകണമെന്നും അല്ലാത്തപക്ഷം ഉചിതമായ നിയമ നടപടി സ്വീകരിക്കുമെന്നും FSSAI സാമൂഹിക മാധ്യമത്തിൽ പറഞ്ഞു. ഹോർമുസ് കടലിടുക്ക് ഇറാൻ അനിശ്ചിതകാലത്തേക്ക് അടച്ചു. അനധികൃത പാതയിലൂടെ സഞ്ചരിക്കാൻ ശ്രമിച്ച കപ്പലുമായി ബന്ധപ്പെട്ടുണ്ടായ തർക്കത്തെ തുടർന്നാണ് കടൽപാത അടച്ചതെന്ന് ഇറാന്റെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ് നേവി അറിയിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. അനശ്വര ഗായിക എസ് ജാനകി ഇനി ഓർമ്മ. വിടവാങ്ങിയത് 6 പതിറ്റാണ്ടിലേറെ. സുന്ദരനാദത്തിലൂടെ ആസ്വാദകരെ വിസ്മയിപ്പിച്ച വാനമ്പാടി. ന്യൂസിലൻഡിലെ 2 ദിവസത്തെ സന്ദർശനം പൂർത്തിയാക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ത്യയിലേക്ക് തിരിച്ചു. നിർമ്മിത ബുദ്ധി, സെമി കണ്ടക്ടറുകൾ, ഇലക്ട്രോണിക്സ് നിർമ്മാണം തുടങ്ങിയവ രാജ്യത്തിന്റെ അടുത്തഘട്ട വളർച്ചയ്ക്ക് കരുത്തുപകരുമെന്ന് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ്. പരിസ്ഥിതി സംരക്ഷണത്തെ രാജ്യവ്യാപകമായ ജനകീയ മുന്നേറ്റമാക്കുന്ന പര്യാവരൺ സംരക്ഷൺ സങ്കല്പ പരിപാടിയെ കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ ഇന്ന് ന്യൂഡൽഹിയിൽ അഭിസംബോധന ചെയ്യും. കൊച്ചിയിൽ മൂന്നാമത് റോറോ വെസൽ പദ്ധതിയുടെ ഉദ്ഘാടനം മുഖ്യമന്ത്രി വി.ഡി. സതീശൻ നിർവഹിക്കും. ലോകകപ്പ് ഫുട്ബോളിൽ നോർവേയെ തോൽപ്പിച്ച് ഇംഗ്ലണ്ട് സെമി ഫൈനലിൽ. വിംബിൾഡൺ ടെന്നീസ് വനിതാ സിംഗിൾസ് കിരീടം ലിൻഡ നൊസ്കോവയ്ക്ക്. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.
2: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5. സമയം 7 കഴിഞ്ഞ് 35:36. കുമ്പളങ്ങി സ്വദേശിനി അനിത തെരഞ്ഞെടുത്തയച്ച ഗാനങ്ങളാണ് ഇന്നത്തെ സ്വാഗതം കൊച്ചി കേട്ടുകൊണ്ടിരിക്കുന്നത്. ജാനകിയമ്മ സ്പെഷ്യൽ സ്വാഗതം കൊച്ചി. അടുത്ത ഗാനം കേൾക്കാം. 1971 റിലീസായ കൊച്ചനിയെത്തി എന്ന ചിത്രത്തിനുവേണ്ടി ശ്രീകുമാരൻ തമ്പി വരികളെഴുതി പുകഴേന്തി ഇണം നൽകി എസ് ജാനകി പാടിയത്.

1972 എസ് ജാനകി അമ്മയ്ക്ക് മികച്ച ഗായികയ്ക്കുള്ള സംസ്ഥാന അവാർഡ് നേടിക്കൊടുത്ത ഗാനം പുള്ളിമാൻ എന്ന ചിത്രത്തിനു വേണ്ടി ശ്രീകുമാരൻ തമ്പി വരികൾ എഴുതി എം എസ് ബാബുരാജ് ഈണം പകർന്നത്.

0: ഇന്നത്തെ ഗാനങ്ങൾ നമുക്ക് വേണ്ടി തിരഞ്ഞെടുത്ത് അയച്ചു തന്ന അനിത നമ്മളോടൊപ്പം ചേരുന്നു. ഹലോ.
1: ഹലോ,
0: നമസ്കാരം.
1: നമസ്കാരം,
0: സ്വാഗതം കൊച്ചിയിലേക്ക്. സ്നേഹപൂർവ്വം സ്വാഗതം.
1: താങ്ക് യു സോ മച്ച്.
0: ഓക്കെ, അനിത കുമ്പളങ്ങിയിൽ നിന്നാണല്ലേ?
1: അതെ.
0: വീട്ടിൽ ആരൊക്കെയുണ്ട്?
1: ഹസ്ബൻഡും മോളും ഭർത്താവും കുഞ്ഞുണ്ട്. സുഖമായിരിക്കുന്നു.
0: സുഖമായിരിക്കുന്നു എല്ലാവരും. മകളുടെ പേര്?
1: മോളുടെ പേര് അമല, ഹസ്ബൻഡ് പ്രവീൺ.
0: ഓക്കെ.
1: കുഞ്ഞിന്റെ പേര് അനവിക.
0: അനവിക.
1: ഹസ്ബൻഡ് അനവിക.
0: അനവിക. ഓക്കെ ഓക്കെ.
1: എന്റെ ഹസ്ബൻഡിന്റെ പേര് ഓർബാബു.
0: എന്താണ് ചെയ്യുന്നേ?
1: ന്യൂ അഷുറൻസില് വർക്ക് ചെയ്തിരുന്നു.
0: ഹൗസ് വൈഫ് ആണ്. ഓക്കെ. ജാനകി അമ്മയുടെ പാട്ടുകളിൽ ഏതാണ് ഏറ്റവും ഇഷ്ടമുള്ള പാട്ട്? അങ്ങനെ ചോദിച്ച ഒരു കൺഫ്യൂഷൻ ആണല്ലേ. എല്ലാം നല്ല
1: പാട്ടുകളും. ജാനകി അമ്മയുടെ, സുശീലാമ്മയുടെ എല്ലാ പാട്ടുകളും എല്ലാവരുടെ നല്ല സംഗീതമില്ലല്ലോ.
0: സംഗീതമാണ് ജീവിതം അല്ലേ.
1: അതെ അതെ അതെ. പാട്ടുകളെല്ലാം എനിക്ക് ഇഷ്ടമാണ്. പിന്നെ ഇപ്പൊ ഈ ദിവസം കിട്ടിയതിലെ ഒരു വല്ലാത്തൊരു
0: അതെ ഒരു മനസ്സിലൊരു ദുഃഖം. ഇങ്ങനെ പ്രയാസം.
1: ജാനകി അമ്മയുടെ ഷോക്ക്, അതാ വല്ലാത്തൊരു ഷോക്കായിപ്പോയി.
0: അതെ അതെ അതെ. എത്ര എത്ര ഗാനങ്ങളാണ്, ഓരോന്നും കേൾക്കുമ്പോഴാണ്. ഒന്നിനൊന്ന് മികച്ച ഗാനങ്ങളാണ് നമുക്ക് സമ്മാനിച്ചിട്ട് പോയത്. എന്തായാലും എല്ലാവരുടെയും മനസ്സിൽ, സംഗീതം ആസ്വദിക്കുന്ന എല്ലാവരുടെയും മനസ്സിൽ എന്നെന്നും മരണമില്ലാത്ത
1: ഒരു ഓർമ്മ.
0: തീർച്ചയായും തീർച്ചയായും. പാട്ട് പാടുവോ?
1: പാടും.
0: രണ്ടുപേര് കേട്ടാലോ?
1: പാടാം.

Okay.

0: നന്നായി പാടിട്ടോ.
1: താങ്ക് യു.
0: ശബ്ദം സുഖമില്ല എന്നൊക്കെ എന്നോട് പറഞ്ഞിരുന്നു, പക്ഷെ എന്നാലും
1: പനി ചുമക്കായിരുന്നു, അതുകൊണ്ട് വല്ലാത്തൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു പാടാനായിട്ട്.
0: എന്നാലും അതിന്റെ ഒരു ബുദ്ധിമുട്ടുകളെ തോന്നിയുള്ളൂ, അല്ലാതെ നന്നായിരുന്നു. അപ്പോ എന്തായാലും പാട്ടുകൾ ഇനിയും വരുന്നുണ്ട്, പരിപാടി തുടർന്ന് കേട്ടോളൂ കേട്ടോ.
1: അതെ, ഇനിയും ശ്രോതാക്കളോട് പറയാനുള്ളത് ഇനിയും ഒരുപാട് പാട്ടുകൾ, അതായത് നമ്മള് കേട്ടു മറന്നുപോയ ഒരുപാട് പാട്ടുകൾ ഇനിയും ഉണ്ട് ജാനകിമാരൊക്കെ. അപ്പൊ അതൊക്കെ ഇനിയും നമ്മുടെ ഈ റെയിൻബോയിലൂടെ കൊണ്ടുവരണം എന്നാണ് എന്റെ ആഗ്രഹവും എന്റെ അപേക്ഷയും.
0: ജാനകിയമ്മ ആദ്യം പാടിയ പാട്ടൊക്കെ ഞാനും ആദ്യമായിട്ട് കേൾക്കുകയാണ്. നമ്മളത് ഇരുൾമൂടിയോ ഇൻവാഴ്വിലൊക്കെ അതൊക്കെ അധികം പ്ലേ ചെയ്യാത്ത പാട്ടുകളാണ്.
1: അതെ അതെ, അതൊക്കെ ഇപ്പൊ കേൾക്കുന്ന ഒരു ഫീലാണ് നമുക്ക് അല്ലേ.
0: അതെ,
1: അപ്പൊ അതുകൊണ്ട് എല്ലാം പഴയ ഗാനങ്ങളൊക്കെ ഇനി എടുത്തിട്ട് കൊണ്ടുവരണം.
0: തീർച്ചയായും തീർച്ചയായും, നമ്മള്
1: റെയിൻബോ ഉള്ളിടത്തോളം വേണമെങ്കിൽ എല്ലാവരും പങ്കെടുക്കണം.
0: അതെ, കേട്ടും കേട്ട് പരിചയമുള്ള പാട്ടുകളല്ലാതെ ഇതുപോലെ മറവിയിൽ ആണ്ട് കിടക്കുന്ന നല്ല നല്ല പാട്ടുകളും
1: ഒരുപാട് പാട്ടുകളുണ്ട്, കുറെ ഉണ്ട്. അതൊക്കെ ഇങ്ങനെ കേൾക്കുമ്പോഴാണ് നമുക്ക് അത് ഒരു സന്തോഷം, അത് അങ്ങനെ ഉണ്ടായിരുന്നല്ലോ.
0: തീർച്ചയായും നമ്മളതിന് ശ്രമിക്കുന്നതാണ്, ഇനിയും ശ്രമിക്കുന്നതാണ്. അപ്പൊ ഒരുപാട് സന്തോഷം സംസാരിക്കാൻ കഴിഞ്ഞതില്. പാട്ടുകൾ തുടർന്ന് കേട്ടോ.

1974 മികച്ച ഗായികയ്ക്കുള്ള സംസ്ഥാന അവാർഡ് ജാനകിയമ്മയ്ക്ക് നേടിക്കൊടുത്ത ഗാനമായിരുന്നു ചന്ദ്രകാന്തം എന്ന സിനിമയിലെ ആ നിമിഷത്തിന്റെ നിർവൃത്തിയിൽ ശ്രീകുമാരൻ തമ്പിയുടെ വരികൾക്ക് ഈണം നൽകിയത് MS വിശ്വനാഥൻ.

ഒരിക്കൽ ഒരു ഇന്റർവ്യൂവിൽ ജാനകിയമ്മയോട് ചോദിച്ചു, നിലാവിനെ നോക്കി ഏത് പാട്ട് പാടാനാണ് ഇഷ്ടം? ജാനകിയമ്മയുടെ മറുപടി ഇതായിരുന്നു, കുളി കഴിഞ്ഞ് കോടി മാറ്റിയ ശിശിരകാല ചന്ദ്രിക. ഈ ഗാനമാണ് നമ്മൾ ഇനി കേൾക്കാൻ പോകുന്നത്. മുൾക്കീടം എന്ന ചിത്രത്തിനു വേണ്ടി പി ഭാസ്കരൻ മാസ്റ്റർ വരികൾ എഴുതി, പ്രതാപ് സിംഗ് ഈണം പകർന്ന ഗാനം.

1982 മികച്ച ഗായികയ്ക്കുള്ള സംസ്ഥാന അവാർഡ് ജാനകി അമ്മയ്ക്ക് നേടിക്കൊടുത്തത് രണ്ട് ഗാനങ്ങളാണ്. അതിലൊന്നാണ് നമ്മളിപ്പോൾ കേട്ടത്. മറ്റൊന്ന് ഓളങ്ങൾ എന്ന ചിത്രത്തിലെ തുമ്പീവാ തുമ്പക്കുടത്തിൽ എന്ന ഗാനമായിരുന്നു. സ്വർണമുകിലേ എന്ന ഗാനത്തിന്റെ വരികൾ എഴുതിയത് പി ഭാസ്കരൻ, സംഗീതം ജോൺസൺ. ചിത്രം ഇത് ഞങ്ങളുടെ കഥ. 1984 വീണ്ടും മികച്ച ഗായികയ്ക്കുള്ള സംസ്ഥാന അവാർഡ് ജാനകി അമ്മയ്ക്ക് ലഭിക്കുകയുണ്ടായി. അതുമാത്രമല്ല 79 മുതൽ 84 വരെ തുടർച്ചയായ 6 വർഷങ്ങളിലും സംസ്ഥാന ഗവൺമെന്റിന്റെ മികച്ച ഗായികയ്ക്കുള്ള അവാർഡ് ജാനകി അമ്മയ്ക്ക് ലഭിക്കുകയുണ്ടായി. ഇനി നമ്മൾ കേൾക്കുന്ന ഗാനം കാണാമറയത്ത് എന്ന ചിത്രത്തിനു വേണ്ടി ബിച്ചു തിരുമല വരികൾ എഴുതി ശ്യാം സംഗീതം നൽകിയ കസ്തൂരിമാൻ കുരുന്നേ എന്ന ഗാനം.

0: ഒരുപാടൊരുപാട് മനോഹര ഗാനങ്ങൾ നമുക്ക് സമ്മാനിച്ച എസ് ജാനകി എന്ന മഹാഗായികയുടെ പാവനസ്മരണയ്ക്ക് മുന്നിൽ അശ്രുപൂജയർപ്പിച്ച് ഇന്നത്തെ സ്വാഗതം കൊച്ചി വിട പറയുകയാണ്. കൊടിഞ്ഞാനും അശ്വതി, നാളത്തെ സ്വാഗതം കൊച്ചിയിൽ കേൾക്കാം. കൊച്ചി നസ്രത്തിൽ നിന്നും എല്ലാം ജേക്കബ് തിരഞ്ഞെടുത്തയച്ച ഗാനങ്ങൾ. ഇനി അല്പസമയത്തിനകം ഇംഗ്ലീഷിൽ വാർത്തകൾ കേൾക്കാം. ഡൽഹി റിലി.
1: ആകാശവാണി പ്രസന്റ്സ് മോർണിംഗ് ന്യൂസ്. ഗുഡ് മോർണിംഗ്, ഐ എം നരേഷ് മാഗു. ദ ഹെഡ്ലൈൻസ്: പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി കൺക്ലൂഡ്സ് ഹിസ് ത്രീ നേഷൻ ടൂർ ഓഫ് ഇന്തോനേഷ്യ, ഓസ്ട്രേലിയ ആൻഡ് ന്യൂസിലൻഡ്. ഡിപ്പാർട്സ് ഫോർ ഇന്ത്യ ആഫ്റ്റർ ഹോൾഡിംഗ് എക്സ്റ്റൻസീവ് ടോക്സ് വിത്ത് ന്യൂസിലൻഡ് പ്രൈം മിനിസ്റ്റർ ക്രിസ്റ്റഫർ ലക്സൺ. Vietnam government orders probe into speedboat tragedy that killed 15 Indian tourists. US launches new round of strikes against Iran after IRGC forces attack container ship transiting Strait of Hormuz. Iranian navy closes the vital sea corridor until further notice. IMD forecasts heavy rainfall across northern and eastern parts of the country for next 4 days. England beats Norway 2-1 to reach FIFA World Cup semi-finals, and Linda Noskova beats Carolina Muchova to win first Wimbledon tennis title. Prime Minister Narendra Modi has concluded his three-nation tour of Indonesia, Australia and New Zealand and departed for India after holding extensive talks with New Zealand Prime Minister Christopher Luxon. India and New Zealand elevated their bilateral ties to a strategic partnership and signed several agreements and memoranda of understanding across key sectors. These include defense, tourism, sports, disaster management, and dairy and animal husbandry sectors. A major highlight of the visit was the community event at Auckland's Spark Arena, attended by over 10,000 members of the Indian diaspora. Addressing the gathering, Mr. Modi stated that the future of India and New Zealand is intertwined and the bilateral trade agreement will accelerate India's journey towards a developed nation.
2: भारत और न्यूजीलैंड के रिश्ते में यादें भी हैं, दोस्ती भी है, वैल्यूज भी है और एक कमिटमेंट भी है. भारत न्यूजीलैंड की यही वाका एक नई यात्रा पर निकलने के लिए तैयार है. हमारे सामने अवसरों से भरा खुला समुद्र है. हवाएं हमारे साथ है, समंदर की विशाल लहरें हमारे साथ है, इच्छा शक्ति का नीला आसमान हमारे साथ है. पाने को काफी कुछ है और मैं जानता हूं हम सफल होंगे.
1: On the occasion, Prime Minister Luxon described India as a trusted friend, praised the contribution of the Indian community to New Zealand's progress, and appreciated Prime Minister Modi's leadership. Prime Minister Modi thanked Prime Minister Luxon for his warm hospitality and said the visit had opened a new chapter in India-New Zealand relations.
2: 40 साल के बाद कोई भारतीय पीएम न्यूजीलैंड की धरती पर आया है. ये मेरा सौभाग्य है. मैं न्यूजीलैंड के सभी निवासियों के लिए, आप सभी लोगों के लिए 140 करोड़ भारतीयों की शुभकामनाएं लेकर आया हूँ.

0: ആകാശവാണി എഫ് എം റെയിൻബോ 107.5 മെഗാഹെർട്സ്, മ്യൂസിക്കലി യോഴ്സ്.
1: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5. സമയം 8 മണി കഴിഞ്ഞ് 31 മിനിറ്റും 15 സെക്കൻഡും. സംസ്ഥാന കൃഷി വികസന കർഷക ക്ഷേമ വകുപ്പ് 2025 സംസ്ഥാന കർഷക അവാർഡുകളുടെ ഭാഗമായി മാധ്യമരംഗത്തെ മികവിന് നൽകുന്ന കർഷക ഭാരതി അവാർഡിന് അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. മലയാള ഭാഷയിലൂടെ കാർഷിക മേഖലയ്ക്ക് വിലപ്പെട്ട സംഭാവനകൾ നൽകിയ മികച്ച ഫാം ജേർണലിസ്റ്റുകളെയാണ് ഈ അവാർഡിനുവേണ്ടി പരിഗണിക്കുന്നത്. അവാർഡിന്റെ വിജ്ഞാപന തീയതി മുതൽ പിന്നോട്ടുള്ള 1 വർഷ കാലയളവിലെ മാധ്യമപ്രവർത്തന മികവാണ് വിലയിരുത്തുന്നത്. അപേക്ഷാ ഫോമും വിശദമായ മാർഗനിർദ്ദേശങ്ങളും www.keralaagriculture.gov.in എന്ന കൃഷിവകുപ്പ് വെബ്സൈറ്റിലും www.fibkerala.gov.in എന്ന വെബ്സൈറ്റിലും ലഭ്യമാണ്. ഈ അപേക്ഷകളൊക്കെ ലഭിക്കേണ്ട അവസാന തീയതി ജൂലൈ 14. അപേക്ഷകൾ പ്രിൻസിപ്പൽ ഇൻഫർമേഷൻ ഓഫീസർ, ഫാം ഇൻഫർമേഷൻ ബ്യൂറോ, കവടിയാർ, തിരുവനന്തപുരം 6950003 എന്ന വിലാസത്തിൽ അയക്കേണ്ടതാണ്. അയക്കുന്ന കവറിന് പുറത്ത് കർഷക ഭാരതി അവാർഡ് 2025 എന്ന് വ്യക്തമായി രേഖപ്പെടുത്തണം. അപ്പോൾ അവസാന തീയതി ജൂലൈ 14, 2 ദിവസം കൂടിയുള്ളൂ. അപ്പോൾ എത്രയും പെട്ടെന്ന് അപേക്ഷകൾ ഡൗൺലോഡ് ചെയ്തിട്ട് വെബ്സൈറ്റിൽ മാർഗനിർദ്ദേശങ്ങളും അപേക്ഷാ ഫോമും ലഭ്യമാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ അയക്കേണ്ടത് പ്രിൻസിപ്പൽ ഇൻഫർമേഷൻ ഓഫീസർ, ഫാം ഇൻഫർമേഷൻ ബ്യൂറോ, കവടിയാർ, തിരുവനന്തപുരം 6950003 എന്ന വിലാസത്തിലാണ്. അവസാന തീയതി ജൂലൈ 14. ലാറ്ററൽ എൻട്രി സ്പോട്ട് അഡ്മിഷനെ കുറിച്ചുള്ള ഒരു വാർത്തയാണ്. സംസ്ഥാന സർക്കാർ സ്ഥാപനമായ IHRDയുടെ പൈനാവ് മോഡൽ പോളിടെക്നിക് കോളേജിൽ 2026-27 വർഷത്തിൽ ലാറ്ററൽ എൻട്രി വഴി 2ാം വർഷത്തിലേക്ക് സ്പോട്ട് അഡ്മിഷൻ ജൂലൈ 13-14 തീയതികളിൽ, അതായത് നാളെയും മറ്റന്നാളുമായി കോളേജിൽ നടക്കുന്നുണ്ട് എന്നുള്ള വാർത്തയാണ്. അഡ്മിഷന് താൽപര്യമുള്ള പ്ലസ് ടു സയൻസ്, VHSE, ITI, KGCE പാസായ വിദ്യാർത്ഥികൾക്ക് കോളേജിൽ നേരിട്ടെത്തി അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. ഇതുവരെ പോളിടെക്നിക് പ്രവേശനത്തിനായി ഓൺലൈനായി രജിസ്റ്റർ ചെയ്യാത്തവർക്ക് അതിനുള്ള സമയം കഴിഞ്ഞുപോയിട്ടുണ്ട്. ജൂലൈ 10 വരെയായിരുന്നു. SC ST, OEC, OBC വിദ്യാർത്ഥികൾക്ക് ഫീസ് ആനുകൂല്യവും സ്കോളർഷിപ്പും ലഭിക്കുന്നതാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. സൈബർ ഫോറൻസിക് ആൻഡ് ഇൻഫർമേഷൻ സെക്യൂരിറ്റി, ബയോ മെഡിക്കൽ എഞ്ചിനീയറിംഗ്, കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ്, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ്, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് എന്നീ ഡിപ്ലോമ പ്രോഗ്രാമുകളിലേക്കാണ് പ്രവേശനം. ഇപ്പോൾ സ്പോട്ട് അഡ്മിഷൻ ആണ് ഇനി നടക്കാനുള്ളത്. ഓൺലൈൻ അഡ്മിഷനൊക്കെ കഴിഞ്ഞുപോയിട്ടുണ്ട്. സ്പോട്ട് അഡ്മിഷൻ ജൂലൈ 13-14 തീയതികളിൽ കോളേജിൽ നടക്കുന്നു എന്ന വാർത്തയാണ്. ഇനി കൂടുതൽ വിവരങ്ങൾ അറിയണമെങ്കിൽ വിളിക്കാം 85-47-00-50-84. 85-47-00-50-84. ഇനി മൃഗാരോഗ്യം, ക്ഷീരനവീകരണം, ഗ്രാമീണ സംരംഭകത്വം എന്നീ മേഖലകളിലെ പുതുമയാർന്ന ആശയങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിനായി കേരള കാർഷിക സർവകലാശാലയുടെ വെള്ളായണി കാർഷിക കോളേജിന്റെ KAGTECH ലോഞ്ച് പാഡും വെറ്റിനറി സർവകലാശാലയിലെ ടെക്നോളജി ബിസിനസ് ഇൻക്യുബേഷൻ സെന്ററും ചേർന്ന് Vertex 2026 സംഘടിപ്പിക്കുന്നു. 2026 ജൂലൈ 15 പൂക്കോട് വെറ്റിനറി കോളേജിൽ നടക്കുന്ന പരിപാടിയിൽ വിദ്യാർത്ഥികൾക്കും ഗവേഷകർക്കും യുവസംരംഭകർക്കും പങ്കെടുക്കാം. ആകർഷകമായ സമ്മാനങ്ങളും മികച്ച ടീമുകൾക്ക് ഇൻക്യുബേഷൻ പിന്തുണയും ഒരുക്കിയിരിക്കുന്ന പരിപാടിയിലേക്ക് താൽപര്യമുള്ളവർക്ക് www.kagtechlaunchpad.com എന്ന വെബ്സൈറ്റ് വഴി അപേക്ഷിക്കാവുന്നതാണ്. അല്ലെങ്കിൽ 999562488 എന്ന ഫോൺ നമ്പറിലേക്ക് വിളിച്ചും രജിസ്റ്റർ ചെയ്യാവുന്നതാണ് കേട്ടോ. 999562488 അല്ലെങ്കിൽ www.kagtechlaunchpad.com എന്ന വെബ്സൈറ്റ് വഴി രജിസ്റ്റർ ചെയ്യാവുന്നതാണ്.

0: ഇനി പാലക്കാട് ജില്ലക്കാർ ഒന്ന് ശ്രദ്ധിച്ചോളൂ. മലമ്പുഴ ഗവൺമെന്റ് വനിതാ ഐടിഐ പ്രവേശനത്തെക്കുറിച്ചുള്ള ഒരു വാർത്തയാണ്. വിവിധ ട്രേഡുകളിലേക്കുള്ള പ്രവേശനത്തിന് ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി ജൂലൈ 13. കമ്പ്യൂട്ടർ ഓപ്പറേറ്റഡ് ആൻഡ് പ്രോഗ്രാമിംഗ് അസിസ്റ്റന്റ് ഡ്രാഫ്റ്റ്സ്മാൻ, സിവിൽ, ഇലക്ട്രോണിക്സ് മെക്കാനിക്, ഫാഷൻ ഡിസൈൻ ആൻഡ് ടെക്നോളജി, ഇൻഫർമേഷൻ കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി, സിസ്റ്റം മെയിന്റനൻസ്, മെക്കാനിക്, കൺസ്യൂമർ ഇലക്ട്രോണിക്സ്, അപ്ലയൻസസ് എന്നീ ട്രേഡുകളിലേക്കാണ് പ്രവേശനം. 100 രൂപ ഫീസ് അടച്ച് https.det.kerala.gov.in എന്ന വെബ്സൈറ്റ് വഴി, അല്ലെങ്കിൽ itiadmissions.kerala.gov.in എന്ന വെബ്സൈറ്റ് വഴിയും അപേക്ഷ സമർപ്പിക്കാം. വെരിഫിക്കേഷൻ പൂർത്തിയാക്കേണ്ട അവസാന തീയതി ജൂലൈ 13. കൂടുതൽ വിവരങ്ങൾ അറിയണമെങ്കിൽ വിളിക്കാം 0491-2-81-51-81. വെരിഫിക്കേഷൻ പൂർത്തിയാക്കേണ്ട അവസാന തീയതിയാണ് ജൂലൈ 13. അപ്പോൾ അപേക്ഷിച്ചവർ പ്രത്യേകം ശ്രദ്ധിക്കുക. 0491-2-81-51-81 ഈ നമ്പറിൽ വിളിച്ചാൽ കൂടുതൽ വിവരങ്ങൾ അറിയാവുന്നതാണ്. സമയം 8 മണി കഴിഞ്ഞ് 37 മിനിറ്റും 6 സെക്കൻഡും.
1: On the move, let's groove. Safari time is live.

അങ്ങനെ സമയം 8 മണി കഴിഞ്ഞ് 37 മിനിറ്റും 30 സെക്കൻഡും ആകുമ്പോൾ നമ്മൾ സവാരി ടൈമിൽ എത്തി നിൽക്കുകയാണ്. ഇന്നത്തെ സവാരി ടൈമിൽ നിങ്ങളുടെ സാരഥിയായിട്ടുള്ളത് ഞാൻ അശ്വതിയാണ്. അപ്പോൾ യാത്ര ചെയ്യുന്ന നമ്മളുടെ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്ക് ഇപ്പോൾ റെയിൻബോയിലേക്ക് വിളിച്ച് നിങ്ങളുടെ ഇഷ്ടപ്പെട്ട ഗാനങ്ങൾ ആവശ്യപ്പെടാവുന്നതാണ്. പക്ഷെ ശ്രദ്ധിക്കുക, യാത്ര ചെയ്യുന്ന ശ്രോതാക്കളാണ് വിളിക്കേണ്ടത്. നിങ്ങൾ കാറിലോ ബസ്സിലോ ട്രെയിനിലോ നടന്നോ ഒക്കെ എവിടെയെങ്കിലും യാത്ര പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് വേഗം മടിക്കാതെ ഫോൺ എടുത്തോളൂ. 0484-242-1 എന്ന നമ്പറിൽ വിളിച്ച് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഗാനങ്ങൾ ആവശ്യപ്പെടാം. നിങ്ങളുടെ ഇഷ്ടഗാനങ്ങൾ നിങ്ങളുടെ ഇഷ്ടപ്പെട്ടവർക്കായി ഡെഡിക്കേറ്റ് ചെയ്യാം. മലയാളം, ഹിന്ദി, തമിഴ് എന്നീ ഗാനങ്ങൾ, എന്നീ ഭാഷയിലുള്ള ഗാനങ്ങൾ നിങ്ങൾക്ക് ആവശ്യപ്പെടാം. നിങ്ങളുടെ യാത്രാവിശേഷങ്ങൾ പങ്കുവയ്ക്കാം. അപ്പോൾ മടിക്കേണ്ട, വേഗം തന്നെ ഫോൺ എടുത്തോളൂ. 0484-242-1

0: സവാരി ടൈമിലെ ഇന്നത്തെ ആദ്യത്തെ കോളർ നമ്മളോടൊപ്പം ചേരുന്നു. ഹലോ ഹലോ, നമസ്കാരം.
1: നമസ്കാരം,
0: സവാരി ടൈമിലേക്ക് സ്വാഗതം.
1: നമസ്കാരം,
0: ആരാണത്?
1: എന്റെ പേര് പ്രഭ എന്നാണ്. ഞാൻ വിളിക്കുന്നത് ചാലക്കുടി തിരുത്തിപ്പറമ്പ് എന്ന് പറയുന്ന ഒരു സ്ഥലത്തു നിന്നാണ്. ഇപ്പൊ ഞാൻ ആലുവയില് എന്റെ അമ്മയുടെ അടുത്തോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്.
0: ആലുവയിലാണ് അമ്മയുടെ വീട്?
1: ആ, എന്റെ ഞാൻ ജനിച്ചു വളർന്ന എന്റെ വീട് ആലുവയിലാണ്, രാജഗിരി ഹോസ്പിറ്റലിന്റെ അടുത്ത്.
0: ഓക്കെ, അപ്പൊ ഒറ്റയ്ക്കാണോ യാത്ര?
1: ആ, ഞാനും ഉണ്ട്, എന്റെ നാത്തൂനും ഉണ്ട് എന്റെ കൂടെ. അപ്പോ ഞങ്ങള് രണ്ടാള് വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞങ്ങള് ഒരുമിച്ച് അങ്ങനെ വീട്ടിലോട്ട് പോവുകയാണ്.
0: അപ്പൊ നാത്തൂനും കൂടി അങ്ങ് ഇറങ്ങി രാവിലെ. നാത്തുവിന്റെ പേര് പറഞ്ഞോളൂ.
1: നാത്തുവിന്റെ പേര് ഇന്ദു എന്നാണ്.
0: ഇന്ദു,
1: ഇന്ദു. പിന്നെ എന്റെ ആങ്ങള, എനിക്കൊരു ചേട്ടൻ മാത്രമേ ഉള്ളൂ, പ്രകാശ്. രണ്ട് മക്കള്, ഒരാള് ക്രിക്കറ്റ് പ്ലെയർ ആണ്, ദേവമുരളിന്റെ പേര്. അവനിപ്പോ ജില്ലാ ടീമിലൊക്കെ ഉണ്ട്. അതുപോലെ ഇളയാള് ഫുട്ബോൾ പ്ലെയർ ആണ്, ആളും ജില്ലാ ടീമിലുള്ളതാണ്.
0: സ്പോർട്സ് കുടുംബമാണ്.
1: ആ, സ്പോർട്സ് കുടുംബമാണ്. പിന്നെ എനിക്കും രണ്ട് കുട്ടികള്, മൂത്താള് ഇപ്പൊ MBBS പഠിക്കുന്നു, ഇളയാള് നീറ്റ് എഴുതിയിട്ട് റിസൾട്ടിന്റെ വെയിറ്റ് ചെയ്യണം.
0: ഒരു ഫാമിലി സ്പോർട്സിലേക്കും തിരിഞ്ഞു, ഒരു ഫാമിലി ഡോക്ടറിലേക്കും തിരിഞ്ഞു, മെഡിസിൻ ഫീൽഡിലേക്കും തിരിഞ്ഞു.
1: പിന്നെ അമ്മയുണ്ട്, അമ്മയുടെ പേര് നല്ലൊരു കുഞ്ഞു മക്കളുടെ പേരാണ്, പൊന്നു.
0: പൊന്നു, അയ്യടാ, അത് കൊള്ളാം.
1: അമ്മയുടെ അച്ഛൻ അന്ന് ചെന്നപ്പേരായിട്ട് വിളിച്ചതായിരിക്കും. റിയൽ നെയിം പൊന്നു.
0: പൊന്നു എന്നാണ്. അത് കൊള്ളാം. പൊന്നമ്മന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്, പക്ഷെ പൊന്നു എന്നുള്ളത്.
1: പൊന്നു,
0: പൊന്നു,
1: അമ്മയുടെ പേര്.
0: ആ, എനിക്കൊരു ഫ്രണ്ട് ഉണ്ട് പൊന്നു എന്ന് പേരുള്ളത്.
1: അതെല്ലാം ഇപ്പൊ നമ്മള് കുഞ്ഞു മക്കളൊക്കെ വിളിക്കും.
0: അതെ അതെ, പൊന്നു എന്നല്ലേ നമ്മള് വിളിക്കുള്ളൂ. ശരിയാ,
1: പൊന്നു എന്നാണ്
0: ഓമനിച്ച് വിളിക്കുന്നത് അല്ലേ. അത് കൊള്ളാം.
1: അപ്പൊ എന്തായാലും ഭയങ്കര സന്തോഷം കിട്ടണേല് വിളിക്കുമ്പോ.
0: എനിക്കും ഒരുപാട് സന്തോഷം ഈ സന്തോഷം നിറഞ്ഞ വാക്കുകൾ കേൾക്കുമ്പോ.
1: നമ്മള് നമ്മളൊക്കെ ഞാനൊക്കെ എന്റെ കുട്ടിക്കാലം നമുക്ക് എനിക്ക് കുഞ്ഞുനാള് തുടങ്ങി നമുക്ക് റേഡിയോ എന്ന് പറഞ്ഞാൽ അത് ഇന്നും ഒരു നൊസ്റ്റാൾജിയാണ്.
0: അതെ, തീർച്ചയായും.
1: എന്താന്ന് വെച്ചാൽ ഞാൻ എന്റെ വീട്ടില് നമുക്ക് കറണ്ട് ഇല്ലാതിരുന്ന കാലഘട്ടം, അതുപോലെ TV ഇല്ലാതിരുന്ന ഒരു യുഗം, നമ്മള് വീടുകളിലൊക്കെ പോയിട്ട്
0: അതേ
1: സമയത്ത് നമ്മുടെ ഏറ്റവും വലിയ

0: എല്ലാം റേഡിയോ.
1: ശരിയാണ്, അത് ശരി, വളരെ ശരിയാണ്.
0: എന്റെ അച്ഛനും ഒക്കെ വെച്ച ആ ഒരു റേഡിയോ എന്ന് പറയുന്നത് അത് ഇന്നും ഞാൻ സൂക്ഷിക്കുന്നുണ്ട്, ആ റേഡിയോയിലെ ഓരോ പ്രോഗ്രാമുകളും. അതൊക്കെ ചാനൽ മാറി മാറി എല്ലായിടത്തും അത് നല്ല, എന്താ പറയാ, അത് കേൾക്കാതിരിക്കുമ്പോഴാണ് മിസ്സിങ്. കിട്ടുന്ന സമയം നമുക്ക് ഫുൾ ടൈം ഒന്നും
1: കേൾക്കാൻ പറ്റില്ല, അത് ശരിയാണ്. എന്നാലും പറ്റുന്ന സമയങ്ങളെല്ലാം കേൾക്കും.
0: നമ്മള് വണ്ടികളിലായാലും വീട്ടിലായാലും ആ റേഡിയോ അങ്ങോട്ട് ഓൺ ആക്കി കിട്ടാം നമുക്കൊരു.
1: അതെ, എന്തോ ഒരു ഇല്ലെങ്കിൽ എന്തോ ഒരു മിസ്സിംഗ് ഫീൽ ആണ് അല്ലേ.
0: ഉറപ്പായിട്ടും രാവിലെ ഒക്കെ ആ പ്രോഗ്രാമിന്റെ ഓരോ പ്രോഗ്രാമിന്റെയും അത് നമ്മുടെ ജോലി അതൊക്കെ അതുമായിട്ട് ബന്ധപ്പെടുത്തിയാണ് ഞാൻ പോവുക. ഇന്ന പ്രോഗ്രാം വരുമ്പോ അത്, അതായത് രാവിലെ സ്വാഗതം കുച്ചി അല്ലെങ്കിൽ അതിന് മുമ്പായിട്ടുള്ള നമ്മുടെ
1: ബെഡ് കോഫി,
0: വേറൊരു ബെഡ് കോഫി, ആ പ്രോഗ്രാം ബെഡ് കോഫിയിലാണ് സ്റ്റാർട്ട് ചെയ്യുക.
1: സ്റ്റാർട്ട് ചെയ്ത്
0: തുടങ്ങിയ സ്വാഗതം കുച്ചി, പിന്നെ നമ്മുടെ ആശയച്ചിട്ട് പരിപാടി, അതൊക്കെ അങ്ങനെ കേട്ട്
1: കൊള്ളാം കൊള്ളാം. അപ്പൊ എല്ലാ സമയം അങ്ങനെ ക്രമീകരിച്ച് വെച്ചിരിക്കുകയാണ് നമ്മുടെ പരിപാടികൾ അനുസരിച്ച് അല്ലേ. ഓഫീസിലേക്ക് പോകും. എവിടെയാ വർക്ക് ചെയ്യുന്നേ?
0: ഞാൻ തൃശ്ശൂരാണ്, തൃശ്ശൂര് മനോരമ അതിന്റെ അടുത്തായിട്ടാണ് ജോലി ചെയ്യുന്നത്.
1: ഓക്കെ ഓക്കെ.
0: അവിടെ ജോലി എന്ന് പറഞ്ഞാൽ അഡ്വക്കേറ്റ് ആണ്.
1: ഓഫീസ് അവിടെയാണ് അല്ലേ. ഓക്കെ, അപ്പൊ ഏത് പാട്ടാണ് വേണ്ടത്?
0: എനിക്ക് പപ്പയുടെ സ്വന്തം അപ്പൂസിലെ
1: ജാനകി അമ്മയുടെ ഒരു മനോഹര ഗാനം അല്ലേ.
0: ആ പാട്ട് അത് ജാനകിയമ്മ ഒത്തിരി ഇഷ്ടമാണ്. ജാനകിയമ്മ എന്ന് പറഞ്ഞാലും നമുക്ക് ഭയങ്കര ഫീല് തരുന്ന ഒരു ഗായിക തന്നെയാണ് ഓരോ പാട്ടുകൾ. അപ്പൊ ജാനകിയമ്മയുടെ, ജാനകിയമ്മയ്ക്ക് വേണ്ടിയിട്ട് തന്നെ ഡെഡിക്കേറ്റ് ചെയ്യണം
1: ഈ പാട്ട്. ജാനകിയമ്മയ്ക്ക് ഡെഡിക്കേറ്റ് ചെയ്തുകൊണ്ട് പപ്പയുടെ സ്വന്തം അപ്പൂസിലെ മനോഹരമായിട്ടുള്ള ഗാനം നമുക്ക് കേൾക്കാം. അപ്പൊ ഒരുപാട് സന്തോഷം. താങ്ക്സ് ഫോർ കോളിംഗ്.
0: താങ്ക് യു.
1: താങ്ക് യു.

0: आयुष्मान भारत प्रधानमंत्री जन आरोग्य योजना के तहत लगभग 60 करोड़ लोग बने हैं 5 लाख रुपए के मुफ्त उपचार के हकदार। अब तक 12 करोड़ से भी ज्यादा मुफ्त उपचार किए जा चुके हैं, जिससे गरीब परिवारों के चिकित्सा खर्च में लगभग 2 लाख करोड़ रुपए की बचत हुई। आज ही आयुष्मान ऐप डाउनलोड कर आयुष्मान कार्ड बनाएं। ज्यादा जानकारी के लिए 1-4-5-5-5 पर कॉल करें।
1: സവാരി ടൈമിലേക്ക് ആദ്യമായിട്ട് വിളിച്ച് കിട്ടിയ സന്തോഷത്തില് ഒന്നും പറയാൻ പറ്റാതെ നിൽക്കുന്ന ഒരു കോളർ നമ്മുടെ ഒപ്പം ഉണ്ട്. നമുക്ക് നോക്കാം ആരാന്ന്. ഹലോ.
2: ഹലോ.
1: ആ പറഞ്ഞോളൂ. ശൈലജ ബാബു അല്ലേ?
2: ശൈലജ ബാബു.
1: ആ സ്ഥലം?
2: കളമശ്ശേരി.
1: എടയാറ് കളമശ്ശേരി. ഞാനിപ്പോ പറയായിരുന്നു കേട്ടോ, ഞാൻ പറഞ്ഞത് ടെൻഷൻ അടിച്ച് നിക്കുവാണെന്ന്.
2: ഞാൻ വർഷങ്ങളായിട്ട്, എനിക്കിപ്പോ ഒരു 15 വയസ്സുണ്ട്. ഞാൻ വർഷങ്ങളായി രാവിലെ സ്വാഗതം കൊച്ചി സുരേഷ് കാഞ്ഞിരക്കാരന്റെ പരിപാടി ഇതെല്ലാം ഞാൻ കേട്ട് 9 മണിയാകുമ്പോ ഞാൻ പോകും. ഞാനൊരു ക്ലിനിക്കില് വർക്ക് ചെയ്യണാണ്, ദന്ത ക്ലിനിക്കില്. അവിടെയും ഇതെല്ലാം കേട്ട് ഇതുമായിട്ട് ഞാൻ ഡോക്ടറോട് വരെയും എല്ലാ ഇതും ചോദിച്ചോട്ട് ഞാൻ എന്റെ റേഡിയോ ഈ ഫോണിൽ ഇത് ചെയ്ത് ഞാൻ അവിടെ എല്ലാ പാട്ടുകളും കേൾക്കുന്നതാണ്. അതാണ് എന്റെ സന്തോഷവും എന്റെ സമാധാനവും.
1: പാട്ട് കേൾക്കുക, റേഡിയോ കേൾക്കുക എന്നുള്ളതാണ്
2: തുടങ്ങി എല്ലാം ഞാൻ കേൾക്കും. ഞാൻ എന്റെ മക്കളോടും ഞാൻ പറയും. എനിക്ക് കൊറേ കൂട്ടുകാരും ഉണ്ട് ഇവിടെ ഇടയാറ് ഷോപ്പിലൊക്കെ ഇരിക്കുന്നവരോടാണ്. അവരും ഇപ്പൊ ഇതിനോട് ഇതായിട്ട് വരികയാണ്. കഴിഞ്ഞ ദിവസം ഒരു ദീപ എന്ന് പറയുന്ന ഒരു എന്റെ കൂട്ടുകാരി വിളിച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ 12 മണിയുടെ
1: യുവ ചോയ്സിലേക്ക്. ഓക്കെ, പിന്നെ എങ്ങോട്ടാണ് യാത്ര?
2: എന്റെ അനിയത്തിമാരോട് എല്ലാവരും, എന്റെ റേഡിയോ എന്റെ അയലോക്കത്തുള്ള ഒരു ഇക്കയും എന്റെ ചേട്ടനോട് പറഞ്ഞ് രാവിലെ തുടങ്ങി അത് കേക്കണം. അവിടെ ആ ഇക്ക പുറത്തൊക്കെ പണിയെടുക്കാനൊക്കെ വരും. അതാണ് ആ ഇക്കാരെ ഇതിന്
1: ഇപ്പൊ ഒന്നും പറയാൻ പറ്റാതെ ടെൻഷൻ അടിച്ചെന്ന ആള് വാദോരാതെ വർത്താനം പറയുന്നു. ഓക്കെ,
2: 15 വയസ്സായി ഞാൻ ഇത്രയും ഇതായിട്ട്. ഇതാണ് എന്റെ ജീവിതവും. ഒരു എന്താ പറയണ്ടെന്ന് എനിക്ക് അറിഞ്ഞൂടാ. സമാധാനമുള്ളു.
1: ഓക്കെ, എങ്ങോട്ടാ യാത്ര ഇന്ന്? അത് പറയൂ.
2: ഗുരുവായൂരി പോകാനായിട്ടുള്ള ഇതിലിരിക്കുകയാണ് ഞങ്ങൾ.
1: ഓക്കെ, ഗുരുവായൂർക്ക് പോവാണ്. എങ്ങനെയാണ് പോകുന്നത്?
2: അത് ട്രെയിനിൽ പോകാന്നാണ്.
1: ട്രെയിനിനാണ്? ഓക്കെ ഓക്കെ. അപ്പൊ ഒറ്റയ്ക്കാണോ പോകുന്നത് അല്ലെങ്കിൽ കൂട്ടുകാരുണ്ടോ?
2: ഇല്ല, എന്റെ മൂന്ന് മക്കളായിട്ടാണ് പോണത്.
1: ഓ, മക്കള് ഫാമിലി.

0: ാണ് പോകുന്നത് അല്ലേ?
1: മോന്റെ
0: പേരെന്താണ്?
1: മോന്റെ പേര് അമൽ ബാബു, മോളുടെ പേര് അമൃത ബാബു, മരുമോന്റെ പേര് സന്ദീപ്, എന്റെ ഭർത്താവിന്റെ പേര് കെആർ ബാബു. ബാബു,
0: ഓക്കെ. അപ്പൊ ഇന്ന് ഏത് പാട്ടാണ് വേണ്ടത്?
1: ഇന്ന് എനിക്ക് കൂടെ ഇവിടെ എന്നുള്ള സിനിമയില്
0: പാടിവാക്കാറ്റ് ആയിരം പൂക്കൾ നുള്ളിവാ, ഈ പാട്ട് അല്ലേ? ഇതാണ് ഇഷ്ടം. രണ്ടുപേരും പാടുന്നു. ഞാൻ പാടാൻ തുടങ്ങിയപ്പോ അവിടെ പാടുന്ന പോലെ എനിക്ക് തോന്നിയായിരുന്നു.
1: ഇതാണ് എന്റെ ജീവിതം.
0: ഓക്കെ,
1: ഫങ്ഷനുകളിലും അവിടെ പരിപാടിക്ക് പോയാലും ഡാൻസും പാട്ടും
0: എല്ലാം ഉണ്ട്, എല്ലാം കയ്യിലുണ്ട്. ഇപ്പൊ സകലകലാ വല്ലഭയാണ്. അമ്പത്തഞ്ച് വയസ്സൊന്നും ഒരു വയസ്സല്ല, ഏജസ് ജസ്റ്റ് നമ്പർ എന്നല്ലേ പറയണേ.
1: പത്ത് വയസ്സാണ്. എന്റെ വീട്ടിൽ എന്റെ അമ്മ ഞാൻ പഠിച്ചോണ്ടിരിക്കും. എന്റെ പഠിത്തത്തിൽ പുറകോട്ട് ഈ പാട്ട് ബുക്ക് വരെ കത്തിച്ച്
0: കളഞ്ഞിട്ടുണ്ട്. അത് കൊള്ളാം. അപ്പൊ കടുത്ത ആരാധികയാണ് പാട്ടിന്റെ.
1: ആരാധികയാണ്.
0: അപ്പൊ എനിക്ക് സന്തോഷം ഇങ്ങനെ ഒരു കട്ട ഫാനോട് സംസാരിക്കാൻ പറ്റിയല്ലോ. ഓക്കെ,
1: എന്തോരം വെള്ളിത്തിരിയിലേക്ക് എല്ലായിടത്തേക്കും വിളിക്കുന്നുണ്ട്. സ്വാഗതം കൊച്ചിയിലേക്ക് വിളിക്ക, ഇങ്ങനെ കത്ത് വിളിക്കുന്നുണ്ട്. ഒന്നും എന്റെ കിട്ടണില്ല.
0: കത്തിതുവരെ എടുത്തിട്ടില്ല.
1: എഴുതി
0: വെച്ചിട്ടുണ്ട്. ആ എഴുതി വെച്ച നമുക്ക് എങ്ങനെ കിട്ടും? അത് അയക്കണ്ടേ? വേഗം അയച്ചോളൂ.
1: വിട്ടിട്ടുണ്ട്. ഞാൻ കേൾക്കുന്നത് നമ്മുടെ പാട്ടിന്റെ ഓരോ പഴയ പാട്ടുകള് ഓരോ സെലക്ട് ചെയ്താണ് എടുക്കണ്ടേന്ന് ഇപ്പൊ എനിക്ക് മനസ്സിലായി. കേട്ട പാട്ട് തന്നെയാണ് നമ്മൾ എഴുതി വിടണേന്ന് ഞാൻ കേൾക്കുന്നുണ്ട്.
0: ആ അതെ അതെ. റിപ്പീറ്റ് വരുന്ന പാട്ടുകൾ വരുമ്പോ നമ്മള് അവോയ്ഡ് ചെയ്യും.
1: അത് തന്നെ.
0: അതാണ്
1: എനിക്കത് മനസ്സിലായി.
0: ഇപ്പൊ ടെക്നിക്ക് പിടികിട്ടി.
1: ഞാനിതിങ്ങനെയാണ്. പക്ഷെ എനിക്കിപ്പോ ഒരു ജോലിയുടെ ഭാഗമായിട്ട് എനിക്ക് അങ്ങോട്ട് എഴുതാൻ നേരവും കിട്ടണില്ല.
0: എന്നാലും ഒത്തിരി സമയം കണ്ടെത്തി എഴുതും.
1: ഒരു പാട്ട് ബുക്ക് വരെ ഞാൻ എല്ലായിടത്തും പോയാലും ഇപ്പൊ കിട്ടാനില്ല. എന്നിട്ട് ഞാൻ കൂടുതൽ മാണിക്യ ക്ഷേത്രത്തിൽ പോയിട്ട് മേടിച്ച് ഞാൻ എടുത്തേക്ക്
0: പാട്ട് ബുക്ക് വാങ്ങി വെച്ചിട്ടുണ്ട്.
1: വാങ്ങി വെച്ചിട്ടുണ്ട്.
0: അപ്പൊ വേഗം തന്നെ എന്നൊരു കത്ത് എഴുതിക്കോളൂ സ്വാഗതം കൊച്ചിയിലേക്ക്. ഓക്കെ, അപ്പൊ പാട്ട് കേൾക്കാം നമുക്ക്. ഓക്കെ, അപ്പൊ താങ്ക് യു ഫോർ കോളിംഗ്.
1: സന്തോഷം
0: സന്തോഷം, ഒരുപാട് സന്തോഷം.
1: Okay.

0: സമയം 9 മണി കഴിഞ്ഞ് 3:29. നമ്മളോടൊപ്പം അടുത്ത കോളർ ചേരുന്നു. ഹലോ.
1: ഹലോ,
0: നമസ്കാരം.
1: ഹലോ, നമസ്കാരം.
0: പേര് പറഞ്ഞോളൂ.
1: ഞാൻ മാഗി ജോർജ്.
0: മാഗി ജോർജ്, നമ്മളുടെ സ്ഥിരം ശ്രോതാവാണ് അല്ലേ? വൈപ്പിൽ നിന്ന്. ഓക്കെ, പിന്നെ എങ്ങോട്ടാണ് യാത്ര?
1: യാത്ര രണ്ടെണ്ണമുണ്ട്. അതെ, ഇവിടെ നിന്ന് ഞങ്ങൾക്ക് റോറോ ഉദ്ഘാടനം, 3-ാമത്തെ റോറോ ഉദ്ഘാടനം, പിന്നെ അതിനു മുമ്പ് ഞങ്ങൾക്ക് സ്വന്തം ഒരു മരണമുണ്ട്.
0: ഓക്കെ,
1: അപ്പൊ അതിന് പോയിട്ട് പോയി കണ്ടിട്ട് വേഗം പള്ളിയിൽ നിന്നൊക്കെ വന്നു കഴിഞ്ഞ് ഇനി അങ്ങോട്ടും പോണം.
0: ഓക്കെ ഓക്കെ.
1: അപ്പൊ എനിക്ക് ഇന്ന് ഭയങ്കര വിഷമം. എന്റെ ജാനകി അമ്മ എന്നാണ് എന്റെ ഏറ്റവും ഫേവറേറ്റ് സിംഗറാണ്, എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഗായിക.
0: അപ്പൊ
1: ജാനകി അമ്മയുടെ ഇന്നലെ രാത്രി തന്നെ വിഷമമായി, ഇവരൊക്കെ അറിഞ്ഞപ്പോഴേ.
0: വാർത്ത കേട്ടപ്പോ തൊട്ടൊരു സങ്കടം അല്ലേ?
1: അതെ അതെ.
0: വീട്ടിൽ ആരൊക്കെയുണ്ട്?
1: വീട്ടിൽ ഇപ്പൊ ഞാനും ഹസ്ബൻഡും മാത്രമേ ഉള്ളൂ. മോള് കല്യാണം കഴിഞ്ഞ്, മോളുടെ സ്വന്തം മരണം ഇപ്പൊ വന്നത്.
0: ഓക്കെ,
1: അത് ഇന്നലെ രാത്രി തന്നെയായിരുന്നു.
0: ഓഹോ, അപ്പൊ അങ്ങോട്ടാണ് പോകുന്നത് അല്ലേ?
1: അതെ, അങ്ങോട്ടാണ് പോകുന്നത്.
0: അപ്പൊ ഇന്ന് ഏത് പാട്ടാണ് വേണ്ടത്?
1: ഇന്ന് ജാനകി അമ്മയുടെ തന്നെ പാട്ട്.
0: മറ്റേ നമ്പർ 1 സ്നേഹതീരം ബാംഗ്ലൂർ നോർത്തിലെ പാട്ട് വെച്ചുതരാം. ആ പാട്ട് വെച്ചുതരാം. ഓക്കെ, അപ്പോ സംസാരിക്കാൻ കഴിഞ്ഞതിൽ ഒരുപാട് സന്തോഷമുണ്ട്. അപ്പൊ ഇനിയും പരിപാടി കേൾക്കാട്ടോ, അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക.
1: ഓക്കെ,
0: ഓക്കെ, താങ്ക് യു.

സമയം 9 മണി കഴിഞ്ഞ് 9:15. ഹലോ, ഓ, നമ്മളോടൊപ്പം ജിനൻ നോർത്ത് പറവൂരിൽ

സമയം 9 മണി കഴിഞ്ഞ് 9:15. ഹലോ. ഓ, നമ്മളോടൊപ്പം ജിനൻ നോർത്ത് പറവൂരിൽ നിന്നും വിളിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ കോള് കട്ടായിപ്പോയി. ജിനൻ ആവശ്യപ്പെട്ടത് ജാനകി അമ്മയുടെ നല്ലൊരു പാട്ടായിരുന്നു, മഴയത്തും മുൻപേ എന്ന ചിത്രത്തിലെ ഗാനമായിരുന്നു ആവശ്യപ്പെട്ടത്. എന്തായാലും നമുക്ക് ആ ഗാനം കേൾക്കാം.

0: മാലിന്യമുക്ത ഭാരതം ഓരോ പൌരന്റെയും ഉത്തരവാദിത്വമാണ്. ശുചിത്വമുള്ള നാളേക്കായി പ്രതിജ്ഞയെടുക്കൂ, മാലിന്യം വലിച്ചെറിയാതിരിക്കൂ, സുന്ദരമായ ഇന്ത്യയ്ക്കായി ഒന്നിച്ചു നിൽക്കാം. പൊതുജന ബോധവൽക്കരണത്തിനായി ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡ്.
1: സമയം 9 കഴിഞ്ഞ് 15 മിനിറ്റ്. ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5 സവാരി ടൈം. യാത്ര ചെയ്യുന്ന ശ്രോതാക്കൾക്ക് ഇപ്പോൾ റെയിൻബോയിലേക്ക് വിളിക്കാവുന്നതാണ്. 0484242481. ഈ നമ്പറിൽ വിളിച്ച് നിങ്ങളുടെ യാത്രാവിശേഷങ്ങൾ നിങ്ങൾക്ക് പങ്കുവയ്ക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാട്ടുകൾ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കായി ഡെഡിക്കേറ്റ് ചെയ്യാം. യാത്രയിലായിരിക്കുമ്പോൾ ഒരു പാട്ട് കേൾക്കണമെന്ന് തോന്നുന്നുണ്ടോ? ഉണ്ടെങ്കിൽ വേഗം തന്നെ ഫോൺ എടുത്തോളൂ. 0484242481. ഈ നമ്പറിലേക്ക് വിളിച്ചോളൂ. ഞാനിവിടെ കാത്തിരിക്കുകയാണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാട്ടുകൾ വെച്ചു തരാനായി.

കേട്ടതും.

0: സമയം 9 മണി കഴിഞ്ഞ് 28 മിനിറ്റായി. നമ്മളോടൊപ്പം അടുത്ത കോളർ ചേരുന്നു. ഹലോ ഹലോ
1: ഹലോ
0: നമസ്കാരം.
1: നമസ്കാരം.
0: ആ ഇതാരാണ്?
1: വനജ.
0: എവിടെ നിന്നാണ് വിളിക്കുന്നതെന്നൊന്ന് പറഞ്ഞോളൂ.
1: പാണാവള്ളിയിൽ
0: നിന്നാണ് വിളിക്കുന്നത്. അപ്പൊ എങ്ങോട്ടാണ് ഇന്ന് യാത്ര പോകാൻ ഉദ്ദേശിക്കണേ?
1: യാത്ര പോകാന്ന് പറഞ്ഞ വയ്യാത്തതാണ്.
0: ഓക്കെ.
1: ഒന്ന് വീട് വരെ, അനിയത്തിയുടെ വീട് വരെ ഒന്ന് പോകാൻ.
0: അനിയത്തിയുടെ വീട് എവിടെയാണ്?
1: തുറവൂര്.
0: തുറവൂര്. ഓക്കെ. അപ്പൊ
1: പിന്നെ കൊച്ചിനൊക്കെ വയ്യ. കൊച്ചിന് എന്റെ പേരക്കിടാവിന് വയ്യ.
0: ഓക്കെ ഓക്കെ.
1: ആശുപത്രിയിലൊക്കെയാണ്. അപ്പൊ അവിടെ അവിടെ അങ്ങോട്ട് പോയ. അപ്പൊ രണ്ടടുത്ത് എനിക്ക് വയ്യ. അതെ, രണ്ടേ കാലും വയ്യാത്താണ്. ഒരു കാലിനെ ഓപ്പറേഷൻ ചെയ്ത് മുട്ട് ചെയ്യുമാൻ.

0: അതുകൊണ്ട് ഓട്ടോ വരാനായിട്ട്.
1: അപ്പൊ നടക്കാൻ ബുദ്ധിമുട്ടാണ് അല്ലേ, നടക്കാൻ പറ്റില്ല?
0: നടക്കാനായിട്ട് ഒരു കാലി പാക്കറേ നടക്കുന്നതായിരുന്നു, ഒരു കാലി വിട്ടു അടുത്ത കാലി ചെയ്യാതെ ഉണ്ടായിരുന്നു വേദന. ഇതുകൂടി ചെയ്താൽ മാത്രമേ നടക്കാൻ പറ്റുള്ളൂ.
1: ഓക്കെ ഓക്കെ.
0: വികാരമായെന്നുള്ള പാട്ടാണ് എനിക്ക് ജാനകിയമ്മയുടെ. എനിക്ക് ഈ പാട്ടെന്ന് പറഞ്ഞാൽ ആങ്ങള കോമഡി ഉത്സവത്തിൽ പാടിയത് കൊണ്ട് എനിക്ക് പാട്ടിനോട് അന്നാണ് ഇത്ര പ്രിയമെന്റെ ഈ പാട്ട് കേട്ടപ്പോഴേ. സാർ നമുക്ക് കൂടെ പാടുമ്പോ നമുക്കത്
1: സങ്കടമാണ്.
0: കേട്ടപ്പോ തന്നെ എനിക്ക് അതോടുകൂടി പാട്ടിനോട് ഭയങ്കര ഇഷ്ടമായിട്ട്.
1: നല്ലൊരു പാട്ടാണ്,
0: നല്ലൊരു പാട്ടാണ്. പിന്നെ അവൻ എന്തിന് സുമതി വളവിൽ പാടിയിട്ടുണ്ട്.
1: അനിയുടെ പേരെന്താണ്?
0: ആങ്ങളുടെ പേര് ജനേഷ്.
1: എന്താണ്?
0: ജനേഷ്.
1: ജനേഷ്
0: ജനേഷ് അവൻ പിന്നെ അവന് ഇപ്പൊ ഇടയ്ക്ക് എല്ലാ രചിതാവാണ്. ഞങ്ങളുടെ കുടുംബ അമ്മ കഥാപ്രസംഗക്കാരത്തിയാണ്.
1: കലാകുടുംബമാണ്.
0: ഞങ്ങള് ഡാൻസ് ഒക്കെ പഠിച്ചതാണ് അനിയത്തി. ഞാന്
1: ചേച്ചി പാട്ട് പാടുവോ? രണ്ടുപേരും മോളൂ കേക്കാലോ. ഇഷ്ടമുള്ളത് പാടിക്കോളൂ, ഒരു കുഴപ്പമില്ല. ഏതാന്ന് വെച്ചാ പാടിക്കോളൂ, ഏറ്റവും ഇഷ്ടമുള്ള പാട്ട് പാടിക്കോളൂ.
0: കളകൊക്കോ തണിഞ്ഞു കൊണ്ടുറക്കമായോ.

0: നന്നായി പാടിയല്ലോ.
1: ആ എനിക്ക് ഇപ്പൊ ഈ വയ്യാതെ ഇരിക്കുന്നാറേ ഓരോന്നും ഞാൻ പാടും, വീട്ടിലൊക്കെ പാടും.
0: നന്നായി പാടി, നന്നായി പാടി, പാട്ടുകാരിയാണെന്നാ പറയും.
1: സ്വരം കേൾക്കുമ്പോ ആൾക്കാർ ചോദിച്ചും പാടുവോ അതോ?
0: ആ
1: ഇപ്പൊ സ്വരത്തിന് ഈ വയ്യാതെ രണ്ടു മാസം സ്ഥിരം കിടപ്പാണ്.
0: രണ്ടു മാസായില്ലേ വയ്യാണ്ടായിട്ട്?
1: രണ്ടു മാസമായി കിടപ്പാണ്.
0: എല്ലാം വേഗം മാറുന്നേ, പോസിറ്റീവായിട്ട് ഇരിക്കുക, നമ്മുടെ അസുഖങ്ങളൊക്കെ വേഗം വേഗം മാറട്ടെ.
1: ഞാനിപ്പോ ഞാനെ ഇത് തുടങ്ങി കഴിഞ്ഞിട്ട് കാര്യം ഞാനിന്ന് എഴുന്നേറ്റ് രാത്രി ഉറക്കയില്ല തുടങ്ങി കഴിഞ്ഞപ്പോ ആരാണ് പറയുന്നത്? അമൃതയാണോ?
0: എന്റെ പേര് അശ്വതി.
1: അശ്വതി അശ്വതി പാടുമല്ലോ നല്ല പോലെ.
0: ഓ കൊഴപ്പില്ല,
1: ഒരു സാധ്യതെങ്കിലും പറഞ്ഞാൽ പാടിക്കാം. എനിക്ക് പാട്ട് വേറെന്ന് പറഞ്ഞാൽ എനിക്ക് ജീവനാണ്, പാട്ടും ഇഷ്ടമാണ്. പാട്ടെന്ന് പറഞ്ഞാൽ എന്റെ പാട്ടാണ്, ഞാൻ ഈ റേഡിയോ ഫോണിലാണ്. എനിക്ക് ഇങ്ങനത്തെ എഴുതി വരുമ്പോഴേ എനിക്ക് പാട്ട് പാട്ടിനോടാണ്. പതിനൊന്ന് മണി വരെ കേൾക്കും, നമ്മുടെ അധികേ മണി ഞാൻ കേൾക്കാൻ കിടക്കും. അതാണ് ഉറക്കയില്ല. ഞാൻ പറഞ്ഞത് എല്ലാവരോടും ഇവിടെ നിങ്ങള് നിങ്ങളെ അവതാരമാരെല്ലാവരും എനിക്ക് അമൃത പാടും. അമൃതയും പിന്നെ ആരെയാണ് പാടുന്നത്? ആരുടെ പാടൂലേ പേരൊക്കെ?
0: അനുവിന്ദ്രൻ പാടും, അയന പാടും.
1: അനുവിന്ദ്രൻ, അനുവിന്ദ്രൻ എനിക്ക് എല്ലാവരെയും അറിയാം.
0: പെട്ടെന്ന് പേരോർക്കില്ല എന്നുള്ളൂ അല്ലേ? എല്ലാരും അറിയാം,
1: പെട്ടെന്ന് പേരൊന്നും ഓർക്കൂല, എനിക്ക് എല്ലാവരും അറിയാം. പിന്നെ ഇവിടെ ശരത്.
0: ആ ശരത്ത്,
1: ശരത്തിന്റെ തമാശാണ് എനിക്ക്. ഞാൻ പറയെങ്കിലും ശരത്ത് ഞാൻ ഇപ്പോഴും ശരത്താണോ ശരത്താണോ അജ്മീയുടെ പരിപാടിയില്ലേ?
0: ഏതാണ്?
1: അഞ്ചുമണിക്ക് നമ്മള്
0: അഞ്ചുമണിക്കല്ലോ ഉണ്ടെങ്കോ?
1: അത് അതോട് അന്നും ഞാൻ വെച്ചു വെച്ചു. എന്താണ് നമ്മള് ചാർജ് ചെയ്യുമ്പോഴത്തേക്ക് കുത്തി തുടക്കി, അഞ്ചുമണിക്കാണ് ഞാൻ ചെയ്യുന്നത് ഓണാക്കുള്ളൂ. അപ്പൊ ഞാൻ പെട്ടെന്ന് കരുത്താണോ.
0: അപ്പൊ സ്ഥിരം ഓണ്ടിഗോടെ സ്ഥിരം ശ്രോതാവാണ് അല്ലേ? സ്ഥിരം പ്രോഗ്രാം കേൾക്കാറുണ്ട്.
1: സ്ഥിരം എനിക്ക് വേറെ എനിക്ക് വരാത്തത് കൊണ്ടേ പിന്നെ ഞാൻ ഈ ഇത് വെച്ചിണ്ടാണ് എനിക്ക് ഇടക്ക്.
0: റേഡിയോ ആണ് കൂട്ട്,
1: റേഡിയോ ആണ് എന്റെ കൂട്ട്. എനിക്ക് ഞാൻ ടി വി ഒന്നും കാണാറില്ല, റൂമിലേക്ക് പോലും പോകാറില്ല. ഞാൻ ഇതാണ് എന്റെ ജീവിതം. 11 മണി വരെ കേൾക്കൂല.
0: അപ്പൊ നമ്മുടെ എല്ലാ പരിപാടിയും കേൾക്കുന്നുണ്ടല്ലോ.
1: എല്ലാ പരിപാടിയും
0: അത് കൊള്ളാം, സന്തോഷായിട്ടോ.
1: എല്ലാ പരിപാടിയും കേൾക്കണം. പിന്നെ ഞാൻ ഈ ചാർജ് ഇല്ലാത്തപ്പോ നിങ്ങളുടെ ഈ ഇംഗ്ലീഷ് പരിപാടിക്കൊക്കെയാണ് ഞാൻ ചാർജ് കിട്ടിയിരുന്നത്.
0: അത് കൊള്ളാം,
1: എല്ലാ പരിപാടിയും ഞാൻ കേൾക്കാം.
0: ഓക്കെ ഓക്കെ, വിവിധ ഭാരതി റിലേ വരുമ്പോഴല്ലേ?
1: അതെ.
0: ഓക്കെ, അപ്പൊ എന്തായാലും സംസാരിക്കാൻ കഴിഞ്ഞാൽ ഒരുപാട് സന്തോഷം കേട്ടോ. അപ്പൊ പാട്ട് കേൾക്കാം.

0: സമയം 9 മണി കഴിഞ്ഞ് 50 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സവാരി ടൈമിലെ ഓൾമോസ്റ്റ് ലാസ്റ്റ് കോളറാണ് നമ്മളോടൊപ്പം ചേരുന്നത്. ഹലോ, നമസ്കാരം, കേൾക്കാമോ?
1: ഹലോ,
0: ആ കേൾക്കാമോ? സവാരി ടൈമിലേക്ക് സ്വാഗതം.
1: താങ്ക് യു.
0: ഇതാരാണെന്ന് പറഞ്ഞോളൂ.
1: എന്റെ പേര് ഹർഷ.
0: ഹർഷ, എവിടെ നിന്നാണ് വിളിക്കുന്നേ?
1: പെരുമ്പാവൂർ പുല്ലുവഴി.
0: പെരുമ്പാവൂർ പുല്ലുവഴിയിൽ നിന്ന് ഹർഷയാണ് വിളിക്കുന്നത്. എങ്ങോട്ടാണ് ഹർഷ യാത്ര?
1: ഞങ്ങള് തൃശ്ശൂർ ആറാട്ടുപുഴ പോയിക്കൊണ്ടിരിക്കുകയാണ്.
0: എന്താണ് യാത്രയുടെ ഉദ്ദേശം? കറക്കമാണോ?
1: അല്ലല്ല, കല്യാണമുണ്ട്. ഫാമിലി റിലേഷനിലെ ഒരു കല്യാണമുണ്ട്.
0: ഓക്കെ, അപ്പൊ കല്യാണത്തിന് പോവാണ്. ആരൊക്കെയുണ്ടൊപ്പം?
1: അച്ഛൻ, അമ്മ, ഞാൻ, ചിത്ത, പിന്നെ അനീതി.
0: അനീതി. ഓക്കെ, അനീതിയുടെ പേര് പറഞ്ഞോളൂ.
1: അനീതിയുടെ പേര് സ്മൃതി.
0: ഹർഷയും സ്മൃതിയും.
1: അതെ അതെ.
0: ഓക്കെ ഓക്കെ, അപ്പൊ എല്ലാരും കാറിലാണ് യാത്ര അല്ലേ?
1: അതെ അതെ. ഇനി ഓൺ ദ വേ കൊച്ചിനും കൂടി കേറും.
0: എല്ലാരെയും വഴിയിൽ നിന്നൊക്കെ എല്ലാരെയും വിളിച്ചോണ്ട് അങ്ങോട്ട് പോവാണ്. ഒരു ട്രിപ്പ് അടിക്കുകയാണ്. എവിടെ വരെ എത്തിപ്പോ? ബ്ലോക്ക് ഉണ്ടോ?
1: ബ്ലോക്ക് ഇതുവരെ കാര്യമായിട്ട് കിട്ടിയിട്ടില്ല.
0: കല്യാണ അങ്കമാലി കഴിഞ്ഞോ? അങ്കമാലി കഴിഞ്ഞോ?
1: ഇല്ല, കഴിഞ്ഞില്ല.
0: കഴിഞ്ഞിട്ടില്ല.
1: അങ്കമാലി നിന്നാണ് കൊച്ചിനും
0: കേറുന്നത് അല്ലേ? ഓക്കെ ഓക്കെ, അപ്പൊ ആരുടെയാണ് കല്യാണം? കസിന്റെ മോന്റെ കല്യാണാണ്. ഓക്കെ, അപ്പൊ എന്തായാലും ഏത് പാട്ടെന്ന് വേണ്ടെന്ന് പറഞ്ഞോളൂ, നമ്മുടെ സമയമൊക്കെ ഒന്ന് തീരാറായി.
1: എനിക്ക് നെഞ്ചിനിലെ ജാനകി അമ്മയുടെ, ജാനകിയമ്മ പാടിയ നെഞ്ചിനിലെ
0: ഉയിര്, ദിൽസയുടെ തമിഴ് റീമേക്ക് അല്ലേ? നെഞ്ചിനിലെ നെഞ്ചിനിലെ ആ പാട്ട്. ഓക്കെ ഓക്കെ, അപ്പൊ നമുക്ക് ആ പാട്ട് കേൾക്കാം. എന്തായാലും എല്ലാരും സന്തോഷമായിട്ട് കല്യാണമൊക്കെ അടിച്ചു വിളിച്ചു കൂടിയിട്ട് വരൂ. ഓക്കെ,
1: താങ്ക് യു.
0: ഓക്കെ, അപ്പൊ പാട്ട് കേൾക്കാം. ഓക്കെ, ബൈ. താങ്ക് യു ഫോർ കോളിംഗ്.
1: താങ്ക് യു.

സവാരി ടൈമിലെ അവസാനത്തെ ഗാനം, ജോഡി എന്ന സിനിമയ്ക്ക് വേണ്ടി എസ് ജാനകിയും ഉണ്ണിമേനോനും പാടിയ മനോഹര ഗാനം ഇന്ന് വിളിച്ചിട്ട് കിട്ടാത്ത എല്ലാവർക്കും വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്തുകൊണ്ട് ഇന്നത്തെ സവാരി ടൈമിൽ നിന്ന് ഞാൻ വിട പറയുകയാണ്. ആർ ജെ അശ്വതി.

0: ആകാശവാണി റെയിൻബോ എഫ് എം കൊച്ചി 107.5 മ്യൂസിക്കലി യോഴ്സ്.
1: ന്യൂസ് റെയിൻബോ. നമസ്കാരം, പ്രധാന വാർത്തകൾ. മൂന്നാമത് ബ്രിക്സ് ഗതാഗത മന്ത്രിമാരുടെ യോഗത്തിന് മഹാരാഷ്ട്രയിലെ നാഗ്പൂരിൽ തുടക്കം. കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി അധ്യക്ഷത വഹിച്ചു. വിയറ്റ്നാമിൽ ബോട്ടുമറിഞ്ഞ് മലയാളികളടക്കം 15 ഇന്ത്യൻ സഞ്ചാരികൾ മരിച്ച സംഭവത്തിൽ അന്വേഷണം പ്രഖ്യാപിച്ച് വിയറ്റ്നാം പ്രധാനമന്ത്രി ലേ മിൻ ഹോങ്. അപകട കാരണം കണ്ടെത്താനും കുറ്റക്കാർക്കെതിരെ ശക്തമായ നിയമ നടപടികൾ കൈക്കൊള്ളാനും അദ്ദേഹം ഉത്തരവിട്ടു. ഹോർമുസ് കടലിടുക്ക് ഇറാൻ അനിശ്ചിതകാലത്തേക്ക് അടച്ചു. മേഖലയിലെ യുഎസ് ഇടപെടൽ അവസാനിക്കുന്നതുവരെ ഹോർമുസിലൂടെ കപ്പലുകൾ കടത്തിവിടില്ലെന്ന് ഇറാൻ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ് നേവി പറഞ്ഞു. മലപ്പുറം നഗരസഭ 23 കോടിയോളം രൂപ ചെലവിൽ നിർമ്മിച്ച കടലുണ്ടിപ്പുഴയിലെ നാംബ്രാണി തടയണ മന്ത്രി പി കെ കുഞ്ഞാലിക്കുട്ടി നാടിന് സമർപ്പിച്ചു. തടയണകൾ നാടിന്റെ ജലക്ഷാമം ഒരു പരിധിവരെ പരിഹരിക്കുമെന്ന് കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. അന്തരിച്ച ഗായിക എസ് ജാനകിയുടെ ഭൌതിക ശരീരം മൈസൂരു മഹാരാജാസ് കോളേജ് ഗ്രൌണ്ടിൽ പൊതുദർശനത്തിന് വെച്ചു. ഉച്ചകഴിഞ്ഞ് കനിയനഹുണ്ടി ഫാം ഹൌസിലാണ് സംസ്കാരം. നിപ രോഗനിയന്ത്രണത്തിന്റെ ഭാഗമായി കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഏർപ്പെടുത്തിയിരുന്ന നിയന്ത്രണങ്ങൾ പിൻവലിച്ചു. നിയന്ത്രണങ്ങൾ നിലവിൽ വരുന്നതിന് മുൻപത്തെ ക്രമീകരണങ്ങൾ പുനഃസ്ഥാപിച്ചു. മഹാരാഷ്ട്ര പൂനെയിലെ മോഷി മാലിന്യ ഡിപ്പോ അപകടത്തിൽ മരിച്ചവരുടെ എണ്ണം 9 ഉയർന്നു. 4 തെരച്ചിലിനിടെ 7 മൃതദേഹങ്ങൾ കൂടി കണ്ടെടുത്തു. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ അർജന്റീന സെമിയിൽ. സ്വിറ്റ്സർലാന്റിനെതിരെ 1-2 തോൽപ്പിച്ചാണ് സെമി പ്രവേശം. വാർത്തകൾ കഴിഞ്ഞു, നമസ്കാരം.
2: ന്യൂസ് റെയിൻബോ.
3: വാട്സ്ആപ്പ്, വാട്സ്ആപ്പിലൂടെ മെസ്സേജ് അയച്ചാൽ വാട്സ്ആപ്പിലൂടെ കേൾക്കാം. വാട്സ്ആപ്പ്, വാട്സ്ആപ്പ് ഓൺ റെയിൻബോ എഫ് എം കൊച്ചി 107.5 മ്യൂസിക്കലി യോഴ്സ്.

കാറ്റൻ മൊഴി എന്ന അതിമനോഹര ഗാനത്തോടെയാണ് ഇന്നത്തെ പാർട്ട്സപ്പ് തുടങ്ങിയിരിക്കുന്നത്. സമയം 10 മണി കഴിഞ്ഞ് 9:58 ആയി. അതുകൊണ്ട് തന്നെ 10 മണി കഴിഞ്ഞ് 10 മിനിറ്റ് ആയി എന്ന ഔദ്യോഗികമായി അറിയിക്കുകയാണ്. ഇപ്പോൾ പതിവ് പോലെ തന്നെ പാർട്ട്സപ്പിന്റെ സമയമാണ്. പാർട്ട്സപ്പിലേക്ക് വാട്സപ്പ് മെസ്സേജുകൾ അയക്കേണ്ട നമ്പർ 8547 3410

ഒൻപത് മിനിറ്റും 58 സെക്കൻഡും ആയി. അതുകൊണ്ട് തന്നെ 10 മണി കഴിഞ്ഞ് 10 മിനിറ്റ് ആയി എന്ന് ഔദ്യോഗികമായി അറിയിക്കുകയാണ്. ഇപ്പോൾ പതിവ് പോലെ തന്നെ വാട്സപ്പിൻ്റെ സമയമാണ്. വാട്സപ്പിലേക്ക് വാട്സപ്പ് മെസ്സേജുകൾ അയക്കേണ്ട നമ്പർ 8547341475. പലർക്കും നമ്പർ ക്ലിയർ ആവുന്നില്ല എന്നുള്ളതുകൊണ്ട് നിർത്തി നിർത്തി പതുക്കെ പതുക്കെ പറഞ്ഞു തന്നതാണ്. 8547341075. ഈ നമ്പറിലേക്ക് ഇപ്പം മുതൽ 11 മണി വരെ ഇഷ്ടഗാനങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ട് വിശേഷങ്ങളൊക്കെ പങ്കുവെച്ചുകൊണ്ട് മെസ്സേജുകൾ അയക്കുക. മെസ്സേജ് അയക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, പേരും സ്ഥലവും കൃത്യമായിട്ട് വെക്കണം. അതുപോലെ തന്നെ ഡെഡിക്കേഷൻസൊക്കെ പറയുക. അതുപോലെ നമുക്ക് തൊട്ടടുത്ത ദിവസങ്ങളിൽ മെസ്സേജ് അയച്ച അല്ലെങ്കിൽ ഗാനങ്ങൾ ഇഷ്ടഗാനങ്ങൾ ലഭിച്ച ശ്രോതാക്കൾ പ്രത്യേകിച്ച് ഇന്ന് മെസ്സേജ് അയക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം. ഒരു ഗ്യാപ്പ് ഇട്ടിട്ട് മെസ്സേജ് അയക്കണം. നമുക്ക് ഇതുവരെ പാട്ട് കൊടുക്കാൻ പറ്റാത്ത പരിഭവങ്ങളുള്ള ശ്രോതാക്കൾക്ക് വെച്ച് കൊടുക്കേണ്ട സമയമാണ്. അതുകൊണ്ട് അതുകൂടി ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. അങ്ങനെ ഒത്തിരി മെസ്സേജുകൾ നമുക്ക് വന്നിട്ടുണ്ട്, സമയം കളയുന്നില്ല. ആദ്യത്തെ മെസ്സേജ് അയച്ചിരിക്കുന്നത് ഗുഡ് മോർണിംഗ് വാട്സാപ്പ് എന്ന് പറഞ്ഞുകൊണ്ട് വാട്സാപ്പിന് പകരം വാട്സാപ്പ് എന്നാണ് കേട്ടോ അയച്ചിട്ടുള്ളത്. ഞാൻ തിരുത്തി വായിച്ചിട്ടുണ്ട്. നോർത്ത് പറവൂരിൽ നിന്നും സിനി ചേച്ചിയാണ് ജാനകിയമ്മ പാടിയ മൗനരാഗം ചിത്രത്തിലെ ചിന്ന ചിന്ന വണ്ണക്കുയിൽ എന്ന പാട്ടാണ് ചോദിച്ചിട്ടുള്ളത്. എല്ലാവർക്കും ഒത്തിരി ഇഷ്ടമുള്ളൊരു പാട്ടാണ്. ജാനകിയമ്മ പാടിയ അനശ്വരമാക്കിയ പാട്ടാണെങ്കിൽ അതിനുശേഷം കവർ സോങ് ആയിട്ട് നമ്മളുടെ എന്താ പറയുക, ഞങ്ങളെയൊക്കെ പോലുള്ള എളിയ ചെറിയ ചെറിയ ഗായകരൊക്കെ പാടി കവർ സോങ് ആയിട്ട് പാടിയപ്പോഴാണ് ഏറ്റവും പുതിയ ജനറേഷനിലുള്ള കുട്ടികളൊക്കെ ഈ പാട്ടുകൾ ഇത്രയും മനോഹരമാണോ ഈ പാട്ട്, ഏറ്റവും പുതിയ കുട്ടികളൊക്കെ അങ്ങനെയാണ് കേൾക്കണേന്ന് എനിക്ക് തോന്നുന്നു. എന്തായാലും ചിന്ന ചിന്ന വണ്ണക്കുയിൽ എന്തായാലും വെച്ചിരുന്നതായിരിക്കും. മറ്റൊരു എന്താ പറയുക, നല്ല സന്തോഷത്തിൻ്റെ സ്മൈലി ചേർത്തൊരു ഗുഡ് മോർണിംഗ് അയച്ചിട്ടുണ്ട് ജാനകിയമ്മയ്ക്ക്. ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് ഏറ്റവും ഇഷ്ടമുള്ള പാട്ടുകാരിയാണെന്ന് കൂടി പറഞ്ഞിട്ടുണ്ട് കേട്ടോ. സാജിദ ഗഫൂർ ആണ് കൊടുങ്ങല്ലൂരിൽ നിന്നാണ് മെസ്സേജ് അയച്ചിട്ടുള്ളത്. ജാനകിയമ്മയുടെ ഓർമ്മയ്ക്ക് മുന്നിൽ പാട്ട് സമർപ്പിക്കുന്നു. ആഴക്കടലിൻ്റെ അങ്ങേക്കരയിൽ എന്ന പാട്ടാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ആഴക്കടലിൻ്റെ പാട്ട് നമ്മളിപ്പോൾ ഓൾറെഡി നമ്മൾ സ്വാഗതം കൊച്ചിയിൽ അല്ലെ സവാരി ടൈമിലാണെന്ന് തോന്നുന്നു നമ്മൾ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആഴക്കടലിൻ്റെ പാട്ട് കേട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനി അഥവാ കേട്ടില്ലെങ്കിൽ നമ്മൾ ഓൾറെഡി പ്ലേ ചെയ്തതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് മറ്റൊരു പാട്ട് കേൾക്കാം. അതുപോലെ ഒത്തിരി പ്രണാമം അർപ്പിച്ചുകൊണ്ട്, ജാനകിയമ്മയ്ക്ക് ഒത്തിരി പ്രണാമം അർപ്പിച്ചുകൊണ്ട് MS ബാബുരാജ്, P ഭാസ്കരൻ, ജാനകിയമ്മ, ആ കോംബോ ഒത്തിരി ഇഷ്ടമാണ്. അതിലൊരു പാട്ട് വെച്ച് തരാമോ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ആരാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്? സാലിഹാണ്, എടവനക്കാട് നിന്നും. വെച്ച് തരാൻ ശ്രമിക്കുന്നതായിരിക്കും കേട്ടോ. ആ കോംബോയിൽ ഒത്തിരി പാട്ടുകളുണ്ട്, അതുകൊണ്ട് ഏത് പാട്ട് വെക്കണം എന്ന കൺഫ്യൂഷൻ മാത്രമേ ഉള്ളൂ. നമുക്കിതുപോലെ രാവിലെ നമ്മൾ പ്ലേ ചെയ്യാത്ത ഒരു പാട്ട് നോക്കിയിട്ട് വെച്ച് തരാം. നമുക്ക് കുറച്ച് നീണ്ടൊരു മെസ്സേജ് അയച്ചിട്ടുണ്ട്. തോപ്പിൽ നിന്നും ശ്രീജിത്താണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. ഭാവസാന്ദ്രമായ ശബ്ദം കൊണ്ട് ദശകങ്ങളോളം ഇന്ത്യൻ ചലച്ചിത്ര സംഗീത ലോകത്തെ വിസ്മയിപ്പിച്ച ജാനകി ഗോകുലമാണ്, ഗാനഗോകുലമാണ് ജാനകിയമ്മ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ജാനകിയമ്മ എന്നല്ലാതെ ആരും വിളിച്ചല്ലേ, നമ്മൾ അങ്ങനെ കേട്ടിട്ട് പോലുമില്ല. ആ എല്ലാവരുടെയും അമ്മയാവാൻ സാധിക്കുക എന്നുള്ളത്, എല്ലാവരും സ്നേഹത്തോടെ ജാനകിയമ്മ അങ്ങനെ വിളിക്കുന്നത് എത്രയോ ഭാഗ്യമാണല്ലേ. നമുക്കൊക്കെ അങ്ങനെ വിളിക്കാൻ പറ്റി കുറച്ചുകൂടി എന്താ പറയുക, കുറച്ചുകൂടി സാഹിത്യപരമായി പറഞ്ഞാൽ കുറച്ച് നാൾ കഴിയുമ്പോൾ നമുക്ക് പറയാം എസ് ജാനകി എന്ന ഈ ഒരു അത്ഭുതം, സംഗീത പ്രതിഭാസം ജീവിച്ചിരുന്ന അതേ കാലഘട്ടത്തിൽ ഞങ്ങൾക്കും കുറച്ച് നാൾ ജീവിക്കാൻ സാധിച്ചു എന്ന് പറയുന്നത് പോലും ഒത്തിരി സുകൃതമായിട്ട് കാണുന്നു. മലയാളികളുടെ ഹൃദയത്തോട് ചേർന്ന് നിൽക്കുന്ന ആയിരക്കണക്കിന് അനശ്വര ഗാനങ്ങളാണ് ആ മധുര ശബ്ദത്തിലൂടെ നമുക്ക് ലഭിച്ചത്. ലളിതഗാനങ്ങൾ മുതൽ ശാസ്ത്രീയ സംഗീതത്തിന്റെ ആഴങ്ങളുള്ള പാട്ടുകൾ വരെ തനതായ ശൈലിയിൽ അവർ അനശ്വരമാക്കി തലമുറകളെ താരാട്ടുപാടി ഉറക്കിയ ആ മാസ്മരിക സ്വരം ഇന്നും ഓരോ സംഗീതാസ്വാദകന്റെയും മനസ്സിൽ ജീവിക്കുന്നു. സംഗീത ലോകത്തിന് നൽകിയ സമാനതകളില്ലാത്ത സംഭാവനകളിലൂടെ അമരത്വം നേടിയ ആ ഗാനവിസ്മയത്തിന് മുന്നിൽ പ്രണാമം. ജാനകിയമ്മ പാടിയ ഏതെങ്കിലും ഒരു നല്ല പാട്ട് മതി എന്നാണ് പറഞ്ഞിട്ടുള്ളത് ശ്രീജിത്ത്. അദ്ദേഹം സ്ഥലം ശ്രീനാരായണപുരം. ഓക്കെ, കുറച്ച് വലിയ മെസ്സേജ് ആയിരുന്നു എങ്കിലും ഈ ദിവസം ഇത് മുഴുവൻ വായിക്കണം എന്ന് തോന്നി, അതുകൊണ്ട് മുഴുവനും വായിച്ചിട്ടുണ്ട് കേട്ടോ. സന്തോഷമായെന്ന് വിശ്വസിക്കുന്നു. അതുപോലെ പ്രത്യേകിച്ച് പറയണ്ടല്ലോ, ജാനകിയമ്മയുടെ പാട്ടുകളാണല്ലോ അധികവും എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ മൈനാഗമാണ് ചോദിച്ചിട്ടുള്ളത്. തൃഷ്ണ എന്ന ചിത്രത്തിലെ മൈനാഗമാണ് ചോദിച്ചിട്ടുള്ളത്. മൈനാഗം നമ്മൾ രാവിലെ പ്ലേ ചെയ്ത പാട്ടാണോ എന്ന് എനിക്ക് സംശയമുണ്ട്, നോക്കട്ടെ. ഇല്ലെങ്കിൽ എന്തായാലും നമ്മൾ വെച്ചേരുന്നതായിരിക്കും. അപ്പം മെസ്സേജുകൾ അയച്ചുകൊണ്ട് ഇരിക്കും. നമ്പർ ഇതാണ്, 8547341075. കേട്ടുകൊണ്ടിരിക്കുന്നത് ആകാശവാണി കൊച്ചി FM റെയിൻബോ 107.5 ആണ്. അതിൽ വാട്സപ്പ് ആണ്, കൂടെ വിഷ്ണുപ്രിയ ആണ്.

സമയം ഇങ്ങനെ 10 മണി കഴിഞ്ഞ് 24 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഞായറാഴ്ചകളുടെ തിരക്കുകളിലൊക്കെ ആയിരിക്കും എന്നറിയാം. ഞായറാഴ്ചയായിട്ട് ഒത്തിരി വിശേഷങ്ങളൊക്കെ ഉണ്ടാവും. പിന്നെ ഇപ്പം മഴയൊക്കെ ഇല്ലല്ലോ, കുറച്ച് ദിവസമായിട്ട് അധികം മഴയൊക്കെ ഇല്ലാതെ അങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും മെസ്സേജ് അയച്ചോളൂ, തിരക്കുകൾക്കിടയിലും മെസ്സേജ് അയച്ചോളൂ. പാട്ട് കേട്ടുകൊണ്ട് നമുക്ക് ഞായറാഴ്ച ആഘോഷിക്കാം. നമ്പർ ഇതാണ്, 8547-341075. അപ്പോൾ അതേപോലെ തന്നെ ഒത്തിരി മെസ്സേജുകൾ വന്നിട്ടുണ്ട്. ഇന്നത്തെ മെസ്സേജുകൾ വായിച്ച് തീരുമോ എന്ന് എനിക്ക് സംശയം തന്നെയുണ്ട്. ചങ്ങനാശ്ശേരിയിൽ നിന്നും രാഹുലാണ് മെസ്സേജ് അയച്ചിട്ടുള്ളത്. രാഹുൽ നമുക്ക് ഇടയ്ക്കൊക്കെ മെസ്സേജ് അയക്കുന്ന ആളാണ് കേട്ടോ. എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് പ്രത്യേകിച്ചൊരു പാട്ട് ആവശ്യപ്പെടുന്നില്ല, ഏത് പാട്ടായാലും അത് ജാനകി അമ്മയ്ക്കുള്ള പ്രണാമമായി കാണുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്തായാലും പ്രത്യേകിച്ച് ആവശ്യപ്പെടുന്നില്ല എന്ന് പറഞ്ഞ് ജാനകി അമ്മയുടെ ഒരു പാട്ട് എന്ന് പറഞ്ഞ് ഒത്തിരി മെസ്സേജുകൾ വന്നിട്ടുണ്ട്. അപ്പോൾ ജാനകി അമ്മയുടെ തന്നെ നല്ലൊരു പാട്ടിവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും നമുക്കത് എല്ലാവർക്കും വേണ്ടി വെച്ച് തരുന്നതായിരിക്കും. ശ്രീപ്രിയ നാരായണൻ മെസ്സേജ് അയച്ചിട്ടുണ്ട്, ഫോട്ടോച്ചിയിൽ നിന്നുമാണ്. മകൾ അവന്തികയ്ക്കും മകൻ അവധൂതിനും വേണ്ടിയിട്ട്, പിന്നെ പ്രിയപ്പെട്ട ഭർത്താവിനും വേണ്ടി ഒരു ഗാനം വെച്ച് തരുമോ ശ്രീപ്രിയ നാരായണൻ. അപ്പോൾ ഭർത്താവിൻ്റെ പേര് നാരായണൻ.

ഓക്കെ, ഞാൻ ചോദിക്കാൻ വരികയായിരുന്നു, അത് തന്നെയാണോ ഓട്ടോ ഡ്രൈവറായിട്ട് ജോലി ചെയ്യുന്നു ഹസ്ബൻഡ്? ഒത്തിരി നാളായി പാട്ടുകൾ ചോദിച്ചിട്ട് അപ്പം പ്ലീസ് വെച്ച് തരുമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പം പ്ലീസ് ഞാനിങ്ങ് എടുത്തു, എന്തായാലും പാട്ട് വെച്ച് തരുന്നതായിരിക്കും. പൊന്നിയിൻ സെൽവത്തിലെ പാട്ടാണ് ചോദിച്ചിട്ടുള്ളത്, വീരാ രാജവീര എന്ന പാട്ടാണ് ചോദിച്ചിട്ടുള്ളത്. തീർച്ചയായിട്ടും കേട്ടുകൊണ്ടേയിരിക്കും, വെച്ച് തരുന്നതായിരിക്കും. അഥവാ നമുക്ക് വാട്സപ്പിൽ പ്ലേ ചെയ്യാൻ പറ്റിയില്ല എങ്കിൽ ബാക്ക് ടു ബാക്ക് സോങ്സിൽ എന്തായാലും ഉൾപ്പെടുത്തിയിരിക്കും. റിയ അങ്കമാലിയിൽ നിന്ന് മെസ്സേജ് അയച്ചിട്ടുണ്ട്, ജാനകി അമ്മ പാടിയ വേലയില്ല പട്ടധാരിയിലെ അമ്മ അമ്മ എന്ന പാട്ടാണ് ചോദിച്ചിട്ടുള്ളത്. അതുപോലെ ഇത്ര നാൾ മെസ്സേജ് അയച്ചിട്ട് ആദ്യമായിട്ടാണ് എൻ്റെ മെസ്സേജ് ഫുൾ വായിച്ച് പാട്ട് ആദ്യം തന്നെ എൻ്റെ പാട്ട് വെച്ച് തരുന്നത്, ഇത് ആദ്യത്തെ തവണയാണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത് സിനി. സിനി അപ്പോൾ നന്ദി, ഒരു നന്ദി പ്രകാശനത്തിൻ്റെ ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഒത്തിരി സന്തോഷം, നന്ദി ഒന്നും പറഞ്ഞില്ലെങ്കിൽ ഞങ്ങൾക്ക് ഒത്തിരി സന്തോഷം നിങ്ങളുടെ മെസ്സേജുകളൊക്കെ കാണുന്നതും അത് വായിക്കാൻ കഴിയുന്നതും ഒക്കെ ഉണ്ടോ, ഞങ്ങളെ സംബന്ധിച്ചുള്ള ഏറ്റവും വലിയ സന്തോഷം. ബിന്ദു ദിലീപ് വലിയൊരു മെസ്സേജ് അയച്ചിട്ടുണ്ട്, തൃശ്ശൂർ കൊടകര നിന്ന് ജാനകിയമ്മയുടെ ഒരു ഫോട്ടോ ഒക്കെ ചേർത്താണ് മെസ്സേജ് അയച്ചിട്ടുള്ളത്. ഹായ് വിഷ്ണുപ്രിയെ നമസ്കാരം എന്ന് പറഞ്ഞിട്ടുണ്ട്, തിരിച്ചും സ്നേഹത്തിൽ, എന്താ പറയുക, സ്നേഹത്തിൽ പൊതിഞ്ഞൊരു നമസ്കാരം. പിന്നെ എന്താ പറഞ്ഞിട്ടുള്ളത്, കാലം മായ്ക്കാത്ത സ്വരമായി, തലമുറകൾക്ക് പ്രചോദനമായി, സംഗീത ലോകത്ത് അനശ്വര സാന്നിധ്യമായി എന്നും ജീവിക്കും ഈ ഭൂമി ഉള്ളിടത്തോളം കാലം. ആ മഹത് കലാകാരിക്ക്, മരണമില്ലാത്ത ഗായികയ്ക്ക് കണ്ണീരോടെ ആദരാഞ്ജലികൾ എന്ന് പറഞ്ഞിട്ടുണ്ട്. അല്ലെങ്കിലും നമ്മൾ കലാകാരന്മാർക്ക് കിട്ടുന്ന ഏറ്റവും വലിയൊരു ഭാഗ്യം, ഇപ്പോൾ ജാനകിയമ്മയുടെ കാര്യം നല്ല രാത്രി അറിഞ്ഞപ്പോഴും ഒത്തിരി വിഷമത്തോടെ നമ്മൾ വീട്ടിലൊക്കെ ഞാൻ പറഞ്ഞ കാര്യം, കലാകാരന്മാർക്ക് ഒരിക്കലും മരണമില്ലല്ലോ. അവർ എന്താ പറയുക, അവർ ലോകത്തുനിന്ന് പോയി എന്ന് നമ്മൾക്ക് വിശ്വസിക്കാൻ തന്നെ ബുദ്ധിമുട്ടാണ്. നമ്മുടെ അനശ്വര കലാകാരന്മാർ പലരും തന്നെ നമ്മൾ സിനിമയൊക്കെ കാണുമ്പോൾ അവരിപ്പോൾ ഇല്ലല്ലോ എന്ന് ഓർക്കുമ്പോൾ ഒരു വിങ്ങലാണ്. പക്ഷെ അവരില്ല എന്ന് നമുക്ക് ഉൾക്കൊള്ളാനും സാധിച്ചിട്ടില്ല. അവരെന്നും സ്ക്രീനുകളിലൂടെ നമ്മുടെ വീടുകളിൽ, എല്ലാ വീടുകളിലും അങ്ങനെ നിറഞ്ഞു നിറഞ്ഞു ജീവിക്കുകയാണ്. അത്രയും ഭാഗ്യം ചെയ്ത ആളുകളാണ്. അപ്പോൾ എന്തായാലും നല്ലൊരു പാട്ട് വെച്ച് തരുന്നതായിരിക്കും. പിന്നെ അതിനോടൊപ്പം തന്നെ ഇന്ന് ബർത്ത്ഡേ ആഘോഷിക്കുന്ന ക്ലിനോയ്, ക്ലിനോയ് എന്നാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ, ക്ലിനോയ്ക്ക് ഒത്തിരി ആശംസകൾ അറിയിക്കുന്നു. അപ്പോൾ ക്ലിനോയ്ക്ക് ഞങ്ങളുടെ വക ഒത്തിരി ഒത്തിരി ഹൃദയം നിറഞ്ഞ പിറന്നാൾ ആശംസകൾ. പിറന്നാളൊക്കെ അടിപൊളിയാവട്ടെ. പാട്ട് ചോദിച്ചിട്ടുള്ളത് കൊട്ടുങ്കടി കുമ്മി അല്ലെങ്കിൽ തൂങ്ക് മൂഞ്ചി എന്ന പഴയ പാട്ടുകളാണ് രണ്ടെണ്ണം ചോദിച്ചിട്ടുള്ളത് കേട്ടോ. അതിലേതെങ്കിലും ഒരു പാട്ട് വെച്ചുതരാൻ ശ്രമിക്കുന്നതായിരിക്കും. മെസ്സേജ് അയച്ചാൽ ഒത്തിരി സന്തോഷം. അതുപോലെ മറ്റൊരു മെസ്സേജ് അയച്ചിരിക്കുന്നത് ഷൈബു ഉദയംപേരൂരാണ് സ്ഥലം. കുറേ നാളായി മെസ്സേജ് അയച്ചിട്ട് പാട്ട് വെച്ച് തരണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. കമാൻഡാണ് എനിക്ക് പാട്ട് കിട്ടണം, ചുമ്മാ പറഞ്ഞാണ്, വെച്ച് തരാൻ ശ്രമിക്കുന്നതാണ്. ജാനകിയമ്മയ്ക്ക് ആദരാഞ്ജലികൾ. ആ ശബ്ദത്തിലെ പാട്ടുകൾ കേൾക്കാൻ ആഗ്രഹിക്കുന്നു. നമ്മളിന്ന് രാവിലെ തൊട്ട് എനിക്ക് തോന്നുന്നു അധികവും ജാനകിയമ്മയുടെ പാട്ടുകൾ തന്നെയാണ്. പേര് വെച്ചാലും എന്ന പാട്ടാണ് ചോദിച്ചിട്ടുള്ളത്. അതുപോലെ അടുത്ത സവിതാ സുരാജിൻ്റെ മെസ്സേജ് ഉണ്ട്, ഹസ്ബൻഡിന് സുരാജിന് വേണ്ടിയിട്ട് വസന്തമായി, പ്രിയേ പ്രിയേ വസന്തമായി എന്ന പാട്ടാണ് ചോദിച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ആ പാട്ട് ഞാൻ വെച്ച് തരാൻ ശ്രമിക്കുന്നതായിരിക്കും. എന്തായാലും കേട്ടുകൊണ്ടേ ഇരിക്കൂ ആകാശവാണി കൊച്ചി FM റെയിൻബോ 107.5 ൽ വാട്സപ്പാണ്, കൂടെ വിഷ്ണുപ്രിയ.

സമയം 10 മണി കഴിഞ്ഞ് 36 മിനിറ്റും 28 സെക്കൻഡും ആയിട്ടുണ്ട്. എന്ന് വെച്ചാൽ വാട്സാപ്പിന്റെ പകുതിയിലധികം സമയം കഴിഞ്ഞു. 11 മണി വരെ സമയമുള്ളൂ. അതിനുള്ളിൽ കഴിയുന്നത്ര മെസ്സേജുകൾ വായിക്കുന്നതായിരിക്കും, കഴിയുന്നത്ര പാട്ടുകളും നൽകുന്നതായിരിക്കും. ഞാൻ രാവിലെ പറഞ്ഞതുപോലെ തന്നെ ഒരു ചെറിയ രകലമിട്ട് മെസ്സേജ് അയച്ചാൽ സന്തോഷമായിരിക്കും. നിങ്ങളുടെ മെസ്സേജുകൾ കാണാൻ നമുക്ക് ഒത്തിരി ഇഷ്ടമാണ് കേട്ടോ. വീണ്ടും വീണ്ടും മെസ്സേജ് അയക്കുന്നു എന്ന് പറഞ്ഞാൽ ഞങ്ങളോടുള്ള സ്നേഹക്കൂടുതൽ കൊണ്ടാണ്, റെയിൻബോയോടുള്ള എന്താ പറയുക അത്രയേറെ അടുപ്പം കൊണ്ടാണെന്ന് അറിയാം. പാട്ടുകൾ വെച്ചു തരുന്നതിലുള്ളൊരു എന്താ പറയുക നമുക്ക് പരിഭവം പറയുന്ന സ്ഥിരമായി മെസ്സേജ് അയച്ചിട്ട് ഞങ്ങൾ ഇഷ്ടപ്പെട്ട പാട്ട് കിട്ടിയില്ല എന്ന് പറയുന്ന ശ്രോതാക്കൾക്ക് വേണ്ടിയിട്ട് മാത്രമാണ് അങ്ങനെ പറയുന്നത്. നമുക്ക് ഒത്തിരി മെസ്സേജുകൾ വന്നിട്ടുണ്ട്, പെട്ടെന്ന് വായിക്കാം. സിബി മെസ്സേജ് അയച്ചിട്ടുണ്ട്, ചേർത്തല കളവും കോടത്തു നിന്നും. സ്വപ്ന പിന്നെ മകൾ അദ്വൈത അവരൊക്കെ ചേർന്നിട്ടാണ് മെസ്സേജ് അയച്ചിട്ടുള്ളത്. ജാനകി അമ്മയ്ക്ക് പ്രണാമം അർപ്പിച്ചുകൊണ്ട് പപ്പയുടെ സ്വന്തം അപ്പൂസ് എന്ന സിനിമയിലെ എൻപൂവേ പൊൻപൂവേ. ഞാനിങ്ങനെ രാവിലെ തൊട്ട് ആലോചിക്കായിരുന്നു, എന്തുകൊണ്ടാണ് ഈ പാട്ട് ആരും ചോദിച്ചില്ലേ, ഇനി പ്ലേ ചെയ്യാൻ പറ്റാതിരുന്നതാണോ. അതിമനോഹരമായ എന്താ പറയുക ജാനകി അമ്മയുടെ പ്രത്യേകത തന്നെ അമ്മയുടെ ശബ്ദത്തിലുള്ള ഇമോഷൻസാണ്, ശബ്ദത്തിലെ ഭാവം. മറ്റ് ഗായകർ അത്രയും തന്നെ സീനിയർ ആയിട്ടുള്ള മറ്റ് ഗായകരൊക്കെ പല വേദികളിലും പറഞ്ഞിട്ടുള്ളതാണ്, ജാനകിയമ്മയുടെ ശബ്ദത്തിൽ എന്താ ഇൻബിൽറ്റ് ആയിട്ട് സ്വതവേ തന്നെ എന്താ പറയുക എല്ലാ ഭാവങ്ങളും വരും. പിന്നെ അതിൽ കുറച്ചുകൂടി ഒന്ന് ജോലി ചെയ്താൽ മതി, അത്രമാത്രം പ്രണയമാവട്ടെ, വിരഹമാവട്ടെ, സന്തോഷമാവട്ടെ, സങ്കടമാവട്ടെ. ഇപ്പം എൻപൂവ എന്നുള്ള പാട്ട് കണ്ണടച്ചിരുന്ന് കേട്ട് കഴിഞ്ഞാൽ ആരും കരഞ്ഞു പോകും, ഒരാളെയും കരയിപ്പിക്കാതെ പോകാത്തൊരു പാട്ടാണ് എൻപൂവ. അത്രമാത്രം ആ സങ്കടവും എല്ലാം ആ ശബ്ദത്തിൽ, അങ്ങനെ ദൈവം അങ്ങനെ അത്രയും ഭാവം കൊടുത്തിട്ടുള്ള ഒരു ശബ്ദമാണ്. പിന്നെ എന്താ പറയുക ചിരിക്കുന്ന പാട്ടിനിടയിലുള്ള ചിരികളെക്കുറിച്ചൊക്കെ ചിത്രചേച്ചി പറഞ്ഞതായിട്ട് ഞാൻ ഓർക്കുന്നു. പല സ്റ്റേജുകളിലും ചിത്രചേച്ചി പറഞ്ഞിട്ടുണ്ട്, എന്താ അത്രയും പല രീതിയിലുള്ള ചിരികൾ ഒരു പാട്ടിൽ തന്നെ 10ഓ 12ഓ രീതിയിൽ ചിരിക്കാനൊക്കെ ജാനകിയമ്മയ്ക്ക് അല്ലാതെ ആരെക്കൊണ്ടാവും. അപ്പോൾ അത് ഞാൻ ഈ അവസരത്തിൽ ഓർക്കുകയായിരുന്നു. അപ്പോൾ എൻപൂവേ പൊൻപൂവേ എന്ന് ആ കുഞ്ഞിനോടുള്ള അത്രയും സ്നേഹം വാരി വിതറിട്ടുള്ള പാട്ട് എന്തായാലും നമ്മൾ വെച്ച് തരുന്നതായിരിക്കും. അതേ പാട്ട് തന്നെ ഒരാൾ കൂടി ചോദിച്ചിട്ടുണ്ട്, സക്കീന മേഴത്തൂർ മാവിൻ ചൂട് നിന്ന് ഇതേ പാട്ട് ചോദിച്ചിട്ടുണ്ട്, മക്കൾക്ക് ഇഷ്ടമുള്ള പാട്ടാണെന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ മക്കളെയൊക്കെ പാടി ഉറക്കുന്ന പാട്ടായിരിക്കും എന്ന് വിശ്വസിക്കുന്നു. അതുപോലെ പ്രിയപ്പെട്ട റെയിൻബോ സുഖമാണോ, ഇവിടെ സുഖമായിട്ടിരിക്കുന്നു, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. ജാനകി അമ്മയ്ക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് ദിലീപാണ് കുവൈറ്റിൽ നിന്ന് മെസ്സേജ് അയച്ചിട്ടുള്ളത്. പാട്ട് ഒന്നും പ്രത്യേകിച്ച് അങ്ങനെ പാട്ടൊന്നും ചോദിച്ചിട്ടില്ല കേട്ടോ. അതുപോലെ അടുത്ത മെസ്സേജ് അയച്ചിരിക്കുന്നത് ആരാണ്, തീർത്ഥാണേ. അപ്പം തീർത്ഥ, അപ്പം ഞാൻ തീർത്ഥ എന്നാണ് ഞാൻ ആദ്യം വായിക്കാൻ പോയത്. തീർത്ഥ എന്ന് നമ്മൾ പൊതുവെ പെൺകുട്ടികൾക്ക് പേര് കേട്ടു. അപ്പം തീർത്ഥ എന്നത് ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ കേൾക്കുന്നത്. പക്ഷേ തീർത്ഥുണ്ടല്ലോ മലയാളത്തിലാണ് ടൈപ്പ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ തത്തമ്മയുടെ ത അതാണ് ഇപ്പോൾ എഴുതിയിട്ടുള്ളത്, അതല്ലല്ലോ തായും ധായും കൂടി ചേർന്നിട്ടല്ലേ. ഓക്കെ, അപ്പം ചെറിയൊരു കറക്ഷൻ എന്താ പറയുക ഇവിടുന്ന് ഒരു ചേച്ചി പറഞ്ഞു എന്നാന്ന് വിചാരിക്കുന്നത്. അപ്പം തീർത്ഥ എന്ന് എഴുതുമ്പോൾ തായും ധായും ചേർത്ത്, കഥയുടെ ധായും കൂടി ചേർത്തിട്ട് തീർത്ഥ എന്ന് ഇനി എഴുതി അയക്കണം കേട്ടോ. അപ്പം അതൊന്ന് കറക്റ്റ് ചെയ്യണം. നമ്മുടെ ഭംഗിയുള്ള മലയാള ഭാഷ അക്ഷരങ്ങളൊക്കെ തെറ്റിക്കാതെ തന്നെ എഴുതണം കേട്ടോ. 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന ചെറിയ കുട്ടി ആയതുകൊണ്ടാണ് ഞങ്ങളുടെ അഡ്വൈസ് തന്നത്. പ്രപഞ്ചത്തിലുള്ള എല്ലാ നെയ്മർ ഫാൻസിനും വേണ്ടിയിട്ട് ആണ് നല്ലൊരു പാട്ട് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ പ്രപഞ്ചത്തിലുള്ള എല്ലാ നെയ്മർ ഫാൻസും ഇത് കേൾക്കുന്നുണ്ടാവും നമുക്ക് വിശ്വസിക്കാം. നല്ലൊരു പാട്ട് എന്തായാലും വെച്ചിരുന്നതായിരിക്കും. നല്ല കൈകൾ കൂപ്പിക്കൊണ്ട് ഒരു മെസ്സേജ് അയച്ചിട്ടുള്ളത് ആരാണ്, റാനി ഫ്രാൻസിസ് വൈപ്പിൽ നിന്നാണ് ജാനകി അമ്മയുടെ. എൻപൂവേ അല്ലെങ്കിൽ വേറൊരു പാട്ട് കൂടി ചോദിച്ചിട്ടുണ്ട്, ചിന്നത്തായവൾ എന്ന പാട്ടും ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, ഇതിലേതെങ്കിലും ഒരു പാട്ട് വേണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. എന്തായാലും നമുക്ക് എൻപൂവേയും നല്ലൊരു ഗാനവും കൂടി കേട്ടിട്ട് തിരിച്ചു വരാം.

തൻ്റെ ശബ്ദത്തിലെ മാജിക് കൊണ്ട് അതിമനോഹരമാക്കിയ അല്ലെങ്കിൽ അവിസ്മരണീയമാക്കിയ രണ്ട് ഗാനങ്ങളാണ് കേട്ടത്, എൻ പൂവേയും അതുപോലെ തന്നെ ചിന്നത്തായവളും.

ഈ പാട്ടൊക്കെ കേട്ടാൽ ആ പാട്ടിലേക്ക്, ആ പാട്ട് നമ്മളെ കൊണ്ടുപോകും എന്ന് പറയില്ലേ, ആ സമയം മുഴുവൻ ആ പാട്ട് കൊണ്ടുപോകുന്ന പോലുള്ള അത്രയും നല്ല പാട്ടുകളാണ് നമ്മൾ രണ്ട് പാട്ടുകൾ കേട്ടത്. ജാനകിയമ്മയ്ക്ക് പ്രണാമം അർപ്പിച്ചതിൻ്റെ ഒപ്പം തന്നെ ആശംസകൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു ആശംസയും കൂടി ചോദിച്ചിട്ടുണ്ടായിരുന്നു റാണി ഫ്രാൻസിസ് വൈപ്പനിൽ നിന്ന്. അത് പറയാൻ വിട്ടുപോയി എനിക്ക് മെസ്സേജ് അയച്ചു. മോന് വിഷസ് പറഞ്ഞില്ല കേട്ടോ, അന്ന് ഓർമ്മിപ്പിച്ചിട്ടുണ്ട്. ഒത്തിരി സന്തോഷം, ഞാൻ വിട്ടുപോയിരുന്നു. ക്ലീനോയുടെ ജന്മദിനമാണ്, മോൻ ആശംസകൾ പറയണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഞാൻ ആശംസകൾ ആദ്യം പറഞ്ഞിരുന്നു എന്നാണ് ഞാൻ ഓർക്കുന്നത് കേട്ടോ. ക്ലീനോയ്ക്ക് ഞാൻ ഹാപ്പി ബർത്ത്ഡേ ഒക്കെ പറഞ്ഞിരുന്നു എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. എന്നാലും ഒരിക്കൽ കൂടി ഹാപ്പി ബർത്ത്ഡേ പറയുന്നു ഞങ്ങളുടെ എല്ലാവരുടെയും വക. അല്ല, എൻ്റെ മെസ്സേജ് വായിച്ചില്ല എന്ന് പറഞ്ഞ ഒരാളോട് ഇങ്ങനെ കൈപൊക്കിയിട്ടുണ്ട് ഞാൻ ഇവിടെ ഉണ്ട് എന്ന് പറഞ്ഞ്. ഇന്ദു വൈക്കം, ഇന്ദു കുറച്ച് നാളുകൾക്ക് ശേഷമാണ് മെസ്സേജ് അയക്കുന്നത്. നഗരമേ നന്ദി എന്ന ചിത്രത്തിൽ ജാനകിയമ്മ പാടിയ മഞ്ഞണിപ്പൂനിലാവ് എന്ന പാട്ടാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ വെച്ച് തരണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഡെഡിക്കേഷൻ ജാനകിയമ്മയ്ക്ക് പറഞ്ഞിട്ടുണ്ട്. ഒത്തിരി സന്തോഷം. ഈ പാട്ട് നമ്മൾ എന്തായാലും വെച്ച് തരുന്നതായിരിക്കും. അതിമനോഹരമായ ഒരു ഗാനമാണ്. അതുപോലെ രജിത വാണിയംകുളത്ത് നിന്ന് മെസ്സേജ് അയച്ചിട്ടുണ്ട്. മിഴിയോരം നനഞ്ഞൊഴുകും മുകിൽ മാലകളോ എന്ന പാട്ടാണ് ചോദിച്ചിട്ടുള്ളത്. വെച്ച് തരാൻ ശ്രമിക്കുന്നതായിരിക്കും കേട്ടോ. അപ്പൊ സമയം കഴിയാറായതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. ജാനകിയമ്മയ്ക്ക് പ്രണാമം അർപ്പിച്ചിട്ടുണ്ട്. മറ്റ് വിശേഷങ്ങളോ ഡെഡിക്കേഷനോ ഒന്നും തന്നെ പ്രത്യേകിച്ച് അങ്ങനെ പറഞ്ഞിട്ടില്ല. താരാട്ടുപാട്ടായും പ്രണയഗാനമായും വിരഹഗാനവുമായി നമ്മുടെ സന്തോഷങ്ങളിലും സങ്കടങ്ങളിലും ആ മധുര ശബ്ദം എപ്പോഴും കൂടെ ഉണ്ടായിരുന്നു, ഇനിയും കൂടെ ഉണ്ടാവും. അല്ലെ, ഞാൻ കുറച്ചു മുമ്പ് പറഞ്ഞ പോലെ ഒരിക്കലും മരണമില്ലാത്ത ശബ്ദം കലാകാരന്മാരെ സംബന്ധിച്ച് നമ്മുടെ പ്രിയപ്പെട്ട ഗായിക എസ് ജാനകിയമ്മയ്ക്ക് പ്രണാമം അർപ്പിച്ചുകൊണ്ട് ഖിലാബ് എസ് ചേർത്തിൽ നിന്ന്. ഖിലാബ് എന്ന പേര് അങ്ങനെ അധികം കേട്ടിട്ടില്ല കേട്ടോ, എവിടെയും തന്നെ അങ്ങനെ കേട്ടിട്ടില്ല. വളരെ വ്യത്യസ്തമായ പേരാണ്. അതുപോലെ മുൻപ് പാട്ട് വെച്ച് കൊടുത്തതിന് ഒത്തിരി നന്ദി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ പാട്ടും നമ്മൾ തീർച്ചയായിട്ടും വെച്ച് തരുന്നതായിരിക്കും. പ്രത്യേകിച്ചൊരു പാട്ട് നമ്മളോട് ചോദിച്ചിട്ടില്ല. ഖിലാബ് പ്രത്യേകിച്ചൊരു പാട്ട് ചോദിച്ചിട്ടില്ല. അപ്പം മഞ്ഞണി പൂനിലാവ് ചോദിച്ചിട്ടുണ്ട്. മിഴിയോരം നനഞ്ഞൊഴുകും. മിഴിയോരം രാവിലെ വെച്ചിട്ടുണ്ടോ എന്ന് ഞാൻ ഓർക്കുന്നില്ല. നോക്കട്ടെ, മിഴിയോരം രാവിലെ വെച്ചിട്ടില്ലെങ്കിൽ ആ പാട്ട് എന്തായാലും വെച്ച് തരുന്നതായിരിക്കും. കുമാർ മുടപ്പല്ലൂർ എന്ന് മെസ്സേജ് അയച്ചിട്ടുണ്ട്. പാദമുദ്രയിലെ പാട്ട് വെച്ച് തരാമോ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. വെച്ച് തരാൻ ശ്രമിക്കുന്നതായിരിക്കും. അതുപോലെ ഹായ്, ഞാൻ വിഷ്ണുപ്രിയ. ഓക്കെ, അപ്പം എൻ്റെ പേര് വിഷ്ണുപ്രിയ, എനിക്ക് മറ്റൊരു വിഷ്ണുപ്രിയാണ് മെസ്സേജ് അയച്ചിട്ടുള്ളത് കേട്ടോ. എൻ്റെ പേരും വിഷ്ണുപ്രിയ എന്നാണ് എന്ന് സന്തോഷത്തോടെ പറഞ്ഞിട്ടുണ്ട്. ഒത്തിരി സന്തോഷം. ഈ വിഷ്ണു പ്രിയ എന്നുള്ള പേരുകളൊക്കെ എനിക്ക് തോന്നുന്നു, വിഷ്ണു എന്നുള്ളത് ഒരിടയ്ക്ക് ഇപ്പോൾ ട്രെൻഡ് മാറിയിട്ടുണ്ട്. ഒരിടയ്ക്ക് നമ്മൾ ഒരു ഏരിയ എടുത്ത് കഴിഞ്ഞാൽ ഒരു ഒരു 15 വിഷ്ണു, ഒരു 20 കണ്ണൻ, അങ്ങനെയൊക്കെ ആയിരുന്നു. എന്നാലും വിഷ്ണു എന്നുള്ള പേര് എല്ലാവർക്കും ഫേവറേറ്റാണ്, ഇപ്പോഴും എല്ലാവർക്കും ഇഷ്ടമാണ്. എന്താ, മലരെ മൗനമായ എന്ന പാട്ടാണ് ചോദിച്ചിട്ടുള്ളത്. മോൻ അനന്തിന് വേണ്ടിയിട്ടാണ് ഡെഡിക്കേഷൻ പറഞ്ഞിട്ടുള്ളത്. അപ്പം മലരെ മൗനമായി എനിക്ക് തോന്നുന്നു നമ്മൾ രാവിലെ പ്ലേ ചെയ്ത പാട്ടാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇല്ലാത്ത പക്ഷം വെച്ച് തരുന്നതായിരിക്കും. നമ്മൾ ഇതിൽ ഉൾപ്പെടുത്താൻ പറ്റില്ലെങ്കിൽ ഇതിൽ സമയം നമുക്ക് പാർട്ടിസിപ്പിൻ്റെ സമയം ഇപ്പോൾ കഴിയും. നമ്മൾ ബാക്ക് ടു ബാക്കിൽ മലരെ മൗനമായി എന്തായാലും ഉൾപ്പെടുത്തുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ മറ്റൊരു വിഷ്ണുപ്രിയ എനിക്ക് മെസ്സേജ് അയച്ചതിൽ ഒത്തിരി സന്തോഷം. നല്ലൊരു പാട്ട് വെച്ച് തരണം. മലരെ മൗനമ തന്നെയാണ് ചോദിച്ചിട്ടുള്ളത്. ആരാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്? ഓമന മാധവൻ. നമുക്ക് ഓമന ചേച്ചി മെസ്സേജ് അയച്ചിട്ടുണ്ട്. എന്തായാലും മഞ്ഞണി പൂനിലാവ് കേട്ടിട്ട് നമുക്ക് തിരിച്ചു വരാം.

ഈ നല്ല ഗാനത്തോടെ ഇന്നത്തെ പാട്സപ്പിന്റെ സമയം ഇവിടെ പൂർണ്ണമാവുകയാണ്. പാട്സപ്പിലേക്ക് മെസ്സേജ് അയച്ച എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ഒത്തിരി ഒത്തിരി നന്ദി. ജാനകിയമ്മയുടെ ഓർമ്മകൾക്ക് മുന്നിൽ ഒരിക്കൽ കൂടി പ്രണാമം അർപ്പിക്കുന്നു. നമുക്കിതിൽ വെച്ച് തരാൻ സാധിക്കാത്ത പാട്ടുകൾ ഉറപ്പായും ബാക്ക് ടു ബാക്ക് സോങ്സിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും. ഇന്ന് മെസ്സേജ് അയച്ചിട്ട് പാട്ട് കിട്ടാത്ത നല്ലവരായ ശ്രോതാക്കൾ വിഷമിക്കരുത്. അടുത്ത ദിവസങ്ങളിൽ തുടർന്ന് വീണ്ടും മെസ്സേജുകൾ അയയ്ക്കുക. അപ്പോൾ ഈ അതിമനോഹരമായ

0: ആകാശവാണി റെയിൻബോ എഫ്എം കൊച്ചി 107.5 മ്യൂസിക്കലി യോഴ്സ്.
1: ന്യൂസ് റെയിൻബോ. നമസ്കാരം, റെയിൻബോ വാർത്തകൾ. അഹമ്മദാബാദ് മുനിസിപ്പൽ കോർപ്പറേഷന്റെ 405 കോടി രൂപയുടെ വിവിധ ജനക്ഷേമ പദ്ധതികളുടെ ഉദ്ഘാടനവും തറക്കല്ലിടലും ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് നിർവഹിക്കും. ഗാന്ധിനഗർ ലോക്സഭാ മണ്ഡലത്തിൽ വനവൽക്കരണ യജ്ഞത്തിനും അദ്ദേഹം തുടക്കം കുറിക്കും. പാർലമെന്റ് വർഷകാല സമ്മേളനം ഈ മാസം 20 ആരംഭിക്കും. അടുത്ത മാസം 13 വരെയാണ് സമ്മേളനം. ശബരിമലയിലെ എല്ലാ വിഷയങ്ങളിലും കോടതിയുടെ അമിത ഇടപെടൽ ഉണ്ടെന്ന് മന്ത്രി കെ മുരളീധരൻ. ഇത്തരം ഇടപെടൽ വേണോയെന്ന് കോടതി ചിന്തിക്കണമെന്നും ഗവൺമെന്റിന് പോലും ശബരിമലയിൽ പരിമിതമായ റോളാണെന്നും അദ്ദേഹം പറഞ്ഞു. മഹാരാഷ്ട്ര പൂനെയിലെ മോഷി മാലിന്യ ഡിപ്പോ അപകടത്തിൽ മരിച്ചവരുടെ എണ്ണം 9 ഉയർന്നു. 4 ദിവസത്തെ രക്ഷാപ്രവർത്തനത്തിനിടെ 7 മൃതദേഹങ്ങൾ കൂടി കണ്ടെടുത്തു. വെനസ്വേലയിലെ ഇരട്ട ഭൂകമ്പത്തിൽ മരിച്ചവർ 4,300 16,740 പേർക്കാണ് പരിക്കേറ്റതെന്ന് ദേശീയ അസംബ്ലി പ്രസിഡന്റ് ജോർജ് റോഡ്രിഗസ് പറഞ്ഞു. കോഴിക്കോട് വെസ്റ്റ് ഹിൽ ശ്മശാനത്തിലെ പുക കാരണം പ്രദേശവാസികൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾക്ക് ശാശ്വത പരിഹാരം കാണണമെന്ന് ബിജെപി സിറ്റി ജില്ലാ പ്രസിഡന്റ് കെ പി പ്രകാശ് ബാബു. വെസ്റ്റ് ഹിൽ ശ്മശാനത്തിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കണം എന്നാവശ്യപ്പെട്ട് ബിജെപി വെസ്റ്റ് ഹിൽ ഏരിയ കമ്മിറ്റി സംഘടിപ്പിച്ച ധർണ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ശബരിമല നിലയ്ക്കൽ പെട്രോൾ പമ്പിൽ പുലിയെ കണ്ടെത്തി. സിസിടിവിയിലാണ് പുലിയുടെ ദൃശ്യങ്ങൾ പതിഞ്ഞത്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ അർജന്റീന സെമിയിൽ. സ്വിറ്റ്സർലൻഡിനെ 1-3 തോൽപ്പിച്ചാണ് സെമി പ്രവേശനം. വാർത്തകൾ കഴിഞ്ഞു, നമസ്കാരം.
2: ന്യൂസ് റെയിൻബോ. ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5 മൊമെന്റ്സ് വിത്ത് റെയിൻബോയിൽ ഞാൻ ആർജെ ബിനു രാജീവ്. ഇന്ന് നമ്മളോടൊപ്പം ചേരുന്നു ഗിന്നസ് അത്താർ ആദൂർ. 2016 വ്യത്യസ്തമായ 3,137 മിനിയേച്ചർ പുസ്തകങ്ങളിലൂടെ ഗിന്നസ് നേടിയ ആദ്യത്തെ ഏഷ്യക്കാരൻ. ഇന്നും ആരും തകർക്കാത്ത അൺബ്രേക്കബിൾ റെക്കോർഡിന് ഉടമ. 1 സെന്റിമീറ്റർ മാത്രം വലിപ്പമുള്ള 1 എന്ന ബുക്ക്, 0.5 സെന്റിമീറ്റർ മാത്രം വലിപ്പമുള്ള സോൾട്ട്, 10 സെക്കൻഡ് മാത്രം ദൈർഘ്യമുള്ള സിനിമ, ഗോഡ് ഓഫ് സ്മോൾ ബുക്സ്, ലിംക ഹാട്രിക് ഉൾപ്പെടെ 1 ഡസൻ ലോക റെക്കോർഡുകൾ. സാഹിത്യത്തിലെ കുഞ്ഞൻ വിപ്ലവകാരി എന്ന് വിശേഷിപ്പിക്കാവുന്ന ഈ മഹത് വ്യക്തിത്വത്തെ മൊമെന്റ്സ് വിത്ത് റെയിൻബോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു.
3: താങ്ക് യു.
2: 8 ക്ലാസ്സിലാണ് എഴുത്തു തുടങ്ങുന്നത്. 2002 മുതൽ എഴുത്ത് ജീവിതം ആരംഭിച്ചു. ആദ്യ കഥ കാധ്യമായിരുന്നു, ചന്ദ്രിക വാരാന്ത പതിപ്പിൽ വന്നത്. അന്നു മുതൽ ആനുകാലികങ്ങളിൽ കഥയും കവിതയും എഴുതിക്കൊണ്ട് സാഹിത്യ രംഗത്തേക്ക് കടന്നു വന്നു.
4: നോവലും എഴുതുന്നുണ്ടായിരുന്നു. ഇങ്ങനെ സാഹിത്യത്തിലേക്ക് ആകർഷിച്ച ഒരു സ്പാർക്ക് ഉണ്ടാവില്ല, അതെന്തായിരുന്നു? അതുപോലെ വീട്ടിൽ ആരായിരുന്നു സപ്പോർട്ട്, പിന്നെ ആ കാലത്തെ നേട്ടങ്ങൾ, ഇതെല്ലാം കൂടി ഒന്ന് പറയുക.
3: അല്ല, ഞാൻ എന്നെ 8 ക്ലാസ്സിൽ പഠിക്കുമ്പോൾ, എനിക്കന്ന് 13 വയസ്സ്, എന്നെ ഒരു ഹോസ്റ്റലില് ബോർഡിംഗ് സ്കൂളിൽ ചേർത്തു. അപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ വീട്ടിൽ നിന്ന് ബോർഡിങ്ങിലേക്ക് ഷിഫ്റ്റ് ചെയ്യപ്പെട്ടു. അപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ എത്രയോ വർഷങ്ങൾക്ക് മുമ്പാണ്, 10, 30, 35 വർഷങ്ങൾക്ക് മുമ്പാണത്. അപ്പോൾ നമുക്കൊരു നൊസ്റ്റാൾജിയൊക്കെ പെട്ടു. അപ്പോൾ അവിടെയാണെങ്കിൽ ഒരുപാട് കുട്ടികളുണ്ട്. അപ്പോൾ അതിൽ പല ആളുകളും ഭയങ്കര പാട്ടുകാരുണ്ട്, വലിയ പ്ലെയേഴ്സ് ഉണ്ട്. അപ്പോൾ എനിക്ക് അത്ര വലിയ പാട്ടും ഇതൊന്നും അറിയില്ല. അപ്പോൾ നമ്മളെവിടെ ചെന്ന് പെട്ടാലും നമ്മൾ

0: നമ്മളാവാൻ ഒരു ഇടം കണ്ടെത്താൻ ശ്രമിക്കും. ഒരു മനുഷ്യൻ്റെ ഒരു
1: നമ്മുടെ ഒരു
0: പ്രകൃതമാണത്,
1: ഐഡന്റിറ്റി
0: ഐഡന്റിറ്റി പ്രൂവ് ചെയ്യണം എന്നുള്ളൊരു തോന്നൽ വരും. അങ്ങനെ വന്നപ്പോൾ എനിക്ക് എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഒരു സുഹൃത്ത് പുള്ളി പറഞ്ഞു, നമുക്കിങ്ങനെ കഥക്ക് എഴുതിയാലോ എന്ന് ചോദിക്കുകയാണ്. ദേശങ്ങളിലത്തെ ഉള്ളതാണ് ബഷീർ, പുള്ളി ഇന്നറിയപ്പെട്ട ഒരു പ്രഭാഷകനൊക്കെയാണ്. അപ്പോൾ സ്വഭാവം ഇരുന്ന് അങ്ങനെ ഒരു ആരംഭിക്കുകയാണ്. അപ്പോൾ സ്കൂളിൽ മാഷ് ക്ലാസ് എടുക്കുമ്പോൾ ബാക്ക് ബെഞ്ചിൽ ഇരുന്ന് കഥ എഴുതിയിട്ടാണ് നമ്മുടെ തുടക്കം. അത് പിന്നെ ഒന്ന് കഥ നീണ്ടുപോയി. അപ്പോൾ നീണ്ടുപോയപ്പോൾ വലിയ കഥയ്ക്ക് നമ്മൾ നോവൽ എന്ന് ആണ് ടൈറ്റിൽ കൊടുക്കുക. അങ്ങനെ എട്ടാം ക്ലാസ് പഠിക്കുമ്പോൾ തകരുന്ന സ്വപ്നങ്ങൾ എന്ന് പറയുന്നൊരു നോവൽ എഴുതി അത് കൂട്ടുകാർക്കൊക്കെ വായിക്കാൻ കൊടുക്കും. അപ്പോൾ അവർക്കൊക്കെ വലിയ ഒരു ഇതായി. അങ്ങനെ അവർ എന്നെ നോവലിസ്റ്റ് എന്നൊക്കെ വിളിക്കൽ തുടങ്ങി. അപ്പോൾ ഒരു 10-13 വയസ്സുള്ള ഒരു കുട്ടീനെ നോവലിസ്റ്റ് എന്നൊക്കെ വിളിക്കുമ്പോൾ നമ്മളവിടെ ഒരു അഡ്രസ്സ് ചെയ്യപ്പെട്ടു. അപ്പോൾ അതിൽ നമുക്കൊരു ഒരു രസവും ഇഷ്ടമൊക്കെ തോന്നി. അപ്പോൾ പിന്നെ എനിക്ക് എഴുതാൻ കഴിഞ്ഞിരുന്നു. അതായത് നമുക്ക് ഒരു കഥ ആലോചിക്കുമ്പോൾ കഥ വരുന്നുണ്ട്, എഴുതുമ്പോൾ എഴുത്ത് നീങ്ങുന്നുണ്ട്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ ആ വഴിയിലൂടെ അങ്ങനെ മുന്നോട്ട് പോവുകയാണ് ചെയ്തത്.
1: ശരിക്കും വീട്ടിൽ നിന്ന് മാറി നിന്നതാണ് ഒരു ബ്രേക്ക് ആയത്.
0: തീർച്ചയായിട്ടും ഞാൻ അന്ന് അങ്ങനെ ഒരു ഹോസ്റ്റലിൽ ബോർഡിങ്ങിൽ ഞാൻ എത്തിയില്ലെങ്കിൽ ഒരിക്കലും എനിക്ക് ആ സമയത്ത് ഞാനൊരു എഴുത്തിലേക്ക് വരുമെന്ന് എനിക്ക് യാതൊരു പ്രതീക്ഷയില്ല. കാരണം ഞാൻ അതുവരെ എഴുതിയിട്ടില്ല.
1: ശരിക്കും പറഞ്ഞാൽ അങ്ങനെ ഒരു മാറ്റം ജീവിതത്തിൽ നല്ലൊരു മാറ്റമായി.
0: തീർച്ചയായിട്ടും അതെ.
1: നമുക്ക് ആ ഒരു സന്തോഷത്തിൽ നമുക്ക് നല്ലൊരു പാട്ടുകൂടി നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു പാട്ട്.
0: പഴയ കാലം പറഞ്ഞ കാര്യം, ഞാനൊക്കെ അന്നത്തെ കാലത്തൊക്കെ നമ്മൾ റേഡിയോയിൽ പാട്ട് കേൾക്കും. അപ്പൊ അന്ന് റേഡിയോയിലൊക്കെ കേട്ടിരുന്ന ഒരു പാട്ടുണ്ട്, ഈ അകലെ അകലെ നീലാകാശം എന്ന് പറഞ്ഞിട്ട്.

0: 2016 നഗ്ന നേത്രങ്ങൾ കൊണ്ട് വായിക്കാവുന്ന 3137 വ്യത്യസ്ത മിനിയേച്ചർ പുസ്തകങ്ങൾ രചിച്ച് ഗിന്നസ് നേടുകയുണ്ടായി അല്ലേ?
1: അതെ അതെ.
0: ഈ കുഞ്ഞൻ പുസ്തകങ്ങൾ എന്ന ആശയം ആദ്യം മനസ്സിൽ വന്നത് എങ്ങനെയാണ്?
1: എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു ഒരു 100 രചന പ്രസിദ്ധീകരിച്ച് കാണുന്നുണ്ടായിരുന്നു. അത് 2002-2004 ഡിസംബർ ആകുമ്പോഴേക്കും എന്റെ 100 രചനകൾ അച്ചടിച്ചു വന്നു. അപ്പൊ പിന്നെ എനിക്ക് വേറൊരു ആഗ്രഹം വന്നു 1000 രചനകൾ അച്ചടിച്ച് കാണുന്നത്. അപ്പൊ ഞാൻ നിരന്തരമായി എഴുതുന്ന ഒരു സമയമാണത്. അതിനിടയിൽ എന്റെ മിനാരങ്ങൾ എന്ന് പറയുന്ന ഒരു നോവല് പബ്ലിഷ് ചെയ്ത് വന്നു, തുടർക്കഥ പോലെ വന്നു. പിന്നീട് മഹൽ എന്ന് പറയുന്ന ഒരു നോവല് തുടർക്കഥ പോലെ വന്നു. പക്ഷെ ഇങ്ങനെയൊക്കെ ആവുമ്പോഴും എഴുത്ത് എന്ന് പറയുമ്പോൾ ഒരുപാട് എഴുത്തുകാരുണ്ട്. നന്നും പൊളിറ്റിക്സും ഒക്കെ ആയിട്ട് പോകുന്ന ഒരാളാണ്. ഒരു ചെറുകഥ നല്ല രീതിയിൽ എഴുതിയെങ്കിൽ 4-5 ദിവസം വേണം. അത് നല്ലതുപോലെ എഴുതി നമ്മളൊരു പ്രസിദ്ധീകരണത്തിന് അയച്ചു കൊടുക്കുന്നു. ഇന്നത്തെ പോലെ ഒന്നല്ല, അന്ന് അച്ചടിച്ചിട്ട് വരണം. പ്രസിദ്ധീകരണത്തിന് അയച്ചു കൊടുക്കുമ്പോൾ അത് അച്ചടിച്ച് വരുന്നുണ്ടെങ്കിൽ നമുക്ക് ഉറപ്പൊന്നുമില്ല. അപ്പോൾ അത് വന്നില്ലെങ്കിൽ അടുത്ത പ്രസിദ്ധീകരണം നമ്മൾ വീണ്ടും അതെന്ത് ചെയ്യണം, പകർത്തി.

ഒരുപാട് സമയം പോകും. അങ്ങനെയാണ് നമ്മൾ ഈ മിനി കഥകളും അതുപോലെ തന്നെ ഇപ്പോഴാണ് ഹൈക്കു പാറ്റേണുള്ളതും മൈക്രോ കഥകൾ ഒക്കെ എഴുതാൻ തുടങ്ങിയത്. അപ്പം അതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരേ ഫോർ ഷീറ്റിൻ്റെ പകുതി പേജ് ഉണ്ടെങ്കിൽ നമുക്ക് ഒരു കഥയായി. അപ്പോൾ ഇത് പകർത്തി എഴുതാനും കുറച്ച് സമയം മതി. പ്രസിദ്ധീകരിച്ച് വരാത്തത് കൊണ്ടാണ് നമ്മൾ ഈ പണിക്ക് വന്നത്. പിന്നെ എൻ്റെയിലാണെങ്കിൽ ഒരുപാട് ചെറിയ കഥകൾ എൻ്റെ കയ്യിൽ സ്റ്റോക്ക് ഇഷ്ടം പോലെ വന്നു. അപ്പോഴാണ് എൻ്റെ ഉപ്പ ഗൾഫിൽ നിന്ന് വരുമ്പോൾ ഒരു ഖുറാൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതൊരു 5 സെന്റിമീറ്ററിൻ്റെ ഖുറാനാണ്. ലെൻസൊക്കെ ഉപയോഗിച്ചിട്ടാണ് വായിക്കാൻ പറ്റുള്ളൂ. അപ്പോഴാണ് ഞാൻ ചിന്തിക്കുന്നത് എൻ്റെ ഇങ്ങനെ ചെറിയ പുസ്തകം ഉണ്ടല്ലോ എന്നുള്ളൊരു സാധനം ചിന്തിക്കുന്നത്. അപ്പോൾ എൻ്റെ ഒരു സുഹൃത്തിൻ്റെ കുന്നമുളത്ത് പവർ പ്രസ് ഭാവന തിയേറ്ററിനോട് ചേർന്നാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു നമുക്ക് ഇങ്ങനെ ഒരു ചെറിയ പുസ്തകം ഉണ്ടാക്കിയാലോ എന്ന് വെച്ച് 5 സെന്റിമീറ്ററിൻ്റെ പുസ്തകം ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നു. ഒരേ ഫോർ ഷീറ്റ് ഒരു പുസ്തകം, അതാണ് കൺസെപ്റ്റ്. അപ്പോൾ പുള്ളിയുടെ ബ്രദർ ഫാരിസ് ഉണ്ട് അവിടെ. അപ്പോൾ ഫാരിസും പെട്ടെന്ന് ഒരു ക്യൂരിയോസിറ്റി ഉണ്ട് എല്ലാവർക്കും. എന്നാൽ കഥ കൊണ്ടുപോയെന്ന് പറയുന്നു. ഞാൻ 2 ദിവസം കൊണ്ട് 100 കഥ, അതായത് എൻ്റെ ഉള്ള സ്റ്റോക്കൊക്കെ കൊണ്ടുവന്ന് നമ്മളതൊരു പുസ്തക രൂപത്തിലാക്കുന്നു. എന്നിട്ടൊരു 3000 പുസ്തകം പബ്ലിഷ് ചെയ്തിട്ട്, സാധാരണ ഇപ്പോൾ പുസ്തകങ്ങൾക്ക് നമ്മൾ എന്താ പറയുക പുസ്തക പ്രകാശന ചടങ്ങാണ് നടത്തുക, നമ്മളത് മാറ്റിയിട്ട് നേരെ തൃശ്ശൂർ

0: കഥ കൊണ്ടുപോയെന്ന് പറയുന്നു. ഞാൻ രണ്ട് ദിവസം കൊണ്ട് 100 കഥ, അതായത് എൻ്റെ ഉള്ള സ്റ്റോക്കൊക്കെ കൊണ്ടുവന്ന് നമ്മളതൊരു പുസ്തക രൂപത്തിലാക്കുന്നു. എന്നിട്ടൊരു 3000 പുസ്തകം പബ്ലിഷ് ചെയ്തിട്ട്, സാധാരണ ഇപ്പോൾ പുസ്തകങ്ങൾക്ക് നമ്മൾ എന്താ പറയുക, പുസ്തക പ്രകാശന ചടങ്ങാണ് നടത്തുക. നമ്മളത് മാറ്റിയിട്ട് നേരെ തൃശ്ശൂർ പ്രസ് ക്ലബ്ബിൽ പോയിട്ട് പ്രസ് മീറ്റ് വിളിച്ചു. എന്നിട്ട് പറഞ്ഞു, മലയാളത്തിൽ ഇറങ്ങിയ ഏറ്റവും ചെറിയ കഥാസമാഹാരമാണ് ഇത്, ഇത് ആവശ്യമുള്ള ആളുകൾക്ക് മുഴുവൻ സൗജന്യമായിട്ട് കൊടുക്കും. സൗജന്യമായിട്ട് കിട്ടത്ര വേണ്ടുള്ളൂ, ഒന്നുകിൽ ഞാൻ നേരിട്ട് കാണുന്നവർക്കൊക്കെ തരും, ചോദിച്ചവർക്കൊക്കെ കൊടുക്കും, അല്ലെങ്കിൽ പിന്നെ നിങ്ങൾ വേറെ സ്ഥലത്തുള്ള ആളുകളെ കത്തയക്കുക, മടക്കത്തെ പോലെ സഹിതം കത്തയച്ചാൽ നിങ്ങൾക്ക് നിങ്ങളുടെ കത്തിൻ്റെ ഉള്ളിൽ ഈ സാധനം വെച്ച് തരും എന്നൊക്കെ പറഞ്ഞ് ഒരു പ്രസ് മീറ്റ് നടത്തി. അപ്പോൾ എനിക്ക് വലിയ പ്രതീക്ഷ ഒന്നും ഉണ്ടായിരുന്നില്ല ഇതിപ്പോൾ പത്രക്കാരെന്താ ചെയ്യുക. പക്ഷേ പിറ്റേ ദിവസം എല്ലാ പത്രത്തിലും, ഒരു വായന വാരത്തിൻ്റെ സമയത്താണ് അത് ചെയ്യുന്നത് 2008, അത് ഭയങ്കര വാർത്തയായിട്ട് വന്നു. അന്നത്തെ കാലത്ത് ഇന്ത്യ വിഷൻ ഏഷ്യാനെറ്റൊക്കെ വലിയ വാർത്ത കൊടുത്തു. ഒറ്റ ദിവസം കൊണ്ട് നമ്മുടെ ലൈഫ് അങ്ങോട്ട്, ഞാൻ ഉദ്ദേശിച്ച ഒരു എന്ത് ട്രാക്ക് എനിക്ക് കിട്ടി. അപ്പോൾ അങ്ങനെ ചെയ്യാൻ തുടങ്ങിയപ്പോൾ പിന്നെ ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് ഇത് ചെയ്യാൻ തുടങ്ങി. പിറ്റത്തെ വർഷം 5 cm എന്നുള്ള 1.5 cm പുസ്തകമാക്കി കവിതകളുടെ, പിന്നീട് 2010 ഞാൻ 1.5 cm പുസ്തകമാക്കി. അപ്പോൾ ആ സമയത്തൊക്കെ എനിക്ക് ഗിന്നസ് നേടണം എന്നുള്ള ഒരു ചിന്ത ഉണ്ട്. റഷ്യയിലെ അസർബൈജാനിലുള്ള ബാക്യു മ്യൂസിയത്തിലുള്ള 2917 പുസ്തകത്തിന്റെ റെക്കോർഡാണുള്ളത്, അതിന് ബ്രേക്ക് ചെയ്യണം എന്നുള്ള ഒരു സാധനം കണ്ടു. അപ്പോൾ ഞാൻ ഒരു തലക്കൽ നിന്ന് ഇങ്ങനെ പുസ്തകം ഉണ്ടാക്കാൻ തുടങ്ങി. പക്ഷെ സൗജന്യമായിട്ട് കൊടുക്കാനുള്ള പുസ്തകം കൂടുതൽ തയ്യാറാക്കി കൊടുക്കും ഓരോ വർഷവും, മറ്റത് നമ്മൾ സ്റ്റോക്കായിട്ട് അങ്ങനെ മേക്ക് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ 2016 സാഹിത്യ അക്കാദമി ഓഡിറ്റോറിയത്തിൽ വെച്ച് 3137 പുസ്തകത്തിന്റെ ലാർജസ്റ്റ് കളക്ഷൻ ഓഫ് മിനിയേച്ചർ ബുക്സ് കാറ്റഗറിയുടെ റെക്കോർഡ് അറ്റംപ്റ്റ് നടത്തി. അങ്ങനെ പിന്നീട് അതേ വർഷം തന്നെ നവംബർ 25 എനിക്ക് ഗിന്നസ് അപ്രൂവലായി വന്ന് ഞാൻ ഗിന്നസിന്റെ ടൈറ്റിൽ റെക്കോർഡ് ഹോൾഡറായി.
1: അപ്പൊ എന്തായാലും നമുക്ക് നല്ലൊരു പാട്ടും കൂടെ കേട്ടിട്ട്.
0: ഞാൻ നേരത്തെ വളരെ പഴയ പാട്ടാണ് പറഞ്ഞത്, ഇപ്പൊ അടുത്താണ് ഞാൻ അതിരടി കണ്ടത്. അതിൽ നല്ലൊരു അമ്മ പുതപ്പ എന്ന് പറഞ്ഞിട്ട് സ്റ്റൈൽ പാട്ടുണ്ട്.

0: ഓർത്തെടുത്താൽ 10 വർഷമായിട്ട് ആരും തകർക്കാത്ത അൺബ്രേക്കബിൾ റെക്കോർഡായി അത് മാറിയത്, അതെങ്ങനെ വീക്ഷിക്കുന്നു?
1: അത് 2016 ജൂൺ മാസം 4 തൃശ്ശൂർ സാഹിത്യ അക്കാദമി ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ടാണ് എന്റെ റെക്കോർഡ് അറ്റംപ്റ്റ് നടക്കുന്നത്. എനിക്കിപ്പോഴും അതിന്റെ മനസ്സിൽ കൃത്യമായിട്ട് കാണാം. ഇങ്ങനെ ചെറിയ ചാറ്റൽ മഴ പെയ്യുന്നുണ്ട്, മിനിസ്റ്റർ ഉണ്ട്, മേയർ ഉണ്ട്, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഉണ്ട്, പഞ്ചായത്ത് പ്രസിഡന്റ്, നല്ല ക്രൗഡായിട്ടുള്ള സാഹിത്യ അക്കാദമിയിൽ ഏകദേശം 1000 ആളുകൾ ഒരു നമ്മുടെ ഈ പുസ്തകത്തിന്റെ പ്രദർശനം ഉണ്ട്, അത് കാണാൻ വന്നിരുന്നു. ഇതിന്റെ ഏറ്റവും വലിയൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പൊ നമ്മളിപ്പോ ഗിന്നസിന്റെ സൈറ്റിൽ അല്ലെങ്കിൽ ഗൂഗിൾ തന്നെ ബാക്കിയോ മിനിയേച്ചർ ബുക്സ് മ്യൂസിയം എന്ന് എടുത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പോഴും റഷ്യയിലുള്ള അസർബൈജാനിലുള്ള മ്യൂസിയം കാണാൻ പറ്റും. പക്ഷെ ഞാനിവിടെ ചെയ്യുന്നത് 24 നീളവും 4 വീതിയുള്ള വലിയൊരു ഷെൽഫ്, ആ ഷെൽഫിനകത്ത് 3137 പുസ്തകങ്ങളുടെ ചെറിയ കള്ളികൾ ഉണ്ടാക്കിയേക്കാണ്. അത് വൈറ്റ് വുഡോണാണ് ചെയ്തേക്കുന്നത്. ഈ അളവുകൾ കൃത്യമായിട്ട് വ്യത്യാസങ്ങൾ ഇങ്ങനെ വരുത്തി വരുത്തി വരുത്തിയിട്ടാണ് ഇതുണ്ടാക്കിയിരിക്കുന്നത്. ഇതിനകത്ത് വെച്ചിരിക്കുകയാണ് ഈ പുസ്തകങ്ങൾ. അത് 4 10 നമ്മുടെ 10 4 വർക്ക് ചെയ്തിട്ടാണ് ഈ സാധനം അടക്കി വെച്ചിരിക്കുന്നത്. നമ്മൾ അലട്ടിയൊരു പ്രശ്നം, പുസ്തകം കാണാൻ വേണ്ടിയിട്ട് ആളുകൾ ഇങ്ങനെ വരികയാണ്, അപ്പോൾ നമ്മളവിടെ ചെറിയ റിബണൊക്കെ കെട്ടിയിട്ടുണ്ട്. പക്ഷെ ആരെങ്കിലും ഒരാൾ ജസ്റ്റ് ഒന്ന് ഇതുമ്പോൾ തൊട്ട ഇതെല്ലാം കൂടി വീണുപോകും. വീട് പോയി കഴിഞ്ഞാൽ നമ്മുടെ അറ്റംപ്റ്റ് വേസ്റ്റ് ആവും. കാരണം ഇത് ഓരോന്നും നമ്മൾ കൃത്യമായിട്ട് ഓരോ പുസ്തകവും റെക്കോർഡ് ചെയ്യണം. എന്നിട്ട് 1 പുസ്തകം ഇന്നതാണ് എന്നുള്ളത് കാറ്റലോഗിൽ രേഖപ്പെടുത്തണം. വലിയ പ്രോസസ്സാണ്. പക്ഷെ അതേസമയം തന്നെ ഇത് പബ്ലിക്കിന്റെ മുന്നിൽ കാണിച്ചു കൊടുക്കുന്നുണ്ട്. പക്ഷെ അന്നും എന്റെ കയ്യിൽ നിന്ന് ഒരു 4-5 പുസ്തകം മോഷണം പോയി, ആരൊക്കെയോ പുസ്തകം എടുത്തുകൊണ്ട് പോയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ 3137 എന്ന് പറയുമ്പോൾ കുറച്ച് പുസ്തകം അഡീഷണലി ഞാൻ കണ്ടിട്ടുണ്ട്. അതൊക്കെ ഫില്ല് ചെയ്ത് കൃത്യമായിട്ട് നമ്മളത് ചെയ്തു. ചെയ്തിട്ട് അപ്പോഴും നമ്മുടെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ, നമ്മൾ ഗിന്നസിന്റെ ആളുകൾ നേരിട്ട് വന്നിട്ട് റെക്കോർഡ് അറ്റംപ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഇന്നത്തെ കാലത്ത് 30 കൊടുക്കണം. നമ്മൾ ഗിന്നസിന്റെ ആളുകൾ നേരിട്ട് വരുന്നില്ല. അതേസമയം ഗിന്നസ് റെക്കോർഡ് ഹോൾഡേഴ്സിന്റെ അന്നത്തെ സ്റ്റേറ്റ് സെക്രട്ടറി ഉണ്ട് ഇടുക്കിയിലുള്ള സുനിൽ ജോസഫ് സാറ്, പുള്ളിയാണ് സ്റ്റുവാർഡായിട്ട് വരുന്നത്. പുള്ളിയാണ് ഇതെല്ലാം റെക്കോർഡിക്കിലെ എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് പറഞ്ഞ് നമുക്ക് ചെയ്തു തരുന്നത്. അപ്പൊ പുള്ളിയുടെ മേൽനോട്ടത്തിലാണ് നടക്കുന്നത്. എന്നിട്ട് ഈ സാധനം ഇതെല്ലാം കൂടി നമ്മൾ അങ്ങോട്ട് അയച്ചു കൊടുക്കണം. അന്നത്തെ കാലത്ത് CDയും കാര്യങ്ങളൊക്കെയാണ്, ഇന്ന് അതിനൊക്കെ മാറ്റം വന്നിട്ടുണ്ട്. ഇത് അങ്ങോട്ട് അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ അവര് നമുക്ക് 3 12 നമ്മളോട് വെയിറ്റ് ചെയ്യാൻ പറയും. ഈ 12 വെയിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് റിസൾട്ട് അനൗൺസ് ചെയ്യുക. പക്ഷെ നമ്മളിത് അയച്ചു കൊടുത്തുകൊണ്ട് നമുക്ക് റിസൾട്ട് കിട്ടുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം മ്യൂസിയത്തിലിരിക്കുന്ന ഒരു റെക്കോർഡാണ് നമ്മൾ വൈറ്റ് വുഡിൽ ഒരു ഷെൽഫിൽ വെച്ചിട്ട് ബ്രേക്ക് ചെയ്യാൻ പോകുന്നത്. പക്ഷേ പിന്നീട് അവരിത് അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് സെക്കൻഡ് എവിഡൻസ് ചോദിക്കും. സെക്കൻഡ് എവിഡൻസ് ചോദിച്ചപ്പോൾ ഞാൻ ആകെ ഇതുപെട്ടു പോയി. കാരണം ഓരോ പുസ്തകത്തിന്റെയും തൂക്കം എത്ര, ഓരോന്നിന്റെ പേജ് എത്ര, ഓരോ അത് പിന്നെ വീണ്ടും നമ്മളത് കാറ്റലോഗ് ഉണ്ടാക്കേണ്ടി വന്നു. ആ കാറ്റലോഗ് വീണ്ടും അയച്ചു കൊടുത്ത് അങ്ങനെ June 4 നടത്തിയ അറ്റംപ്റ്റ് November 25 ഇന്ത്യയിലാണെങ്കിൽ അന്ന് നോട്ട് നിരോധനമൊക്കെ വന്നിട്ട് ആളുകൾ നമ്മളൊക്കെ ടെൻഷൻ അടിച്ചിരിക്കുകയാണ്. ആ ടെൻഷന്റെ ഇടയിൽ നമുക്ക് 25 എന്ത് കിട്ടി, എന്റെ ഗിന്നസ് അപ്രൂവലായി വന്നു. നമുക്ക് മെയിലാണ് വരിക, യു ആർ ഗിന്നസ് ടൈറ്റിൽ റെക്കോർഡ് ഹോൾഡർ എന്ന് പറഞ്ഞിട്ട് ഈ ടൈറ്റിൽ നിങ്ങൾ ഉപയോഗിച്ചോളൂ എന്ന് പറഞ്ഞിട്ട് നമുക്ക് അപ്രൂവല് ലെറ്റർ തരുന്നുണ്ട്. ആ ലെറ്റർ നമുക്ക് കിട്ടി. അതാണ് എന്റെ ഓർമ്മയിൽ നിൽക്കുന്നത്.
0: 2026
1: അതിലെ എന്താ സംഭവം, ലോകത്തുനിന്ന് 815 കൂടി ജനങ്ങളുണ്ട്. ഇപ്പോ എന്റെ കാറ്റഗറി മറ്റൊരാളുടെ കാറ്റഗറിയൊക്കെ ലോകത്ത് ആർക്ക് വേണമെങ്കിലും ഇത് അപേക്ഷ വെച്ചിട്ട് അവര് നൽകുന്ന റൂൾസ് ആൻഡ് റെഗുലേഷൻസ് പാലിച്ചിട്ട് ബ്രേക്ക് ചെയ്യാം. കേരളത്തിൽ നിന്ന് ഗിന്നസ് കിട്ടുന്ന 12 ആളാണ് 2016 ഞാൻ. ഇന്ന് 112 പേർക്ക്, കൃത്യമായിട്ട് 112 പേർക്ക് ഇന്ന് കേരളത്തിലെ വ്യക്തിഗത ഇനത്തിൽ ഗിന്നസ് കിട്ടി. അപ്പൊ 10 കൊണ്ട് 100 പേർക്ക് ഗിന്നസ് കിട്ടി. ഞങ്ങൾക്ക് ആഗ്രഹം എന്ന് പറയുന്ന സംഘടന ഉണ്ട്, അസോസിയേഷൻ ഓഫ് ഗിന്നസ് വേൾഡ് റെക്കോർഡ് ഹോൾഡേഴ്സ് എന്ന് പറഞ്ഞിട്ട്. പക്രു ചേട്ടനായിരുന്നു അതിന്റെ സ്ഥാപക പ്രസിഡന്റ്. പിന്നീട് പക്രു ചേട്ടൻ മാറിയിട്ട് ഇപ്പോൾ ഞാനാണ് അതിന്റെ പ്രസിഡന്റായിട്ടിരിക്കുന്നത്. അപ്പോൾ ഞങ്ങളുടെ ഒരു ലക്ഷ്യം ഉണ്ടായിരുന്നു, 2025 ആകുമ്പോഴേക്കും വ്യക്തിഗത ഇനത്തിലെ 100 പേരെ ഗിന്നസിലേക്ക് കൊണ്ടുവരാൻ എന്നുള്ളൊരു ലക്ഷ്യം ഉണ്ടായിരുന്നു. അത് ഞങ്ങൾക്ക് പൂർത്തീകരിക്കാൻ സാധിച്ചു. അപ്പോൾ ഇതിൽ വേറൊരു കൗതുകം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ 1 അങ്ങനെ കുറേ കാറ്റഗറി വരുന്നുണ്ട്. പലർക്കും ഗിന്നസ് ടൈറ്റിൽ, അതായത് ഗിന്നസ് കിട്ടും, അവരുടെ സൈറ്റിൽ വരും. എന്നിട്ട് 1 കഴിയുമ്പോഴൊക്കെ എന്തുണ്ടാവും, ഇവർക്ക് സർട്ടിഫിക്കറ്റ് കിട്ടണമെങ്കിൽ 2 കഴിയും, അതിന് മുന്നേ വേറെ ആളുകൾ അത് ബ്രേക്ക് ചെയ്ത് പോയിട്ടുണ്ടാവും. കാരണം ലോകത്ത് ആർക്കു വേണമെങ്കിലും ഇത് ചെയ്യാലോ. പല ആളുകൾക്കും ഗിന്നസ് ബുക്കിൽ പേര് വന്നു എന്ന് പറയുന്നില്ല, ഗിന്നസ് ബുക്കിൽ അങ്ങനെ വരില്ല. സൈറ്റിൽ വന്നിട്ട് 2 ആ റെക്കോർഡ് ആരും ബ്രേക്ക് ചെയ്യരുത്. എനിക്ക് 2016 കിട്ടിയിട്ട് 2019 പുസ്തകത്തിലാണ് എൻ്റെ പേര് വരുന്നത്. 2 ആരും ബ്രേക്ക് ചെയ്തെങ്കിലെങ്കിലാണ് ഗിന്നസ് ബുക്കിൽ വരുന്നത്. ഗിന്നസ് ബുക്കിൽ വന്നിട്ട് പിറ്റത്തെ വർഷമാണ് ഗിന്നസ് ബുക്കിൻ്റെ ചൈനീസ് എഡിഷനിൽ വരുന്നത്. ഇത് അങ്ങനെ ഒരു പ്രൊസീജിയർ അതിനകത്തുണ്ട്. അപ്പോൾ ഇവിടെ 1 2 ബ്രേക്ക് ചെയ്യപ്പെടുന്നുണ്ട്. അവിടെയാണ് എൻ്റെ റെക്കോർഡ്. 1 സാഹിത്യത്തിലാണ്, സാഹിത്യത്തിന് ആദ്യത്തെ ഏഷ്യൻ എന്നുള്ള ആദ്യത്തെ ഗിന്നസ് നമ്മുടെയാണ് നിൽക്കുന്നത്. അപ്പോൾ അത് 10 ലോകത്താരും ബ്രേക്ക് ചെയ്യാതെ നിൽക്കുക എന്ന് പറയുന്നത് അത് വലിയൊരു ഇതാണ്. കാരണം അൺബ്രേക്കബിൾ ഗിന്നസ് വേൾഡ് റെക്കോർഡ് എന്ന് പറയുമ്പോൾ ലോകത്ത് എത്ര കോടി ജനങ്ങൾ ഉണ്ടായിട്ടും. അതുമല്ല, ഇവര് വേൾഡ് റീഡിംഗ് ഡേ ഒക്കെ ഉണ്ട്, അതിന് എന്റെ പുസ്തകമൊക്കെ കൊടുത്ത് നോക്കും. ഇത് ആർക്കെങ്കിലും ബ്രേക്ക് ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ ഇടക്ക് ഗിന്നസ്സാരൻ അവരെ സൈറ്റിലിട്ട് ചോദിക്കാറുണ്ട്. അപ്പൊ അതൊരു വലിയൊരു സന്തോഷമാണ്.
0: ഒരു സെന്റിമീറ്റർ മാത്രമുള്ള വൺ എന്ന ലോകത്തിലെ ഏറ്റവും ചെറിയ കവിതാ സമാഹാരം 2000

0: 24-ൽ 0.5 സെന്റിമീറ്റർ മാത്രമുള്ള സോൾട്ട് എന്ന ഏറ്റവും ചെറിയ കഥാസമാഹാരം. ഇതിലൂടെ ഗോഡ് ഓഫ് സ്മോൾ ബുക്സ് എന്ന വിശേഷണം കിട്ടി. ഇത്ര ചെറിയ ഫോർമാറ്റിൽ എഴുതാൻ ശരിക്കും എത്ര സമയമെടുക്കും? അതുപോലെ ഏറ്റവും ബുദ്ധിമുട്ട് തോന്നുന്ന എന്തെങ്കിലും ഒരു ഭാഗം ഉണ്ടോ?
1: എന്റെ പുസ്തകങ്ങൾ 1 സെന്റിമീറ്റർ ആണെങ്കിലും 0.5 സെന്റിമീറ്റർ ആണെങ്കിലും വായിക്കാൻ കഴിയുമെന്നുള്ളതാണ് അതിൻ്റെ ഒക്കെ പ്രത്യേകത. ഞാൻ പറഞ്ഞു, ഞാൻ 2008 മുതൽ ഗിന്നസ് എന്നുള്ളൊരു ലക്ഷ്യം വെച്ചിട്ട് ഞാൻ മുന്നോട്ട് വരികയാണ്. അപ്പോൾ എനിക്ക് തോന്നി ഏറ്റവും ചെറിയ പുസ്തകം ഉണ്ടാക്കുകയാണെങ്കിൽ പിന്നെ ഇത്രയും പുസ്തകങ്ങൾ ഉണ്ടാക്കണ്ടല്ലോ. അങ്ങനെയാണ് ഞാൻ 2012 ഒരേ എ4 ഷീറ്റ് കൊണ്ട് 66 വ്യത്യസ്തമായ ഭാഷകളിലുള്ള കവിതകൾ, എൻ്റെ കവിതകൾ 66 ഭാഷയിലേക്ക് നമ്മൾ ട്രാൻസ്ലേറ്റ് ചെയ്യുന്നു. എന്നിട്ട് ഒരു എ4 ഷീറ്റ് കൊണ്ട് 10 പുസ്തകം എന്നുള്ള കൺസെപ്റ്റിലാണ് 1 തയ്യാറാക്കുന്നത്. ഈസി ആയിട്ട് വായിക്കാം. പക്ഷേ എന്നിട്ട് ഞാനത് ഗിന്നസിനെ വെച്ചു കൊടുത്തു. ലോകത്തിലെ ഏറ്റവും ചെറിയ വായിക്കാൻ കഴിയുന്ന കവിതാ സമാഹാരമാണത്. അതിന് യാതൊരു തർക്കമില്ല. അമേരിക്കയുടെ റെക്കോർഡ് സെറ്ററും ലിംക ബുക്കും കുറേ റെക്കോർഡും അതിന് കിട്ടി. അപ്പോൾ ഗിന്നസ്സുകാർ എന്നോട് പറഞ്ഞ ഒരു മറുപടി ഉണ്ട്. അവർ പറഞ്ഞു, ഞങ്ങളുടെ കയ്യിൽ 1 മില്ലിമീറ്ററിൻ്റെ പുസ്തകം ഉണ്ടായിരുന്നു. 10 മില്ലിമീറ്റർ ആണ് 1 സെന്റിമീറ്റർ. അത് 1977 ആ പുസ്തകം റെക്കോർഡാവുന്നത്. അതായത് പാൽകോവിക് എന്ന് പറയുന്ന റഷ്യൻ എഴുത്തുകാരൻ്റെ പേരിലാണ് ഉള്ളത്. അത് വായിക്കാൻ കഴിയില്ല. അപ്പോൾ അവർ പറയുന്നത് മിനിയേച്ചർ ബുക്സ് എന്ന് പറയുന്ന കൺസെപ്റ്റിൽ വായിക്കാൻ കഴിയണമെന്നില്ല എന്നുള്ളതാണ്. നമ്മുടെ ഒരു കൺസെപ്റ്റ് എന്ന് പറയുന്നത് ഒരു പ്രൊഡക്റ്റ് യൂസബിൾ ആയിരിക്കണം എന്നുള്ളതാണ്. ഞാൻ ഇപ്പോൾ ചെറിയ പുസ്തകം ഉണ്ടാക്കിയിട്ട് ഇപ്പോൾ സൗജന്യമായിട്ട് പുസ്തകം കൊടുക്കുന്നതാണ്. ഒപ്പം ഓരോ കണ്ണാട കൊടുക്കുക എന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ പ്രാക്ടിക്കൽ അല്ലല്ലോ. പക്ഷെ അവരിപ്പം നമുക്ക് അങ്ങോട്ട് പറയാൻ പറ്റില്ലല്ലോ, അവരുടെ തിയറിയാണല്ലോ. അങ്ങനെയാണ് ഞാൻ പിന്നീട് 2016 പിന്നെയും ഒരുപാട് 1000 കണക്കിന് പുസ്തകം ഉണ്ടാക്കിയിട്ടാണ് എനിക്ക് ഇത് കിട്ടുന്നത്. പക്ഷേ അന്ന് 2012 എനിക്ക് തോന്നിയൊരു ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു എ4 ഷീറ്റിന് 650 പേജാക്കിയിട്ടാണ് ഞാൻ അന്ന് മുറിച്ചത്. അപ്പോൾ എനിക്ക് തോന്നി ഒരു എ4 ഷീറ്റിന് 1000 പേജാക്കി മുറിച്ച് ഒരു 25 പുസ്തകം ഉണ്ടാക്കാമെന്ന ഒരു ചിന്ത അന്ന് വന്നു. പക്ഷേ അപ്പോൾ നിങ്ങൾ ചോദിക്കും 2012 പുസ്തകം ഉണ്ടായി 2024 സോൾട്ട് ഇറങ്ങുന്നതെന്ന്. പക്ഷെ ഞാനൊരു കഥയ്ക്ക് വേണ്ടി 12 കാത്തിരുന്നു എന്നുള്ളതാണ്. അത് കവിതയായിരുന്നു. അപ്പോൾ എനിക്ക് കഥ ആണ് വേണ്ടത്. പക്ഷേ 0.5 സെന്റിമീറ്ററിൻ്റെ ഉള്ളിൽ വായിക്കാൻ കഴിയുന്ന ഒരു കണ്ടന്റ് വേണം. എന്തെങ്കിലും എഴുതിയേ പറ്റില്ല. അങ്ങനെ ഞാൻ എഴുതിയ കഥയാണ് ഉപ്പ് എന്ന് പറയുന്ന കഥ. ഞാനൊരു കടലായിരുന്നു ഉപ്പ്. ഉപ്പിന് പറയാലോ, ഞാനൊരു കടലായത്. ഉപ്പ് വളരെ നിസ്സാരമാണ്, കടൽ വലിയ സംഭവമാണ്. ആ കഥ ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തു. ഐ വാസ് എ സീ സോൾട്ട്. ആകെ 12 അക്ഷരം. ലോകത്തിലെ ടൈറ്റിൽ അടക്കമുള്ള ഏറ്റവും ചെറിയ കഥയാണത്. വലിയ കണ്ടന്റാണ്. എന്നിട്ട് അത് 70 ഭാഷയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തു. എന്നിട്ടൊരു എ4 ഷീറ്റ് കൊണ്ട് 25 പുസ്തകം ഉണ്ടാക്കുക എന്നുള്ള എൻ്റെ ബുക്ക് സെറ്റ് ചെയ്ത് ഫാരിസും ഞാനും കൂടി ഇരുന്ന് ബുക്ക് സെറ്റ് ചെയ്ത് നോക്കുമ്പോൾ ഒരു എ4 ഷീറ്റിൽ 51 പുസ്തകം, 72 പേജുള്ള 51 പുസ്തകം ഒരു എ4 ഷീറ്റിനെ 3672 പേജാക്കി മുറിച്ചു. എന്നിട്ട് ഈ പുസ്തകം നമ്മളെങ്ങനെ ചെയ്തു, എല്ലാം കൂടി കട്ട് ചെയ്തിട്ടു. പക്ഷേ ഈ 0.5 സെന്റിമീറ്റർ കൂട്ടി യോജിപ്പിക്കണം. അവിടെ ഞാനും ഫഹദും ഫാരിസും ഒക്കെ പെട്ടുപോയി. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഞങ്ങൾക്ക് ഇതിന് യോജിപ്പിക്കാൻ കഴിയുന്നില്ല. ആ സമയത്ത് പവർ പ്രസിലുണ്ടായിരുന്ന ഫഹദിൻ്റെ വൈഫുണ്ട്. അവർ ഞങ്ങളുടെ ഈ ബുദ്ധിമുട്ടൊക്കെ കണ്ട് ഇതൊക്കെ ഈ കഷ്ണങ്ങളൊക്കെ അവർ കൊണ്ടുപോയി. പിന്നീട് അവരിതെല്ലാം പുസ്തകമാക്കി കൊണ്ടുവന്നതെന്നു. ഫഹദിൻ്റെ വൈഫിൻ്റെ ആ ഒരു വലിയ ഒരു ഇടപെടലാണ് സത്യത്തിൽ ഞങ്ങൾക്ക് ആ പുസ്തകം യാഥാർത്ഥ്യമാക്കിയത്. അങ്ങനെയാണ് 2024. പിന്നീട് അത് ഗോഡ് ഓഫ് സ്മോൾ ബുക്സ് എന്നൊക്കെ ഹിന്ദു പത്രം എഴുതി, പലരും ഇതൊക്കെ എഴുതി. പക്ഷേ ഇനി അതിൻ്റെ അപ്പുറത്തേക്ക് ഇനി നമുക്ക് സഞ്ചരിക്കാൻ കഴിയില്ല. കാരണം ഒരു കണ്ടന്റ് കൊണ്ടുവന്ന് വായിക്കാൻ കഴിയുന്ന രീതിയിൽ ഇതിലും ചെറിയൊരു പുസ്തകം ഉണ്ടാക്കാൻ പറ്റുമെന്ന്.
0: ഏറ്റവും ചെറിയ കഥയും
1: ഏറ്റവും അവിടെയാണ് ഞാൻ പറഞ്ഞത്. എഴുതിയിട്ടൊരു പുസ്തകമല്ല അത്, അത് വായിക്കാൻ പറ്റുമേ. പുസ്തകമാകുമ്പോൾ അതിലെല്ലാം വേണം, അതെല്ലാം കൂടിയിട്ട് അതിൽ വരുന്നുണ്ട് എന്നുള്ളതാണ്.
0: ഫഹദിന്റെ വൈഫാണ് ശരിക്കും താങ്കളെ ഹെൽപ്പ് ചെയ്തത് അല്ലേ?
1: തീർച്ചയായും. ഫഹദും ഫാരിസും
0: അവർക്ക് വേണ്ടിയിട്ട് നമുക്കൊരു പാട്ടാവാല്ലേ ഇനി അടുത്തത്.
1: അവർക്ക് വേണ്ടിയിട്ട് നമുക്കൊരു പാട്ട് എന്ന് പറയുമ്പോഴേ, തുള്ളാതെ മനവും തുള്ളു എന്ന് പറഞ്ഞ ഒരു സിനിമ ഉണ്ട് വിജയുടെ, അതിലുണ്ട് എന്നിസ പാടി വരുന്നുണ്ടൊരു പാട്ടുണ്ട്.

0: സാഹിത്യത്തിൽ നിന്ന് സിനിമയിലേക്ക് ഒരു ട്രാൻസിഷൻ അല്ലേ? അതും ലോകത്തിലെ ഏറ്റവും ചെറിയ സിനിമയിലേക്ക് നയിച്ച ചിന്ത എന്തായിരുന്നു? ആ അനുഭവം ഒന്ന് വിവരിക്കാമോ?
1: സത്യത്തില് ശ്രീ വിവേകാനന്ദ കോളേജിൽ പഠിക്കുന്ന സമയത്ത്, എൻ്റെ കോളേജിൽ പഠിക്കുമ്പോൾ, ഇപ്പോൾ നമ്മൾ തൂഫാൻ്റെ ഒക്കെ ഒരു സമയമാണ്, അന്ന് ഞങ്ങൾ കലാലയത്തിൽ ഡ്രഗ്സിനെ കുറിച്ചിട്ട് അതിനെതിരെ കലാലയം എന്ന് പറയുന്ന ഒരു ഷോർട്ട് ഫിലിം, ശരിക്കും ഒരു ഹോം സിനിമയാണ്, 1.5 മണിക്കൂറിനൊരു ഹോം സിനിമ ചെയ്തിരുന്നു. അതിൻ്റെ സ്ക്രിപ്റ്റ് എഴുതിയിട്ടുണ്ട് ഞാൻ. അതിൻ്റെ സംവിധാനം നിർവഹിച്ചത് പ്രകാശ് മെട്രോണ. പുള്ളി പിന്നീട് 4, 5, 6 ഒക്കെ സിനിമകൾ കലാമണ്ണിനെ കുറിച്ചിട്ടൊക്കെ സിനിമ ഡയറക്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഈ കാലഘട്ടത്തിലൊക്കെ ഞാൻ ഷോർട്ട് ഫിലിമുകൾക്ക് സ്ക്രിപ്റ്റ് എഴുതുക എന്ന് പറയുന്ന ഒരു ഇതുണ്ടായിരുന്നു. അപ്പോൾ ഈ 2008 ഒരിക്കൽ മലയാള മനോരമ ഹൈക്കു ഫിലിം ഫെസ്റ്റിവൽ നടത്തുന്നു എന്നുള്ളൊരു പരസ്യം കണ്ടു. ഞാൻ ഇങ്ങനെ മലയാള മനോരമ പത്തെടുത്ത് നോക്കുമ്പോൾ, എന്നിട്ട് ലോകത്തിലെ ഏറ്റവും ചെറിയ സിനിമ 45 സെക്കൻഡുള്ള ഒരു ഞെണ്ട് ഇങ്ങനെ നടന്നു പോകുന്നതിൻ്റെ കാൽപ്പാടുകൾ വെച്ചിട്ടില്ലാന്നൊക്കെ ഒരു സാധനം കണ്ടു. ആ ഇരുന്ന ഇരിപ്പിൽ എനിക്ക് തോന്നിയ ആശയമാണെന്ത്, വെള്ളത്തിൽ വീണെടുക്കുന്ന ഒരു ഉറുമ്പിനെ രക്ഷിക്കുന്ന ഒരു മനുഷ്യൻ, അത് കട്ടുറുമ്പാണ്, അപ്പോൾ അത് കടിക്കുന്നു വിചാരിച്ചിട്ട് അതിനെ കൊല്ലുകയാണ്. അപ്പോൾ ഞാനൊരു 30 സെക്കൻഡിനുള്ളിലൊക്കെ എന്നുള്ള ഒരു പ്ലാനിലാണ് ചെയ്തത്. പക്ഷേ സിനിമ എല്ലാം ഷൂട്ട് ചെയ്ത് എഡിറ്റ് ചെയ്തൊക്കെ വന്നു നോക്കുമ്പോൾ 10 സെക്കൻഡിലേക്ക് എത്തി. അത് ഇപ്പോഴും നിങ്ങൾക്ക് ഗൂഗിളിലൊക്കെ അത് ഭയങ്കര ശരിയായ ഫിലോസഫിക്കൽ മൂവി എന്ന് പറഞ്ഞിട്ട് ഇപ്പോഴും സ്പെയിനിലൊക്കെ അത് വലിയ ചർച്ച ചെയ്യണത്. അപ്പോൾ ഈ 10 സെക്കൻഡുള്ള സിനിമ ചെയ്തു, എന്നിട്ട് ഞാനത് ലിംക ബുക്ക് ഓഫ് റെക്കോർഡിന് അയച്ചു കൊടുത്തു. അതിന് 2013 ലിംക ബുക്ക് ഓഫ് റെക്കോർഡ് സിനിമ ഹിസ്റ്ററിയെ കുറിച്ചിട്ടുള്ള ഒരു റെക്കോർഡ് ഇതായിരുന്നു. അതിൽ 100 ഇയേഴ്സ് ഓഫ് ഇന്ത്യൻ സിനിമ എന്നുള്ളൊരു ഇതായിരുന്നു. വേൾഡ് സിനിമ ഒക്കെ അതിൽ വന്നിട്ടുണ്ട്. അതിലെ ഏറ്റവും ചെറിയ സിനിമയായിട്ട് ഇത് വന്നു. അത് മാത്രമല്ല, അമിതാഭ് ബച്ചൻ്റെ പടവും എൻ്റെ പടവും ഒരു പേജിലാണ്. ബച്ചൻ 12 മിനിറ്റ് ഭയങ്കര ദൈർഘ്യമുള്ള ഡയലോഗ്, ഞാൻ ഏറ്റവും ചെറിയ സിനിമ, അതൊക്കെ വലിയൊരു കൗതുകമാണ്, അത് സന്തോഷമാണ്.
0: ഇനി ഒരു പാട്ട് ഏതാണ്?
1: റാണി മണ്ടലിൻ്റെ ഒരു പാട്ടുണ്ട്, തേരി മേരി കഹാനി എന്ന് പറഞ്ഞിട്ടൊരു.

0: ഗിന്നസ് ലിംക ഹാട്രിക് ഉൾപ്പെടെ ഒരു ഡസനിലേറെ ലോക റെക്കോർഡുകൾ. റെക്കോർഡിന് വേണ്ടി എഴുതുന്നു എന്നൊരു വിമർശനം, അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? അല്ലെങ്കിൽ ഈ ഒരു റെക്കോർഡും യഥാർത്ഥ സാഹിത്യ മൂല്യവും അതിന്റെ ഒരു ബാലൻസ് അത് നമുക്ക് നിലനിർത്താൻ സാധിക്കുന്നുണ്ടോ?
1: ഞാൻ ഈ ചെറിയ പുസ്തകങ്ങൾ ഉണ്ടാക്കി സൗജന്യമായി കൊടുക്കുമ്പോൾ പല ആളുകളും എന്നോട് ചോദിച്ചിട്ടുണ്ട്, നിനക്ക് തലക്കുള്ള ഓളം ഉണ്ടോ? കാരണം ഇതിന്റെ മേക്കിംഗ്, ഒരു വലിയ പുസ്തകം ഉണ്ടാക്കുന്നതിനേക്കാൾ പ്രയാസമുണ്ട്. അതായത് വലിയ പുസ്തകം നമുക്ക് ഫുള്ള് ബൈൻഡിങ്ങും അതുപോലെ കട്ടിങ്ങും ഒക്കെ മെഷീനിൽ ചെയ്യാൻ പറ്റും, പക്ഷെ ഇത് അങ്ങനെയല്ല, ഇത് ഹാൻഡ് മെയ്ഡ് ആണ്. ഒരു മേശപ്പുറത്ത് ഇതിന്റെ ലീഫുകൾ ഇട്ട് എൻ്റെ ഭാര്യയും മക്കളും ഒക്കെ കൂടി കൂട്ടി യോജിപ്പിച്ച് സ്ട്രാപ്പിൽ ചെയ്ത് പിന്നെ എൻ്റെ സുഹൃത്ത് രജീഷിനെ കൊടുത്ത് അത് കട്ട് ചെയ്തെടുത്തിട്ടൊക്കെയാണ് ഇത് ഉണ്ടാക്കുന്നത്. വലിയ പ്രോസസ്സിംഗ് ആണത്. ഒരു ദിവസം രണ്ടോ മൂന്നോ പേര് ഫുള്ളായിട്ട് വർക്ക് ചെയ്ത്

0: കഴിഞ്ഞാൽ നമുക്കൊരു 250-300 പുസ്തകം ഉണ്ടാക്കാൻ കഴിയുള്ളൂ. അത്രമാത്രം വർക്ക് വരുന്നുണ്ട് ഇതിനകത്ത്. അപ്പോൾ ഒരു എൻ്റെ പുസ്തകം, ഇപ്പോൾ ഞാൻ പുസ്തകത്തിന് വില ഇട്ടിട്ടാണ് ഇപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുന്ന. ആതുർ കവിത ഫുൾ മൾട്ടി കളറാണ്, അതിന് 150 രൂപയാണ് വില. ഈ പുസ്തകത്തിൻ്റെ കച്ചവടം എന്ന് പറയുന്നത് അതിൻ്റെ 20% കോസ്റ്റ് വരുന്നത്, 30% കമ്പനിയുടെ ലാഭമാണ്, 10% റൈറ്ററുടെ റോയൽറ്റിയാണ്, 40% വിൽക്കുന്നവൻ്റെ പ്രോഫിറ്റാണ്. അപ്പോൾ എൻ്റെ പുസ്തകത്തിന് 10 രൂപ അതിന് ചിലവ് വരുന്നുണ്ട്. ഏകദേശം ഈ 18 കൊല്ലത്തിൻ്റെ ഉള്ളിൽ 50,000 പുസ്തകം സൗജന്യമായി കൊടുത്തു എന്ന് പറയുമ്പോൾ 50 ലക്ഷം രൂപയുടെ പുസ്തകം സൗജന്യമായിട്ട് ഞാൻ കൊടുത്തിട്ടുണ്ട്. അതിൽ എൻ്റെ എഫർട്ട് ഉണ്ട്, എൻ്റെ വീട്ടുകാരുടെ എഫർട്ട് ഉണ്ട്, ഇതൊക്കെ ഇതിനകത്ത് വരുന്നുണ്ട്. പിന്നെ ഒരാളും ലോകത്ത് ഇത് ചെയ്യുന്നില്ല. വെക്കേഷൻ സമയത്ത് വീട്ടിലെ കുട്ടികളെയും അടുത്ത വീട്ടിലെ കുട്ടികളൊക്കെ വിളിച്ച് അവരെ കൊണ്ടാണ് ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നത്, അതിനൊക്കെ അവർക്ക് പൈസ കൊടുക്കണം. അപ്പോൾ അങ്ങനെയാണ് ചെയ്യുന്നത്. പക്ഷേ ഇത് ചെയ്യാൻ ലോകത്ത് ആരും ഇല്ലല്ലോ. അപ്പോൾ എന്നോട് പലരും ചോദിച്ചിട്ടുണ്ട് ഇത് റെക്കോർഡിന് വേണ്ടിയിട്ടാണെന്ന്. ഞാൻ ഗിന്നസ് കിട്ടിയതിന് ശേഷം റെക്കോർഡും സ്വീകരിച്ചിട്ടില്ല. ഞാൻ അതിന് ശേഷമാണ് 2.5 സെന്റിമീറ്ററിനൊക്കെ പുസ്തകം ഉണ്ടാക്കിയിരിക്കുന്നത്. ഞാൻ റെക്കോർഡിന് പിന്നാലെ പോയിട്ടില്ല, കാരണം എനിക്ക് റെക്കോർഡ് ഗിന്നസ് കിട്ടിയാൽ എൻ്റെ റെക്കോർഡ് എന്നുള്ള ഒരു ഇതാണ്. എൻ്റെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ, ഇപ്പോൾ ഇവിടെ ട്രഡീഷണൽ സാഹിത്യമുണ്ട്. ട്രഡീഷണൽ സാഹിത്യത്തിൽ അവരിപ്പോൾ സാഹിത്യ അക്കാദമി ആണെങ്കിലും ഒക്കെ അവാർഡിന് ക്ഷണിക്കുകയാണെങ്കിൽ വലിയ പുസ്തകങ്ങളാണ് അവർ കാണുന്നത്. ഞാനിപ്പോഴും പറയുന്നു എൻ്റെ പുസ്തകത്തിലെ കണ്ടന്റ് നിരൂപകരും എല്ലാവരും യെസ് വെക്കുന്നതാണ്. എത്രയോ ആളുകൾ ഇപ്പോഴും സോഷ്യൽ മീഡിയയിൽ എൻ്റെ പുസ്തകം കിട്ടി അതിനെ കുറിച്ചിട്ട് എഴുതാറും അതിനെക്കുറിച്ച് പറയാറും എത്രയോ ആളുകൾ എൻ്റെ പുസ്തകം ചർച്ചയ്ക്ക് എടുക്കുന്ന ഒക്കെ നടക്കുന്നുണ്ട്. പക്ഷേ അവാർഡുകളിലേക്ക് കൊടുക്കുമ്പോൾ ഇതെന്താണ്, ഇത് ചെറുതാണ് എന്നുള്ളത്. അതേസമയം സിനിമയിൽ നമുക്ക് പരീക്ഷണം നടത്താം. സിനിമയിൽ നടത്തുന്ന പരീക്ഷണങ്ങൾക്ക് എന്തുണ്ട്, ദേശീയ അവാർഡ് വരെ കിട്ടുന്നുണ്ട്. അപ്പോൾ സാഹിത്യത്തിൽ ഇതിനെ, ട്രഡീഷണൽ സാഹിത്യം ഇതിനെ മാറ്റി നിർത്തുകയാണ്. ഇപ്പോഴും എല്ലാവരും റീൽസും ഷോർട്സിൻ്റെ ഒക്കെ പുറകിലാണ്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് 2008 ഞാൻ പുസ്തകത്തിലെ റീൽ കൊണ്ടുവന്നു, 15 വർഷങ്ങൾക്ക് മുമ്പ്. ഇതിപ്പോൾ 2020 ശേഷമാണല്ലോ ഇതൊക്കെ. നമ്മൾ 15 വർഷം മുമ്പ് ഇതൊക്കെ കൊണ്ടുവന്ന് അതിൻ്റെ പ്രചാരണം തുടങ്ങിയേക്കണത്. ഇപ്പോൾ റീൽസ് 30 സെക്കൻഡൊക്കെ അല്ലേ, ഞാൻ 10 സെക്കൻഡിൻ്റെ സിനിമ 2008 ചെയ്തു. നമ്മളിത് മുന്നേ ചെയ്തു. പക്ഷേ ഞാൻ പറഞ്ഞില്ല, എൻ്റെ ഇപ്പോൾ ദ മാൻ എന്ന് പറയുന്ന സിനിമ സ്പെയിനില് ഇപ്പോഴെന്താണ് ഫിലോസഫിക്കൽ മൂവി എന്ന് പറഞ്ഞ ചർച്ചയ്ക്ക് എടുക്കുന്നുണ്ട്. ലോകത്തെവിടെയും ഒരു വായന റീഡിംഗ് ഡേ നടക്കുമ്പോൾ അല്ലെങ്കിൽ മിനിയേച്ചർ പുസ്തകങ്ങളെ കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ അതിൽ എൻ്റെ പുസ്തകത്തെ കുറിച്ചിട്ട് ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്, എന്നെ കുറിച്ച് ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. 2018 റഷ്യയില് അവിടെ ഒരു ടെലിവിഷൻ ഷോയില് അവസാനത്തെ ചോദ്യം 1,40,00,000 രൂപയാണ് ഇന്ത്യൻ മണി, എന്നെ കുറിച്ചായിരുന്നു. ഇന്ത്യക്കാരനായ സത്താർ ആദൂരിന് ഏത് ഇനത്തിലാണ് റെക്കോർഡ് കിട്ടിയെന്ന ചോദ്യം, അത് ടോയ്സിന്റെ കളക്ഷനാണോ ബുക്ക് കളക്ഷനാണോ എന്നൊക്കെ പറഞ്ഞിട്ടാണ് ചോദ്യം. അപ്പൊ അതായത് അവിടെ അതിന് വലിയ ഇത് കിട്ടിയിട്ടുണ്ട്.
1: 2008 വായന പ്രോത്സാഹിപ്പിക്കാൻ 1,000 വിദ്യാലയങ്ങളിലേക്കും 50,000 വ്യക്തികളിലേക്കും കുഞ്ഞു പുസ്തകങ്ങൾ സൗജന്യമായി എത്തിച്ചു അല്ലേ?
0: അങ്ങനെയല്ലാതെ 2008 ഞാൻ ചെറിയ പുസ്തകങ്ങളുടെ വർക്ക് തുടങ്ങുന്നത്, സൗജന്യമായി കൊടുക്കാൻ തുടങ്ങുന്നത്. അതിന്റെ ഭാഗമായിട്ട് ഈ 18 വർഷം പിന്നിടുമ്പോൾ ഞാൻ 50,000 ആളുകളിലേക്ക് എന്റെ പുസ്തകം എത്തിയിട്ടുണ്ട്.
1: പക്ഷേ കച്ചവട താല്പര്യമില്ലാതെ സാഹിത്യം ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളൊരു ആഗ്രഹമാണോ ഇതിന്റെ പിന്നിൽ?
0: തീർച്ചയായിട്ടും. അതായത് ഇത് ക്യൂരിയോസിറ്റി ഉള്ള സാധനമാണ്, നല്ല കണ്ടന്റ് ബേസ്ഡ് ആണ്. എനിക്ക് ഈ സാധനം വേണി വിൽക്കാം, മനോഹരമായിട്ട് വിൽക്കാം, കാരണം ഈ പ്രൊഡക്റ്റ് വേറെ ആരുടെ കയ്യിലുമില്ല. പക്ഷെ ഞാൻ വായന മരിക്കുന്നു എന്ന് പറയുന്ന ആശങ്കപ്പെടുന്ന ഒരു ലോകത്ത് ഞാൻ പുസ്തകം ഉണ്ടാക്കിയിട്ട് കച്ചവടം ചെയ്യാൻ പോയി കഴിഞ്ഞാൽ അത് ഞാൻ കച്ചവടം ചെയ്യല ചെയ്യുന്നത്. ശരിക്കും വായന മരിക്കുന്നു എന്നതിന് എന്നാൽ കഴിയുന്നത് ഞാൻ ചെയ്തതാണ്, ചെറിയ പുസ്തകം ഉണ്ടാക്കി. അത് നല്ല കണ്ടന്റ് തല പോകഞ്ഞിട്ട് ഒരു കഥക്ക് കിട്ടാൻ മണിക്കൂറുകളോളം കാത്തിരിക്കേണ്ടി വരും. അതെഴുതി നമ്മൾ പുസ്തക രൂപത്തിലാക്കി സൗജന്യമായി കൊടുക്കണം. ശരിക്കും വായന മരിക്കുന്നു എന്നുള്ളതിനെ എന്നാൽ കഴിയുന്നതായിട്ടാണ് ഞാൻ തുടങ്ങിയത്. അത് ഇപ്പോഴും ഞാൻ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. അതിൽ യാതൊരു കച്ചവടമില്ല.
1: ഇനിയിപ്പോ നല്ലൊരു പാട്ട് സജസ്റ്റ് ചെയ്യുകയാണെങ്കിൽ,
0: അമരം എന്ന് പറഞ്ഞ സിനിമയിലെ വികാര നൗഗ, നല്ലൊരു പാട്ടാണ്. ആ ഒരു പാട്ടായിക്കോട്ടെ.

0: അര സെന്റിമീറ്റർ പുസ്തകം മുതൽ നോവൽ വരെ ഇത്ര വ്യത്യസ്ത ഫോർമാറ്റുകളിൽ എഴുതുമ്പോൾ താങ്കളുടെ ഒരു ദിവസത്തെ എഴുത്ത് രീതി എങ്ങനെയാണ്? അല്ലെങ്കിൽ എഴുതാൻ അങ്ങനെ പ്രത്യേക സ്ഥലമോ അങ്ങനത്തെ ഒരു സമയമോ അങ്ങനെ എന്തെങ്കിലും കണ്ടെത്താറുണ്ടോ?
1: ഞാൻ ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ ഞാൻ എഴുതും, ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ എഴുതും. കാരണം എനിക്ക് ഒരു വരി അരവരിയൊക്കെയാണ് വേണ്ടുള്ളൂ, അതെപ്പോൾ വേണേ എനിക്ക് ചെയ്യാം. പിന്നെ ഞാൻ സ്ഥിരം അങ്ങനെ കൂടുതൽ യാത്രകളും പ്രോഗ്രാംസും ആയിട്ട് പോകുന്ന ഒരാളാണ്. വീട്ടിൽ ഉണ്ടെങ്കിൽ എൻ്റെ വീടിൻ്റെ മേൽഭാഗത്ത് ഒരു ഡ്രസ്സ് ഇട്ടൊരു ഭാഗമുണ്ട്, അവിടെ പോയിരിക്കും. അപ്പോൾ അതിൻ്റെ ഇടയിൽ എനിക്ക് നാല് മക്കളുണ്ട്, കുട്ടികൾ വരും, അതൊക്കെ ഉണ്ടാവും. അതിൻ്റെ ഇടയിൽ എൻ്റെ എഴുത്തും വായനയും ഒരുമിച്ചാണ് നടക്കുന്നത്. നമ്മൾ എഴുതാനിരുന്നാലും നമുക്ക് എന്തെങ്കിലും ഒരു കണ്ടന്റ് കിട്ടും. പിന്നെ പെട്ടെന്ന് ഏതൊരു സംഗതിയെയും നമ്മൾ വേറൊരു ആംഗിളിലാണ്, ഇപ്പോൾ അതായത് ഒരു ക്ലോക്ക് ഇരിക്കുന്നത്, ക്ലോക്ക് നടക്കണില്ല എന്ന് നമ്മൾ പറയും. പക്ഷേ എൻ്റെ ഇതിൽ ക്ലോക്ക് എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്, അതിൽ സമയമാണത്, അതായത് നടക്കാത്തത് സൂചികളാണ്. എന്നിട്ടും കുറ്റം ക്ലോക്കിന് തന്നെ. വിയ്യൂര് സെൻട്രൽ ജയിലിൽ എനിക്ക് പ്രോഗ്രാം പങ്കെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അവിടുത്തെ സൂപ്രണ്ട് അനിൽകുമാർ സാർ എൻ്റെ വലിയ സുഹൃത്തായിരുന്നു. എന്നെ അതൊക്കെ എൻ്റെ ജീവിതത്തിൽ വലിയ അച്ചീവ്മെൻറ്റ്സ് ആട്ട, വലിയ സന്തോഷമാണ്. കാരണം എന്നെ കൊണ്ടുപോകുന്നു 100-500 തടവ് പുള്ളികൾ, അവർക്ക് ക്ലാസ് കൊടുക്കുന്നു, എന്നിട്ട് അവരെ കൊണ്ട് രചനകൾ എഴുതിപ്പിക്കുന്നു, എന്നിട്ട് അത് പുസ്തക രൂപത്തിലാക്കുന്നു. മിനിയേച്ചർ പുസ്തകമായിട്ട് ചുമരുകളും സംസാരിക്കുന്നതാണ് പുസ്തകം നമ്മൾ. എന്നിട്ട് ആ പുസ്തകം 100 കൊടുത്തുകൊണ്ട് ഏകദേശം 500,000 പുസ്തകം വിയ്യൂര് ജയിലിനൊക്കെ കിട്ടി. പക്ഷെ അവിടെ ഞാൻ ഈ തടവുള്ളികളുടെ മുന്നിൽ വെച്ചിട്ട് ഈ കവിത പറയുന്നുണ്ട്. എന്നിട്ട് ഞാൻ അവരോട് ചോദിച്ചു, നിങ്ങൾ ജയിലിൽ വന്നിരിക്കുമ്പോൾ നിങ്ങളുടെ മക്കളൊരു തെറ്റും ചെയ്തിട്ടില്ലയാ? അവര് ക്രൂശിക്കപ്പെടുന്നില്ലേ? ഇവന്റെ അച്ഛൻ ജയിലില്ല എന്ന് പറഞ്ഞിട്ട് നിങ്ങളുടെ അമ്മ അച്ഛനും ഒന്നും ചെയ്തിട്ടില്ല, അവരുടെ മക്കള് ചെയ്തു. അത് പറഞ്ഞ സമയത്ത് പല തടവുള്ളികളുടെയും കണ്ണില് ഞാൻ കണ്ണീര് കണ്ടു എന്നുള്ളത് എൻ്റെ ആ രചനയ്ക്ക് കിട്ടിയ വലിയ അവാർഡാണത്. അപ്പം അങ്ങനെ നമ്മളെല്ലാം വേറൊരു ആംഗിളിലാണ് കാണുന്നത്, ചിന്തിക്കുന്നതൊക്കെ. അതും ഒരുപാട് നമ്മൾ തന്നെ സ്ക്രൂട്ടിനി ചെയ്തിട്ടാണ് രചനകൾ പുറത്തു വരുന്നത്.
0: ഈ ഒറ്റവരി അത്ഭുതം അതെങ്ങനെ സാധിക്കുന്നു എന്നുള്ളത് ശരിക്കും?
1: അത് സാധിക്കുക എന്ന് പറഞ്ഞാൽ ആദ്യം ഒരു കണ്ടന്റ് കിട്ടിക്കഴിഞ്ഞാല് എല്ലാവരും അതിനെ വലുതാക്കാൻ പോകുമ്പോൾ ഞാനതിനെ മാക്സിമം എത്ര കണ്ട് ചെറുതാക്കാൻ പറ്റും എന്നുള്ളതാണ് അന്വേഷിക്കുന്നത്. ഇപ്പൊ ലേറ്റസ്റ്റ് എന്റെ വന്ന ഒരു കവിത മനോരമയിലാണ്, അതായത് ഞാനൊരിക്കലും കടലായിട്ടില്ല, എന്നിട്ടും ഉള്ളിലാകെ തിരമാലകൾ. നമ്മുടെ ഉള്ളിലൊക്കെ സംഘർഷത്തിന്റെ തിരമാലകളാണ്. അപ്പോൾ ഇതിലിനി ഒരു വരി അങ്ങോട്ട് മാറ്റാനുണ്ടാവില്ല, ആഡ് ചെയ്യാനുണ്ടാവില്ല. അങ്ങനെയാണ് നമ്മൾ ഈ എഴുത്തിനെ കൊണ്ടുപോകുന്നത്. ഏറ്റവും ചെറുതിലേക്ക് ഏറ്റവും സൂക്ഷ്മമായിട്ട് കടന്നു വരാനാണ് നമ്മൾ ശ്രമിക്കുന്നത്. അതൊരു വലിയ പറയുമ്പോൾ നമുക്ക് പറയാം. പക്ഷെ എനിക്കുണ്ടായ ഒരു ഗുണം, ഇന്ന് അതിന്റെ കാലമായി, പുതിയ ജെൻസി ആൽഫക്ക് ഇതിന്റെ പുറകിൽ വന്നപ്പോൾ എനിക്ക് 2008 ഇതിലേക്ക് വരാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. അതായത് 15 മുമ്പ് നമുക്ക് ഇതിലേക്ക് വരാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. ഞാൻ അക്കാദമി അവാർഡിനൊക്കെ ഈ കൃതിയൊക്കെ അയച്ചു കൊടുക്കാറുണ്ട് കേട്ടോ. കാലം മാറി, ഇത്തരം ഐറ്റംസ് ഉണ്ട്, മിനിയേച്ചർ ബുക്സ് ഉണ്ട്, ഇത് വായിക്കാൻ കഴിയും. അതായത് ട്രഡീഷണൽ ഉള്ള ആളുകൾ എപ്പോഴും നമ്മളതിനെ ഒരു സൂത്രപ്പണിയായിട്ടും ഫാൻസി വർക്കൊക്കെ ആയിട്ടാണ് കാണുന്നത്. അപ്പോൾ ഇതിൻ്റെ ആ ഉള്ളറകളിലേക്ക് ഇറങ്ങിച്ചെല്ലാനോ ഈ കണ്ടന്റിൻ്റെ ഗൗരവം മനസ്സിലാക്കാനോ ഇവർ തയ്യാറാവുന്നില്ല. അതാണ് ഇവിടുത്തെ പ്രശ്നം. എപ്പോഴും ട്രഡീഷണലായിട്ട് പോയിക്കൊണ്ടിരിക്കുക. ഞാൻ ഇനി ഒരു പുതിയ പുസ്തകം ഇറക്കാൻ പോകുന്നുണ്ട്, അത് തീർത്തും വ്യത്യസ്തമായിരിക്കും. നമ്മളിതിൽ റിസർച്ചാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. എല്ലാ സാധ്യതകളെയും പഠിച്ചിട്ടിപ്പോൾ എൻ്റെ പുസ്തകത്തിൽ 70 ഭാഷയും 66 ഭാഷയൊക്കെ വരുന്നുണ്ട്. അതൊക്കെ നമ്മൾ അതിൻ്റെ സാധ്യതയെ പഠിച്ച് ചെയ്യുന്നു.

ഇന്ന് മൊബൈലിലും റീൽസിലും ഒഴുകുന്ന ഇപ്പോഴത്തെ ജെൻസി എന്ന് പറഞ്ഞ കുട്ടികൾക്ക് ഈ പുസ്തകം വായിക്കുന്നതിനെ കുറിച്ച് അവരുടെ ഒരു അഭിപ്രായം, അല്ലെങ്കിൽ അവർക്ക് ഇത് ഈ കുഞ്ഞൻ പുസ്തകം ഇഷ്ടപ്പെടുമോ, ഒരു കൗതുകത്തിനപ്പുറം, കാരണം ഇതിന്റെ ഈ ടൈനി നേച്ചർ ചിലപ്പോൾ അവർക്ക് ഒരു കൗതുകം കൊടുത്താലും വായന അവർക്ക് അതെങ്ങനെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റും, അതുപോലെ തന്നെ എഴുത്തിനോടും

0: എന്നോട് താല്പര്യമുള്ള കുട്ടികളുണ്ടാവും, അവർക്ക് അവരെ അല്ലെങ്കിൽ എന്നെ കൊണ്ട് ഇതൊന്നും പറ്റില്ല എന്ന് ചിന്തിക്കുന്ന കുട്ടികളും ഉണ്ടാവും. അവരോട് എന്താണ് പറയാനുള്ളത്? അവർക്കൊരു അഡ്വൈസ് കൊടുക്കാനുണ്ടെങ്കിൽ?
1: നമ്മളത് മനസ്സിലാക്കുന്നത് കുട്ടികളെ വായിക്കുന്നുണ്ട്, പക്ഷെ അവരുടെ വായനയുടെ രൂപം മാറി എന്നുള്ളതാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പുസ്തകമാണ് ആൽക്കെമിസ്റ്റ്. ഞാനത് എന്റെ മകള് SLC പഠിക്കുന്ന എന്റെ മകൾ കൊടുത്തിട്ട് അവൾ ഇപ്പോഴും 10 പേജ് വായിച്ചിട്ടില്ല. എന്റെ തന്നെ നോവലുകൾ 2-3 എണ്ണം വീട്ടിലിരിക്കുന്നുണ്ട്. അത് ഉപ്പച്ച എഴുതിയില്ലെന്ന് വിചാരിച്ചിട്ട് പോലും 10 പേജ് അവർ വായിച്ചിട്ടില്ല. ഞാൻ ജേണി ടു ഡെസ്റ്റിനി എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം വിദ്യാലയങ്ങളിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരാണ്. 1 മണിക്കൂർ 1.5 മണിക്കൂർ വരുന്ന ഒരു ക്ലാസ്സാണ്. അപ്പോൾ അതിൽ അത് മോട്ടിവേഷനാണ്, റീഡിംഗ് ആണ് ഒക്കെയാണത്. അപ്പോൾ ഞാൻ എന്തെങ്കിലും ചോദിച്ച് കുട്ടികൾക്ക് ഗിഫ്റ്റായിട്ട് പുസ്തകം കൊടുക്കും. എന്നിട്ട് ഈ പുസ്തകം കൊടുത്തിട്ട് അവരോട് പറയും, നിങ്ങൾ അതിൽ നിന്ന് ഇഷ്ടപ്പെട്ടൊരു രചന സെലക്ട് ചെയ്തിട്ട് വായിക്കണം എന്ന് പറയും. അപ്പോൾ ഈ കുട്ടികൾ വായിച്ചിട്ട് അവരതിൽ നിന്ന് ഇഷ്ടപ്പെട്ട രചനകൾ കണ്ടെത്തുന്നു. എന്നിട്ട് എന്തുകൊണ്ട് അത് ഇഷ്ടപ്പെട്ടു എന്ന് ചോദിക്കും. കാരണം ഇപ്പോഴത്തെ കുട്ടികൾ ചെറുതിനെ ഇഷ്ടപ്പെടുന്നുണ്ട്, കാരണം അവർ റീൽസ് കാണുന്ന ആളുകളാണ്, സ്പീഡാണ് അവർ. അപ്പോൾ അവർക്ക് ഒരു വലിയ തടിച്ച പുസ്തകം വായിച്ച് പോവില്ല, അവരൊന്നും പോവില്ല. നമുക്ക് തന്നെ കഴിയുന്നില്ല പലപ്പോഴും. നമ്മൾ സ്ഥിര ആനുകാലികൾ വായിക്കുന്ന ഒരാളാണ്. നമ്മൾക്ക് തുടങ്ങിയിട്ട് 10-30 കൊല്ലമായി. ഇപ്പോൾ നമ്മൾ തന്നെ ഈ സ്കിമ്മിങ്ങും സ്കാനിങ്ങും ഒക്കെ നടത്തി പോവുകയാണ് വായനയിൽ. കാരണം നമുക്കറിയാം ഇത് തുടങ്ങുമ്പോൾ ഇതെവിടേക്കാണ് പോകണമെന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് അറിയാൻ കഴിയുന്നുണ്ട്. അപ്പോൾ പിന്നെ നമ്മളത് വീണ്ടും വായിക്കില്ലല്ലോ. അപ്പോൾ അതേസമയം ഈ പുസ്തകം ക്യൂരിയോസിറ്റി ഉണ്ട്, നമ്മളതിൽ എല്ലാ വക വിഷയങ്ങളും എഴുതുന്നുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് കുട്ടികൾ, പുതിയ തലമുറ, എല്ലാ ആളുകളും ഇത് ഇഷ്ടപ്പെടുന്നുണ്ട്. അതേസമയം വലിയ നിരൂപകരുണ്ട്, അവരിഷ്ടപ്പെടുന്നുണ്ട്. അവർ വലിയ അവരുടെ ലേഖനങ്ങളിലും നിരൂപണത്തിലും ഒക്കെ പുസ്തകങ്ങളെ കുറിച്ച് പറയാറുണ്ട്. അപ്പോൾ കാലം മാറിയിട്ടുണ്ട്, അതിനനുസരിച്ചിട്ട് പുതിയ മാറ്റങ്ങൾ പുസ്തകത്തിലൊക്കെ കൊണ്ടുവരണം. ഒപ്പം തന്നെ വലിയ പുസ്തകം എന്ന് പറഞ്ഞ് കുറേ ആളുകൾ പടച്ചുവിടുന്നുണ്ട്. സത്യത്തിൽ പുസ്തകം ഉണ്ടാക്കുന്നത് എന്തുകൊണ്ടാണ്? മരമാണ്. അപ്പോൾ ഇവിടെ മരങ്ങൾ മുറിക്കപ്പെടുകയാണ്. ഒരിക്കലും ഒരു പുസ്തകം വെച്ചിട്ട് മരം ഉണ്ടാക്കാൻ പറ്റില്ല. അപ്പോൾ ഉള്ളത് ചുരുക്കി എഴുതിയിട്ട് അങ്ങനെയെങ്കിലും ഒരു പരിസ്ഥിതിയെ സംരക്ഷിക്കാനും കൂടി ശ്രമിക്കണം എന്നാണ് ആയി പറയാൻ ആഗ്രഹിക്കുന്നത്. ഇതിലൊരു പരിസ്ഥിതി സംരക്ഷണം കൂടി ഉണ്ട്
0: കേട്ടോ.
1: ഈ നമ്മുടെ RDX എന്ന് പറഞ്ഞ പടത്തില് നല്ലൊരു പാട്ടുണ്ട്, നീല നിലവേ എന്ന് പറഞ്ഞിട്ട്. അത് എല്ലാവർക്കും പുതിയ തലമുറക്കൊക്കെ വലിയ ഇഷ്ടമുള്ള സാധനമാണ്.

0: ഗിന്നസ് റെക്കോർഡ്സ് ഹോൾഡേഴ്സിന്റെ സംസ്ഥാന പ്രസിഡന്റ് ആണല്ലോ, ആ നിലയിൽ ഒരു ചോദ്യം ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ്. അതായത് നിലവിൽ കേരളത്തിൽ ഇന്ന്
1: 112
0: പേർക്ക് ഗിന്നസ് റെക്കോർഡ്.
1: നിലവിലെ വ്യക്തിഗത ഇനത്തില് വ്യക്തിഗത ഇനം എന്ന് പറയുന്നത് വെച്ച് കഴിഞ്ഞാല് ഒരാള് ഗിന്നസ് ടൈറ്റിൽ ഉപയോഗിക്കണമെങ്കിൽ ഇൻഡിവിജ്വലായിട്ട് ഗിന്നസ് കിട്ടണം. ഞാന് 10 വർഷത്തോളം പ്രയത്നിച്ചിട്ട് 3137 പുസ്തകം അതിൽ ഗിന്നസ് കിട്ടി. അതുപോലെ ഒരുപാട് പേരുണ്ട്, ഇത്രയും ആളുകളുണ്ട്, അവരുടെ വ്യത്യസ്തമായിട്ടുള്ള കഴിവുകൾ കൊണ്ട് മണിക്കൂറുകളോളം നൃത്തം ചെയ്തവര്. ലോകത്തെ എല്ലാ രാജ്യങ്ങളുടെയും ടെലിഫോൺ കാർഡ് കളക്ട് ചെയ്തിട്ടാണ് സുനിൽ സാറിന് ഗിന്നസ് കിട്ടിയത്. അതുപോലെ ഗിന്നസിന്റെ സംസ്ഥാന ട്രഷറുണ്ട് പ്രജേഷ് കണ്ണൻ. ഉള്ളി 450 വസ്തുക്കളുടെ പേര് പറഞ്ഞത് എല്ലാം അതേപടി ഓർഡർ ആയിട്ട് പറഞ്ഞിട്ടാണ് പുള്ളിക്ക് കിട്ടുന്നത്. അത്ര വലിയ വർഷങ്ങളോളം എടുത്ത് കിട്ടിയ ആളുകളുണ്ട്. അതേസമയം അസാധ്യമെന്ന് നമുക്ക് തോന്നുന്ന കാര്യങ്ങൾ ചെയ്തിട്ട് കിട്ടിയ ആളുകളുണ്ട്. അതേസമയം തന്നെ ഭയങ്കര അസാധ്യമായ കാര്യങ്ങൾ ഗിന്നസിന്റെ കാറ്റഗറി ഇല്ലാത്തതുകൊണ്ട് കിട്ടാത്ത ആളുകളുണ്ട്. അവിടെയാണ് കൂട്ടത്തിൽ ചെന്ന് നിന്ന ആളുകളും ഗിന്നസ് ആന്ന് പറഞ്ഞു വരിക, എന്നിട്ട് അവര് പേരിന്റെ കൂടെ ഗിന്നസ് വെക്കുക. അപ്പോ നമുക്കൊരു പേര് നമ്മുടെ കൂടെ വെക്കണമെങ്കിൽ അതിന്റെ അധികാര പത്രം കിട്ടണ്ടേ? അപ്പൊ ഈ ഗ്രൂപ്പ് ഇവന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നമുക്ക് ആർക്ക് വേണമെങ്കിലും ഗ്രൂപ്പ് എന്റെ റെക്കോർഡ് അറ്റംപ്റ്റ് കണ്ട ആളുകൾക്ക് വേണമെങ്കിൽ ആ ദിവസത്തിൽ ഇങ്ങനെ ഒരു സാധനം കണ്ടു എന്ന് പറഞ്ഞാൽ അവർക്ക് ഗ്രൂപ്പ് ഇവന്റിൽ പോയി 1150 കൊടുത്തു കഴിഞ്ഞാൽ, ഇപ്പൊ 1250 കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് അതിന്റെ സർട്ടിഫിക്കറ്റ് കിട്ടും. അപ്പൊ ആ സർട്ടിഫിക്കറ്റും പിടിച്ചിട്ട് ഞങ്ങൾ ഗിന്നസ് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. രണ്ടിൽ കൂടുതൽ ആളുകൾ അതെല്ലാം ഗ്രൂപ്പ് ഇവന്റ് ആണ്. ഇൻഡിവിജ്വലർക്ക് മാത്രമാണ് ഞങ്ങളുടെ സംഘടനയിൽ ഇൻഡിവിജ്വൽ റെക്കോർഡ് ഹോൾഡേഴ്സ് ഉള്ളൂ. അവരെ മാത്രമാണ് നമ്മൾ റെക്കോർഡ് ഹോൾഡേഴ്സ് ആയിട്ട് കാണുന്നത്. ലോകം അങ്ങനെ തന്നെയാണ് കാണുന്നത്. അവർക്കാണ് ഗിന്നസിന്റെ ടൈറ്റിൽ കിട്ടുന്നത്. മറ്റുള്ളവരൊക്കെ ഈ വലിയ ബ്രാൻഡിനെ മിസ്യൂസ് ചെയ്ത് ജനങ്ങളെ കബളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കുറെ ആളുകളുണ്ട്, നമ്മുടെ ശ്രദ്ധയിൽപ്പെടുന്ന ആളുകളുണ്ട്. പിന്നെ അതുകൂടാതെ തന്നെ മറ്റു റെക്കോർഡുകളുണ്ട്. ഇപ്പൊ ഗിന്നസ് അല്ലാതെയും വേറെ ഇന്ത്യയിലും ഒക്കെ ഉള്ളത്. അത് കിട്ടിയ ആളുകള് ആ സർട്ടിഫിക്കറ്റ് പിടിക്കുക. ഞാൻ ഒരെണ്ണത്തിന് ഇന്നതാന്ന് പറയുന്നത്, എന്നിട്ട് ഗിന്നസ് റെക്കോർഡ് കിട്ടി എന്ന് പറഞ്ഞിട്ട് ഫ്ലക്സ് വെക്കുക. എന്നിട്ട് ആളുകൾ അത് പോസ്റ്റ് ചെയ്യുക. ആളുകൾക്ക് റെക്കോർഡ് എന്ന് പറഞ്ഞാൽ ഗിന്നസ് നിങ്ങളുടെ വരികയാണ്. ഗിന്നസ് കിട്ടാൻ പ്രയാസമുണ്ട്. അത് ഇൻഡിവിജ്വലായി കിട്ടിയവർക്ക് മാത്രമാണ് അതിന്റെ എല്ലാവിധ അംഗീകാരമുള്ളത്.
0: ഇനി എന്തെങ്കിലും റെക്കോർഡ് സ്വപ്നമുണ്ടോ?
1: റെക്കോർഡ് സ്വപ്നം ഇപ്പൊ ഞങ്ങളിപ്പോ ഗിന്നസിന്റെ സംസ്ഥാനം പറ്റിയുണ്ടല്ലോ. നമ്മൾ ആഗ്രഹിക്കുന്നത് ഇപ്പോ കേരളത്തിൽ നിന്ന് ഗിന്നസ് കിട്ടിയ ആളുകൾക്ക് കഴിഞ്ഞ ഗവൺമെന്റുകളിലൊക്കെ നമ്മൾ നിവേദനം കൊടുത്തിരുന്നു, അവരെ അവരുടെ ആ കഴിവുകൾ പരിഗണിച്ച് എന്തെങ്കിലും ചെയ്യാനോ അല്ലെങ്കിൽ അവർക്ക് മറ്റു ചില ആനുകൂല്യങ്ങളുടെ കാര്യങ്ങളാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഞങ്ങൾ വർഷത്തിലൊരിക്കൽ എല്ലാവരും ഒത്തുകൂടൂട്ടാ, എന്നിട്ട് പുതുതായി കിട്ടിയ എല്ലാവരെയും നമ്മൾ എന്ത് ചെയ്യും, ആദരിക്കും. അപ്പോൾ CM PD സതീൻ സാറാണ് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അദ്ദേഹം ഒരു മാറ്റം ഉണ്ടാകുമ്പോൾ ഞങ്ങൾക്ക് വേണ്ടുന്നത് ചെയ്തു തരാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കന്റോൺമെന്റ് ഹൗസിലെ ഏറ്റവും അവസാനത്തെ അതിഥികളായിട്ട് ഞാനും സുനിൽ സാറും ഞങ്ങളുടെ കോർഡിനേറ്റർ അശ്വിൻ വാഴവേലും ലേഖ ടീച്ചറെ കൂടി പോയി, എന്നിട്ട് ഞങ്ങൾ അദ്ദേഹത്തെ കണ്ടു, ഞങ്ങളുടെ നിവേദനം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവർക്ക് എന്തെങ്കിലും വേണ്ടുന്ന ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്ന് വരുന്ന സപ്പോർട്ട്സ് ആണ് നമ്മൾ ആഗ്രഹിക്കുന്നത്, അത് നേടിക്കൊടുക്കും. പക്ഷെ എനിക്ക് ഇനി റെക്കോർഡ് എന്ന് പറയുന്ന മോഹല്യ, കാരണം നമ്മളൊരു വലിയ അച്ചീവ്മെന്റ്സ് നടത്തി, ഇനി അതിനൊക്കെ വലിയൊരു അച്ചീവ്മെന്റ്സ് എനിക്ക് റെക്കോർഡിൽ ചെയ്യാൻ സാധിക്കില്ല. ഒപ്പം തന്നെ ഇനി എനിക്ക് ട്രഡീഷണലായിട്ട് ഞാൻ എഴുതിക്കൊണ്ടിരിക്കുന്ന ആളാണ്, ഇനി അതിൽ നമ്മൾ അച്ചീവ് ചെയ്യാന്നുള്ള, ഞാൻ വീണ്ടും ട്രഡീഷണലിലേക്ക് വരികയാണ്. എന്റെ യുദ്ധം ബേസ് ചെയ്തിട്ടുള്ള ഒരു നോവല് ഇറങ്ങാൻ പോകുന്നുണ്ട്. കുവൈത്ത് യുദ്ധം 1990 നടന്ന കുവൈത്ത് യുദ്ധമാണ് അതിലെ പ്രമേയം. അത് വെച്ചുകൊണ്ടുള്ള നോവല് ഈ വർഷം എന്തായാലും ഇറങ്ങും. അത് ട്രഡീഷണൽ സാഹിത്യത്തിലെ ഒരു 7 രാജ്യങ്ങളിലൂടെ കടന്നു പോകുന്ന വിശാലമായ ക്യാൻവാസുള്ളൊരു കഥയാണ്. അത് എഴുതി പൂർത്തീകരിച്ചാണ്, ഇംഗ്ലീഷിൽ അതിൻ്റെ വിവർത്തനം കഴിഞ്ഞിട്ടുണ്ട്. പക്ഷെ ഞാൻ ഒരുപാട് കഴിവുള്ള ആളുകളെ വിവിധ റെക്കോർഡ് ബുക്കുകളിലേക്ക് കൊണ്ടുവരാനും ഗിന്നസിലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമം നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. എനിക്ക് ഇൻഡിവിജ്വലായിട്ട് റെക്കോർഡുകളോട് ഒരു താല്പര്യമില്ല. കാരണം ഞാൻ എത്തി, കാരണം ഏറ്റവും ചെറിയ സിനിമയിലെത്തി, ഏറ്റവും ചെറിയ ബുക്സിലെത്തി, ഏറ്റവും ചെറിയ കഥയിലെത്തി, ഇത്രമാത്രം പുസ്തകങ്ങളും നമ്മളുണ്ടാക്കി. ഇനി പുതിയ ആളുകൾ വരട്ടെ, അതാണ് നമ്മുടെ ഒരു
0: 2016 വ്യത്യസ്തമായ 3137 മിനിയേച്ചർ പുസ്തകങ്ങളിലൂടെ ഗിന്നസ് നേടിയ ആദ്യത്തെ ഏഷ്യക്കാരൻ, ഇന്നും ആരും തകർക്കാത്ത അൺബ്രേക്കബിൾ റെക്കോർഡ്, 1 Salt എന്നീ കുഞ്ഞൻ പുസ്തകങ്ങളിലൂടെ ഗോഡ് ഓഫ് സ്മോൾ ബുക്സ്, 10 Seconds ദി മാൻ എന്ന ലോകത്തിലെ ഏറ്റവും ചെറിയ സിനിമയുടെ സംവിധായകൻ, 8ാം ക്ലാസ്സിൽ ഒരു പേന കൊണ്ട് തുടങ്ങിയ യാത്ര ഇന്ന് ലോക റെക്കോർഡുകളുടെ നെറുകയിൽ എത്തിയിരിക്കുന്നു. ഇത്രയും നേരം ഞങ്ങളോടൊപ്പം താങ്കളുടെ വിലപ്പെട്ട സമയം ചെലവഴിച്ചതിന് ഒരുപാട് നന്ദി. താങ്കളുടെ അക്ഷരങ്ങൾ ഒരുപാട് പേർക്ക് വെളിച്ചമാകട്ടെ.
1: തീർത്തും സന്തോഷമുണ്ട് ആകാശവാണി കൊച്ചി FM വന്ന് റെയിൻബോ പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിൽ. എൻ്റെ സൗജന്യ പുസ്തക വിതരണം 50,000 എത്തുന്ന ഒരു വേളയാണിത്. ഒപ്പം തന്നെ എൻ്റെ ഗിന്നസ് 10 വർഷം പിന്നിട്ടിട്ടും ലോകത്താരും ബ്രേക്ക് ചെയ്യാത്ത സമയമാണ്. അൺബ്രേക്കബിൾ ഗിന്നസ് റെക്കോർഡ് ഹോൾഡറായിട്ട് നിൽക്കുന്ന ഒരു സമയമാണ്. ആ സമയത്ത് തീർച്ചയായിട്ടും എന്നെ ഇങ്ങോട്ട് ക്ഷണിച്ചതിന് എല്ലാവിധ നന്ദിയും സ്നേഹവും ഉണ്ട്.
0: എന്തായാലും ആകാശവാണി കൊച്ചി FM റെയിൻബോ 107.5 മൊമെന്റ്സ്

0: ഇൻബോയിൽ ഞാൻ ആർ ജെ ബിനു രാജീവ്. എന്നോടൊപ്പം ഉണ്ടായിരുന്നത് ഗിന്നസ് സത്താർ ആദൂർ എന്ന മഹത് വ്യക്തിത്വമായിരുന്നു. എന്തായാലും ഇതുവരെ നമ്മൾ വളരെ രസകരമായിട്ട് താങ്കളുടെ അനുഭവങ്ങൾ പങ്കുവച്ചു. ഒരുപാട് നന്ദി ഒരിക്കൽ കൂടി പറയുന്നു.
1: താങ്ക് യു.

0: ആകാശവാണി എഫ് എം റെയിൻബോ 107.5 മെഗാഹെർട്സ് മ്യൂസിക്കലി യുവേഴ്സ്.
1: Your choice. Your one-stop destination for finest music. Music. Your choice.
2: ഹായ്, ഗുഡ് ആഫ്റ്റർനൂൺ. സമയം 12 മണി കഴിഞ്ഞ് 2:32 ആയിട്ടുണ്ട്. പതിവ് പോലെ തന്നെ യുവർ ചോയ്സിന്റെ ടൈമാണ്. പേര് പോലെ തന്നെ ശ്രോതാക്കൾക്ക് ഇഷ്ടപ്പെട്ട പാട്ടുകൾ ഇങ്ങോട്ട് വിളിച്ചിട്ട് എന്നോട് വിശേഷമൊക്കെ പറഞ്ഞിട്ട് ആ പാട്ടുകൾ ആവശ്യപ്പെടാനും അത് റേഡിയോയിലൂടെ കേൾക്കാനുള്ള സമയമാണ്. ഇപ്പം മുതൽ 2 മണി വരെയാണ് സമയമുള്ളത്. വിളിക്കേണ്ട നമ്പർ അറിയാലോ, 0484-242-8101. 0484-242-8101 ഈ നമ്പറിലേക്ക് ഇപ്പൊ മുതൽ വിളിച്ചോളൂ. കഴിഞ്ഞ ദിവസങ്ങളിൽ, തൊട്ടടുത്ത ദിവസങ്ങളിൽ, ഒരാഴ്ചയ്ക്കുള്ളിൽ വിളിച്ച ശ്രോതാക്കൾ വിളിക്കരുത്. ഇതുവരെ വിളിച്ചിട്ട് കിട്ടാത്തവർക്ക് ഒരു അവസരം കിട്ടട്ടെ, അവർക്കും വിശേഷങ്ങൾ പങ്കുവയ്ക്കാനുള്ള ഒരു അവസരം നമുക്ക് കൊടുക്കാം. അപ്പൊ അതുകൊണ്ട് അങ്ങനെ ഒരു ചെറിയൊരു ഗ്യാപ്പ് ഇട്ട് വിളിക്കുക. 2 മണി വരെ സമയമുണ്ട്. വിളിക്കുമ്പോൾ പേര്, സ്ഥലമൊക്കെ പറയുക, നമുക്ക് വിശേഷങ്ങളൊക്കെ പങ്കുവയ്ക്കാം. പാടാൻ കഴിവുള്ളവർക്ക് 2-3 വരി അല്ലെ 4 വരിയൊക്കെ പാടാം, അങ്ങനെ നമുക്ക് എൻജോയ് ചെയ്യാം. എന്തായാലും നല്ലൊരു അതിമനോഹരമായ ഒരു പാട്ടോടുകൂടി നമുക്ക് ഇന്നത്തെ യുവ ചോയ്സ് ആരംഭിക്കാം. ആ സമയത്തോട്ട് എല്ലാവരും വിളിച്ചോളൂ.

0: आयुष्मान भारत प्रधानमंत्री जन आरोग्य योजना के तहत लगभग 60 करोड़ लोग बने हैं 5 लाख रुपए के मुफ्त उपचार के हकदार। अब तक 12 करोड़ से भी ज्यादा मुफ्त उपचार किए जा चुके हैं, जिससे गरीब परिवारों के चिकित्सा खर्च में लगभग 2 लाख करोड़ रुपए की बचत हुई। आज ही आयुष्मान ऐप डाउनलोड कर आयुष्मान कार्ड बनाए। ज्यादा जानकारी के लिए 1455 पर कॉल करें।
1: മാലിന്യ മുക്ത ഭാരതം ഓരോ പൗരന്റെയും ഉത്തരവാദിത്വമാണ്. ശുചിത്വമുള്ള നാളേക്കായി പ്രതിജ്ഞയെടുക്കൂ, മാലിന്യം വലിച്ചെറിയാതിരിക്കൂ, സുന്ദരമായ ഇന്ത്യയ്ക്കായി ഒന്നിച്ചു നിൽക്കാം. പൊതുജന ബോധവൽക്കരണത്തിനായി ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡ്.
2: അതിമനോഹരമായ ഒരു ക്ലാസിക്കൽ സോങ് ആണ് നമ്മൾ കേട്ടത്. എസ് ജാനകിയും യേശുദാസും കൂടി പാടിയ പാട്ടാണ്. അധികം നമ്മളങ്ങനെ റേഡിയോയിൽ അധികമായിട്ട് അങ്ങനെ കേൾക്കുന്ന ഒരു പാട്ടല്ല, ഒരു രാഗമാലികയിൽ വരുന്ന പാട്ടാണ്. കേൾക്കുമ്പോൾ മനസ്സിനൊത്തിരി സന്തോഷം തരുന്നൊരു പാട്ടാണ്. വി ദക്ഷിണാമൂർത്തിയാണ് ഈണം പകർന്നിട്ടുള്ളത്. ശ്രീകുമാരൻ തമ്പി സാറിൻ്റെ വരികളാണ്. എന്തായാലും യുവ ചോയ്സിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. സമയം 12 മണി കഴിഞ്ഞ് 10:34 ആയപ്പോൾ നമ്മുടെ ഫസ്റ്റ് കോളർ, ഇന്ന് ഞാൻ തന്നെ ആദ്യം സംസാരിക്കും, എനിക്ക് ഇതുവരെ സംസാരിക്കാൻ പറ്റിയിട്ടില്ല എന്ന് പറഞ്ഞ് അങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ട് നിൽപ്പുണ്ട്. ഹലോ.

0: ഹലോ, എന്താ എന്താ അവിടെ ഒരു ശബ്ദം കേൾക്കുന്നത്? റേഡിയോയുടെ അടുത്താണോ?
1: അല്ല,
0: ഫാൻ നമ്മുടെ ഒക്കെ വീട്ടിലെ ഒരു ബഹളക്കാരനാണ് അല്ലേ? അല്ലേ, എല്ലാ വീടുകളിലും അല്ലേ?
1: കൊറേ നാളായിട്ട് ഒന്ന് വിളിച്ചിട്ട് സംസാരിക്കണം. കൊച്ചുങ്ങളുണ്ട്.
0: എന്തോ?
1: നാല് പേരക്കുട്ടികൾ. അതെ, അവർക്ക് വേണ്ടിട്ടാ.
0: അവർക്ക് വേണ്ടിട്ട്
1: അമീര, ആവളി, ഗൗരിപ്രിയ, ആദ്രിക. ഇതാണ് നാലാളുടെ പേര്.
0: മാന്ത്രിക,
1: ആദ്രിക.
0: സോറി, ഞാൻ പെട്ടെന്ന് കേട്ടപ്പോ എനിക്ക് എന്തോ അവിടെ ഒരു ചെറിയൊരു ഡിസ്റ്റർബൻസ് കേൾക്കുന്നുണ്ട്. അതെന്താ? പറഞ്ഞ പോലെ എന്തെങ്കിലും കാറ്റിന്റെ ഒക്കെ ശബ്ദമായിരിക്കും.
1: റേഞ്ച് ഇത്തിരി കുറവുണ്ട് എന്നുള്ളൊരു സ്ഥലം.
0: ഓ, സ്ഥലം ഒന്ന് പറഞ്ഞേ, എവിടെയാ
1: സ്ഥലം? കാഞ്ഞൂര് പാറപ്പുറം.
0: കാഞ്ഞൂര്?
1: ആ,
0: കാഞ്ഞൂര്. കാഞ്ഞൂര് അറിയാം, എനിക്കറിയാം. അറിയാന്ന് പറഞ്ഞാൽ ഞാൻ ഒന്നോ രണ്ടോ വട്ടം വന്നിട്ടുള്ളൂ.

0: ഈ കുറവുണ്ട് എന്നുള്ളൊരു സ്ഥലമാണ്.
1: ഓ, സ്ഥലം ഒന്ന് പറഞ്ഞേ, എവിടെയാ
0: സ്ഥലം? ഈ കാഞ്ഞൂര് പാറപ്പുറം.
1: കാഞ്ഞൂര്?
0: ആ,
1: കാഞ്ഞൂര്, കാഞ്ഞൂര് അറിയാം, എനിക്കറിയാം. അറിയാന്ന് പറഞ്ഞാൽ ഞാൻ ഒന്നോ രണ്ടു വട്ടം വന്നിട്ടുള്ളൂ.
0: പെരുമ്പാവൂർ റയോൺസിന്റെ ഒക്കെ പരിസരമാണത്. ഒരു സ്കൂട്ടി പോയ ഒരു കമ്പനി ഉണ്ടല്ലോ,
1: മനസ്സിലായി,
0: ആ കമ്പനിയിൽ ജോലി ഇല്ലായ ആളാ.
1: അത് ശരി. ഇപ്പൊ എന്താ ചെയ്യണേ? ഇപ്പൊ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? ഇപ്പൊ വിശ്രമ ജീവിതമാണ് അല്ലേ? അത് ശരി.
0: രണ്ട് ആൺമക്കളുണ്ട്.
1: എന്തോ?
0: രണ്ട് ആൺമക്കളുണ്ട് എനിക്ക്. അവരാണ് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്.
1: അവരുടെ കുട്ടികളാണ് ഇപ്പൊ പറഞ്ഞത് അല്ലെ? പേരക്കുട്ടികൾ?
0: അവരുടെ കുട്ടികളാ.
1: നല്ല നല്ല പേരുകളും. ഓക്കെ, അപ്പൊ ഇപ്പൊ വീട്ടിൽ തന്നെയാണോ രണ്ടുപേരും? കുട്ടികളൊക്കെ വീട്ടിൽ തന്നെയാണോ?
0: രണ്ട് കുറച്ച് രണ്ടാൾക്കും വീടുണ്ട്. അപ്പൊ മൂത്തയാള് ഏറ്റവും പുറത്തുള്ള വീട്ടില്, ഞാൻ തറവാട്ടിലാണ്. അതില് ഇയാളെ മകന്റെ കൂടെയാണ് ഞാൻ നിക്കണത്,
1: താമസിക്കുന്നത്. ഓക്കെ ഓക്കെ. സന്തോഷം, എനിക്കും സന്തോഷം. ഒത്തിരി നാൾ കൂടിയിട്ടാണ് വിളിച്ചിട്ട് കിട്ടിയെന്ന് പറഞ്ഞില്ലേ? ആദ്യമായിട്ടാന്ന് തോന്നുന്നു അല്ലേ സംസാരിക്കണേ?
0: ആദ്യമായിട്ടാണ്.
1: ഓക്കെ, അതാണ്. നമ്മളിപ്പോ എന്താ, നമ്മളിപ്പോ പറയുന്നുണ്ട് സ്ഥിരമായിട്ട് വിളിക്കുന്ന ആളുകളൊന്ന് ഒന്ന് റെസ്റ്റ് എടുക്കൂ എന്ന് പറയണോണ്ടാണ് ഇപ്പൊ കിട്ടുന്നത് വിളിക്കുമ്പോ.
0: സംസാരം കൂടുതലായിരുന്ന ആളുകൾക്ക് അത് ബുദ്ധിമുട്ടാവില്ലോ?
1: എങ്ങനെ? അയ്യോ, അങ്ങനെയൊന്നുമില്ല. അതെ അതെ അതെ അതെ, വിളിക്കാൻ വിളിച്ചിട്ട് കിട്ടാത്തവർക്ക് ഈ പറഞ്ഞ പോലെ ഓർക്കണം, ഓർക്കണം. അത് മാത്രല്ല, ഇപ്പൊ പറഞ്ഞില്ലേ റേഞ്ച് ഇത്തിരി പ്രശ്നമുള്ള സ്ഥലാന്നൊക്കെ പറഞ്ഞില്ലേ? അപ്പൊ റിപ്പീറ്റ് ചെയ്ത് വിളിക്കാനൊക്കെ ബുദ്ധിമുട്ടല്ലേ, അപ്പൊ കിട്ടാൻ പ്രയാസായിരിക്കും.
0: എന്നാലും
1: ആരാണ്?
0: മലയാറ്റൂർ
1: ഡെഡിക്കേഷൻ. സുഹൃത്താണോ? കൂട്ടുകാരനാണ്. ഓക്കെ ഓക്കെ. അപ്പൊ കൂട്ടുകാരൻ കേൾക്കുന്നുണ്ടാവോ? റെയിൻബോ കേൾക്കാറുണ്ടോ?
0: കേൾക്കുന്നുണ്ടാവില്ല.
1: ഇല്ല,
0: അവര് റേഡിയോ, അവർക്ക് റേഡിയോ ഇല്ല തോന്നുന്നു.
1: അതെ, ശരി. ഓക്കെ, റേഡിയോ ഇല്ലെങ്കിലും നമ്മുടെ ഫോണിൽ ആപ്പിൽ കൂടി കേൾക്കാട്ടോ.
0: അവർക്കറിയാം.
1: അറിയാം. ഓക്കെ ഓക്കെ. അത് ശരി. വേറെ അപ്പൊ അദ്ദേഹത്തിന് വേണ്ടിട്ടാണ് സ്പെഷ്യൽ എഡ്യൂക്കേഷൻ.
0: എന്റെ
1: പേര് വിഷ്ണുപ്രിയ. വിഷ്ണുപ്രിയ. അതെ അല്ലേ? അതെ, ശരി. പക്ഷെ വിളിക്കാൻ പറ്റുന്ന ആദ്യമാണ് അല്ലേ?
0: ഓക്കെ.
1: അപ്പൊ ഏത് പാട്ടാ ഇന്ന് കേൾക്കണ്ടേ?
0: ഞാൻ യക്ഷഗാനം എന്ന് പറഞ്ഞൊരു പടം പണ്ടുണ്ടായിരുന്നു. അതിൽ നിശീദിനി, നിശീദിനി എന്ന് പറഞ്ഞ എസ് ജാനകി പാടിയ ഒരു പാട്ട്.
1: ജാനകിയുടെ പാട്ട് അല്ലേ?
0: അതെ. അതൊന്നും ശ്രദ്ധിച്ചുണ്ടോന്ന് നോക്കി.
1: ഉണ്ട് ഉണ്ട് ഉണ്ട്, നമ്മുടെ എന്തായാലും പാട്ടുണ്ട്. ഞാനപ്പോ രാവിലെ ഇനി പോയ പാട്ടാണോ? ഇല്ല, രാവിലെ നമ്മൾ പ്ലേ ചെയ്തിട്ടില്ല. അപ്പൊ എന്തായാലും നിശീദിനി തന്നെ നമുക്ക് കേൾക്കാം. ഓ,
0: എപ്പോഴാ കേൾക്കണേ?
1: ഇപ്പൊ തന്നെ കേൾക്കും. ഇപ്പൊ സംസാരിക്കുന്നത് നമ്മളെല്ലാരും കേട്ടോണ്ടിരിക്കുകയാണ് റേഡിയോയിലൂടെ. ഹലോ.
0: ഹലോ,
1: ഇപ്പൊ നമ്മൾ സംസാരിക്കുന്നില്ലേ? അതിപ്പോ റേഡിയോയിലൂടെ കേട്ടോണ്ടിരിക്കാണ്, ലൈവ് ആണത്. അതറിയില്ലായിരുന്നു അല്ലേ? എന്തോ? ആ, അപ്പൊ ഇപ്പൊ നമ്മള് സംസാരിച്ചു കഴിയുമ്പോ തന്നെ സൗണ്ട് കൂട്ടിക്കോളൂ. അപ്പൊ നിശീദിനി, നിശീദിനി കേൾക്കാം. ഇപ്പൊ നമ്മള് സംസാരിക്കുന്ന എല്ലാരും കേൾക്കുന്നുണ്ട്. അതാ ഞാൻ ചോദിച്ചത്, ഇപ്പൊ പരിചയമുള്ള ആരെങ്കിലും കേൾക്കുന്നുണ്ടെങ്കിലേ ഇനി കാണുമ്പോ പറയും ഞായറാഴ്ച റേഡിയോയിലൂടെ സംസാരിച്ചത് കേട്ടല്ലോ എന്ന് പറയും. അപ്പൊ പേരക്കുട്ടികളോടൊക്കെ അന്വേഷണം പറയാട്ടോ, മക്കളോടും എല്ലാവരോടും. ഓക്കെ, അപ്പൊ എന്തായാലും നമുക്ക് ഈ പാട്ട് കേൾക്കാം. ഓക്കെ ഓക്കെ. നമ്മളെ സുഗതൻ ചേട്ടനാണ് വിളിച്ചത്, പാറപ്പുറം കാഞ്ഞൂർ എന്നുള്ള സ്ഥലത്ത് നിന്ന് വിളിച്ചത്. അപ്പൊ ആദ്യമായിട്ട് വിളിക്കുകയാണെന്ന് പറഞ്ഞു, അതിന്റെ എക്സൈറ്റ്മെന്റും സന്തോഷമൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ആദ്യമായിട്ട് വിളിച്ചിട്ട് പാട്ട്, നല്ലൊരു പാട്ടാണ് ചോദിച്ചിട്ടുള്ളത്. ജാനകിയമ്മയുടെ തന്നെ ഒരു പഴയ പാട്ടാണ് ചോദിച്ചിട്ടുള്ളത്. നമുക്ക് ആ പാട്ട് കേട്ടിട്ട് തിരിച്ചു വരാം. യോ ചോയ്സിലേക്ക് വിളിക്കേണ്ട നമ്പർ ഒരിക്കൽ കൂടി പറയാം. 0484242411.

0: कैच द रेन, बारिश के पानी की एक एक बूंद को हमें बचाना है। तो मेरा खास आग्रह है, वर्षा का बूंद बूंद पानी हम मिलकर के बचाएं।
1: Where there's water, there's life. Come, let us adopt to rain water harvesting techniques in our homes and offices. Let us build recharge pits and shafts, fix defunct bore wells, remove silt from water bodies, plant as many trees as possible. This monsoon, let us join Catch the Rain campaign.
2: വെൽക്കം ബാക്ക് ടു യുവർ ചോയ്സ്. സമയം 12 മണി കഴിഞ്ഞ് 19 മിനിറ്റും 54 സെക്കൻഡുമായി. 12:20 ആവാൻ പോവുകയാണ്. എല്ലാവരും തിരക്കുകളിലാണ്, ഞായറാഴ്ചകളുടെ ആഘോഷങ്ങളുടെ ഓട്ടങ്ങളുടെ ഒക്കെ ഇടയിലാണ്. എങ്കിലും യുവർ ചോയ്സിലേക്ക് നമുക്ക് ഒത്തിരി കോളുകൾ വരുന്നുണ്ട്. അതുപോലെ കുറേ നാളായി വിളിച്ചിട്ട് ഇപ്പോഴാണ് ഒന്ന് വിളിച്ചിട്ട് കിട്ടുന്നതെന്ന് പറഞ്ഞിട്ട് ഒരാളിവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഹലോ
3: ഹലോ
2: ഹലോ, ഇതാരാണ്, പേര് പറയൂ.
3: ഹലോ
2: ഹലോ, ആരാണ്, പേരും സ്ഥലമൊക്കെ ഒന്ന് പറയൂ.
3: എന്റെ പേര് ഹരിത്ത് എന്നാണ്, ഞാൻ ആലുവയെന്നാണ് വിളിക്കുന്നത്.
2: ആലുവ കറക്റ്റ് എവിടെയാ സ്ഥലം?
3: ആലുവയ്ക്ക് അടുത്ത ചൂവര എന്ന് പറയും, നമ്മുടെ എയർപോർട്ടിന്റെ ഒക്കെ കുറച്ച് അടുത്തായിട്ട് വരും.
2: അടുത്തായിട്ട്? ഓ, അപ്പൊ പ്ലെയിൻ ഒക്കെ നേരിട്ട് കാണാല്ലേ. അത് ശരി. അല്ലേ, ശരിക്കും കാണാൻ പറ്റില്ല അടുത്ത്?
3: അതെ അതെ, നല്ല രീതിയിൽ കാണാൻ
2: പറ്റും. അതാണ്, അതൊരു വലിയ ഭാഗ്യമാണ്. അതെ അതെ അതെ. അല്ല, നമ്മളെ പൊതുവേ ഈ ആനയെ കാണുമ്പോഴും പ്ലെയിൻ കാണുമ്പോഴും ഒക്കെ ഉണ്ടല്ലോ, എത്ര കണ്ടിട്ടുണ്ടെങ്കിലും നമ്മൾ ഒന്നുകൂടി നോക്കൂലേ. ആനക്കാണ്, ആനയാണ് ഏറ്റവും എനിക്ക് തോന്നുന്നത് മുകളിൽ നിൽക്കുന്ന ആള്. ആന വരുന്നു പറഞ്ഞാൽ നമ്മള് വീടിന്റെ അകത്ത് ജോലിയൊക്കെ ഇട്ടിട്ടൊന്നും ആനയെ കണ്ടേക്കാന്ന് വെച്ചിട്ട് ഓടി വരും. അതുപോലാണ് ഹെലികോപ്റ്റർ രാത്രിയിൽ ഫുൾ ലൈറ്റിൽ പോകുമ്പോ, എയ്റോപ്ലെയിൻ ഇതുപോലെ കുറച്ച് അടുത്ത് കാണാൻ പറ്റുന്നൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഓടിച്ചു നിന്ന് നോക്കുമല്ലോ. സ്ഥിരമായിട്ട് കാണുന്നതുകൊണ്ട് ചിലപ്പോ എക്സൈറ്റ്മെന്റ് ഉണ്ടാവില്ല.
3: നമുക്ക് ആ ഒരു വ്യത്യാസമുണ്ട് ശരിക്കും. കുഞ്ഞുനാളില് നമ്മളൊരു ചെറിയൊരു ഹെലികോപ്റ്റർ പോകുന്ന ഒരു ഒച്ചയേക്കും നമുക്ക് ഓടി വന്ന് കാണാനുള്ള ഒരു കൗതുകം ഇപ്പൊ നമുക്കില്ല എന്നുള്ളതാണ്. പക്ഷെ കുട്ടികൾക്കാണെന്നുണ്ടെങ്കിലും അങ്ങനെ ഒരു കൗതുകം അത് ആസ്വദിക്കാനുള്ള ഒരു ഭാഗ്യം അവർക്ക് ഉണ്ടായിട്ടില്ല.
2: അതെ അതെ, എന്നറിയോ, ഈ അതൊരു വലിയ പോയിന്റ് ആ. ഇപ്പോഴത്തെ കുട്ടികൾക്ക് അതിനോടൊക്കെയുള്ള കൗതുകം മാറുകയാണെങ്കിൽ സ്മാർട്ട് ഫോണിന്റെ കൂടുതലായിട്ടുള്ള അവര് കടന്നുകയറ്റ അല്ലേ. അതിലാണ് അവരുടെ എക്സൈറ്റ്മെന്റ് എല്ലാം അതിനകത്താണ്. ബാക്കിയുള്ള എക്സൈറ്റ്മെന്റുകൾ

0: ഒന്നും ആസ്വദിക്കുന്നില്ല സത്യം പറഞ്ഞാല്.
1: ആസ്വദിക്കാനുള്ളൊരു ഭാഗ്യമില്ല,
0: ഭാഗ്യമില്ല. കുട്ടികൾക്ക് അത് മനസ്സിലാവുന്നുമില്ല. അപ്പൊ ഫോൺ അവരിൽ നിന്ന് മാറ്റാൻ ശ്രമിക്കുമ്പോ അവര് ഫോൺ വാങ്ങിക്കുന്ന ആളെ ശത്രുവായിട്ട് കാണുന്ന ഒരവസ്ഥയിലായി. അതാണ് ഒരു സത്യാസം. കേൾക്കുന്നുണ്ടെങ്കിൽ കുട്ടികളെ, സ്മാർട്ട് ഫോണിനേക്കാളും പുറത്ത് വേറൊരു ലോകമുണ്ട് അല്ലേ? സ്മാർട്ട് ഫോണിനേക്കാളും രസമുള്ള കാര്യങ്ങൾ നമ്മുടെ ചുറ്റും തന്നെ ഉണ്ട്. അപ്പൊ അതൊന്നും ഓർക്കുക. എന്താ ചെയ്യുന്നേ? എന്താ ചെയ്യുന്നത്? അത് ശരി. ഇപ്പൊ നാട്ടിലാണല്ലേ? അപ്പൊ ഇനി എപ്പൊ തിരിച്ചു പോണതോ? എപ്പൊ പോണം?
1: ഇല്ല, വർക്ക് ഫ്രം ഹോം ആണ്.
0: ഓക്കേ ഓക്കേ. ആ അപ്പൊ ഇവിടെ ഇരുന്ന് ചെയ്യാം. ഓ, അത് എളുപ്പായി. അപ്പൊ നാട് മിസ് ചെയ്യാതെ ജോലി നടക്കും.
1: അതെ അതെ അതെ.
0: വേറെന്തൊക്കെയാ വിശേഷം?
1: വീട്ടിൽ തന്നെ ഇരിക്കുന്നുണ്ട്.
0: ആ അതിന്റെ. ഓക്കേ ഓക്കേ. വർക്ക് ഫ്രം ഹോം എടുത്തതാണോ അതോ അവര് തന്നതാണോ? തന്നതാണ്. ആ ഓക്കേ ഓക്കേ. അത് ശരി. വീട്ടിൽ ആരൊക്കെയാ ഉള്ളേ?
1: വീട്ടില് വൈഫ്, രണ്ട് കുട്ടികളാണ്.
0: ആ കുട്ടികള്
1: വർക്ക് ചെയ്യുന്നു, കാക്കനാട് ഇൻഫോ പാർക്കിൽ വർക്ക് ചെയ്യുന്നു. കുട്ടികള് മൂത്താള് രണ്ടാം ക്ലാസ്സില്, അയാള് ഒരു രണ്ടു വയസ്സ് ആവുന്നേ ഉള്ളൂ.
0: അത് ശരി. ഓക്കെ ഓക്കെ. അപ്പൊ എന്റർടൈൻമെന്റ് ആണ് വീട്ടില്.
1: അല്ലെ,
0: രണ്ടാം ക്ലാസ്സും രണ്ടു വയസ്സെന്ന് പറയുമ്പോ ഈ മൂത്താള് കുറച്ച് ഇഷ്ട കൂടുതലായിരിക്കും അല്ലെ ഇളയാളോട്? അതോ അടിയാണോ? രണ്ടുണ്ട്. ആ എന്താന്ന് വെച്ചാ, അത്രയാവുമ്പോ അവർക്ക് എന്താ പറയാ, ഇടയ്ക്ക് അടി കൂടുമെങ്കിലും ഒരു കെയറിങ്, ഒരു സ്നേഹം ഉണ്ടാവും. കുറച്ചുകൂടി വലുതാകുമ്പോ അത് കുറച്ചുകൂടി
1: ഉണ്ടാവും.
0: അതെ അതെ അതെ, ഇപ്പോഴും ഉണ്ടാവണം. അതെ, അത് ഉണ്ടാവും, അതെങ്ങനെയായാലും ഉണ്ടാവും. പിന്നെ റേഡിയോ സ്ഥിരമായിട്ട് കേൾക്കുവോ? എങ്ങനെയാണ്
1: സ്ഥിരം? യാത്രകളിലാണ് കൂടുതലും. യാത്രകളുടെ സമയത്ത്
0: കാറിൽ
1: ആയിട്ട് പോകുമ്പോ
0: കൂടുതലും.
1: പിന്നെ വർക്ക് ചെയ്യുന്ന സമയത്ത് നമ്മളൊരു ത്രൂ ഹെഡ്സെറ്റ് ഏതെങ്കിലും കേട്ടുകൊണ്ടിരിക്കാറുണ്ട്.
0: റേഡിയോ ആകുമ്പോ നമുക്ക് ന്യൂസ് അപ്ഡേറ്റ്സ് കിട്ടും അല്ലേ?
1: അതെ അതെ, അപ്ഡേറ്റഡ് ആയിരിക്കും എന്നുള്ളതാണ്.
0: അതെ അതെ, നമുക്ക് അവർലി ഹെഡ്ലൈൻസ് കിട്ടും, പാട്ടും കേൾക്കാം. അപ്പൊ വിളിച്ചിട്ട് ഇപ്പൊ ആദ്യമായിട്ടാണോ വിളിക്കുന്നേ അതോ മുന്നേ വിളിച്ചിട്ടുണ്ടോ?
1: ഇല്ല, ഞാൻ കുറച്ച് നാളായിട്ടുണ്ട്.
0: ആ ഹാ ഹാ. ആ എനിക്ക് തോന്നുന്നു കുറച്ച് ഗ്യാപ്പായി അല്ലേ, കുറച്ചധികം. അത് ശരി. പിന്നെ വേറെന്താ ഹോബി? ഈ ഐ ടി പ്രൊഫഷണൽ ആണെന്ന് പറഞ്ഞോണ്ടാ ഞാൻ ചോദിച്ചേ. അപ്പൊ അങ്ങനെ ഒരു എന്താ പറയാ, വളരെ സീരിയസ് ആയിട്ട് ഇങ്ങനെ ലാപ്ടോപ്പിന് മുമ്പിൽ ഇരുന്നിട്ടുള്ള ലൈഫ് അല്ലേ, അപ്പൊ എന്താണ് ഇതിൽ നിന്നൊരു മാറ്റം? സ്ക്രീൻ ടൈം മാറിയിട്ട്?
1: സ്ക്രീൻ ടൈം മാറിയിട്ട് അങ്ങനെയൊന്നുമില്ല, പാട്ട് കേൾക്കുന്ന വളരെ ഇഷ്ടമാണ്. പഠിക്കുന്ന സമയത്ത് എഴുതുമായിരുന്നു.
0: ആ കഥയോ കവിതയോ?
1: കഥകളാണ് കൂടുതലും. പിന്നെ അത് നമ്മൾ അങ്ങനെ ഒരു വിവാഹം, കുട്ടികള്, ഗ്യാപ്പ് വന്നു.
0: പക്ഷെ ഇനി എഴുതാലോ, നമ്മളെ കഴിവുകൾ അങ്ങനെ പോകുന്നില്ലല്ലോ.
1: നമുക്ക് അതിന് അങ്ങനെ
0: സമയം
1: കിട്ടുന്നില്ല.
0: അതെ, അതൊരു അതൊരു പ്രശ്നമാണ്.
1: കുറഞ്ഞു അതിന് ശേഷം. വായന കുറയുന്നതോടെ നമുക്ക് അവരുടെ ചിന്താശേഷി കുറഞ്ഞു വരുന്ന സാഹചര്യമാണ്.
0: കുറഞ്ഞു വരുന്നത്. പക്ഷെ നമുക്ക് പൊടി തട്ടി എടുക്കാവുന്നുള്ളൂ. സമയം ഒരു പ്രശ്നമാണ്, സമയം വേണം എന്തിനും.
1: സമയം എന്നുള്ളതാണ്.
0: അതെ അതെ അതെ, അത് ശരിയാ. എനിക്കാണെങ്കിലും അതെ, പാട്ട് നമ്മള്, ഞാൻ മുമ്പും ആരോടോ പറഞ്ഞിട്ടുണ്ട്, പാട്ട് നമ്മൾ ചുമ്മാ കേൾക്കുക എന്നുള്ളതിലുപരി പാട്ട് ലിസൺ ചെയ്യാനാണെങ്കിൽ അതിനും സമയം വേണം. മറ്റ് ജോലികളുടെ ഇടയില്, എന്താ, മറ്റ് ശബ്ദങ്ങളുടെ ഇടയിൽ പാട്ട് ആസ്വദിക്കാൻ അത്ര പറ്റില്ല. എനിക്കങ്ങനെയാ. എനിക്ക് ഒത്തിരി ഇഷ്ടമുള്ള പാട്ടാണെങ്കിൽ ഞാൻ ബഹളാണെങ്കിൽ കേൾക്കില്ല. അതെ, ആസ്വദിക്കലാവില്ല, ജസ്റ്റ് കേൾക്കലേ ആവുള്ളൂ. അപ്പൊ അതിലെ ഡീറ്റെയിലിംഗ് ഒന്നും കേൾക്കാൻ പറ്റാതെ വരും. പക്ഷെ നമുക്ക് കഥയൊക്കെ ഇനി എഴുതാട്ടോ, ഒത്തിരി സമയമൊക്കെ ഒന്ന് കണ്ടുപിടിച്ച്. എന്താ പറയാ, ഒരു ചെറിയ കുട്ടികളോണ്ട് പാടായിരിക്കും. അതെ അതെ. ഓക്കെ, അപ്പൊ അതാണ് ഹോബി അല്ലെ. അപ്പൊ ഇന്ന് എന്റെ അടുത്ത് ചോദിച്ച പാട്ട് നമ്മൾ രാവിലെ പ്ലേ ചെയ്ത് പോയി. ഇപ്പൊ ജാനകിയമ്മയുടെ തന്നെ സന്ധ്യയെ കണ്ണീരുതെന്തേ എന്നുള്ള പാട്ടാണ്. അതായാലും മതിയല്ലോ. ആ സ്വർണമുഖിലെ നമ്മള് രാവിലെ നമ്മൾ പ്ലേ ചെയ്തതാ. അപ്പൊ ജാനകിയമ്മയുടെ ഒത്തിരി പാട്ടുകൾ ഉണ്ടല്ലോ.
1: ആദ്യം മനസ്സിലേക്ക് ഓടി വരുന്നു, ഞാൻ എപ്പോഴും വേറെ ആരെങ്കിലും ഒരു പാട്ട് പാടിയത് പാടണം എന്നുള്ളൊരു ആഗ്രഹം തോന്നിയിട്ടുണ്ടോന്ന് ശരിക്കും?
0: അതെ അതെ അതെ. ചിത്രശേഷി പല ഇന്റർവ്യൂലും പറഞ്ഞിട്ടുണ്ട്. ഞാൻ രാവിലെ പാർട്ടിസിപ്പിൽ പറഞ്ഞു, ചിത്രശേഷി പറഞ്ഞു, ജാനകിയമ്മ പാടിയത് പെർഫെക്ഷനിൽ ഒരു പാട്ടൊന്നും പാടാൻ ഇതുവരെ പറ്റിയിട്ടില്ല, പറ്റില്ല, അത്ര ബുദ്ധിമുട്ടാണ്. എക്സ്പ്രഷൻ അല്ലേ, എക്സ്പ്രഷനിലാണ് പുള്ളിക്കാരി ഫേമസ് ആയിട്ട് ഉള്ളത്. ആ ശബ്ദത്തിൽ തന്നെ എക്സ്പ്രഷൻ ഉണ്ട് അല്ലെ, എക്സ്പ്രസീവ് ആയൊരു വോയിസ് ആണ്. അതെ, അത് തീർച്ചയായും. ആ ഒരു അഞ്ചു മിനിറ്റ് മുഴുവൻ ജാനകിയമ്മ കൊണ്ടുപോകുക എന്ന് പറയില്ലേ, 5 മിനിറ്റ് ജാനകിയമ്മ എടുത്തു എന്നുള്ളതാണ് ആ ഒരു പാട്ടിന്റെ അത്ര സമയം. അപ്പൊ അതുപോലെ എന്താ പറയാ, വളരെ ഫുൾ ഓഫ് ഇമോഷൻസ് ഉള്ള ഒരു പാട്ടാണ് സന്ധ്യയെ കണ്ണീര് തന്നെ. നമുക്ക് ആ പാട്ട് കേൾക്കാം.

0: വെക്കേഷൻ പ്രത്യേകിച്ച് ആർക്കെങ്കിലും ഉണ്ടോ?
1: ഇല്ല, എന്റെ ഓർമ്മകളിൽ കണ്ണീർ പ്രണാമമായിട്ട്.
0: അതെ അതെ, സന്തോഷം. അതെ, തീർച്ചയായും നമുക്ക് വിശ്വസിക്കാനാവാത്ത ഒരു വേർപാടാണിതും. എന്തായാലും ആ പാട്ട് കേൾക്കാം കേട്ടോ, തുടർന്ന് റെയിൻബോ കേൾക്കുക, ഇടയ്ക്കൊക്കെ വിളിക്കുക. ഓക്കെ, കുട്ടികളോടൊക്കെ അന്വേഷണം പറയണേ. ഓക്കെ ഓക്കെ, സന്തോഷം. നമ്മളെ ഹരിത്താണ് വിളിച്ചത്, ചൊവ്വര, ആലുവ ചൊവ്വരയിൽ നിന്നാണ് വിളിച്ചത്. ഒരു ഐ ടി പ്രൊഫഷണൽ ആണ്, അത്ര സീരിയസ് ആയ എന്താ പറയുക സിസ്റ്റം, എപ്പോഴും സിസ്റ്റമൊക്കെ വെച്ച് സ്ക്രീനിൽ മുമ്പിൽ ഇരുന്ന് ജോലി ചെയ്യുന്ന ആളാണ്. പക്ഷേ നമ്മുടെ റെയിൻബോ സ്ഥിരമായിട്ട് കേൾക്കാറുണ്ടെന്ന് പറഞ്ഞാൽ അതിൽ ഒത്തിരി സന്തോഷം. പാട്ട് ഒത്തിരി ആസ്വദിക്കുന്ന ആളാണ്. ജാനകിയമ്മയുടെ വേർപാടിൽ ഒത്തിരി ഇമോഷണൽ ആയിട്ടാണ് ഈ പാട്ടിനെ കുറിച്ച് ചോദിച്ചിട്ട് അദ്ദേഹത്തിന് അധികം ഒന്നും സംസാരിക്കാൻ കഴിഞ്ഞില്ല. അത്രമാത്രം എന്താ പറയുക ജാനകിയമ്മയുടെ ഒരു ഫാനാണെന്ന് മനസ്സിലാക്കുന്നു. നമുക്ക് ഈ അതിമനോഹരമായ പാട്ട് കേട്ടിട്ട് തിരിച്ചു വരാം. കേട്ടുകൊണ്ടിരിക്കുന്നത് ആകാശവാണി കൊച്ചി FM റെയിൻബോയിൽ യോ ചോയ്സ് ആണ്. കൂടെ ഞാൻ വിഷ്ണുപ്രിയാണ്.

0: യുവർ ചോയ്സിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. സമയം 12 മണി കഴിഞ്ഞ് 32 മിനിറ്റും 12 സെക്കൻഡും ആയിട്ടുണ്ട്. നമുക്ക് അടുത്തൊരു കോളർ ഇങ്ങനെ വെയിറ്റ് ചെയ്യുന്നുണ്ട് ലൈനിൽ. ഹലോ
1: ഹലോ
0: ഹലോ, ഇതാരാണ്, പേര് പറയൂ.
1: എന്റെ പേര് സുരേന്ദ്രൻ.
0: സുരേന്ദ്രൻ, സ്ഥലം?
1: സ്ഥലം നമ്മുടെ മാള.
0: മാള തൃശ്ശൂർ മാളയാണോ? അത് ശരി. ആ ഓക്കെ, എന്തൊക്കെയാ വിശേഷം? വീട്ടിൽ ആരൊക്കെയുണ്ട്?
1: വിശേഷം
0: അത് ശരി. കുറവാണ്, ഇന്നലെ മഴയായിരുന്നു. ഇന്ന് മഴയില്ല, അതാണ് വിശേഷം. മഴയല്ലാതെ വേറെ വിശേഷമൊന്നുമില്ല. മഴയല്ലാതെ വേറെ വിശേഷമൊന്നുമില്ല എന്നല്ലേ.
1: വിശേഷങ്ങള് സുഖമാണ്. പിന്നെ ഇന്ന് നമ്മളെ ജാനകി അമ്മയുടെ ഇന്ന്.
0: അതെ അതെ അതെ, അതൊരു നല്ല, അതെ, ഒരു വിഷമിപ്പിക്കുന്ന ഒരു വിശേഷമാണ് അല്ലേ.
1: ആ പിന്നെ അല്ല, നമ്മൾ നല്ലൊരു ഗായികയാണ്.
0: അതെ അതെ,
1: പാടുകയാണ്. ഒട്ടേറെ തമിഴും മലയാളം ഹിന്ദി പല ഭാഷകളിലും അയാള് പാടി മരണപ്പെട്ട ദിവസമാണ്.
0: അതെ അതെ അതെ, അത് നമുക്കൊരു വേദനിപ്പിക്കുന്ന ഒരു തുടക്കമായി ഇന്ന് അല്ലേ. നല്ല രാത്രിയില് നല്ല രാത്രിയിൽ അത് അറിഞ്ഞപ്പോഴേ നമുക്ക് വിഷമമാണ്.
1: അതന്നെ.
0: അതെ അതെ,
1: അവർക്ക് വേണ്ടി അതിന്റെ
0: പ്രണാമം. അതെ അതെ, എല്ലാവരെയും വേദനിപ്പിക്കുന്ന ഒരു വാർത്തയാണ്. പിന്നെ ഞാൻ പറഞ്ഞതുപോലെ കലാകാരന്മാരാണ്, അവർക്ക് ഒരിക്കലും മരണമില്ല. നമ്മള് പല കലാകാരന്മാരും
1: അവര് മരണപ്പെട്ടു പോയാൽ അവരെ പാട്ടും സിനിമ കേൾക്കാറുണ്ട്, കാണാറുണ്ട്.
0: അതെ അതെ, അല്ല
1: ജീവിച്ചിരിക്കാണ്,
0: എന്നും ജീവനോടെ തന്നെ ഇരിക്കുകയാണ്. അനശ്വരം മരണമില്ല. ഇപ്പൊ പലവരെയും പല ആർട്ടിസ്റ്റുകളെ നമ്മള് സ്ക്രീനിൽ കാണുമ്പോ ഇതെല്ലാം കണ്ട് ചിരിച്ചൊക്കെ കഴിഞ്ഞാണോ, അയ്യോ ഇവരിപ്പ ഇല്ലല്ലോ എന്ന് നമ്മള് ആ യാഥാർത്ഥ്യം മനസ്സിലോർക്കുന്നു. ഇവരിപ്പ ഇല്ലല്ലോ എന്ന് നമ്മള് ചിന്തിക്കുന്നത്.
1: അതേപോലെ അതേപോലെ തന്നെ കഴിഞ്ഞ നമ്മളെ സലീം കുമാർ.
0: അതെ അതെ അതെ,
1: അതെ,
0: ഇപ്പോഴും ഇന്ന് ഇന്ന് നാളെ അദ്ദേഹത്തിന്റെ സിനിമ ടി വിയിൽ കണ്ടപ്പോ നമ്മൾ പഴയതുപോലെ തന്നെ ചിരിക്കും. ചിരിച്ചൊക്കെ കഴിഞ്ഞാണ് അയ്യോ അദ്ദേഹം ഇന്നിപ്പോ ഇവിടെ ഇല്ലല്ലോ.
1: അതെ അതെ
0: അതെ, അത് കഴിഞ്ഞാണ് അയ്യോ അദ്ദേഹം ഇപ്പൊ ഇല്ലല്ലോ എന്ന് നമ്മൾ ചിന്തിക്കുന്നത്. അത് അവർക്കുള്ള ഒരു ഭാഗ്യമാണ്.
1: അത് തന്നെ, അവർ മരണപ്പെട്ട് കഴിഞ്ഞാൽ മനസ്സിലുള്ള ജനങ്ങളെ മനസ്സിലുള്ളവരെങ്ങനെ
0: തലമുറകളോളം. അതെ, കുറച്ചുനാളല്ല, തലമുറകളോളം അവരെ ഓർക്കും എന്നുള്ളതാണ്.
1: അത് തന്നെ,
0: അതാണ് ആ കലാകാരന്മാർക്കുള്ള ഒരു വലിയൊരു ഭാഗ്യമാണത്. അതെ, ഇപ്പൊ ഏത് ജാനകിയമ്മയുടെ ഏത് പാട്ടാണ് കേൾക്കണ്ടേ?
1: ജാനകിയമ്മയുടെ തൊട്ട് എനിക്ക് ഈ ഒരു തമിഴ് മൂവിയുടെ ആണ്, നീതിയും മറുപക്കം സിനിമ.
0: ഓക്കെ,
1: ദാസേട്ടനും ജാനകി അമ്മയും പാടി ഒരു
0: പാടി മാലേക്കറുക്കൾ അല്ലേ. ഓക്കെ ഓക്കെ, ആ പാട്ട് കേൾക്കാം. നമുക്ക് ഡെഡിക്കേഷൻ ഉണ്ടോ ആർക്കെങ്കിലും?
1: ഡെഡിക്കേഷൻ ഇത് എല്ലാവർക്കും വേണ്ടിട്ട്.
0: അല്ല, കേൾക്കണം എല്ലാവർക്കും. ഓക്കെ ഓക്കെ ഓക്കെ, അപ്പൊ സുഖമായിരിക്കൂ, സന്തോഷമായിട്ടിരിക്കൂ, ഇടയ്ക്കൊക്കെ വിളിക്കൂ കേട്ടോ. ഓക്കെ, അതെ അതെ, അത് മതി അത് മതി. എന്നാലും നമുക്ക് പാട്ട് കേൾക്കാലോ അല്ലെ, റേഡിയോ നമുക്ക് എപ്പോഴും കേൾക്കാലോ. ഓക്കെ, സന്തോഷം. ഓക്കെ, സുരേന്ദ്രൻ ചേട്ടനാണ് വിളിച്ചത്, തൃശ്ശൂർ മാളയിൽ നിന്നാണ് വിളിച്ചത്. ജാനകിയെ കുറിച്ച് ഒത്തിരി സംസാരിച്ചു. മാത്രമല്ല, ഇനി ഇടയ്ക്ക് വിളിക്കൂ എന്ന് ഞാൻ പറഞ്ഞപ്പോൾ പറഞ്ഞു, ഇനി 2 മാസം കഴിഞ്ഞ് ഞാൻ വിളിച്ചോളാം, എനിക്ക് തിരക്കില്ല, എല്ലാവരും ബാക്കിയുള്ളവർക്കൊക്കെ വിളിച്ചാൽ കിട്ടട്ടെ എന്ന് പറഞ്ഞാൽ വലിയ മനസ്സിനും എന്താ പറയുക, ഒരു ക്ലാപ്പ് കൊടുക്കുന്നു. അപ്പം നമുക്ക് എന്തായാലും മാലയിൽ കിറുക്കൽ എന്നുള്ള അതിമനോഹരമായ ഗാനം കേട്ടിട്ട് തിരിച്ചു വരാം.

യോ ചോയ്സിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. സമയം 12 മണി കഴിഞ്ഞ് 41 മിനിറ്റും 15 സെക്കൻഡും ആയിട്ടുണ്ട്. 12:45 ആയതുകൊണ്ട് എല്ലാവരും ഞാൻ പറയുന്ന പോലെ ഊണ് കഴിക്കാനുള്ള തിരക്കിലും ഊണൊരുക്കുന്ന തിരക്കിലും ഒക്കെ ആയിരിക്കും. എല്ലാ പുറത്ത് പോയിട്ടുള്ളവർ സദ്യ കഴിക്കാനോ അല്ലെ കല്യാണമൊക്കെ ആണെങ്കിലും സദ്യ കൊണ്ടാനുള്ള തിരക്കിലായിരിക്കും. ആ തിരക്കുകളൊക്കെ അവിടെ നടക്കട്ടെ. വീട്ടിലിരിക്കുന്ന ശ്രോതാക്കൾ അല്ലെങ്കിൽ ഡ്രൈവ് ചെയ്യുന്ന ശ്രോതാക്കൾ എല്ലാവരും റെയിൻബോ

0: കേട്ടോണ്ടിരിക്കുക. നമ്മളെ വിളിക്കുക 0484242814101 എന്ന നമ്പറിലേക്ക് വിളിക്കുക. അങ്ങനെ വിളിച്ചൊരു ലിസണറോടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഹലോ,
1: നമസ്കാരം മാഡം.
0: നമസ്കാരം മാഡം, എന്ന് വിളിക്കേണ്ട വിഷ്ണുപ്രിയ.
1: വിഷ്ണുപ്രിയ
0: ആരാണ് വിളിക്കുന്നത്?
1: അത് ജേക്കബ്.
0: നീർത്തോടോ?
1: നീർക്കോട്.
0: നീർക്കോട് അല്ലേ?
1: ആലങ്ങാടിനടുത്താണ്.
0: ഓ, അത് ശരി. ഓക്കെ ഓക്കെ. ആലങ്ങാട്.
1: ആലങ്ങാട്.
0: എന്തൊക്കെയാ വിശേഷം? ആരൊക്കെയുണ്ട് വീട്ടില്?
1: വീട്ടില് ഞാൻ, എന്റെ ഭാര്യയും രണ്ടു മക്കൾ.
0: കുട്ടികളൊക്കെ എന്ത് ചെയ്യുന്നു?
1: കുട്ടികൾ അല്ല, വലിയ
0: കുട്ടികളാണ് അല്ലേ?
1: കുട്ടികളാ, 30 വയസ്സും 32 വയസ്സുമുള്ള രണ്ട് മക്കളാണ്.
0: അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, 30 വയസ്സൊക്കെ ആയാലും കുട്ടികൾ എപ്പോഴും കുട്ടികൾ തന്നെയാണ് അല്ലേ? അല്ലെന്ന് പറഞ്ഞ എനിക്ക്
1: വിഷമമാവും,
0: കാരണം ഞാനും എന്റെ വീട്ടില് കുട്ടിയാണല്ലോ. അതുകൊണ്ടേ 30 ആയാലും ഞങ്ങളൊക്കെ കുട്ടികൾ തന്നെ. ഓക്കെ, അപ്പൊ ആ വലിയ കുട്ടികളൊക്കെ എന്ത് ചെയ്യുന്നു? ജോലിക്ക് പോവായിരിക്കും അല്ലെ?
1: സൺഡേ ജോലിയില്ല.
0: അല്ല, ജോലി ചെയ്യല്ലേ ഇന്നില്ല. ബാങ്കിലൊക്കെയാണ് ജോലി ചെയ്യണേ.
1: അപ്പൊ ഞാനിപ്പോ ഒരു പ്രൈവറ്റ് ഫാമിലി ഡ്രൈവറായിട്ട് ജോലി ചെയ്യുന്നു.
0: അത് ശരി. ഓഹോ, പ്രൈവറ്റ് കമ്പനിയിലെ?
1: അത് തന്നെ. 62 ഇയേഴ്സ് ഓൾഡ് മാൻ.
0: 62 ഇയേഴ്സ്
1: ഓൾഡ് മാൻ.
0: 62 ഇയേഴ്സ് ഒക്കെയാണ് എൻജോയ് ചെയ്യേണ്ട സമയം.
1: അതാണ് നമ്മൾ എൻജോയ് ചെയ്തോണ്ടിരിക്കുന്നത്.
0: അതെ, ഇപ്പൊ മക്കളൊക്കെ ബാങ്കിലവിടെ സെറ്റിൽ ആയി, ഇനിയിപ്പൊ എനിക്കൊന്ന് എൻജോയ് ചെയ്യാന്നല്ലേ.
1: അത് തന്നെ, അത് തന്നെ.
0: രണ്ടാളും ബാങ്കിലാണ് ജോലി ചെയ്യണേ?
1: ഇല്ല, ഒരാള് ഫേസിന്റെ ഇതുമായിട്ട്, മറ്റേ ബ്യൂട്ടീഷ്യൻ ഇല്ലേ, വേണമെന്ന് പറഞ്ഞിട്ട് അതിലേക്ക് അവനെ കണക്ട് ചെയ്ത് കൊടുത്തു.
0: ബ്യൂട്ടീഷ്യനായിട്ട്?
1: അത് തന്നെ.
0: നമ്മുടെ നാട്ടിൽ തന്നെയാണ് വർക്ക് ചെയ്യണേ?
1: അത്
0: ശരിയാ. അല്ല, അതൊക്കെ ഇപ്പൊ ഒരുപാട് സാധ്യതകളുള്ള ഫീൽഡാ. ഈ മേക്കപ്പ് കാര്യങ്ങളൊക്കെ ഇത്രയും ഇതിൽ ഇത്ര ഡീറ്റെയിലും കൊണ്ട് ടെക്നിക്കലി ഇത്ര കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് ഇപ്പൊ ഇൻസ്റ്റാഗ്രാം ഒക്കെ വന്നപ്പോഴാണ് നമ്മൾ അറിയുന്നത് അല്ലേ.
1: നമുക്കൊരു മുടി വെട്ടണെങ്കിൽ താടി പിടിക്കണമെങ്കിൽ 150-200 കൊടുക്കണ്ടേ. പിന്നെ തരാന്ന് പറയേണ്ട കേസ്
0: അല്ലല്ലേ. അതെ, അതെ അതെ അതെ, ശരിയാണ്, അത് ശരിയാണ്. അത് മാത്രല്ല, ഇതിലേ ഒരാളും കോംപ്രമൈസ് ചെയ്യില്ല. നമ്മളെ കുറച്ചുകൂടി ഭംഗിയായിട്ട് കാണാനാണല്ലോ ഇതൊക്കെ ചെയ്യുന്നത്. അപ്പൊ നമ്മളത് ഏറ്റവും ഭംഗി ആയിക്കോട്ടെ എന്നേ നമ്മൾ വിചാരിക്കുള്ളൂ. അവിടെ നമ്മള് പൈസയെക്കാളും ഒരു ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ ഞാൻ ഏറ്റവും ഭംഗിയായിരിക്കണം എന്നുള്ളതാണ്.
1: അതല്ല,
0: ബ്രൈഡൽ മേക്കപ്പ് ഒക്കെ അതും ഒക്കെ ചെയ്യുന്നുണ്ടാവും അല്ലേ?
1: ഓക്കെ.
0: അപ്പൊ ബ്രൈഡൽ മേക്കപ്പ് ഒക്കെ വരുമ്പഴേ ഇത്രയും ഇതില് ടെക്നിക്കലി ഇത്രയും ഡീറ്റെയിലിംഗ് ഒക്കെ ഉണ്ടെന്ന് ഇൻസ്റ്റഗ്രാം ഒക്കെ വന്നപ്പോഴാണ് നമ്മള്. ചെറിയ ഷോർട്സ് ആയിട്ട് പല ആർട്ടിസ്റ്റുകൾ ഇടുവല്ലോ, അപ്പോഴാണ് നമ്മൾ ഇതിൽ ഇത്രമാത്രം കാര്യങ്ങളൊക്കെ ഇതിന്റെ പിന്നിലുണ്ടെന്ന് അറിയുന്നത്.
1: ഞാൻ ഈ പണ്ട് പോലെയില്ലേ, നമ്മള്
0: ഇതാണ് നമ്മുടെ മേക്കപ്പ് അല്ലേ? അതാണ് കണ്ടോ,
1: ഇന്നും
0: 62 വയസ്സിന്റെ വസന്തത്തിലാണ് ഞാനതല്ലേ. അതാണ് അതാണ് വേണ്ടത്. ശ്രോതാക്കളെ എല്ലാരും കേൾക്കുന്നുണ്ടല്ലോ അല്ലേ, മമ്മൂക്കയ്ക്ക് ശേഷം പിന്നെ ഞാനാണെന്നല്ലേ. അതാണ്. അപ്പോഴേ ഇനി ഒരു ദിവസേ എന്താണ് ഫോട്ടോ എന്ന് വാട്സപ്പിൽ ഒരു ഫോട്ടോ ഞങ്ങളൊന്ന് നോക്കട്ടെ. 62-25 പറഞ്ഞ സത്യമാണോ എന്നൊന്നും അറിയണ്ടേ? സത്യമാണല്ലേ? അപ്പൊ മക്കൾക്ക് അസൂയുണ്ടോ? ഞങ്ങളെക്കാളും ചെറുപ്പായിട്ട് അച്ഛൻ ഇരിക്കുന്നു.
1: പിന്നെ അവർക്ക് അസൂയുണ്ട്.
0: അങ്ങനെ വരട്ടെ.
1: ഇത് നടക്കണത്
0: എന്തോ
1: മറ്റേ മുണ്ടെടുക്കാൻ പാടില്ല ഇങ്ങനെയൊക്കെ പറയും.
0: അത് ശരി. കുറച്ച് പ്രായം തോന്നട്ടെ എന്നല്ലേ. അങ്ങനെയല്ല, മക്കൾക്ക് 30-32 ഒക്കെ ആയി, അവരുടെ അടുത്ത് വന്നിട്ട് ഇത് അനിയനാണോ അങ്ങനെ ആരെങ്കിലും ചോദിച്ചിട്ടുണ്ടോ? അങ്ങനെയില്ല അല്ലേ. അത് ഞാനെന്നേ, ഞാൻ ഇച്ചിരി കൂട്ടി പറഞ്ഞതാ.
1: ഡൈ എന്ന് പറഞ്ഞൊരു പ്രക്രിയ ഉണ്ടല്ലോ.
0: അതുള്ളതുകൊണ്ട് 25. അല്ല, അതുകൊണ്ട് നമ്മൾ 25 പിടിച്ചു നിൽക്കുവാണ് അല്ലേ. അങ്ങനെ വരട്ടെ. കണ്ടോ, മഴ നനഞ്ഞില്ലെങ്കിൽ 25, മഴ ഉണ്ടെങ്കിൽ 62. അങ്ങനെയാണോ? എനിക്ക് ഇതുപോലുള്ള കോളേഴ്സിനെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. നമ്മൾ അങ്ങനെയാണ് ലൈഫ്, നമ്മൾ അങ്ങനെ ചിരിച്ചു കളിച്ചു കൊണ്ടുപോകണം. ഇതൊക്കെയല്ലേ ഒരു രസം അല്ലേ. ഞാനിങ്ങനെയാ, ഞാൻ എന്നെ തന്നെ ഞാൻ ട്രോളും, എന്നിട്ട് ഞാൻ തന്നെ ചിരിക്കും.

0: നമുക്ക് ചിരിച്ചാ മതിയല്ലോ, അത്ര കാര്യമുള്ളൂ. അപ്പൊ മക്കൾ ഇത് കേൾക്കുന്നുണ്ടോ?
1: അവന്മാര് ഈ റേഡിയോ കൂടുതലും കേൾക്കാറില്ല,
0: കേൾക്കാറില്ല.
1: റേഡിയോയുടെ ഏറ്റവും പ്രിയപ്പെട്ട ഒരാളാണ്.
0: ശരി,
1: റെയിൻബോയും നമ്മുടെ 102 ഉണ്ടല്ലോ,
0: നമ്മുടെ മെയിൻ ചാനൽ,
1: രണ്ടും ഞാൻ ആസ്വദിക്കുന്ന ഒരു വ്യക്തിയാണ്. പണ്ട് എന്റെ ചെറുപ്പം പോലെ,
0: അതെ ശരി,
1: ഫിലിപ്സിന്റെ റേഡിയോ ആണ് ഇറങ്ങുന്നത്, ലൈസൻസ് ഒക്കെ ഉള്ളൊരു കാലഘട്ടമായിരുന്നു.
0: അതെ, അങ്ങനെ പലരും പറഞ്ഞ് കേട്ടിട്ടുണ്ട്, അങ്ങനെ പണ്ട് ലൈസൻസ് ഉണ്ടെങ്കിലേ പറ്റുള്ളൂ അല്ലേ.
1: എന്റെ ചെറുപ്പത്തില് ആസ്വദിച്ചതിന്റെ വ്യക്തിയാണ്.
0: അതെ ശരി,
1: ഞാൻ റെയിൻബോയില് ആ ഒരു രാവിലത്തെ ബെഡ് കോഫി ഉണ്ടല്ലോ,
0: സുരേഷ് ഏട്ടന്റെ,
1: സുരേഷ്, അത് കഴിഞ്ഞ സ്വർണം കൊച്ചി, പിന്നെ വാട്സാപ്പ്,
0: വാട്സാപ്പ്
1: എല്ലാം നമ്മൾ ആസ്വദിച്ച്, പിന്നെ വൈകുന്നേരം മാഡത്തിന്റെയും നമ്മുടെ കിരൺ ബേബി സാറിന്റെയും വൈകുന്നേരത്തെ ഒരു
0: ഡ്രൈവ് ടൈം അല്ലേ,
1: അത് തന്നെ, അതെല്ലാം ഞാൻ സ്ഥിരം കേൾക്കുന്ന ഒരു വ്യക്തിയാണ്.
0: ഓക്കേ, അപ്പൊ നമുക്ക് ഇങ്ങനെ വേണമെങ്കിൽ പറഞ്ഞാലോ, അതായത് സ്ഥിരമായിട്ട് ഇങ്ങനെ കൊച്ചിലെ തൊട്ട് റേഡിയോ കേൾക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെ ചെറുപ്പമായിരിക്കുന്നത് എന്ന് അല്ലേ, നമുക്ക് അങ്ങനെയും കൂടി വരുത്തി തീർക്കാം.
1: അതായിരിക്കും ഏറ്റവും നല്ലത്.
0: അങ്ങനെയാണെന്ന് നമ്മൾ വരുത്തുന്നു അല്ലേ, അങ്ങനെയാണ്.
1: അതെ, നമ്മള് സംസാരിച്ച് മറ്റുള്ളവർക്കൊരു അവസരം നഷ്ടപ്പെടുത്തണ്ട. എനിക്ക് വേണ്ടത് വിഷ്ണു എന്ന ചിത്രത്തില് ജാനകിയമ്മ നമുക്ക് നമ്മളെ വിട്ട്,
0: അതെ അതെ,
1: അപ്പൊ നമ്മളെ ചെറുപ്പം പോലെ സുശീല വാണിജ്യറാവ് വിട്ട് നമ്മളെ പോയി,
0: അതെ അതെ,
1: ഇവരെല്ലാം നമ്മളെ പാട്ട് കേട്ട വളർന്നേക്കണത്,
0: അതെ അതെ, തീർച്ചയായും.
1: അപ്പൊ ആ ഒരു അവർക്ക് വേണ്ടി,
0: അതെ,
1: വിഷുക്കണിയില മലർക്കൊടി പോലെ,
0: മലർക്കൊടി പോലെ എന്ന ഈ മലർക്കൊടിയൊക്കെ ഇപ്പോഴും കുട്ടികളെ പാടി ഉറക്കുന്നു, കുട്ടികൾ കേൾക്കുന്നു, ആസ്വദിക്കുന്നു എന്നൊക്കെ ഉള്ളത് വലിയൊരു കാര്യമാണ് അല്ലേ,
1: ഉറപ്പായിട്ടും.
0: അതാ ഞാൻ പറഞ്ഞ കവർ സോങ്, നമുക്ക് സോഷ്യൽ മീഡിയ വന്നുകൊണ്ടുള്ള വലിയൊരു ഗുണം, അതിന്റെ പോസിറ്റീവ്സ് നമ്മൾ ഇങ്ങനെ എഴുതിയാൽ അതിൽ വരുന്ന ഏറ്റവും ആദ്യം വരുന്ന പഴയ പാട്ടുകളൊക്കെ എടുത്തിട്ട് അതിലും എന്തോ അതിമനോഹരമായി പാടി പുതിയ കുട്ടികൾ അങ്ങനെയാണ് അത് കേൾക്കുന്നത്.
1: ഇപ്പൊ ഈ നമ്മുടെ ടിവി ഷോയിൽ ഇപ്പൊ ടിവിയിലൊക്കെ പരിപാടി പഴയ പാട്ടാണ് വെച്ച് പിള്ളേര് പാടി,
0: തീർച്ചയായും തീർച്ചയായും. കോമ്പറ്റീഷന്റെ അവസാന ഘട്ടങ്ങളിലേക്ക് എത്തുമ്പോ കോമ്പറ്റീഷൻ ടഫ് ആവുമ്പോ പഴയ പാട്ടുകൾ തന്നെയാണ് പാടുന്നത്. അതെ, പുതിയ പാട്ടുകാരും ഇത് കേട്ട് വിഷമിക്കണ്ട അല്ലെ, പഴയ പാട്ടിനുള്ള സ്നേഹക്കൂടലുകൊണ്ട് ഞങ്ങൾ പറഞ്ഞതാണ് അല്ലേ അല്ലെ. അതെ അതെ അതെ അതെ, അത് പുതിയ പാട്ടുകളെ ഒത്തിരി പാട്ടുകൾ ഒരുമിച്ച് വരുന്നോണ്ടാ നമുക്ക് എന്തായാലും ഈ പാട്ട് കേൾക്കാം, പക്ഷെ വാർത്തയ്ക്ക് ശേഷം എനിക്ക് പാട്ട് കേൾപ്പിക്കാൻ പറ്റുള്ളൂ, വിഷമമില്ലല്ലോ. വാർത്തയ്ക്ക് ശേഷം നമുക്ക് കേൾക്കാം
1: കേട്ടോ.
0: ഓക്കെ, അപ്പൊ ഇതുപോലെ എപ്പോഴും സ്റ്റേ പോസിറ്റീവ്, ഇങ്ങനെ ഹാപ്പി ആയിട്ട് സന്തോഷമായിട്ടിരിക്കണേ,
1: 3 മാസം കഴിഞ്ഞ് വിളിക്കാം
0: തീർച്ചയായും. ഓക്കെ, ഹാപ്പി ആയിട്ടിരിക്കും
1: കേട്ടോ.
0: ഓക്കെ ഓക്കെ, ജേക്കബ് എടനാണ് നമ്മളെ വിളിച്ചത്, പക്ഷെ വാർത്തയ്ക്കുള്ള സമയമായി. ഇപ്പൊ സമയം 12 മണി കഴിഞ്ഞ് 49:52. ഇനി 12:50 മലയാളത്തിൽ വാർത്തകൾ കേൾക്കാം, തിരുവനന്തപുരം റിലേ
2: ആകാശവാണി. നമസ്കാരം, വാർത്തകൾ വായിക്കുന്നത് ലിൻസ സിറാജ്. പ്രധാന വാർത്തകൾ. 6 ദിവസത്തെ ത്രിരാഷ്ട്ര സന്ദർശനം വിജയകരമായി പൂർത്തിയാക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ന്യൂഡൽഹിയിൽ തിരിച്ചെത്തി. എസ് ജാനകിയമ്മയുടെ നിര്യാണത്തിൽ അനുശോചന പ്രവാഹം. ഇതിഹാസ ഗായികയെ അനുസ്മരിച്ച് രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ളവർ. സംസ്കാരം ഇന്ന് ഉച്ചയ്ക്ക് ശേഷം. വയനാട് കള്ളാടിയിലെ മണ്ണിടിച്ചിലിൽ മരിച്ചവരുടെ എണ്ണം 8 ആയി. ഹിമാചൽ സ്വദേശിയുടെ മൃതദേഹം ഇന്ന് രാവിലെ കണ്ടെത്തി. വിയറ്റ്നാമിൽ ബോട്ട് മറിഞ്ഞ് മലയാളികളുൾപ്പെടെ 15 ഇന്ത്യക്കാർ മരിച്ച സംഭവത്തിൽ അന്വേഷണം പ്രഖ്യാപിച്ച വിയറ്റ്നാം സർക്കാർ. പശ്ചിമേഷ്യയിൽ വീണ്ടും സംഘർഷ സാഹചര്യം. ഇനിയൊരു അറിയിപ്പുണ്ടാകുന്നതുവരെ ഹോർമൂസ് അടച്ചതായി ഇറാൻ. ലോകകപ്പ് ഫുട്ബോളിൽ സ്വിറ്റ്സർലൻഡിനെ 3-1 പരാജയപ്പെടുത്തി അർജന്റീന സെമിഫൈനലിൽ. വാർത്തകൾ വിശദമായി. 6 ദിവസത്തെ ത്രിരാഷ്ട്ര സന്ദർശനം വിജയകരമായി പൂർത്തിയാക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ന്യൂഡൽഹിയിൽ തിരിച്ചെത്തി. ഇന്തോനേഷ്യ, ഓസ്ട്രേലിയ, ന്യൂസിലാന്റ് എന്നീ രാജ്യങ്ങളാണ് പ്രധാനമന്ത്രി സന്ദർശിച്ചത്. 3 രാജ്യങ്ങളിലെയും ഭരണ നേതൃത്വവുമായി ഉഭയകക്ഷി ചർച്ചകൾ നടത്തിയ അദ്ദേഹം ഇന്ത്യൻ പ്രവാസികളുമായും സംവദിച്ചു. 3-ാമത് ഇന്ത്യ ഓസ്ട്രേലിയ വാർഷിക ഉച്ചകോടിയിലും ഇന്ത്യ ഓസ്ട്രേലിയ CEO ഫോറത്തിലും ശ്രീ മോദി പങ്കെടുത്തു.

0: സഗായിക എസ് ജാനകിയമ്മയ്ക്ക് രാജ്യത്തിന്റെ അന്ത്യാഞ്ജലി. സംസ്കാരം ഉച്ചകഴിഞ്ഞ് കർണാടകയിലെ കനിയനഹുണ്ടി ഫാം ഹൌസിൽ നടക്കും. മൈസൂരുവിൽ ഇന്നലെ രാത്രിയായിരുന്നു അന്ത്യം. 88 വയസ്സായിരുന്നു. 6 പതിറ്റാണ്ടിലേറെ നീണ്ട സംഗീത സബരിയെ മലയാളം, കന്നഡ, തമിഴ്, ഹിന്ദി ഭാഷകളിലായി 48,000 ഗാനങ്ങൾ ആലപിച്ചിട്ടുണ്ട്. ആകാശവാണി ദേശീയ തലത്തിൽ സംഘടിപ്പിച്ച ഗാനമത്സരത്തിൽ 2 സ്ഥാനം നേടിയതോടെയാണ് ജാനകി ശ്രദ്ധേയയായത്. MS ബാബുരാജ്, MS വിശ്വനാഥൻ, ഇളയരാജ, ജി ദേവരാജൻ, AR റഹ്മാൻ തുടങ്ങി ഒട്ടേറെ സംഗീത സംവിധായകരുടെ പ്രശസ്ത ഗാനങ്ങൾക്ക് എസ് ജാനകി ശബ്ദം നൽകി. 4 തവണ മികച്ച ഗായികയ്ക്കുള്ള ദേശീയ പുരസ്കാരവും 33 സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരങ്ങളും നേടി. എസ് ജാനകിയമ്മയുടെ നിര്യാണത്തിൽ അനുശോചന പ്രവാഹം. രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, പ്രധാനമന്ത്രി തുടങ്ങിയവർ അതീവ ദുഃഖം രേഖപ്പെടുത്തി. ജാനകിയമ്മ അനശ്വരമാക്കിയ സംഗീത സൃഷ്ടികൾ എന്നും വിലമതിക്കപ്പെടുന്നതായിരിക്കുമെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു പറഞ്ഞു. ഭാഷാപരമായ അതിർത്തികൾ മറികടക്കുന്നതായിരുന്നു ജാനകിയമ്മയുടെ പാട്ടുകളെന്ന് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ അനുസ്മരിച്ചു. തലമുറകളുടെ സ്നേഹമേറ്റുവാങ്ങിയ ആ ഗാനങ്ങൾ ആസ്വാദകരുടെ മനസ്സിൽ എക്കാലവും നിലനിൽക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. കേരള ഗവർണർ, മുഖ്യമന്ത്രി, പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ രാഷ്ട്രീയ സാംസ്കാരിക രംഗത്തെ നിരവധി പേർ അനുശോചനം രേഖപ്പെടുത്തി. അന്തരിച്ച മഹാഗായിക എസ് ജാനകിയമ്മയുമായുള്ള സംഗീതരംഗത്തെ സുദീർഘമായ ബന്ധം പ്രശസ്ത ഗാനരചയിതാവ് ശ്രീകുമാരൻ തമ്പി അനുസ്മരിക്കുന്നു.
1: ഞാനും എസ് ജാനകി തമ്മിലുള്ള വ്യക്തിബന്ധത്തിന് വളരെ വലിയ ആഴമുണ്ട്. കാരണം എന്റെ ഗാനരചന തുടങ്ങിയിട്ട് കഴിഞ്ഞ 9 വർഷം കഴിഞ്ഞു. 60 വയസ്സാണ് ഞങ്ങളുടെ ബന്ധത്തിന്റെ പ്രായം. കാരണം ഞാൻ സിനിമയ്ക്ക് വേണ്ടി എഴുതിയ ആദ്യത്തെ പാട്ടിന് ശബ്ദം നൽകിയത് എസ് ജാനകിയമ്മയാണ്. എസ് ജാനകിയിൽ ഞാൻ കാണുന്ന വ്യത്യസ്തത, മലയാള ഭാഷ ഇത്ര ശുദ്ധമായി പാടുന്ന ഒരു അന്യഭാഷ കഴിയുകയില്ല. ഇപ്പൊ ഞങ്ങളൊക്കെ എഴുതി കൊടുക്കുന്ന പാട്ട് അവർ തെലുങ്കിൽ എഴുതിയെടുക്കുന്നത്. അപ്പൊ തെലുങ്കിൽ എഴുതിയെടുക്കുന്ന പാട്ട് അതിമനോഹരമായി മലയാളത്തിൽ പാടുമ്പോൾ തെലുങ്കിലാണ് അക്ഷരങ്ങൾ എന്ന് നമുക്ക് ഒരിക്കലും സംശയം പോലും തോന്നുകയില്ല. അത്രമാത്രം സൂക്ഷ്മതയുള്ള പാട്ടുകാരിയാണ് ജാനകി.
0: വിയറ്റ്നാമിൽ ബോട്ട് മറിഞ്ഞ് മലയാളികൾ ഉൾപ്പെടെ 15 ഇന്ത്യൻ സഞ്ചാരികൾ മരണമടഞ്ഞ സംഭവത്തിൽ അന്വേഷണം പ്രഖ്യാപിച്ച് വിയറ്റ്നാം പ്രധാനമന്ത്രി ലേ മിൻ ഹൂ. ദുരന്തബാധിതരുടെ ദുഃഖത്തിൽ പങ്കുചേരുന്നതായി വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ സമൂഹമാധ്യമത്തിൽ കുറിച്ചു. മഹാരാഷ്ട്രയിലെ പൂനെ ജില്ലയിൽ മോഷി മാലിന്യ ഡിപ്പോ അപകടത്തിൽ മരിച്ചവരുടെ എണ്ണം 9. ഇക്കഴിഞ്ഞ ബുധനാഴ്ച വേസ്റ്റ് ടു എനർജി പദ്ധതിയുടെ അഡ്മിനിസ്ട്രേറ്റീവ് കെട്ടിടത്തിന് മുകളിൽ വൻ മാലിന്യ കൂമ്പാരം ഇടിഞ്ഞു വീഴുകയായിരുന്നു. അപകടം നടന്ന് 4 ദിവസമാണ് 7 മൃതദേഹങ്ങൾ കൂടി കണ്ടെടുത്തത്. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് അഹമ്മദാബാദിൽ 405 കോടി രൂപയുടെ വിവിധ ജനകേന്ദ്രീകൃത പദ്ധതികളുടെ ഉദ്ഘാടനവും തറക്കല്ലിടലും നിർവഹിച്ചു. ഗാന്ധിനഗർ ലോക്സഭാ മണ്ഡലത്തിനായുള്ള വിപുലമായ വനവൽക്കരണ ക്യാമ്പയിനും അദ്ദേഹം തുടക്കം കുറിച്ചു. ക്യാമ്പയിന്റെ ഭാഗമായി ഈ വർഷം മണ്ഡലത്തിലുടനീളം 1.25 കോടിയിലധികം തൈകൾ നട്ടുപിടിപ്പിക്കും. വയനാട് കള്ളാടിയിലെ തുരങ്കപാത നിർമ്മാണ പ്രദേശത്തെ മണ്ണിടിച്ചിലിൽ കാണാതായ ഹിമാചൽ സ്വദേശി വിക്രം റാണയുടെ മൃതദേഹം കണ്ടെത്തി. കൺസ്ട്രക്ഷൻ മാനേജറാണ് വിക്രം റാണ. ഇതോടെ മണ്ണിടിച്ചിലിൽ മരിച്ചവരുടെ എണ്ണം 8. കൊച്ചി കോർപ്പറേഷന്റെ 3 റോറോ സർവീസ് മുഖ്യമന്ത്രി VD സതീശൻ ഉദ്ഘാടനം ചെയ്തു. KSRTC ബസ്സുകളിലെ പ്രിയദർശിനി പദ്ധതിക്ക് സമാനമായി പുതിയ റോറോ സർവീസിലും സ്ത്രീകൾക്ക് പൂർണമായും സൌജന്യ യാത്രയായിരിക്കുമെന്ന് മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചു. ഇതിലൂടെ സ്ത്രീകൾ ലാഭിക്കുന്ന തുക സുരക്ഷിതമായി നിക്ഷേപിക്കുന്നതിന് KSFE പ്രത്യേക പിങ്ക് ചിട്ടി ആരംഭിക്കുമെന്നും അദ്ദേഹം അറിയിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AR News_TVM ഹാൻഡിലും ലഭ്യമാണ്.
0: പാർലമെന്റിന്റെ വർഷകാല സമ്മേളനം ഈ മാസം 20 ആരംഭിക്കും. ഓഗസ്റ്റ് 13 വരെയാണ് സമ്മേളനം. വർഷകാല സമ്മേളനത്തിനുള്ള ഒരുക്കങ്ങൾ സജീവമായി പുരോഗമിക്കുന്നതായി പാർലമെന്ററി കാര്യ സഹമന്ത്രി അർജുൻ റാം ശ്രീ മേഘ്വാൾ നേരത്തെ അറിയിച്ചിരുന്നു. യമനിലേക്ക് യാത്ര ചെയ്യുന്ന ഇന്ത്യൻ പൌരന്മാർക്ക് ഏർപ്പെടുത്തിയിരുന്ന നിയന്ത്രണങ്ങൾ വിദേശകാര്യ മന്ത്രാലയം പിൻവലിച്ചു. 2017 പുറപ്പെടുവിച്ച വിജ്ഞാപനമാണ് പിൻവലിച്ചത്. യമനിലെ ആഭ്യന്തര യുദ്ധത്തെ തുടർന്നാണ് സുരക്ഷ മുൻനിർത്തി ഇന്ത്യ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിരുന്നത്. അതേസമയം വിലക്ക് പിൻവലിച്ചെങ്കിലും ഇന്ത്യൻ പൌരന്മാർ അത്യാവശ്യമല്ലാത്ത യാത്രകൾ ഒഴിവാക്കണമെന്ന് വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കി. ലോകകപ്പ് ഫുട്ബോളിൽ അർജന്റീന സെമിഫൈനലിൽ. രാവിലെ നടന്ന ക്വാർട്ടർ ഫൈനൽ പോരാട്ടത്തിൽ സ്വിറ്റ്സർലൻഡിനെ 3-1 പരാജയപ്പെടുത്തിയാണ് അർജന്റീനയുടെ മുന്നേറ്റം. പുലർച്ചെ നടന്ന ക്വാർട്ടറിൽ നോർവേയെ 1-2 ഗോളുകൾക്ക് തോൽപ്പിച്ച് ഇംഗ്ലണ്ടും സെമിയിലെത്തിയിട്ടുണ്ട്. സ്പെയിനും ഫ്രാൻസുമാണ് ഇതിനു മുൻപ് സെമിയിൽ

0: എത്തിയ ടീമുകൾ. ബുധനാഴ്ചയാണ് സെമി മത്സരങ്ങൾക്ക് തുടക്കമാവുക. വിംബിൾഡൺ ടെന്നീസിൽ പുരുഷ സിംഗിൾസ് വനിതാ ഡബിൾസ് ഫൈനലുകൾ ഇന്ന്. ഇന്ത്യൻ സമയം രാത്രി 8:30 നടക്കുന്ന പുരുഷ സിംഗിൾസ് ഫൈനലിൽ ലോക ഒന്നാം നമ്പർ താരമായ യാനിക് സിന്നർ ജർമ്മനിയുടെ അലക്സാണ്ടർ സ്വരേവിനെ നേരിടും. വൈകുന്നേരം 5:30 നടക്കുന്ന വനിതാ ഡബിൾസ് കിരീട പോരാട്ടത്തിൽ ചൈന ഫ്രാൻസ് സഖ്യം കാനഡ ബ്രസീൽ സഖ്യവുമായി ഏറ്റുമുട്ടും. അതിനിടെ ചെക്ക് റിപ്പബ്ലിക്കിന്റെ ലിൻഡ നൊസ്കോവ സ്വന്തം നാട്ടുകാരിയായ കരോലിന മുച്ചോവയെ പരാജയപ്പെടുത്തി തന്റെ കന്നി ഗ്രാൻഡ്സ്ലാം കിരീടം സ്വന്തമാക്കി. പശ്ചിമേഷ്യയിൽ വീണ്ടും സംഘർഷ സാഹചര്യം. ഹോർമുസ് കടലിടുക്കിൽ കപ്പലിന് നേരെ ഇറാൻ ആക്രമണമുണ്ടായതിനു പിന്നാലെ അമേരിക്ക ഇറാനെതിരെ വ്യോമാക്രമണം ശക്തമാക്കി. ഇനിയൊരു അറിയിപ്പുണ്ടാകുന്നതുവരെ സമുദ്രപാത പൂർണ്ണമായി അടച്ചതായി ഇറാൻ നാവികസേന പ്രഖ്യാപിച്ചു. അതേസമയം ഖെഷം ദ്വീപ്, തുറമുഖ നഗരങ്ങളായ ബന്ദർ അബ്ബാസ്, സിരിക് എന്നിവിടങ്ങളിൽ സ്ഫോടനങ്ങളുണ്ടായതായാണ് റിപ്പോർട്ട്. വിശദാംശങ്ങളിലേക്ക്.
1: സൈപ്രസ് പതാകയുള്ള കപ്പലിന് നേരെയുണ്ടായ ഇറാൻ ആക്രമണത്തെ തുടർന്നാണ് അമേരിക്ക ഇറാനെതിരെയുള്ള നീക്കങ്ങൾ ഘടിപ്പിച്ചത്. പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നിർദ്ദേശപ്രകാരമാണ് ആക്രമണം നടത്തിയതെന്ന് യുഎസ് സൈന്യം അറിയിച്ചു. അനധികൃതമായി പാത ഉപയോഗിച്ചതിനെ തുടർന്നാണ് അടച്ചിടലെന്ന് ഇറാൻ നാവികസേനയും പ്രതികരിച്ചു. മേഖലയിൽ യുഎസ് ഇടപെടൽ അവസാനിക്കുന്നതുവരെ ജലപാതയിലൂടെ ഒരു കപ്പലിനെയും കടത്തിവിടില്ലെന്നും അറിയിച്ചിട്ടുണ്ട്. ഹോർമൂസിലൂടെയുള്ള സുഗമമായ കപ്പൽ ഗതാഗതത്തിന് ഇറാനിയൻ സമുദ്രത്തിലൂടെയും ഒമാനി മേഖലയിലൂടെയും രണ്ട് വ്യത്യസ്ത പാതകൾ സജ്ജമാക്കണമെന്ന നിർദ്ദേശം ഒമാൻ ആവർത്തിച്ചു. എന്നാൽ നേരത്തെ നടന്ന ചർച്ചകളിൽ സമാനമായ നിർദ്ദേശം ഇറാൻ തള്ളിയിരുന്നു. അതിനിടെ സംഘർഷങ്ങൾക്കിടയിലും ഇറാനുമായുള്ള ചർച്ചകൾ തുടരുമെന്ന് യുഎസ് പ്രസിഡന്റ് പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ അടുത്ത 4 ദിവസം ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ജമ്മുകശ്മീർ, ലഡാക്ക്, ഹിമാചൽ പ്രദേശ്, ഉത്തരാഖണ്ഡ്, പഞ്ചാബ്, ഡൽഹി, വടക്കു കിഴക്കൻ മേഖല എന്നിവിടങ്ങളിൽ കനത്ത മഴയ്ക്ക് സാധ്യതയുള്ളതായാണ് മുന്നറിയിപ്പ്. കേരളത്തിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ നേരിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാ കേന്ദ്രം അറിയിച്ചു. 2 ആഴ്ച മുമ്പ് വെനസ്വേലയിലുണ്ടായ ശക്തമായ ഇരട്ട ഭൂകമ്പങ്ങളിൽ മരണസംഖ്യ 4,300 കടന്നു. 16,000 പേർക്ക് പരിക്കേറ്റതായി വെനസ്വേലൻ പ്രസിഡന്റ് ജോർജ് റോഡിഗ്രസ് വ്യക്തമാക്കി. ദുരന്തത്തെ അതിജീവിച്ച 18,000 പേർ താൽക്കാലിക ക്യാമ്പുകളിൽ കഴിയുകയാണ്. ഖത്തർ മുൻ അമീർ ഷെയ്ഖ് ഹമദ് ബിൻ ഖലീഫ അൽ ഥാനി അന്തരിച്ചു. 74 വയസ്സായിരുന്നു. ഖത്തറിനെ നയതന്ത്രം, നിക്ഷേപം, ഊർജ്ജം എന്നീ മേഖലകളിൽ സുപ്രധാന ആഗോള ശക്തിയായി മാറ്റിയെടുത്ത ഭരണാധികാരിയായിരുന്നു. പരമ്പരാഗത രീതികളിൽ നിന്ന് വ്യത്യസ്തമായി 18 വർഷത്തെ ഭരണത്തിനുശേഷം 2013 അദ്ദേഹം സ്വമേധയാ അധികാരം മകന് കൈമാറുകയായിരുന്നു. അൽ ജസീറ വാർത്താ ശൃംഖല ആരംഭിച്ചതും അന്താരാഷ്ട്ര നിക്ഷേപങ്ങൾ വിപുലീകരിച്ചതും ഇദ്ദേഹത്തിന്റെ ശ്രമഫലമായിരുന്നു. എക്സംപ്റ്റഡ് പ്രൊവിഡന്റ് ഫണ്ട് ട്രസ്റ്റുകൾക്ക് അവകാശങ്ങൾ നിയമവിധേയമായി ക്രമപ്പെടുത്തുന്നതിന് ഒറ്റത്തവണ അവസരമൊരുക്കി ഇപിഎഫ്ഒ. പുതിയ ആംനെസ്റ്റി സ്കീം 2026 കാലാവധി 6 മാസമായിരിക്കുമെന്ന് തൊഴിൽ മന്ത്രാലയം അറിയിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. 6 ദിവസത്തെ ത്രിരാഷ്ട്ര സന്ദർശനം വിജയകരമായി പൂർത്തിയാക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ന്യൂഡൽഹിയിൽ തിരിച്ചെത്തി. എസ് ജാനകി അമ്മയുടെ നിര്യാണത്തിൽ അനുശോചന പ്രവാഹം. ഇതിഹാസ ഗായികയെ അനുസ്മരിച്ച് രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ളവർ. സംസ്കാരം ഇന്ന് ഉച്ചയ്ക്ക് ശേഷം. വയനാട് കള്ളാടിയിലെ മണ്ണിടിച്ചിലിൽ മരിച്ചവരുടെ എണ്ണം 8. ഹിമാചൽ സ്വദേശിയുടെ മൃതദേഹം ഇന്ന് രാവിലെ കണ്ടെത്തി. വിയറ്റ്നാമിൽ ബോട്ട് മറിഞ്ഞ് മലയാളികൾ ഉൾപ്പെടെ 15 ഇന്ത്യക്കാർ മരിച്ച സംഭവത്തിൽ അന്വേഷണം പ്രഖ്യാപിച്ച വിയറ്റ്നാം സർക്കാർ. പശ്ചിമേഷ്യയിൽ വീണ്ടും സംഘർഷ സാഹചര്യം. ഇനിയൊരു അറിയിപ്പ് ഉണ്ടാകുന്നതുവരെ ഹോർമുസ് അടച്ചതായി ഇറാൻ. ലോകകപ്പ് ഫുട്ബോളിൽ സ്വിറ്റ്സർലൻഡിനെ 3-1 പരാജയപ്പെടുത്തി അർജന്റീന സെമിഫൈനലിൽ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.

0: സമയം അങ്ങനെ 1 മണി കഴിഞ്ഞ് 6 മിനിറ്റും 40 സെക്കൻഡും ആയിട്ടുണ്ട്. എല്ലാവരും ഊണ് കഴിക്കാനൊക്കെ തുടങ്ങുന്നത് തിരക്കിലാണെന്നറിയാം, എങ്കിലും സാരമില്ല. ഊണ് കഴിച്ചാലും ഇല്ലെങ്കിലും യോ ചോയ്സ് കേൾക്കണം. യോ ചോയ്സിലേക്ക് വിളിക്കണം. വിളിക്കേണ്ട നമ്പർ 0484242481. നമ്മൾ വാർത്തയൊക്കെ കേട്ടിട്ട് ഫ്രഷ് ആയിട്ട് തിരിച്ചു വന്നിരിക്കുകയാണ്. ജേക്കബ് ചേട്ടൻ നമ്മളോട് ചോദിച്ചിരുന്ന പാട്ട് വാർത്തയ്ക്ക് ശേഷമാണ് പ്ലേ ചെയ്തത്. അടുത്തൊരാള് ഇങ്ങനെ റെഡി ആയിട്ട് വെയിറ്റ് ചെയ്ത്, എനിക്കൊന്ന് കുറെ തവണ വിളിച്ചു എന്ന് തോന്നുന്നു, വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട് സംസാരിക്കാൻ. ഹലോ, ആരാണിത്? ഫിലോമിന. ഫിലോമിന എന്നല്ലേ പറഞ്ഞേ? അങ്കമാലി എന്നാണ്. ഓക്കെ ഓക്കെ, എന്തൊക്കെയുണ്ട് അങ്കമാലിയിൽ വിശേഷം?
1: നല്ല വിശേഷം.
0: റേഡിയോ ഉറക്കെ വെച്ചിട്ടുണ്ടോ അവിടെ അടുത്ത്?
1: റേഡിയോ റേഡിയോ പുള്ളിക്കാരൻ വെച്ചോണ്ടിരിക്കുന്നുണ്ട്. ഞാൻ പുറത്തേക്ക്
0: ഇറങ്ങാട്ടാ. ഒരു ചെറിയൊരു എരമ്പല് കേൾക്കുന്നുണ്ട്. ഓക്കെ,
1: പുള്ളി ഏത് നേരം റേഡിയോത്തിന്റെ അകത്താണ്.
0: അത് ശരി, നല്ല കാര്യല്ലേ.
1: 24 മണിക്കൂർ
0: അത് ശരി. ഹസ്ബൻഡ് അല്ലേ അദ്ദേഹത്തിന്റെ പേര്?
1: ജോയ്.
0: അപ്പൊ ശരിക്കും ജോയ് ചേട്ടനാണ് നമ്മളുടെ ആരാധകൻ അല്ലേ?
1: അച്ഛോ പറഞ്ഞിട്ട് വേണ്ട, എന്റെ പൊന്നു മോളെ, അതിന്റെ ഉള്ളിലാണ് ജീവൻ.
0: അത് ശരി. അപ്പൊ എന്തുകൊണ്ടാണ് ജോയ് ചേട്ടനെ മറികടന്നുകൊണ്ട് ഫിലോമിന ചേച്ചി വിളിക്കാനുള്ള കാരണം?
1: ഞാനത് കേട്ട് കേട്ട് ഞാനും അതിന്റെ
0: അങ്ങനെ അതിനെയാണ് പണ്ടുള്ളവർ പറയണത്, മുല്ലപ്പൂം പൊടി ഏറ്റ് കിടക്കുന്ന കല്ലിന് സൗരഭ്യം എന്നല്ലേ. അത് ശരി.
1: ഞാനിടക്ക് വല്ലപ്പോഴൊക്കെ ഇങ്ങനെ വിളിക്കല് പതിവുണ്ട്. ഉച്ചക്ക് എനിക്ക് കിട്ടാറില്ലായിരുന്നിട്ട്.
0: അത് ശരി. ഉച്ചക്ക് കിട്ടിയിട്ടില്ല ഇതുവരെ അല്ലേ?
1: കിട്ടിയിട്ടില്ല.
0: വൈകിട്ടൊക്കെ വിളിച്ചിട്ടുണ്ട്. ഓക്കെ.
1: രാവിലെ ഉള്ളത് ഇടക്കൊക്കെ കുട്ടികളുടെ വല്ല ബർത്ത്ഡേക്കൊക്കെ, എന്റെ പേരക്കുട്ടികളുടെ ഒക്കെ, അതിനൊക്കെ ഞാൻ വിളിക്കാറുണ്ട്.
0: വിളിക്കാറൊക്കെ ഉണ്ട് അല്ലേ? ഇപ്പൊ അടുത്തൊന്നും വിളിച്ചിട്ടില്ല, ഞാനിവിടെ നോക്കിയപ്പോ കണ്ടു.
1: ഇല്ല.
0: എനിക്കറിയാമെന്നല്ലേ. അല്ല, വേറെ ഒന്നല്ല, നമുക്കേ അടുപ്പിച്ച്, ഞാൻ കുറച്ചു മുമ്പ് പറഞ്ഞപ്പോ അടുപ്പിച്ചൊക്കെ വിളിക്കുമ്പോ എന്താ സ്ഥിരമായിട്ട് വിളിച്ചിട്ട് കിട്ടുന്നില്ല എന്നൊക്കെ ആളുകൾ സങ്കടം പറയാറുണ്ട്. അതുകൊണ്ട് അതുകൊണ്ട് മാത്രം നമ്മൾ അങ്ങനെ ആക്കിയത്.
1: 2-3 മാസം കഴിഞ്ഞാലും കുഴപ്പമില്ലല്ലോ.
0: അതെ അതെ, കുഴപ്പമൊന്നുമില്ല, ഞങ്ങൾക്ക് സന്തോഷമുള്ളൂ നിങ്ങളൊക്കെ എപ്പോഴും വിളിക്കുന്നതില്. സ്നേഹം കൊണ്ട് വിളിക്കുന്നല്ലേ.
1: അതെ
0: അതെ അതെ,
1: സമാധാനവും നമുക്ക് നേരം പോക്കും ഒക്കെ ആവുമല്ലോ.
0: അത് ശരി. അപ്പൊ ഈ വെളുപ്പ് രാവിലെ തൊട്ട് ജോയിച്ചേട്ടൻ വെക്കുന്ന ശേഷം വെളുപ്പിനെ വെച്ചിട്ട് രാത്രി വരെ വെക്കുവോ? അങ്ങനെയാണോ?
1: വെക്കും വെക്കും.
0: അത് ശരി.
1: രാത്രി എന്ന് പറഞ്ഞാല് 10 മണി 11 മണി വരെ ഒക്കെ വെക്കുമ്പോ ഞാൻ ചിലപ്പോ പോയി കിടന്നുറങ്ങി പോകും.
0: അത് ശരി. നമ്മുടെ ഹിന്ദി ഇംഗ്ലീഷ് ന്യൂസ് വരെ വെക്കും.
1: എല്ലാം വെക്കും. സ്പോർട്സ് ഒക്കെ വെക്കുമ്പോൾ.
0: അത് ശരി. അപ്പൊ എന്താ ചെയ്യുന്നത് ജോയിച്ചേട്ടൻ? ഇപ്പൊ വിശ്രമ ജീവിതമാണോ അതോ?
1: അല്ല, പുള്ളി ഇടക്ക് വർക്ക്ഷോപ്പിൽ
0: പോകുന്നുണ്ട്. ഓക്കെ, സ്വന്തം വർക്ക്ഷോപ്പ് ആണ് അല്ലേ?
1: ഞങ്ങൾ രണ്ടുപേരും അപ്പൂപ്പനും അമ്മമ്മയും.
0: അത് ശരി. എത്ര പേരെ കുട്ടികളുണ്ട് അപ്പൂപ്പനും അമ്മമ്മയ്ക്കും?
1: 3 പേരക്കുട്ടികളുണ്ട്, 2 മക്കളും, 1 മോനും 1 മോളും.
0: അത് ശരി. ഓക്കെ.
1: മോന് 1 കുട്ടി, അവൻ +1-നായി.
0: ഓക്കെ.
1: മോൾക്ക് 2 കുട്ടികൾ. അവൻ പുറത്തേക്ക് പോകാൻ 3 പേരക്കുട്ടി നിൽക്കുന്നു. 23 വയസ്സായി.
0: വലിയ പേരക്കുട്ടികളുള്ള അപ്പൂപ്പനും അമ്മമ്മയാണ് അല്ലേ?
1: ഇളയവള് എഞ്ചിനീയറിംഗിന് 2ാം വർഷം. നമ്മുടെ കാലടി ശങ്കര.
0: ഓക്കെ ഓക്കെ, മനസ്സിലായി. അവിടെയാണ് പഠിക്കുന്നത്. ഇവർക്ക് ആർക്കെങ്കിലും, ഈ മക്കൾക്ക് ആർക്കെങ്കിലും ഈ അച്ഛന്റെ ശീലം കിട്ടിയിട്ടുണ്ടോ റേഡിയോ കേൾക്കല്?
1: എന്റെ മോൻ വലിയ പാട്ടുകാരൻ തന്നെയാണ്.
0: അത് ശരി.
1: പള്ളിയിൽ മുഴുവൻ കൊയറിലും അവനാണ്
0: പാടും. പഠിത്തില്ലല്ലോ അല്ലേ?
1: പാട്ടുകാരൻ എന്ന് പറഞ്ഞ ഗാനമേളക്കൊക്കെ അവന്റെ ഗ്രൂപ്പിൽ, അവൻ ഇന്ത്യൻ എയർഫോഴ്സ് ആണ്.
0: അത് ശരി.
1: അപ്പൊ അവന്റെ അവിടെ പരിപാടിക്കൊക്കെ എന്റെ മോൻ വലിയ പാട്ടുകാരൻ എന്ന് പറഞ്ഞ പറയണെങ്കിൽ നല്ല സൗണ്ട്.
0: അത് ശരി.
1: ഇപ്പം പള്ളിയിൽ സ്ഥിരം കുർബാനക്ക് കൊയറിലൊക്കെ.
0: അത് ശരി, സന്തോഷം. അല്ല, ഇപ്പൊ ഫോൺ കൊടുത്ത പാടാൻ അടുത്തില്ലല്ലോ അല്ലേ? രക്ഷയില്ല. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഈ മോൻ പാട്ടുകാരനാണെങ്കിൽ അച്ഛനും അമ്മയും ആരെങ്കിലും ഒക്കെ കുറച്ച് പാടേണ്ടതാണല്ലോ, സത്യം പറഞ്ഞോ? അത് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടാണ്. ഇത് ലക്ഷക്കണക്കിന് പേര് കേൾക്കുന്നുണ്ട്, അങ്ങനെ നോണ പറയരുത്.
1: സ്കൂളിലൊക്കെ പാടിയിട്ടുണ്ട് മോളെ. ഇപ്പൊ പ്രായം ഇപ്പൊ അമ്മയുടെ സ്വരത്തിനൊക്കെ ബുദ്ധിമുട്ടാണ്. ഞാൻ സ്കൂളിലൊക്കെ പാടി നന്നായിട്ട് ഇതുപോലൊക്കെ നിൽക്കും.
0: അപ്പൊ ആരാണ് നിങ്ങളിൽ രണ്ടുപേരിലെ പാട്ടുകാരി? ഫിലോമിന ചേച്ചി തന്നെയാണ്.
1: ഇപ്പൊ
0: രണ്ടുപേര് പാടണം, പാടാതെ വിടില്ല. അയ്യോടാ, റെഡി ആയിട്ട് വിളിക്കാം അല്ലേ? ഒരു പാട്ടൊക്കെ റിഹേഴ്സലൊക്കെ ചെയ്തു വെച്ച്. അല്ല, എനിക്ക് ഏറ്റവും സന്തോഷം തോന്നിയ കാര്യം, എന്റെ മോൻ നല്ലോണം പാടും എന്ന് നമ്മൾ തന്നെ, അതായത് അമ്മ തന്നെ പറയുന്നതാണ് ഏറ്റവും വലിയ അംഗീകാരം.
1: അത്
0: അല്ല, അത് ബാക്കിയുള്ള എല്ലാവരും പറയുന്നതിനേക്കാളും എന്റെ മോൻ നന്നായി പാടും എന്നുള്ളത് അമ്മ തന്നെ പറയുമ്പോ, അച്ഛൻ തന്നെ പറയുമ്പോഴാണ് അതിന് ഏറ്റവും.
1: ഹിന്ദിയും തമിഴും മലയാളം ഒക്കെ പാടും. പിന്നെ മകൾക്ക് അത്രയും പോരാട്ടാ, മോളുടെ പ്രിയാന്നാണ് അവള് പറയുന്നത്.
0: ഇപ്പൊ മകൾ ഇത് കേട്ടിട്ട് ഇപ്പൊ തന്നെ വിളിക്കും. മോള് കേൾക്കാറില്ല,
1: അവൾക്കറിയ

0: കൊച്ചുങ്ങൾ പോലും പാടി കുറക്കാറില്ല, ഞാനാണ് പാടി കുറക്കുന്നത്.
1: ഇവർക്ക് ചിരിക്കാമേ, ഞാൻ മൈക്കിന്റെ മുമ്പില് എങ്ങനെ ഉറക്കച്ചിരിക്കുന്നതെന്ന് വെച്ചിട്ടാണ്, ഇനി മൈക്ക് ഓഫ് ചെയ്തിട്ട് ഉറക്കച്ചിരിക്കും കേട്ടോ. കുറച്ച് കഴിഞ്ഞ് ആ കുട്ടികളെ എങ്കിലും ഒന്ന് പാടി ഉറക്കൂ അല്ലേ. അങ്ങനെ
0: ഓരോ പൊത്താരായിട്ട് പാട്ടും പാടിച്ചു.
1: അല്ലാതെ എന്താണെന്നറിയോ, ചിലപ്പോ മോനെ പോലെ പാടാൻ അത്രയും കഴിവ് കിട്ടിയിട്ടില്ലല്ലോ, പിന്നെ കുട്ടികൾക്ക് ഇനി പാട്ട് കേട്ട് തെറ്റ് പഠിക്കേണ്ടെന്ന് വെച്ചിട്ടായിരിക്കും. അങ്ങനെ ആയിരിക്കും. പിന്നെ ഇപ്പൊ നമുക്ക് ഫോൺ ഉണ്ടല്ലോ, ഫോണിൽ കേൾപ്പിച്ചിട്ട് ഉറക്കാലോ.

0: കള്ളം പൊളിഞ്ഞു വീണു. ഞാൻ പേരെ കുട്ടികൾക്കൊക്കെ പാടിക്കൊടുക്കാറുണ്ടെന്ന് പറഞ്ഞല്ലോ, പാടാറില്ല എന്ന് പറഞ്ഞ ആള്, കൊറേ വർഷം മുമ്പ് അല്ലേ. എന്റെ പേര് വിഷ്ണുപ്രിയ. തീർച്ചയായും തീർച്ചയായും സന്തോഷം. ഇതുപോലെ ഞാൻ ഇടയ്ക്ക് ഞായറാഴ്ചകളൊക്കെ ആയിരിക്കും വരുന്നത്, അപ്പൊ എന്നെ ഇതുപോലെ വിളിച്ചിട്ട്
1: മോളുടെ പേര് കേൾക്കുമ്പോ അമ്മ ഫോണിൽ വിളിച്ചു നോക്കാം.
0: സന്തോഷം സന്തോഷം സന്തോഷം. ഓക്കെ, എനിക്കും പാട്ട് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ എന്തായാലും മോളിത് കേൾക്കുന്നുണ്ടെങ്കിൽ പരാതി പറയരുത്.
1: പിന്നൊരു കാര്യമുണ്ട്, എന്റെ പാട്ട് കേട്ടാ ഉറങ്ങരുത്.
0: ഇല്ല അങ്ങനൊന്നുമില്ല, ഉറങ്ങി അതെ, ലൈവിൽ ഇരിക്കുന്ന ആള് മൈക്കൊക്കെ ഓഫ് ചെയ്തിട്ട് ഉറങ്ങിപ്പോയിരുന്നല്ലേ. ഇല്ല ഇല്ല ഇല്ല ഇല്ല, തീർച്ചയായും ഇല്ല. അപ്പൊ ഇന്നേത്
1: പാട്ട് ചോദിക്കാൻ പോണതേണെന്ന് അറിയില്ല. മൗനം പോലും മധുരം,
0: മൗനം പോലും മധുരം എനിക്കും അത്ര ഉറപ്പല്ല. തെറ്റ് നമ്മള് പറയരുതല്ലോ, നോക്കട്ടെ കേട്ടോ. മൗനം പോലും മധുരം ആരാ പാടിയെന്ന് ഞാൻ ഇപ്പൊ പറയാം. മൗനം പോലും മധുരം എസ് ജാനകി അമ്മയും
1: പോലും.
0: ആ പോരട്ടെ.
1: മൗനം പോലും മധുരം ഈ മധുമിലാവിൻ
0: മഴയിൽ. അതെ, ഒരു പരിപാടി, ഒരു വരി പാടിപ്പിച്ചു ഞാൻ. അപ്പൊ ആ പാട്ട് ജാനകി അമ്മ തന്നെ പാടിയ പാട്ടാണ്. പക്ഷെ നമ്മള് രാവിലെ എങ്ങാനും പ്ലേ ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കട്ടെ. ജാനകി അമ്മയുടെ ഇല്ല ഇല്ല ഇല്ല, പോയിട്ടില്ല ആ പാട്ട്. ആ പാട്ട് രാവിലെ ഒന്നും നമ്മള് കേൾപ്പിച്ചിട്ടില്ല, ഞാനൊന്ന് നോക്കിയതാ. കാരണം ജാനകി അമ്മയുടെ പാട്ടെന്ന് പറയുമ്പോൾ നമുക്ക് കുറച്ച് പാട്ടുകളല്ലേ, ഒത്തിരി ഉണ്ടല്ലോ. ഒത്തിരി അപ്പൊ പ്ലേ ചെയ്തൊരു പാട്ട് തന്നെ വീണ്ടും പ്ലേ ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ എന്ന് വെച്ചിട്ട് അങ്ങനെ ഞാൻ നോക്കിയത്. അപ്പൊ നമുക്ക് സാഗര സംഗമം അല്ലേ, സാഗര സംഗമത്തിലെ. അപ്പൊ നമുക്ക് ആ പാട്ടിനെ കേൾക്കാം, ഈ പാട്ട് തന്നെ കേൾക്കാം കേട്ടോ. ഭക്ഷണം കഴിച്ചിട്ടില്ല, ഞാൻ ഭക്ഷണം കഴിച്ചിട്ടില്ല, ആരും ചോദിച്ചില്ല ഞാൻ ഭക്ഷണം കഴിച്ചോന്ന്, കണ്ടോ.
1: എന്റെ കുഞ്ഞിനെ അമ്മ ചോറ് കയറാ വാങ്ങി.
0: ഓ സന്തോഷം, ഇനി എന്ത് വേണം, എന്റെ മനസ്സ് നിറഞ്ഞു.
1: ഞങ്ങൾ കഴിച്ചിട്ടില്ല.
0: അതെ അതെ അതെ. അപ്പൊ നമുക്കിവിടെ, ഞാൻ ഇവിടെ ഇരുന്ന് ഒരു രണ്ടു മണി കഴിയുമ്പോ കഴിക്കും. അപ്പൊ ഫിലോമിന അമ്മ അമ്മ അവിടെ ഇരുന്നോണ്ട് ഒരു രണ്ടു മണിയൊക്കെ കഴിച്ചപ്പോ ഒരുമിച്ച് അങ്ങ് കഴിക്കാം. സന്തോഷം സന്തോഷം. അപ്പൊ അമ്മ ഇങ്ങനെ എന്റെ മോളെ എന്നൊക്കെ വിളിച്ചതിൽ പറയാ, ഇനി എന്ത് വേണം. തീർച്ചയായും ഹൃദയം നിറഞ്ഞു. പിന്നല്ലേ പിന്നല്ലേ, സന്തോഷം സന്തോഷം. നമുക്ക് ഈ പാട്ട് തന്നെ കേൾക്കാട്ടോ. ഓക്കെ ഓക്കെ ഓക്കെ. നമ്മളെ ഫിലോവിനെ അമ്മയാണ് വിളിച്ചത്, എന്നെ മോളായിട്ട് ദത്തെടുത്തു, എന്നെ സ്വീകരിച്ചു കഴിഞ്ഞു. എനിക്ക് അതിൽ ഒത്തിരി ഒത്തിരി സന്തോഷം. നല്ലൊരു പാട്ട് ചോദിച്ചിട്ടുണ്ട് അമ്മ, ഒത്തിരി ഹാപ്പി ആയിട്ട് വളരെ സന്തോഷമായിട്ടാണ് സംസാരിച്ചത്. ഇനി വിളിക്കുമ്പോൾ പാടാമെന്നും പറഞ്ഞിട്ടുണ്ട്. നമുക്ക് എന്തായാലും മൗനം പോലും മധുരം എന്ന മധുരതരമായ ആ പാട്ട് കേട്ടിട്ട് തിരിച്ചു വരാം. കേട്ടുകൊണ്ടിരിക്കുന്നത് ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ. യുവർ ചോയ്സ് ആണ്, കൂടെ വിഷ്ണുപ്രിയ.

एक प्रकार से पीएम जय अब गरीबों की जय बन गई है।

0: आयुष्मान भारत प्रधानमंत्री जन आरोग्य योजना के तहत लगभग 60 करोड़ लोग बने हैं 5 लाख रुपए के मुफ्त उपचार के हकदार। अब तक 12 करोड़ से भी ज्यादा मुफ्त उपचार किए जा चुके हैं, जिससे गरीब परिवारों के चिकित्सा खर्च में लगभग 2 लाख करोड़ रुपए की बचत हुई। आज ही आयुष्मान ऐप डाउनलोड कर आयुष्मान कार्ड बनाएं। ज्यादा जानकारी के लिए 1455 पर कॉल करें।
1: മാലിന്യമുക്ത ഭാരതം ഓരോ പൌരന്റെയും ഉത്തരവാദിത്വമാണ്. ശുചിത്വമുള്ള നാളേക്കായി പ്രതിജ്ഞയെടുക്കൂ. മാലിന്യം വലിച്ചെറിയാതിരിക്കൂ. സുന്ദരമായ ഇന്ത്യയ്ക്കായി ഒന്നിച്ചു നിൽക്കാം. പൊതുജന ബോധവൽക്കരണത്തിനായി ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡ്.
2: യുവർ ചോയ്സിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. സമയം 1 മണി കഴിഞ്ഞ് 20 മിനിറ്റും 28 സെക്കൻഡും ആയിട്ടുണ്ട്. ഒത്തിരി നല്ല ഗാനങ്ങളുമായിട്ട് കുറെ വിശേഷങ്ങളൊക്കെ പങ്കുവയ്ക്കാനായിട്ട് യുവർ ചോയ്സ് 2 മണി വരെയാണ് സമയമുള്ളത് കേട്ടോ. ഇനിയുണ്ട്, കുറച്ചധികം സമയം ബാക്കിയുണ്ട്. വിളിച്ചിട്ട് കിട്ടാതിരുന്ന വിളിച്ച് സംസാരിക്കണം, ഒരു പാട്ട് ചോദിക്കണം, ഒന്ന് സംസാരിക്കണം എന്നൊക്കെ കാത്തിരിക്കുന്ന ശ്രോതാക്കൾ 2 മണി വരെ സമയമുണ്ട്. സമയം കളയാതെ വിളിച്ചോളൂ. 0484-2-4281 അങ്ങനെ വിളിച്ചൊരാളോട് വെയിറ്റ് ചെയ്യുന്നുണ്ട് സംസാരിക്കാൻ വേണ്ടിയിട്ട്. ഹലോ.
3: ഹലോ
2: ഹലോ, ഇതാരാണ്?
3: എന്റെ പേര് മോഹൻ. ഞാൻ ബാംഗ്ലൂരിന്ന് വിളിക്കാൻ. ഈ ഇവിടെ റേഡിയോ ഒന്നും ഇല്ല.
2: റേഡിയോ ഒന്നും ഇല്ല? അപ്പൊ എങ്ങനെ കേൾക്കും? ന്യൂസ് ഓൺ എയർ വഴി കേൾക്കും.
3: മറ്റേ ഇവിടെ ബ്ലൂടൂത്ത് ഉണ്ട്. ബ്ലൂടൂത്തില് റേഡിയോ കണക്ട് ചെയ്യുന്നുണ്ട്.
2: ആ, ന്യൂസ് ഓൺ എയർ അല്ലേ?
3: അതെ അതെ.
2: ആ ഓക്കെ, അങ്ങനെയാണ് കേൾക്കണത്.
3: ബാംഗ്ലൂർ. എന്റെ പേര് എറണാകുളം നോർത്ത് പറവൂരാണ്.
2: ആ ഓക്കെ ഓക്കെ, നോർത്ത് പറവൂരാണ്.
3: മോഹൻ ഇവിടെ ഉണ്ട്.
2: അപ്പൊ മോന്റെ അടുത്ത് നിക്കുവാണ്? ഇപ്പൊ
3: മോന്റെ അടുത്ത് വീട്ടിലായിരുന്നില്ല, ഭാര്യ മാറ്റി.
2: ഓ, അത് ശരി. അപ്പൊ മോന്റെ കൂടെയാണ് ഇപ്പൊ താമസം.
3: മോന്റെ കൂടെയാണ്.
2: അപ്പൊ എത്ര നാളായിട്ടുണ്ട് ബാംഗ്ലൂര്?
3: 6 മാസമായി.
2: 6 മാസമായി. അപ്പൊ എങ്ങനെയുണ്ട്, എങ്ങനെയുണ്ട് നാടാണോ ബാംഗ്ലൂർ ആണോ കൂടുതൽ ഇഷ്ടമായത്?
3: ഏറ്റവും കൂടുതൽ ബാംഗ്ലൂരിലാണ്
2: ആണ്. പക്ഷെ ഇഷ്ടപ്പെട്ടത് ബാംഗ്ലൂർ ആണല്ലേ?
3: ബാംഗ്ലൂർ.
2: അത് ശരി, ഞാൻ വിചാരിച്ച നാടിന്റെ പേര് പറയൂന്ന്. ബാംഗ്ലൂർ എന്താ ഇഷ്ടപ്പെടാൻ കാര്യം? എന്താ
3: ബാംഗ്ലൂർ?
2: അത് ശരി. നമ്മുടെ നാട്ടിലില്ലാത്ത എന്താ പ്രത്യേകത തോന്നിയത്? വ്യത്യാസമായിട്ട് പെട്ടെന്ന് 2-3 വ്യത്യാസം നമുക്ക് തോന്നിയ പെട്ടെന്ന് പറയാൻ.
3: നമ്മളെ ടൗണിനെ കുറിച്ച് ഞാൻ പറയാം. ഞാൻ വേറെ പോയിട്ടില്ല. ടൗണിന്റെ നല്ല രസമുണ്ട് കാണാനും. അവിടുത്തെ അന്തരീക്ഷം ഒക്കെ നല്ല രസമുണ്ട് കാണാൻ.
2: രസമാണ്. ഓക്കെ ഓക്കെ. ക്ലൈമറ്റ് ഒക്കെ നല്ലതാന്ന് തോന്നണം അല്ലേ? ചൂട്.
3: ഇവിടെ മഴയില്ല.

0: അറിയില്ല. ആ എന്നാ തണുപ്പുണ്ടാവും.
1: തണുപ്പുണ്ട്, ചൂട് കൂടുതലാണ്. രാത്രി നല്ല ചൂടാ.
0: അത് ശരി, പറ്റില്ല. പിന്നെ പക്ഷെ ബിസി ആയ സിറ്റിയാണ് അല്ലേ. അത് ശരി, അത് ശരി. ഓക്കെ ഓക്കെ, പറ്റില്ല. അതെ ചൂട്, അത് ശരിയാ.
1: ഇവിടെ മഴ പെയ്ത് മെയ് മാസം 5-ാം തീയതി പെയ്താണ്.
0: അത് ശരി,
1: മഴ പെയ്തിട്ടില്ല,
0: പെയ്തിട്ടില്ല. ഓക്കെ ഓക്കെ. ഇപ്പൊ മോനെ, മോൻ ഫാമിലി ആയിട്ട് ഇവിടെ സെറ്റിൽ ആണോ? വർക്കൊക്കെ ആയിട്ട്
1: മോൻ കല്യാണം കഴിച്ചിട്ടില്ല.
0: കല്യാണം കഴിച്ച്, ജോലിയാണോ ഇവിടെ? മോൻ എന്താ ജോലി ചെയ്യുന്നേ? അത് ശരി. ഓക്കെ ഓക്കെ. അപ്പൊ എങ്ങനെയാ വീട്ടില് പാചകമൊക്കെ? അച്ഛനും മോനും മാത്രമേ ഉള്ളൂ?
1: ഞാൻ തന്നെ പാചകം ചെയ്യും.
0: ഓക്കെ ഓക്കെ. അങ്ങനെ അച്ഛനും മോനും കൂടെ അടിപൊളിയായിട്ട് അങ്ങനെ പോവാണ്.
1: ഞാൻ ഹോസ്പിറ്റലായിരുന്നു ജോലി ചെയ്യുന്നത്.
0: ആഹ്, ഇവിടെ നാട്ടില്,
1: ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ. ഞാൻ മറ്റേ രോഗികൾക്ക് ഭക്ഷണം ഉണ്ടാക്കണ. ഞാൻ ഭക്ഷണമൊക്കെ.
0: അത് ശരി. അപ്പൊ നല്ല പരിചയം. എനിക്കറിയാത്ത ഭക്ഷണം ഇല്ലാന്നല്ലേ? പച്ചക്കറിയാണ് കൂടുതൽ ഇഷ്ടം അല്ലേ? കഴിക്കും. അതെ അതെ.
1: മീൻ മത്തി എന്ന് പറഞ്ഞാൽ രണ്ട് സൈസ് മത്തിയുണ്ട്, മത്തിയുണ്ട്. അങ്ങനെ രണ്ട് പേരുണ്ട്.
0: അത് ആ രണ്ട് പേരില് പല സ്ഥലങ്ങളിൽ രണ്ടു പേരിലാണ് പറയണത്, അങ്ങനെയാണ് കേട്ടിട്ടുള്ളത്. അങ്ങനെയാണ് എന്റെ ഒരു അറിവ്. പക്ഷെ ഒരുപാട് ഗുണങ്ങളുള്ളൊരു മീനാണ്.
1: ഏറ്റവും നല്ല മീൻ മത്തി.
0: അല്ല, ഒത്തിരി ഒമേഗാ 3 ഒക്കെ ഉണ്ട്. ഒമേഗാ 3
1: നമ്മളെ, ഞങ്ങൾക്കൊരു ഗ്രൂപ്പ് ഉണ്ട് മലയാളത്തില്, പാട്ടും താളവും.
0: അത് ശരി. എന്തിന്റെ ഗ്രൂപ്പാണത്?
1: അത് ഗ്രൂപ്പ് അത് മൊബൈലിലെ യൂട്യൂബിലൊക്കെ ഉണ്ട്. പല ആൾക്കാരും വിളിച്ച് പാട്ടൊക്കെ ചോദിച്ച്
0: വരികള് ഞാൻ ഇപ്പൊ പ്ലേ ചെയ്ത് തരാം. വരികൾ അപ്പൊ എഴുതിയെടുത്തോ.
1: അപ്പൊ പറയട്ടെ. അപ്പൊ വണ്ണപ്പുറം, കോൽമംഗലം വണ്ണപ്പുറത്തുള്ള വിജയാനന്ദ ഉണ്ട്. പിന്നെ മാഞ്ഞാലി മാട്ടുപത്തേരി മഹേശ്വരി ഉണ്ട്. ഭയങ്കര കൂട്ടുകാരിയായിരുന്നു. പിന്നെ ഈ ഗ്രൂപ്പിലുള്ള എല്ലാ ഭാരവാഹികൾക്കും മറ്റേ റെയിൻബോയിലെ എല്ലാ ജീവനക്കാർക്കും നോക്കട്ടെ. പേര്?
0: എന്റെ പേര് വിഷ്ണുപ്രിയ.
1: ഞാൻ വിളിച്ചിട്ടില്ല.
0: നമ്മൾ ആദ്യമായിട്ട് സംസാരിക്കണേ. അതെ അതെ.
1: എന്റെ അമ്മയുടെ മോളുടെ പേര് വിഷ്ണുപ്രിയ.
0: അത് ശരി. അപ്പൊ ഓർത്തിരിക്കാൻ എളുപ്പമാണ്.
1: അതെ അതെ.
0: ഓക്കെ. അപ്പൊ ഇപ്പൊ പറഞ്ഞവർക്കൊക്കെ ഡെഡിക്കേഷൻ ഉണ്ട് കേട്ടോ. അവർക്കും കൂടി വേണ്ടിട്ടല്ലേ പാട്ട്? ഗ്രൂപ്പിലുള്ള എല്ലാവരോടും സ്നേഹ അന്വേഷണം, ഞങ്ങളുടെ എല്ലാവരുടെ അന്വേഷണം. പിന്നെ മോനോട് പ്രത്യേക അന്വേഷണം അറിയിക്കണം കേട്ടോ. ഓക്കെ. അപ്പൊ നീലനിലാവേയല്ലേ കേൾക്കേണ്ടത്?
1: നീലനിലാവേ.
0: ആരുടെ? അത് ശരി. ആ ഋത്വിക്. ഓക്കെ ഓക്കെ. അത് ശരി. ഓക്കെ, നല്ല പേരാ. അധികം അങ്ങനെ നമ്മുടെ നാട്ടിൽ ആ പേരില്ലല്ലോ. അതെ അതെ അതെ. അപ്പൊ എന്തായാലും ഈ പാട്ട് കേൾക്കാട്ടോ, മോനോട് അന്വേഷണം പറയണേ.
1: അപ്പൊ
0: പാട്ട് കേട്ട് പഠിച്ചോളൂ. എന്തായാലും നീലനിലാവേ നമ്മളിപ്പോ കേൾക്കുമ്പോ കേട്ടങ്ങ് പഠിച്ചോളൂ. റെക്കോർഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ റെക്കോർഡ് ചെയ്തെടുക്കൂ. ഇടയ്ക്കൊക്കെ വിളിക്കാം. യൂട്യൂബിലും കിട്ടും തീർച്ചയായും. സന്തോഷം.

0: വീണ്ടും സ്വാഗതം. സമയം 1 മണി കഴിഞ്ഞ് 32 മിനിറ്റും 26 സെക്കൻഡും ആയിട്ടുണ്ട്. എല്ലാവരും ഊണൊക്കെ കഴിച്ചു എന്ന് വിശ്വസിക്കുന്നു. ചിലർക്ക് കഴിക്കാൻ പോകുന്നു, എന്നെ പോലെ കഴിക്കാതെ വെയിറ്റ് ചെയ്തിരിക്കുന്നവരും ഉണ്ടാവും. എന്തായാലും ഒരു കോളർ, ഒരു കുട്ടി കോളർ നമ്മളെ വെയിറ്റ് ചെയ്തിട്ട് കോൾ ചെയ്തിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ട് റേഡിയോയിലൂടെ സംസാരിക്കാൻ വേണ്ടിയിട്ട്. ആരാണെന്ന് നോക്കാം. ഹലോ
1: ഹലോ,
0: ആരാണ് കുട്ടി കോളറുടെ പേരൊന്ന് പറഞ്ഞേ.
1: ഒന്നുകൂടി
0: പറഞ്ഞു മോളെ.
1: കൃഷ്ണപ്രിയ.
0: കൃഷ്ണപ്രിയ, റേഡിയോ അടുത്ത് വെച്ചിട്ടുണ്ടോ ഓൺ ചെയ്ത്? ഇല്ല ഇല്ല ഇല്ല. ഓക്കെ, എന്റെ പേരറിയാമോ? എന്റെ പേരറിയോ? എന്റെ പേര് ചോദിക്കണ്ടേ?
1: എന്താ
0: പേര്? വിഷ്ണുപ്രിയ. നമ്മളുടെ പേര് ഒരുപോലെ ഇല്ലേ? ആ, ഞാൻ ഇടയ്ക്ക് എന്റെ അടുത്ത് ആരെങ്കിലും പേര് ചോദിച്ചിട്ട് വിഷ്ണുപ്രിയ എന്ന് പറയുമ്പോ എന്റെ അടുത്ത് ചോദിക്കും കൃഷ്ണപ്രിയ ആണോന്ന് ആദ്യം ചോദിക്കും. തെറ്റിട്ട് എല്ലാരും കൃഷ്ണപ്രിയ ആണോന്ന് ചോദിക്കാം. ഏത് ക്ലാസ്സിലാ പഠിക്കുന്നേ? സെവന്തില്. മോളുടെ സ്ഥലം എവിടെയാ?
1: ഞാൻ രാമപുരം.
0: രാമപുരം എന്ന് പറയുമ്പോ എവിടെയായിട്ടാണ്?
1: കോട്ടയം. കോട്ടയം.
0: കോട്ടയം. പാലയുടെയൊക്കെ അടുത്താണല്ലേ? അത് ശരി. ഒത്തിരി ഇങ്ങനെ കൃഷികളൊക്കെ ഉള്ള സ്ഥലമല്ലേ അവിടെ? അല്ലേ, റബ്ബർ തോട്ടം അങ്ങനെയൊക്കെ ഉള്ള സ്ഥലല്ലേ? വീട്ടിലും കൃഷിയൊക്കെ ഉണ്ടോ? ഇല്ല. വീട്ടിൽ ആരൊക്കെ ഉള്ളേ?
1: അമ്മയുണ്ട്, അപ്പായിയുണ്ട്, അനിയനുണ്ട്, അനിയത്തിയുണ്ട്.
0: ഈ അനിയനും അനിയത്തിയൊക്കെ ഏത് ക്ലാസ്സിൽ പഠിക്കുന്നു?
1: അനിയൻ
0: തേർഡില്. അനിയത്തി?
1: അനിയത്തി ഒന്നാം ക്ലാസ്സില്.
0: ഒന്നാം ക്ലാസ്സില്. അപ്പൊ ഈ അനിയത്തി ആണല്ലോ ഏറ്റവും ചെറിയ ആള്. അപ്പൊ നിങ്ങള് തമ്മില് വഴക്ക് കൂടാറുണ്ടോ?
1: ഇല്ല.
0: ഇല്ല, നല്ല കുട്ടികളാണ്, വഴക്കും അടിയൊന്നുമില്ല. അതാണ്, അത് കേക്കാനാണ് ഞാൻ ചോദിച്ചേ. ഒന്നാം ക്ലാസ്സിലുള്ള ആളെ നമ്മള് തൽക്കാലം മാറ്റി നിർത്തിയിട്ട് അല്ലേ നിങ്ങൾ രണ്ടും കൂടി വഴക്കുണ്ടാക്കും അല്ലേ? എന്ത് കാര്യത്തിന് വഴക്കുണ്ടാക്കുന്നേ പൊതുവേ?
1: ഓരോ കുഞ്ഞു കുഞ്ഞു കാര്യത്തിന്.
0: അതാണ് കാര്യം, കുഞ്ഞു കുഞ്ഞു കാര്യത്തിനാണ് വഴക്ക് കൂടി. അത് ചെയ്യുമ്പോ കൂട്ടാവും. അപ്പൊ ഈ അനിയനെ അനിയത്തിയൊക്കെ പഠിപ്പിക്കുന്നത് കൃഷ്ണപ്രിയ ആണോ? അമ്മയാണ് പഠിപ്പിക്കുന്നത്. അത് ശരി. അപ്പൊ സാധാരണ ചേച്ചിമാരുടെ ജോലിയാണ് പഠിപ്പിക്കില്ല, അതാ ഞാൻ ചോദിച്ചേ.
1: എനിക്ക് അവരെ ഒത്തിരി പഠിക്കാനുണ്ട്.
0: ആ, മോള് തന്നെ നല്ലോണം പഠിക്കുന്ന കുട്ടിയാണോ? മിടുക്കി ബ്രൈറ്റ് സ്റ്റുഡന്റ് ആണോ? ആ, നല്ല A+ ഒക്കെ വാങ്ങണ ആളാ അല്ലേ? ആ, ഓക്കെ. അപ്പൊ പിന്നെ മോളുടെ പഠിത്തത്തിന്റെ ഇടയിൽ കൂടി എല്ലാം കൂടി നടക്കില്ല അല്ലേ? പിന്നെ അമ്മ എങ്ങനെയാ ഫുഡ് ഉണ്ടാക്കുമ്പോ? നിങ്ങക്ക് ഓരോരുത്തർക്ക് ഇഷ്ടമുള്ള ഫുഡ് ഉണ്ടാക്കുവോ?
1: ഇല്ല, അമ്മ ഉണ്ടാക്കുന്നത് ഞങ്ങൾ കഴിക്കും.
0: വെരി ഗുഡ്, വെരി ഗുഡ്. എല്ലാ കുട്ടികളും ഇത് കേൾക്കണം. അത് കേൾക്കാൻ വേണ്ടിട്ടാണ് ഞാൻ ചോദിച്ചത്. അല്ലാതെ 3 പേർക്ക് 3 പേരുടെ ഇഷ്ടത്തിൽ ഉണ്ടാക്കാൻ പറ്റുമോ? അല്ലേ, അമ്മ ഉണ്ടാക്കുന്നത് നിങ്ങൾ കഴിച്ചോളണം, അത്രേ ഉള്ളൂ. വേറെന്തൊക്കെയാ ക്ലാസ്സിൽ? ഒത്തിരി ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടോ? ഓ, കേൾക്കുന്നില്ല. ഫ്രണ്ട്സ് ഒക്കെ ഉണ്ട്. അപ്പേ, ഈ ഇപ്പൊ ഇന്ന് ക്ലാസ് ഇല്ലാത്ത ദിവസങ്ങളിലെ എന്താ ഹോബി ഒക്കെ ചെയ്യുന്ന? എന്താ പഠിക്കുന്ന അല്ലാതെ? ഡാൻസ്, പാട്ട്, എന്താ ചെയ്യുന്നേ വേറെ? അത് അമ്മ ഹെൽപ്പ് ചെയ്യും ജോലികളില്. വെരി ഗുഡ് ഗേൾ ആണല്ലേ. എന്റെ അമ്മ ഇത് കേൾക്കണ്ട, എന്റെ അമ്മ ഇത് കേട്ട് കഴിഞ്ഞാൽ പ്രശ്നമാവും. കണ്ടോ, ഓരോ കുട്ടികളും ഹെൽപ്പ് ചെയ്യുന്നില്ലേന്ന് ചോദിക്കും. അല്ല, അത് നല്ല കാര്യം. ഞാൻ ചോദിച്ചാൽ അല്ലാതെ മോൾക്ക് എക്സ്ട്രാ ആക്ടിവിറ്റീസ് പഠിത്തം അല്ലാതെ ഡാൻസ്, പാട്ട്, വരയ്ക്കുക, വായിക്കുക, അങ്ങനെ എന്താ മോള് ചെയ്യുന്നേ?
1: വരയ്ക്കും.
0: വരയ്ക്കും. വരയ്ക്കുന്നതാണ് ഇഷ്ടം.
1: പാട്ടുപാടും.
0: പാട്ടുപാടും. ഇപ്പൊ പാടുന്നുണ്ടോ രണ്ടുപേരി?
1: ആ,
0: എന്നാ രണ്ടുപേരി നോക്കട്ടെ, കേക്കട്ടെ.

0: മോളെ നന്നായിട്ട് പാടി. ആ അയ്യോ, ഇനിയും പാടുന്നുണ്ടായിരുന്നോ?
1: വേണ്ട, കുഴപ്പമില്ല.
0: നന്നായിട്ട് പാടി, ഞാൻ വിചാരിച്ച് നിർത്തിയോന്ന്. അത് ലയിച്ച് വളരെ ആ ഈണത്തിലല്ലേ, നല്ല ശ്രദ്ധ ചേർന്ന് നല്ല ഭംഗിയായി പാടി.

0: ആ താങ്ക് യു.
1: ഒരു ഗ്യാപ്പ് വന്നപ്പോ ഞാൻ വിചാരിച്ചു നിർത്തി എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ, ഞാൻ ഇങ്ങനെ കണ്ണടച്ച് കേൾക്കുമായിരുന്നു. അല്ല നല്ല ലയത്തിൽ പാടി,
0: താങ്ക് യു.
1: നന്നായിട്ടുണ്ടായിരുന്നേ. അപ്പൊ ഇന്ന് ഏത് പാട്ടാ നമുക്ക് കേൾക്കണ്ടേ?
0: എനിക്ക് സീതാരാമൻ മൂവിയിലെ കാലം തമ്മിൽ തന്നൊരേതരം സോങ്,
1: കണ്ണിൽ കണ്ണിൽ അല്ലേ, മനസ്സിലായി. ഹരിശങ്കറും സിന്ദൂരിയും കൂടി പാടിയ പാട്ട്. ആ പാട്ട് നമുക്ക് കേൾക്കാം കേട്ടോ. ഡെഡിക്കേഷൻ ഉണ്ടോ പ്രത്യേകിച്ച്? എല്ലാവർക്കും വേണ്ടിട്ട്, ഫ്രണ്ട്സിനും, അപ്പൊ കൃഷ്ണപ്രിയ മോളുടെ ഫ്രണ്ട്സിനും ഫാമിലിയിലുള്ള എല്ലാവർക്കും, അല്ല അനിയനും അനിയത്തിക്കും ഒക്കെ വേണ്ടിയിട്ടാണ് നല്ലൊരു പാട്ട് വരുന്നത്. ഓക്കെ, അപ്പൊ പാട്ട് കേൾക്കാം. റെയിൻബോ എപ്പോഴും കേൾക്കുവോ? ഞായറാഴ്ചയൊക്കെ കേൾക്കുവോ? കേൾക്കും. ഓക്കെ, അപ്പൊ ഞങ്ങളുടെ ഒരു സ്ഥിരം ശ്രോതാവാണ് അല്ലേ. ഓക്കെ മോളെ, പാട്ടുമൊക്കെ പഠിക്കുക, ക്ലാസ്സിലൊക്കെ പഠിക്കുക. ഓക്കെ ബൈ. കൃഷ്ണപ്രിയ മോളാണ് വിളിച്ചത്, നമ്മളെ സ്ഥിരമായിട്ട് വിളിക്കുന്ന, സ്ഥിരമായിട്ട് നമ്മളെ റേഡിയോ കേൾക്കുന്ന ആളാണ്, വിളിക്കുന്ന ആളല്ല. അപ്പൊ കൃഷ്ണപ്രിയ നന്നായിട്ട് പാടുകയും ചെയ്തു, അമ്മയൊക്കെ വീട്ടിൽ സഹായിക്കുന്ന നല്ലൊരു പാവം കുട്ടിയാണ്. അതിമനോഹരമായ ഒരു പാട്ട് വെച്ചിട്ടുണ്ട്, ആ പാട്ട് കേട്ടിട്ട് തിരിച്ചു വരാം.

0: യുവ ചോയ്സിലേക്ക് ഒരിക്കൽ കൂടി ഹൃദയം നിറഞ്ഞ സ്വാഗതം. സമയം 1 മണി കഴിഞ്ഞ് 42 മിനിറ്റും 40 സെക്കൻഡും ആവുകയാണ്. ഒരു ശ്രോതാവ് ഇവിടെ വിളിച്ചിട്ടിങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു ഭാഗ്യമുള്ള ആളുകളാണ് ഇനി വിളിച്ചിട്ട് കിട്ടുന്നവരെ, കാരണം 15 മിനിറ്റ് കൂടെ ഉള്ളൂ, 2 മണി വരെ നമുക്ക് സമയമുള്ളൂ. ഇപ്പം വിളിച്ചിരിക്കുന്ന ആരാ നോക്കാം. ഹലോ
1: ഹലോ
0: ഹലോ, ഇതാരാണ്?
1: എന്റെ പേര് സനജ. ഞാൻ ഷൊർണൂരിന്നാ വിളിക്കുന്നത്.
0: ഷൊർണൂരിന്നാ വിളിക്കുന്നത് അല്ലേ?
1: ഓക്കെ.
0: എന്തൊക്കെയാ ഷൊർണൂര് വിശേഷം? വീട്ടിൽ ആരൊക്കെയുണ്ട്?
1: ഞാൻ വീട്ടിലല്ല, ഞാൻ പാലത്തിനാ വിളിക്കുന്നത്.
0: അത് ശരി, അവിടെയാണ് താമസിക്കണേ? നമ്മൾ കൊറേ നാള് മുമ്പ് സംസാരിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നല്ലേ? ഉണ്ട് ഉണ്ട് ഉണ്ട്, എനിക്കിപ്പോ ഓർമ്മ വന്നു. ഇപ്പൊ ഒരു സ്ഥാപനത്തിൽ നിക്കുന്നെന്ന് പറഞ്ഞപ്പോ എനിക്ക് ഓർമ്മ വന്നു. ഓ
1: ആ ഒരുപാട് ആളുകൾ താമസിക്കുന്ന ഒരു സ്ഥലമാണ്.
0: അത് ശരി,
1: എല്ലാവരും ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കി. അപ്പൊ കിട്ടിയാലേ നമുക്ക് ഒരു പാട്ട് ആവശ്യപ്പെടാന്ന്
0: വിചാരിച്ചു.
1: ആർക്കാണോ കിട്ടുന്നത് അപ്പൊ അവര് നിർത്തും, എല്ലാരും നിർത്തും. എല്ലാവർക്കും കൂടി ഒരു പാട്ട് വേണം.
0: അത് ശരി, ഓക്കെ.
1: പാടിയ ഒരു പാട്ടാണ്
0: പാട്ടല്ലേ ഈ പാട്ട്. ഒത്തിരി നല്ലൊരു, ഒത്തിരി ഡെപ്ത് ഉള്ള ഒരു പാട്ടാണല്ലേ. അതാണ് ജാനകിയമ്മയുടെ ശബ്ദത്തിൽ ആ ഭാവത്തിൽ ആ ശബ്ദത്തിൽ ആ പാട്ട്. ജാനകിയമ്മയുടെ
1: കണക്കിന് പാട്ടുകളിൽ നിന്നൊന്ന് തെരഞ്ഞെടുക്കല്
0: ബുദ്ധിമുട്ടാണ്, ബുദ്ധിമുട്ടാണ്. ജാനകിയമ്മയ്ക്ക് എത്ര നാഷണൽ അവാർഡ് കിട്ടിയിട്ടുണ്ടെന്ന് അറിയാമോ? അറിയില്ല, ഞാനൊരു ഒരു ഇൻഫർമേഷന് അങ്ങനെ ഒരു ചോദ്യം ആവുമ്പോ എല്ലാവർക്കും ഒന്ന് പാസ് ചെയ്യാലോ എന്ന് വെച്ചിട്ട് ചോദിച്ചതാണേ. ജാനകിയമ്മയ്ക്ക് 4 നമുക്ക് 4 നാഷണൽ അവാർഡ്, 4 എണ്ണമാണ് കാണിക്കുന്നത്. 4 നാഷണൽ അവാർഡും പിന്നെ എന്താ പറയാ, എണ്ണിയാൽ തീരാത്ത ഒരു 33 സ്റ്റേറ്റ് അവാർഡുകളും തമിഴ്നാട്ടിൽ നിന്നും കേരളത്തിൽ നിന്നും ആന്ധ്രയിൽ നിന്നും ഒക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പൊ അത്രയും വലിയൊരു മഹാരഥയായ ഒരു ഗായികയാണ് ഇന്നലെ നമ്മളെ വിട്ടുപിരിഞ്ഞത്. 33 സ്റ്റേറ്റ് അവാർഡുകൾ എന്ന് പറയുമ്പോ, അതുപോലെ 48,000 പാട്ടുകളാണ്, 20 ഭാഷകളിലായിട്ടല്ലേ. ഒരു എന്താ പറയാ, നമുക്കൊക്കെ ചിന്തിക്കാൻ സാധിക്കാത്തത്രത്തോളം. അതെ അതെ, ഒരു മനുഷ്യായുസിൽ ഇത്രയും പാട്ടുകൾ. എന്തോ
1: പിന്നൊരു സമാധാനം എന്താന്ന് വിചാരിച്ചാൽ
0: നമുക്ക് എന്നും കേൾക്കാം. അതെ അതാണ്, അതാണ്.
1: അപ്പൊ നമ്മൾ ജനിച്ചാൽ എന്തായാലും മരണം അനിവാര്യമാണല്ലോ. അപ്പൊ നമ്മൾ എന്തായാലും അത്
0: അതെ അതെ അതെ അതെ, തീർച്ചയായും നമ്മൾ ഉൾക്കൊണ്ടേ പറ്റുള്ളൂ. നമുക്ക് ആ സ്വരം നമുക്ക് എന്നും കേൾക്കാം,
1: ഒരിക്കലെങ്കിലും ആ സ്വരം നമ്മൾ കേൾക്കുന്നുണ്ട്.
0: അതെ അതെ, ദിവസവും അല്ലെ, എത്രയോ തവണ. അതെ,
1: എത്രയോ തവണ കേൾക്കുന്നുണ്ട്, ഒരിക്കലെങ്കിലും കേൾക്കാത്ത ദിവസം
0: ഇല്ല. അതെ അതെ. അപ്പൊ ഇന്ന് എന്നിട്ടും നീ എന്നെ അറിഞ്ഞില്ലല്ലോ, ആ പാട്ടാണ് വേണ്ട അല്ലേ. പാടാൻ താല്പര്യം ഉണ്ടോ? പാടുന്ന ശീലം? കേൾക്കലേ ഉള്ളൂ അല്ലേ. ആ അത് ശരി, ഓക്കെ. അപ്പൊ ഈ പാട്ട് നമുക്ക് റേഡിയോയിലൂടെ കേൾക്കാം, റെയിൻബോയിലൂടെ കേൾക്കാം. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ അവിടെ ഉള്ള എല്ലാവരോട് അന്വേഷണം പറയണേ, സ്ഥാപനത്തിലുള്ള എല്ലാവരോടും. കേൾക്കുന്നുണ്ടോ? ഇപ്പൊ കേൾക്കുന്നുണ്ടോ എല്ലാവരും? ഓക്കെ, അപ്പൊ എല്ലാരോടും എന്റെ ഹായ്. ഈ പാട്ട് കേൾക്കാട്ടോ. ഓക്കെ, വനജ ചേച്ചിയാണ് വിളിച്ചത് ഷൊർണൂരിൽ നിന്ന്. അതിമനോഹരമായ ഒരു പാട്ടാണ് ചോദിച്ചിട്ടുള്ളത്. എന്നിട്ടും നീ എന്നെ അറിഞ്ഞില്ലല്ലോ എന്ന് എന്താ പറയാ, ഒത്തിരി വേദന നിറഞ്ഞ ആ ശബ്ദത്തിലെ, ആ വേദന മുഴുവൻ ആ ശബ്ദത്തിൽ കൊണ്ടുവന്നാണ് നമ്മളിലേക്ക് കേൾക്കുന്നത്. കേൾക്കുന്നത് നമ്മളുടെ കണ്ണുകൾ നിറയുന്ന ആ പാട്ടാണ്. ആ പാട്ട് കേട്ടിട്ട് നമുക്കറിയാം യുവ ചോയ്സിലേക്ക് തിരിച്ചു വരാം.

0: സമയം ഇങ്ങനെ ഒരു മണി കഴിഞ്ഞ് 50 മിനിറ്റും 57 സെക്കൻഡുമായി 51 മിനിറ്റായി. യുവർ ചോയ്സ് കഴിയാറായ വേളയിൽ അവസാന നിമിഷത്തിൽ നമുക്കൊരു കോളർ കണക്ട് ആയിട്ടുണ്ട്. ഞാൻ പുറച്ചും പറഞ്ഞ പോലെ ഭാഗ്യമുള്ള കോളറാണ്. ഹലോ, ഇതാരാണ്?
1: ഹലോ ഹലോ, സിന്ധു ആണ് വിളിക്കുന്നത്.
0: സിന്ധു, സ്ഥലം?
1: സ്ഥലം അരിമ്പൂർ, തൃശൂർ.
0: അരിമ്പൂർ അല്ലേ? ആ ഓക്കെ ഓക്കെ, തൃശൂർ ജില്ലയില്.
1: അതെ.
0: ഓക്കെ, എന്തൊക്കെയാ വിശേഷം? വീട്ടിൽ ആരൊക്കെ ഉണ്ട്?
1: എന്റെ വീട്ടില് അച്ഛൻ, അമ്മ, ഹസ്ബൻഡ് പുറത്താണ്. മകൾ ഒരാളുണ്ട്, ബി എസ് സി നഴ്സിംഗിന് പുറത്ത് പഠിക്കുന്നു.
0: ഓക്കെ ഓക്കെ.
1: പിന്നെ ബ്രദേഴ്സ് ഉണ്ട്, സിസ്റ്റേഴ്സ് ഉണ്ട്, അവരൊക്കെ പുറത്താണ്.
0: അത് ശരി. അപ്പൊ മോളും ഹസ്ബൻഡും ഒക്കെ ദൂരെയാണല്ലേ?
1: അതെ.
0: എവിടെ, ഏത് സ്ഥലത്ത് അവര്?
1: അവര് യുഎയിലാണ് ഹസ്ബൻഡ്.
0: അത് ശരി. ഓക്കെ.
1: മോള് ബാംഗ്ലൂരാണ് പഠിക്കുന്നത്.
0: ബാംഗ്ലൂര്. ആ ഓക്കെ ഓക്കെ. ബാംഗ്ലൂർ ഉള്ള ആൾക്ക് ഇടയ്ക്ക് ക്ലാസ് ഇല്ലാത്തപ്പോ അവധി കിട്ടുമ്പോ വരാൻ പറ്റുമോ അല്ലേ?
1: അതെ, ഇപ്പൊ ഇനിയിപ്പോ ഓഗസ്റ്റില് വരും.
0: ഓഗസ്റ്റില് വരും, ഓണത്തിന് വരും. ആ ഓണത്തിന്. ഓക്കെ, വേറെ എന്തൊക്കെയാ ഹോബീസ്? വീട്ടിലെ ജോലിയൊക്കെ കഴിഞ്ഞാല്?
1: എനിക്ക് ഓൾറെഡി ജോലിയുള്ള ഒരാളാണ്, പ്രൈവറ്റ് ആയിട്ട് ജോലി ചെയ്യുന്നുണ്ട്.
0: ആഹാ, എന്താ ചെയ്യുന്നേ?
1: ഞാൻ ആക്ച്വലി ഒരു സ്റ്റുഡന്റ് കൗൺസിലിംഗ് ആണ് ചെയ്യുന്നത്.
0: അത് ശരി. എങ്ങനെയാ ജോലിയുടെ ഒരു നേച്ചർ? സ്റ്റുഡന്റ് കൗൺസിലിംഗ് പറയുമ്പോ ചെറിയ കുട്ടികളാണോ?

0: എങ്ങനെയാണ് പഠിക്കുന്നത്
1: അല്ലല്ല,
0: റിലേറ്റഡ് ആയിട്ട്?
1: നമ്മുടെ ഒരു നീറ്റിന്റെ ഒക്കെ കോച്ചിങ് ഇല്ലേ,
0: ആ ആ അതുപോലെ.
1: എൻട്രൻസ് കോച്ചിങ്ങിന്റെ.
0: ഓഹോ, ഓക്കെ ഓക്കെ. ആ ആ ഒരു സബ്ജക്റ്റ് ആയിട്ടാണോ?
1: അല്ലല്ല, നമ്മളിപ്പോ സ്റ്റുഡൻസിന് നീറ്റ് അതുപോലെയുള്ള എക്സാംസിന്, കോമ്പറ്റീറ്റീവ് എക്സാംസിനുള്ള ഒരു ഇതാണ് നമ്മൾ കൊടുക്കുന്നത്. കൗൺസിലിംഗ് കൊടുക്കും.
0: ഓക്കെ ഓക്കെ ഓക്കെ. എക്സാമിന് പ്രിപ്പയർ ചെയ്യണം കുട്ടികൾക്ക് അല്ലേ?
1: അതെ അതെ.
0: ഗ്രൂമിംഗ് ഒക്കെ പോലെ.
1: അതെ അതെ,
0: മനസ്സിലായി മനസ്സിലായി. ഓക്കെ, വലിയ റെസ്പോൺസിബിൾ ആയ ഒരു ജോബാണ് ചെയ്യണത്. എങ്ങനെ, എന്നും പോണോ?
1: അതെ അതെ, എന്നും പോണം.
0: എല്ലാ ദിവസവും പോണം.
1: 9:30 to 5:30.
0: അത് ശരി. അടുത്ത് തന്നെയാണോ? തൃശ്ശൂർ തന്നെയാണോ?
1: തൃശ്ശൂർ ടൗണിലാണ്.
0: ടൗണില്. ആഹാ, അപ്പൊ അതാ ഞാൻ വിചാരിച്ചു ഇനി വീട്ടമ്മയാണോ, അങ്ങനെയാണെങ്കിൽ വേറെ എന്തൊക്കെയാ ചെയ്യുന്നേ എന്നറിയാൻ വേണ്ടിട്ടാണ് ഞാൻ ചോദിച്ചത്. അപ്പൊ നമ്മള് റേഡിയോ കേൾക്കാൻ സമയമുണ്ടോ? രാവിലെ വൈകിട്ടൊക്കെ കേൾക്കോ?
1: എന്റെ അമ്മ ഇതിന്റെ സ്ഥിരം
0: സ്ഥിരം ശ്രോതാവാണ്. അമ്മയിൽ നിന്ന് കിട്ടിയ ശീലം. ആ അത് ശരി. എന്റെ അമ്മയും ഒക്കെ അങ്ങനെയാണ്, രാവിലെ എഴുന്നേറ്റിൽ അവർക്ക് റേഡിയോ അവരൊരു ജീവിതത്തിന്റെ ഭാഗമാണ്. രാവിലെ എഴുന്നേൽക്കുക, അടുക്കളയിൽ റേഡിയോ ഓൺ ചെയ്യുക. അതെ, അങ്ങനെ അതൊരു ശീലാണ്. അതെ അതെ, റേഡിയോ കേട്ടാലേ ഒരു ദിവസം പൂർത്തിയാവുള്ളൂ. പിന്നെ നമ്മൾ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ സീരിയസ് ആയിട്ട് സംസാരിക്കുന്നതിൽ ചെയ്യുമ്പോൾ ഓഫ് ചെയ്യുക, സൗണ്ട് കുറയ്ക്കുന്നത് ഭയങ്കര ദേഷ്യമാണ്. അതെ, വേറെ വിശേഷങ്ങൾ പറഞ്ഞുകൊണ്ട് റേഡിയോ ഓഫ് ചെയ്തു, അല്ലെങ്കിൽ റേഡിയോ ശബ്ദം കുറച്ചു, ഇനി അതൊന്നും കേൾപ്പിക്കില്ല, അങ്ങനെ പറയും. മറ്റു കാര്യങ്ങളെക്കാൾ എല്ലാം വലുതാണ് റേഡിയോ.
1: സോഷ്യൽ മീഡിയ വളരെ ആക്റ്റീവ് ആയിരിക്കുകയാണല്ലോ.
0: അത് ശരി. പക്ഷെ സോഷ്യൽ മീഡിയ വന്നെങ്കിലും ഇതുപോലെ എന്താ പറയാ, റേഡിയോ ഭയങ്കര ജീവനായിട്ടുള്ള ആളുകൾ ഒരുപാട് പേരുണ്ട്.
1: അതെ, പഴയുള്ള ആൾക്കാർക്ക് അത് പറ്റില്ലല്ലോ, ഒഴിച്ചു കൂടാനാവാത്തതാണല്ലോ.
0: അതെ അതെ അതെ, ശരീരത്തിലെ കൈയും കാലും ഒക്കെ പോലെയാണ് റേഡിയോ. ഓക്കെ, ഏത് പാട്ടാണ് കേൾക്കണ്ടേ?
1: എനിക്ക് ജാനകി അമ്മയുടെ ഏതെങ്കിലും തുമ്പി വാ തുമ്പക്കുടത്തിൽ എന്നുള്ള സോങ് ഒന്ന് പ്ലേ ചെയ്യൂ.
0: തുമ്പി വാ തുമ്പക്കുടത്തിൽ. പക്ഷെ എന്നോട് ആദ്യം പറഞ്ഞത് മോഹം കൊണ്ട് ഞാൻ വേണം എന്നല്ലേ?
1: ആ, ഏതായാലും എനിക്ക് ഇഷ്ടമാണ് ജാനകിയുടെ എല്ലാ സോങ്ങും, നമ്മുടെ മനസ്സിൽ അങ്ങനെ തന്നെ നിലനിൽക്കുന്നുണ്ടല്ലോ.
0: ഈ മനോഹര ശബ്ദത്തിൽ രണ്ടുപേര് പാടുന്നുണ്ടോ?
1: ഞാൻ മോഹം കൊണ്ട് ഞാൻ പാടാം.
0: ആ പാട് പാട്.
1: മോഹം കൊണ്ടു ഞാൻ ദൂരേ

0: നന്നായിരുന്നു കേട്ടോ, നന്നായിരുന്നു നന്നായിരുന്നു, നന്നായിട്ട് പാടി കേട്ടോ. എനിക്ക് ശബ്ദം കേട്ടപ്പോ പാടും എന്ന് എനിക്ക് തോന്നി. എന്റെ ഗസ് ശരിയായില്ലേ? കണ്ടുപിടിച്ചു, ഞാൻ കണ്ടുപിടിച്ചു. ഓക്കെ, നന്നായിട്ട് പാടി. അപ്പൊ ഈ പാട്ട് തന്നെ നമുക്ക് കേൾക്കാം. വിഷ്ണുപ്രിയ ആണ്. സംസാരിച്ചിട്ടുണ്ടോ നമ്മൾ മുമ്പ്?
1: ഇല്ല, റേഡിയോയിൽ പറയുന്ന പേര് ഞാൻ കേട്ടു.
0: കേട്ടിട്ടുണ്ടല്ലേ. ഓക്കെ ഓക്കെ ഓക്കെ, എന്തായാലും ഈ പാട്ട് തന്നെ കേൾക്കാം കേട്ടോ.
1: ഓക്കെ.
0: അപ്പൊ അമ്മയോട് അന്വേഷണം പറയാ, ഹസ്ബൻഡിനോടും മോളോടും ഒക്കെ.
1: ഇത് എല്ലാവർക്കും വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യണം, അതായത് ജാനകിയെ സ്നേഹിക്കുന്ന ഈ ലോകത്തിലെ എല്ലാവർക്കും.
0: എല്ലാവർക്കും ജാനകിയെ സ്നേഹമില്ലാത്ത ആരും തന്നെ ഇല്ല. നമുക്ക് എല്ലാവർക്കും വേണ്ടിട്ട് പാട്ട് വെച്ചു കൊടുക്കാം.
1: ആ സ്വരം എന്നും നിലനിൽക്കും.
0: അതെ, അത് എന്നും നിലനിൽക്കും, നമ്മൾ എന്നും കേൾക്കുമല്ലേ.
1: അതെ അതെ.
0: ഓക്കെ, അപ്പൊ ഈ പാട്ട് തന്നെ കേൾക്കാം കേട്ടോ.
1: താങ്ക് യു.
0: ഓക്കെ, സിന്ധു ചേച്ചിയാണ് നമ്മളെ വിളിച്ചത്. മോഹം കൊണ്ടും ഞാൻ എന്ന പാട്ടാണ് ചോദിച്ചത്. അതേ പാട്ട് തന്നെ സിന്ധു ചേച്ചിയുടെ ശബ്ദത്തിൽ അതിമനോഹരമായിട്ട് പാടി. എന്തായാലും ആ പാട്ട് കേൾക്കാം. പക്ഷേ യുവ ചോയ്സിന് ഈ ഒരു പാട്ടിനും കൂടെയുള്ള സമയമുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നത്. അത് കഴിഞ്ഞ് വാർത്തയുടെ സമയമാണ്. എന്തായാലും ഇന്ന് വിളിച്ചിട്ട് കിട്ടാത്ത ശ്രോതാക്കളായിരുന്നു തന്നെ വിഷമിക്കേണ്ട, അടുത്ത ദിവസം വീണ്ടും സമയമുണ്ട്. എന്തായാലും മോഹം കൊണ്ടും ഞാൻ എന്ന അതിമനോഹരമായ പാട്ട് നമുക്ക് കേൾക്കാം.

0: ഈ അതിമനോഹര ഗാനത്തോടെ ഇന്നത്തെ യുവർ ചോയ്സിന്റെ സമയം ഇവിടെ പൂർണ്ണമാവുകയാണ്. വിളിച്ചിട്ട് കിട്ടാത്ത ശ്രോതാക്കൾ ആരും തന്നെ വിഷമിക്കേണ്ട. യുവർ ചോയ്സ് നാളെ വീണ്ടും ഇതേ സമയത്ത് 12 മണി തൊട്ട് 2 മണി വരെ നിങ്ങളുടെ അരികിലേക്ക് എത്തും. ഇന്ന് വിളിച്ചിട്ട് കിട്ടാത്ത അല്ലെങ്കിൽ അടുത്ത് വിളിച്ചിട്ട് കിട്ടാത്ത ശ്രോതാക്കൾ നാളെ വീണ്ടും ശ്രമിക്കുക. സമയം 1 മണി കഴിഞ്ഞ് 59 മിനിറ്റും 55 സെക്കൻഡും. ഇനി 2 മണിക്ക് ഇംഗ്ലീഷിൽ വാർത്തകൾ ഡൽഹി റിലേ.
1: ഗുഡ് ആഫ്റ്റർനൂൺ, ദിസ് ഈസ് ആകാശവാണി ആൻഡ് ഐ ആം സുനിൽ വർമ്മ വിത്ത് ദ മിഡ് ഡേ ന്യൂസ്. The headlines. India condemns attack on commercial vessel GFS Galaxy off coast of Oman. 10 Indians rescued, one reported missing. New Delhi expresses concern over continuing attacks on commercial shipping in the region. Prime Minister Narendra Modi returns to New Delhi after concluding several agreements during his visit to Indonesia, Australia and New Zealand. Home Minister Amit Shah inaugurates and lays foundation stones of several development projects in Ahmedabad. Employees Provident Fund Organization introduces a 6-month amnesty scheme for establishments operating private Provident Fund Trust to regularize their status. In Wimbledon, Jannik Sinner to lock horns with Alexander Zverev for men's singles title this evening. And in FIFA World Cup, England and Argentina enter semi-finals. India has condemned the attack on the commercial vessel GFS Galaxy off the coast of Oman today. The External Affairs Ministry informed in a statement that of the 11 Indian nationals on board, 10 have been rescued so far, while one Indian national is reportedly missing. It said, the Indian Embassy in Oman is closely monitoring the situation and proactively coordinating with the Omani authorities in the ongoing search and rescue operation. India has thanked the Omani authorities for their support. New Delhi has expressed concern over the continuing incidents of attacks on commercial shipping in the region. It reiterated the call for immediate de-escalation of tensions and the conclusion of ongoing negotiations for a diplomatic solution so that peace and stability can return to the region. The External Affairs Ministry said the targeting of commercial shipping and civilian infrastructure in the region must end and free

0: ന്യൂസ് റെയിൻബോ. സമയം 5 മണി കഴിഞ്ഞ് 1 മിനിറ്റ്. റെയിൻബോ വാർത്തകൾ. രാജ്യത്തെ സാമൂഹ്യ പരിഷ്കർത്താക്കളുടെ മഹത്തായ പൈതൃകത്തെ ആദരിക്കേണ്ടത് ഓരോ പൌരന്റെയും കടമയാണെന്ന് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ. ന്യൂഡൽഹിയിലെ ദ്വാരകയിൽ സാമൂഹ്യ പരിഷ്കർത്താവ് മന്നത്തു പത്മനാഭന്റെ പ്രതിമ അനാച്ഛാദനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഖത്തർ മുൻ ഭരണാധികാരി ഷെയ്ഖ് ഹമദ് ബിൻ ഖലീഫ അൽ താനിയുടെ നിര്യാണത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അനുശോചിച്ചു. ഇതിഹാസ ഗായിക എസ് ജാനകിയുടെ സംസ്കാര ചടങ്ങുകൾ കർണാടകയിലെ കനിയഹന ഗുണ്ടിയിൽ പുരോഗമിക്കുന്നു. അനുശോചനം അറിയിച്ച രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ളവർ. സംസ്ഥാന സർക്കാരിനെ പ്രതിനിധാനം ചെയ്ത് മന്ത്രി റോജി എം ജോൺ ചടങ്ങിൽ പങ്കെടുത്തു. സ്വകാര്യ പ്രോവിഡന്റ് ഫണ്ട് ടെസ്റ്റുകൾ നടത്തുന്ന സ്ഥാപനങ്ങളുടെ നിയമപരമായ സ്ഥിതി ക്രമീകരിക്കാൻ സഹായിക്കുന്നതിനായി ആംനസ്റ്റി പദ്ധതി പ്രഖ്യാപിച്ച് എംപ്ലോയീസ് പ്രോവിഡന്റ് ഫണ്ട് ഓർഗനൈസേഷൻ. 6 മാസത്തേക്ക് പദ്ധതിയുടെ സേവനം പ്രയോജനപ്പെടുത്താമെന്ന് തൊഴിൽ മന്ത്രാലയം. വിയറ്റ്നാമിലെ ബോട്ട് അപകടത്തിൽ മരിച്ച മലയാളികൾ ഉൾപ്പെടെയുള്ള 15 ഇന്ത്യക്കാരുടെ മൃതദേഹങ്ങൾ എത്രയും വേഗം നാട്ടിലെത്തിക്കുമെന്ന് ഇന്ത്യൻ എംബസി. കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയലിന്റെ നേതൃത്വത്തിലുള്ള ഉന്നതതല വ്യവസായ പ്രതിനിധി സംഘം നാളെ മുതൽ ഈ മാസം 17 വരെ സ്പെയിൻ, ബെൽജിയം, ഫിൻലാൻഡ് എന്നീ രാജ്യങ്ങൾ സന്ദർശിക്കും. ഇന്ത്യയുടെ സാമ്പത്തിക വ്യാപാര ബന്ധങ്ങൾ ശക്തിപ്പെടുത്തുന്നത് ലക്ഷ്യമിട്ടാണ് സന്ദർശനം. ലോകകപ്പ് ഫുട്ബോളിൽ അർജന്റീനയും ഇംഗ്ലണ്ടും സെമിഫൈനലിൽ. വിംബിൾഡൺ ടെന്നീസ് പുരുഷ സിംഗിൾസ് ഫൈനലിൽ ഇന്ന് യാനിക് സിന്നറും അലക്സാണ്ടർ സ്വരേയും ഏറ്റുമുട്ടും. രാത്രി 8:30 മത്സരം. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം. ന്യൂസ് റെയിൻബോ.
1: On the go, drive time music. On the go, on Rainbow FM 107.5. On the go. Drive time music.

0: ഡിയേഴ്സ്, യു ആർ ലിസണിംഗ് ടു എഫ് എം റെയിൻബോ കൊച്ചി 107.5.
1: 107.5 സമയം എന്ന് പറയുന്നത് 5 മണി കഴിഞ്ഞ് 11 മിനിറ്റും 18 സെക്കൻഡും ആകുമ്പോൾ ഇത് ഏതാണ് പ്രോഗ്രാം?
0: ഇത് ഓൺ ദി ഗോ ഡ്രൈവ് ടൈം മ്യൂസിക്.
1: ഓൺ ദി ഗോ ഡ്രൈവ് ടൈം മ്യൂസിക്കിൽ ഇന്ന് ഞങ്ങൾ രണ്ടുപേരുമാണ്, സ്മിതാ ബാലനും
0: രശ്മി ക്ഷമളയും.
1: അതെ, അപ്പൊ ഇന്ന് ഞങ്ങള് യാത്ര തുടരുകയാണ്. 8 മണി വരെയാണ് ഈ യാത്ര.
0: എല്ലാവരും വണ്ടി കയറിയോ?
1: വണ്ടി കയറിയോ? ടിൻടിൻ പോപ്പം.
0: അതെ അതെ.
1: അപ്പോ ഇന്ന് നമ്മള് നല്ലൊരു മെസ്സേജോടുകൂടിയാണ് ഇന്ന് ഞങ്ങൾ ഓൺ ദ ഗോ തുടങ്ങുന്നത്.
0: അതെ, മെസ്സേജ് എന്താണെന്ന് വെച്ചാലേ, ജീവിതത്തിൽ കരുതി വെക്കാൻ ഒന്നുമില്ലാത്തവരാണ് പലപ്പോഴും പങ്കുവെക്കാൻ തയ്യാറാകുന്നത്.
1: അതായത് നഷ്ടപ്പെടാൻ ഒന്നുമില്ലാത്തവർക്ക് പങ്കിടാൻ എല്ലാം
0: ഉണ്ടാവും.
1: അപ്പൊ യഥാർത്ഥ ഔദാര്യം എന്ന് പറയുന്നത് സമ്പത്തല്ല,
0: അല്ല, അത് കൊടുക്കാനുള്ള മനസ്സ്.
1: അതെ, അതുപോലെ തന്നെ ആവശ്യം അറിഞ്ഞ് അത് അനുഭവിച്ച് മനസ്സിലാക്കി അത് തിരിച്ചു കൊടുക്കുക.
0: ഷോ കഴിയുമ്പോ എനിക്ക് എന്തെങ്കിലുമൊക്കെ തരുമോ?
1: നമുക്ക് എന്താ തരാൻ പറ്റാത്തത്? നമ്മൾ അങ്ങോട്ടും
0: ഇങ്ങോട്ടും പറഞ്ഞു കാണുമ്പോൾ
1: അതെ കെട്ടിപ്പിടിക്കാൻ തോന്നുന്നല്ലേ.
0: കെട്ടിപ്പിടുത്ത മാത്രമേ ഉള്ള, പക്ഷെ കഴിക്കാനെങ്കിലും തരാമോ?
1: ആ കഴിക്കാൻ നമുക്ക് ആലോചിക്കാം.
0: എത്രമാത്രം
1: നമ്മൾ ഷെയർ ചെയ്യുന്ന കാര്യമാണല്ലോ പറഞ്ഞത്. എന്തായാലും എന്റെ കഴിക്കണ പകുതി എന്തായാലും സ്മിതാ ബാലനോട്.
0: കഴിക്കില്ലെന്നും മനസ്സിലായി.
1: ഓക്കെ, അപ്പൊ ഇന്ന് നമ്മള് എത്രമാത്രം ഉണ്ടെന്നല്ല, എത്രമാത്രം നമ്മൾ ആസ്വദിക്കുന്നു എന്നാണ്.
0: എന്ന് ലാളിത്യത്തോടുകൂടി തന്നെ വേണം നമുക്ക് എല്ലാം നമ്മൾ ആസ്വദിക്കാനും നമ്മൾ ആഘോഷിക്കാനും എല്ലാത്തിനകത്ത് ആ ഒരു സിംപ്ലിസിറ്റി ഫീൽ ചെയ്യണം.
1: ആ സിംപ്ലിസിറ്റിയുടെ കാര്യം പറഞ്ഞപ്പോഴാണ് ഇന്ന് ദേശീയ സിംപ്ലിസിറ്റി ഡേ, അതായത് ലാളിത്യ ദിനമാണ്.
0: ലാളിത്യ ദിനമാണ്.
1: അതെ,
0: എന്നെ കുറിച്ചൊക്കെ ഒരു ദിനം വന്നോ
1: ഇങ്ങനെ സ്വയം പുകഴ്ത്തുന്ന ഒരു സ്മിതാബാലൻ. അപ്പൊ ഇനി രണ്ടു മൂന്ന് സ്പെഷ്യാലിറ്റികളും കൂടെ പറയാനുണ്ട്. അപ്പൊ ഇന്ന് നമ്മള് ആദ്യം തന്നെ തുടങ്ങിയ മെസ്സേജിനോട് ചേർത്ത് പറയാം, ഇന്ന് ദേശീയ സിംപ്ലിസിറ്റി ഡേ, ലാളിത്യം.
0: അല്ല, എല്ലാവരും ലാളിത്യ മുഖമുദ്രയാക്കുക. എന്ത് കാര്യത്തിലും, ഡ്രസ് ആവട്ടെ, ആഹാരമാവട്ടെ, അല്ലെങ്കിൽ നമ്മുടെ ലൈഫ് സ്റ്റൈൽ ആവട്ടെ, എല്ലാത്തിനകത്ത് ആ സിംപ്ലിസിറ്റി പാലിക്കുക. അങ്ങനെ പാലിക്കാൻ ശ്രമിച്ചാൽ മറ്റൊരാൾക്ക് നമ്മളെ കണ്ടോ, നമുക്ക് മറ്റാളെ കണ്ടോ, വലിയ രീതിയിൽ കുറ്റബോധവും ചിന്തയും കാര്യങ്ങളും ഒന്നും ഉണ്ടാവില്ല. എല്ലാവരും ഒരു ഒരു സമഭാവനയോടെ നമുക്ക് കാണാനും പെരുമാറാനും ഒക്കെ സാധിക്കും.
1: നമ്മുടെ സ്വഭാവത്തിലും ആ ലാളിത്യം കൊണ്ടുവന്നാൽ നമുക്ക് ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാവും.
0: എന്നെ പോലെ സ്വഭാവത്തിലും ലാളിത്യവും
1: മതി മതി, ഇന്ന് എസ് പി ഇത്രയും മതി, നമുക്ക് ഇനി കാര്യത്തിലേക്ക് അടക്കാം. ഇനി വരുന്ന ഒരു പാട്ട്, നമ്മളെ കോണ്ടാക്ട് ചെയ്യാനുള്ള നമ്പർ പറയാല്ലേ. ഇന്ന് നിങ്ങൾ ഇതിനെ കുറിച്ച്, ഞങ്ങൾ ഈ സിംപ്ലിസിറ്റി ഡേനെ കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും ഞങ്ങളോട് കൺവേ ചെയ്യാനുണ്ടെങ്കിൽ വിളിക്കാം 0484242811. അതുപോലെ തന്നെ ഞങ്ങൾക്ക് രണ്ട് പ്ലാറ്റ്ഫോംസ് ഉണ്ട്, എഫ് എം റെയിൻബോ കൊച്ചി 107.5, അത് ഇൻസ്റ്റയുടെ ഐ ഡി ആണ്. എഫ് ബിയുടെ ഐ ഡി ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5. ഇനി ഒരു വാട്സപ്പ് നമ്പർ ഇല്ലേ?
0: വാട്സപ്പ് നമ്പർ ഉണ്ട്, അറിയാൻ പറ്റാത്ത നമ്പറൊക്കെ എന്നോട് ചോദിക്കണം. ഇനി ഒരു വാട്സപ്പ് നമ്പർ ഉണ്ട്, 8547341075.
1: അപ്പൊ നമുക്ക് ഇങ്ങനെ ഇത്രയധികം മാധ്യമങ്ങൾ നമ്മളുമായിട്ട് ബന്ധപ്പെടാനായിട്ട് നമുക്ക്

0: നമ്പറുകൾ ഉണ്ട്, ഫോൺ നമ്പർ ഉണ്ട്, വിളിക്കാനുണ്ട്, ഇത്രയൊക്കെ ഓപ്ഷൻ ഉണ്ട് ഓൺ ദ ഗോ ഡ്രൈവ് ടൈം മ്യൂസിക്കിൽ. അപ്പോൾ നമ്മൾ ഇന്ന് നല്ല നല്ല പാട്ടുകളും കൊച്ചു കൊച്ചു വർത്തമാനങ്ങളും പിന്നെ
1: ഒക്കെ ആയിട്ട്
0: ഗെയിം മോഡും ഒക്കെ ആയിട്ട്
1: 8 മണി
0: ലൈവാണ്.
1: വരെ നിങ്ങൾക്കൊപ്പം ഞങ്ങളുണ്ട് കൂട്ടായിട്ട്. സ്റ്റേ ട്യൂൺ ടു ആകാശവാണി കൊച്ചി FM റെയിൻബോ
0: 107.5.

0: ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5-ൽ ഇത് ഓൺ ദ ഗോ ഡ്രൈവ് ടൈം മ്യൂസിക്കുമായിട്ട് സ്മിത ബാലനും രശ്മിയുമാണ്.
1: ഞാൻ മാത്രമേ ഉള്ളൂ എന്ന് പറയാൻ പോവാണ്.
0: നമ്മൾ രണ്ടുപേരും ഉണ്ട് ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107. ഇവിടെ നമ്മൾ ഓൺ ദ ഗോ പരിപാടി ചെയ്യാൻ വന്നാലേ വേറെ തിരക്കുകളിലേക്ക് പോകേണ്ട കാര്യമില്ല.
1: ഇതുമായിട്ട് റിലേറ്റഡ് ആണ് പറയാൻ പറ്റില്ല കേട്ടോ, അതാണ് ഞാൻ പറയുന്നത്.
0: അപ്പോ ഇത് നമ്മൾ ഓൾറെഡി സിംപ്ലിസിറ്റിയുടെ ആ ലാളിത്യം ഒന്ന് നമ്മുടെ പരിപാടിയിലും സൂക്ഷിക്കാം.
1: ഞാൻ വളരെയധികം ലളിതമായ രീതിയിലാണ് നടക്കുന്ന ഇരിക്കുന്നത്.
0: അപ്പൊ അതുപോലെ തന്നെ ഒരു ദിനം കൂടെ നമുക്ക് പറയാനുണ്ട്. ഇന്ന് ആഗോളതലത്തിൽ ഇന്റർനാഷണലി പേപ്പർ ബാഗ് ഡേ ആയിട്ട് ആചരിക്കുന്നു.
1: പേപ്പർ ബാഗ് തീർച്ചയായിട്ടും അതൊരു വെൽക്കം ചെയ്യേണ്ട ഒരു സംഗതി തന്നെയാട്ടോ.
0: അതെ, ഒറ്റത്തവണ ഉപയോഗിക്കാവുന്ന പ്ലാസ്റ്റിക്കുകൾക്ക് പകരം ഈ പരിസ്ഥിതി സൗഹൃദ ബദലായിട്ടാണ് ഈ ആഗോളതലത്തിൽ പേപ്പർ ബാഗ് ദിനം ആഘോഷിക്കുന്നത്.
1: പലയിടത്തും ഇപ്പൊ പല ഇപ്പൊ ടെക്സ്റ്റൈൽ ഷോപ്പിലാവട്ടെ എല്ലായിടത്തും ഇങ്ങനെ ഈ പേപ്പർ ബാഗ്സ് കൊടുക്കുന്നുണ്ട്. നല്ല കാര്യം, അത് പെട്ടെന്ന് തന്നെ അത് ഡീകേ ചെയ്ത് പൊക്കോളൂ.
0: ഡീകമ്പോസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ നമുക്ക് പ്ലാസ്റ്റിക് കിടന്നുണ്ടാവുന്ന മലിനം, നമ്മുടെ മാലിന്യം നമുക്ക് ഭൂമിക്ക് വരുന്നത് കുറയ്ക്കാൻ ഒരു പരിധിവരെ അത്
1: സഹായിക്കും. പേപ്പറുകൾ ദോഷകരമല്ലല്ലോ,
0: പുനരുപയോഗിക്കാം, അതാണ് ഒരിത്. പിന്നെ ജൈവ വിസർജ്യമാണ്, അപ്പൊ നമുക്കത് ഡീകമ്പോസ് ചെയ്യാൻ വേഗം എളുപ്പമാണ്. ഇത് 19-ാം നൂറ്റാണ്ടിലാണ് ഈ പേപ്പർ ബാഗ് യന്ത്രവൽക്കരിച്ച് നൂതനമായിട്ട് ഇങ്ങനെ ബാഗിന്റെ രൂപത്തിൽ വന്നിരുന്നത്. അതായത് ഫ്രാൻസിസ് വോൾ എന്നാളാണ് പേപ്പർ ബാഗുകൾ വൻതോതിൽ ഉൽപ്പാദിപ്പിക്കാൻ കഴിവുള്ള യന്ത്രത്തിന്റെ പേറ്റന്റ് നേടിയത്. അതും 1852.
1: എത്ര വർഷം മുന്നേ? അതെ, നൂറ്റാണ്ടുകൾക്ക് മുന്നേ.
0: അതെ, നൂറ്റാണ്ടുകൾക്ക് മുന്നേ തന്നെ പേപ്പർ ബാഗ് ഉൽപ്പാദിപ്പിക്കാൻ കഴിവുള്ള യന്ത്രത്തിന്റെ പേറ്റന്റ് നേടി. പിന്നെ 1859, അതായത് 1859-ൽ എന്ത് ചെയ്തു, എളുപ്പത്തിൽ മടക്കാവുന്ന തരത്തിൽ ആ പേപ്പർ ഒരു ഡിസൈൻ ഉണ്ടാക്കി കൊടുത്തു.
1: കൊള്ളാട്ടോ, നമ്മുടെ ഷർട്ടിലോ, ഷർട്ടിന്റെ പോക്കറ്റിലോ, പാന്റിന്റെ പോക്കറ്റിലോ
0: മടക്കി വെക്കാവുന്ന രീതിയിൽ അത് മുൻകൂട്ടി മുറിച്ചെടുത്ത് വെച്ച് അതിനും പേറ്റന്റ് കിട്ടിയത്.
1: കിലോയെ കൊള്ളുള്ളൂ എന്നുണ്ട്.
0: അതെ,
1: മറ്റേപോലെ ഇലാസ്റ്റിസിറ്റി ഇല്ലല്ലോ.
0: ഓക്കെ, പിന്നെ അത് കഴിഞ്ഞ് 1871-ലാണ് മാർഗരറ്റ് ഇ നൈറ്റ് അദ്ദേഹത്തെ വിളിക്കുന്നത് പലചരക്ക് ബാഗിന്റെ അമ്മ എന്നാണ്. അപ്പൊ മാർഗരറ്റ് ഇ നൈറ്റ് ആണ് ആ അടിഭാഗം പരന്നിരിക്കുന്ന ടൈപ്പുള്ള പേപ്പർ ബാഗുകൾ നിർമ്മിച്ച് യന്ത്രത്തിൽ കൂടെ നിർമ്മിച്ച് സൃഷ്ടിച്ചത്. അപ്പോ പലചരക്ക് ബാഗിന്റെ അമ്മ ഓർക്കണം, മാർഗരറ്റ് ഇ നൈറ്റ്. ഓർക്കാൻ എളുപ്പമുണ്ടെന്ന്. അപ്പൊ ഫ്രാൻസിസ് പോളും മാർഗരറ്റ് ഇ നൈറ്റും ആണ് ഈ പേപ്പർ ബാഗിന്റെ. അതെ അതെ, ഇത് ക്വസ്റ്റ്യൻ നമുക്ക് പി എസ് സിക്ക് ഉപയോഗമുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. പേപ്പർ ബാഗ് ദിനമാണ് ഇന്ന് ആഗോളതലത്തിൽ ഇത് ആചരിക്കുന്നത്.

0: ഉണ്ട്. നമുക്ക് ആ പുനരുപയോഗിക്കാവുന്നതും അതുപോലെ തന്നെ വേഗം ഡീകമ്പോസ് ചെയ്യുന്നു എന്നുള്ളതാണ് ഈ പേപ്പർ ബാഗിനെ കൂടുതൽ
1: ജനപ്രിയമാക്കുന്നത്.
0: അതെ അതെ. പിന്നെ ഇന്ന് വേറൊരു ഡേയും കൂടെയാണ്, ഇന്ന് ഇന്റർനാഷണൽ മലാല ഡേ ആണ്.
1: സ്ത്രീകൾക്ക് വേണ്ടിയുള്ള ദിവസമാണ്.
0: ഐക്യരാഷ്ട്രസഭ പെൺകുട്ടികളുടെ വിദ്യാഭ്യാസ അവകാശത്തിന് വേണ്ടിയിട്ട് ധീരമായിട്ട് അതിനെക്കുറിച്ച് പറഞ്ഞതും പിന്നെ അതിന് മലാലയെ ആദരിക്കുകയും ഒക്കെ ചെയ്തത് ഈ ഒരു
1: ദിനമാണ്. ഇപ്പൊ ലണ്ടനിലോ മറ്റല്ലേ താമസിക്കുന്നത്?
0: അതെ അതെ. അപ്പൊ ഈ സമാധാനത്തിന് വേണ്ടിയിട്ടുള്ള നോബൽ സമ്മാന ജേതാവാണ് മലാല യൂസഫ്.
1: മരണത്തിൽ
0: മരിച്ചിട്ടില്ല,
1: മരണത്തിൽ നിന്ന് രക്ഷപ്പെട്ടു പോകുന്ന ഒരു പെൺകുട്ടിയല്ലേ?
0: അതെ അതെ.
1: 15 or 16 വയസ്സുള്ളപ്പോൾ മരണത്തിൽ നിന്ന് രക്ഷപ്പെട്ടു പോകുന്ന,
0: അതൊരു വ്യക്തിഗത നേട്ടത്തിന്റെ ആഘോഷമായിട്ട് നമ്മൾക്ക് കാണേണ്ട കാര്യമില്ല. കാരണം മനുഷ്യന്റെ അവകാശങ്ങൾക്ക് വേണ്ടി പോരാടുന്ന എല്ലാ യുവാക്കൾക്കും യുവതികൾക്കും വേണ്ടിയുള്ള ഒരു ദിനം കൂടിയായിട്ട്
1: തീർച്ചയായിട്ടും ആചരിക്കുന്നു.
0: ഓക്കെ, അപ്പൊ ഇന്നത്തെ സ്പെഷ്യാലിറ്റികളൊക്കെ നമ്മൾ ഓൺ ദ ഗോ ഡ്രൈവ് ടൈം മ്യൂസിക്കിൽ പറഞ്ഞു. സിംപ്ലിസിറ്റി ഡേ ആണ്, പേപ്പർ ബാഗ് ഡേ ആണ്,
1: മലാല ഡേ ആണ്.
0: ഓക്കെ, അപ്പം ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ആർക്കെങ്കിലും ഇതിനെക്കുറിച്ച് എന്തെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് വിളിക്കാം 0484-242-8101 ലേക്ക്.
1: പിന്നെ അതുപോലെ തന്നെ നമുക്ക് വാട്സപ്പ് നമ്പർ ഉണ്ട്. വാട്സപ്പ് നമ്പർ ഇതാണ്, 8547-341075. പിന്നെ നമ്മളുടെ ഇൻസ്റ്റാ ഐ ഡി ഉണ്ട്, FM Rainbow Kochi 107.5 എന്നുള്ളതും FBID ഉണ്ട്, ആകാശവാണി കൊച്ചി FM Rainbow 107.5 എന്നുള്ളതും. അപ്പൊ ഈ രണ്ട് പ്ലാറ്റ്ഫോംസിലും നിങ്ങൾക്ക് രണ്ടല്ല മൂന്ന് പ്ലാറ്റ്ഫോംസിലും നിങ്ങൾക്ക്
0: മെസ്സേജുകൾ അയക്കാം. നമ്മുടെ ഒരു പോസ്റ്റ് അതിലുണ്ട്, അത് നിങ്ങൾക്ക് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് നിങ്ങൾക്ക് അതിൽ കമന്റ് ചെയ്യാം. അപ്പൊ കേട്ടുകൊണ്ടിരിക്കുന്ന ഓൺ ദ ഗോ ഡ്രൈവ് ടൈം മ്യൂസിക്, കൂടെയുള്ളത് രശ്മിയും
1: സ്മിതാ ബാലനും.

യു ആർ ലിസ്ണിംഗ് ടു 107.5 റെയിൻബോ FM കൊച്ചി. Musically yours.

0: ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോവും 107.5 ഇത് ഓൺ ദ ഗോ ഡ്രൈവ് ടൈം മ്യൂസിക് ആണ്.
1: അപ്പൊ നമ്മള് ഫോൺ ചെയ്യാൻ പറഞ്ഞിരുന്നു, നമുക്ക് ഫോൺ ഇൻ പ്രോഗ്രാം ആണല്ലോ ഇത്. അപ്പൊ ഇതിനകത്തേക്ക് ഫോൺ ചെയ്യാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു 0484242810 എന്ന നമ്പറിലേക്കോ, അതല്ലെങ്കിൽ രണ്ട് പ്ലാറ്റ്ഫോംസ് ഉണ്ട്, ഇൻസ്റ്റയും എഫ് ബി ഉണ്ട്. അതിന്റെ ഐ ഡിസ് എന്ന് പറയുന്നത് എഫ് എം റെയിൻബോ കൊച്ചി 107.5 എന്ന ഇൻസ്റ്റ ഐ ഡിയും ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5 എന്നുള്ളത് എഫ് ബി ഐ ഡി ആണ്. പിന്നെ വാട്സപ്പ് നമ്പർ ഉണ്ട് 8547341075 എന്ന വാട്സപ്പ് നമ്പറിൽ നിങ്ങൾക്ക് മെസ്സേജസ് അയക്കാവുന്നതാണ്.
0: നമ്മളിപ്പോ കേട്ട ഗാനം എസ് ജാനകി ആലപിച്ച ഗാനമാണ്,
1: ചാന്തുപൊട്ട എന്ന മൂവിക്ക് വേണ്ടി ആലപിച്ച ഗാനമാണ് നമ്മളിപ്പോ കേട്ടത്. ഇന്ന് അവര് ഓർമ്മയായി. എത്രയും എന്താ പറയേണ്ടത്,
0: ഇന്ത്യൻ സംഗീത ചരിത്രത്തിലെ ഏറ്റവും മികച്ച സ്വാധീനം മലയാളികളുടെ മേത്തുള്ള ഒരു ഗായികയായിരുന്നു.
1: ആയിരുന്നു നല്ല പല രീതിയിൽ അവർക്ക് പാടാനുള്ള, അത് കുട്ടികളുടെ ശബ്ദത്തില് വലിയവരുടെ ശബ്ദത്തില് ഒക്കെ പാടാൻ കഴിയും.
0: അതുപോലെ 20-ൽ അധികം ഇന്ത്യൻ ഭാഷകളിൽ അദ്ദേഹം
1: ഏറ്റവും കൂടുതൽ ഇന്ത്യൻ ഭാഷകളിൽ
0: പാടിയിട്ടുണ്ട് അവര്. അപ്പം ഒരു ഓർമ്മ എന്നുള്ള രീതിയിൽ അല്ലാതെ നമ്മൾ ആ പാട്ടുകളിലൂടെ എന്ന് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നവരാണ് അല്ലെ.
1: അപ്പൊ നമുക്ക് കേൾക്കുമ്പോഴേ അറിയാം ഇവര് പാടിയതാണ്, എസ് ജാനകി പാടിയ ഗാനമാണ് ഇത്.
0: കാരണം ആവിഷ്കാരത്തിന്റെയും ഒരു മോഡുലേഷന്റെ ഒക്കെ രാജ്ഞി നമുക്ക്
1: ഇന്ത്യൻ സിനിമ കണ്ട ഒരു മികച്ച ഗായിക തന്നെയാണ്.
0: അതെ അതെ. അപ്പൊ 19 വയസ്സിന് ആണ് ആ പാട്ടിന്റെ ഇത് തുടങ്ങിയത്. വിധിയിൻ വിളയാട്ട് എന്ന 1957 തമിഴ് ചിത്രത്തിലൂടെയാണ് ജാനകി തന്റെ ജീവിതം ആരംഭിച്ചത്.
1: ഇപ്പൊ ശവസംസ്കാരം നടക്കുന്നത്
0: മൈസൂരൂർ ഹൈദരാബാദിലാണ്.
1: ഹൈദരാബാദിൽ
0: ഓക്കെ. അപ്പം അവരെ ഒന്ന് നമ്മൾ സ്മരിച്ചുകൊണ്ടാണ് ആ ഒരു ഗാനം ഇട്ടത്. അപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5. സമയം 5 മണി കഴിഞ്ഞ് 39:26 ആയിട്ടുണ്ട്. ഇന്ന് ദേശീയ സിംപ്ലിസിറ്റി ഡേ ആണ്. നിങ്ങൾ സിംപ്ലിസിറ്റി
1: നോക്കിക്കൊണ്ട് ദേശീയ സിംപ്ലിസിറ്റി ഡേ ആവർത്തിച്ച് ആവർത്തിച്ച് രശ്മി പറയുന്നു.
0: അപ്പൊ ഇതുപോലെ സിമ്പിളായിട്ട് സിംപ്ലിസിറ്റി നിങ്ങൾ കാത്തു സൂക്ഷിച്ച ഏതെങ്കിലും നമുക്ക് പ്രത്യേകിച്ച്
1: പറയാം. മാത്രം കാണുന്ന
0: വട്ടപ്പൊട്ടായിരുന്നു ആദ്യം അവരുടെ ഒരു ഹൈലൈറ്റ്. ഇപ്പൊ
1: അത് കഴിഞ്ഞ്
0: പിന്നെ
1: വെള്ളഭസ്മം,
0: ഹസ്ബൻഡിന്റെ മരണശേഷം വെള്ളഭസ്മം ആണ് മുഖമുദ്ര. അപ്പൊ ആ സിംപ്ലിസിറ്റിയുടെ ഒരു ദേവത തന്നെയാണ്
1: അവരാണ് ഇന്ന് വിട വാങ്ങിയത്.
0: ഇതുപോലെ നിങ്ങൾ സിംപ്ലിസിറ്റിയെ

0: മുഖമുദ്രയായിട്ട് സൂക്ഷിക്കുന്ന ആരെങ്കിലുമൊക്കെ അറിയാമെങ്കിൽ നിങ്ങൾക്ക് വിളിക്കാം 0484242810 1.
1: On the microphone a bit.

0: യു ആർ ലിസ്ണിംഗ് ടു എഫ് എം റെയിൻബോ കൊച്ചി 107.5
1: ആകാശവാണിയിൽ ഇത് ഓൺ ദ ഗോ ഡ്രൈവ് ടൈം മ്യൂസിക്കിന്റെ സമയം. നിങ്ങളോടൊപ്പം സ്മിതാ ബാലനും രശ്മിയുമാണ്. ഓ, നമ്മള് ഭക്ഷണത്തിന്റെ ഒക്കെ കാര്യം, ഇപ്പം ചായ കുടിക്കാനൊക്കെ
0: രണ്ട് നെല്ലിക്ക കുറഞ്ഞ വസ്തു ആയിരിക്കും.
1: അതെ, ഇപ്പൊ നമുക്ക് എന്തെങ്കിലും ഒന്ന് ഉച്ചയ്ക്ക് ഒന്ന് ബിരിയാണി വെക്കാന്ന് വിചാരിച്ചു.
0: ഇത് ഇങ്ങനെ വില കൂടുന്ന സമയത്ത് മാത്രമേ
1: ഒരു ഞായറാഴ്ചയല്ലേ, എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാമെന്ന് കരുതി ഒന്ന്
0: തീരുമാനിച്ചു വന്നപ്പോഴത്തേക്കും
1: ഓ 175 രൂപയെന്ന് കോഴിക്ക്.
0: കോഴിക്ക് 197 ഒക്കെ ഞാൻ കഴിഞ്ഞ ദിവസം
1: മേടിച്ചത്. അപ്പൊ ഇങ്ങനെ വില കൂടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ബിരിയാണി ചെമ്പൊക്കെ അടച്ചു വെക്കേണ്ടി വരും.
0: എല്ലാം അടച്ചു, കഞ്ഞിക്കല്ല അടച്ചു വെക്കേണ്ടി വരും. ബിരിയാണി വേണ്ടായിരുന്നു.
1: അരിയും കോഴിയും മുതൽ എല്ലാ
0: സാധനങ്ങൾക്കും വില കൂടുതല്. കോഴിക്ക് വില കൂടുതല് എങ്ങനെ കറിയും? കഴിയും ബംഗാളികൾ.
1: യുദ്ധപ്രതിസന്ധി വന്നത് കൊണ്ടായിരിക്കും ഇത്,
0: അറിയില്ല. ബംഗാളി സഹോദരന്മാരൊക്കെ മേടിക്കുന്നത് ഈ പറയണൊക്കെ ചിക്കനൊക്കെ മേടിക്കൂലോ എല്ലാ ആഴ്ച. നമ്മളെക്കാളും ഗംഭീരമായിട്ട് അവര് ഭക്ഷണം കഴിക്കൂലോ.
1: അവരെന്ത് ചെയ്യുന്നു? പച്ചക്കറിയിലേക്ക് മാറുമായിരിക്കും.
0: ഉരുളക്കിഴങ്ങ് വേറെ വില കുറഞ്ഞ പച്ചക്കറി.
1: ഉരുളക്കിഴങ്ങ് തന്നെ നമുക്കും ഡെയിലി ആക്കേണ്ടി വരുമെന്നാണ്
0: തോന്നുന്നത്. ഈശ്വര, എന്നാ വിലയ?
1: വെളുത്തുള്ളിക്കോ?
0: വെളുത്തുള്ളി പിന്നെ കഴിച്ചില്ലാലും വേണ്ടില്ല
1: നമുക്ക്. പക്ഷെ ഈ ചിക്കനിലും അതുപോലെ മസാലകൾ പിടിക്കുമ്പോ നമുക്ക് വെളുത്തുള്ളി വേണമല്ലോ. വെളുത്തുള്ളിയുടെ വലിയ ഉയർന്ന വില തന്നെയാണ്.
0: വെളുത്തുള്ളിയുടെ ഒരു പ്രത്യേകത എന്നറിയാം, അതിന്റെ ഈ തോല് തീ കത്തിക്കാൻ ഉപയോഗിക്കും.
1: ആണോ? അതൊരു പുതിയ അറിവാണല്ലോ.
0: തീ കത്തിക്കാൻ ഉപയോഗിക്കാം. നമ്മുടെ നാട്ടിലല്ലേ, തമിഴ്നാട്ടിലൊക്കെ അതിന്റെ വേസ്റ്റ് വെട്ടിയെടുക്കില്ലേ, അങ്ങനെ നമ്മള് എന്താ പറയണ, വൈക്കോല് കൊയ്യുന്ന നെല്ല് കൊയ്യുന്ന മാതിരി ഇത് കൊയ്തെടുത്തിട്ട് അത് തീ കത്തിക്കാൻ ഉപയോഗിക്കും.
1: ഓ, ഇങ്ങനെ ഒരു ഉപയോഗം കൂടെ സ്മിതാ ബാലൻ കണ്ടുപിടിച്ചു.
0: ഞാൻ കണ്ടുപിടിച്ചില്ല, കാണേണ്ടി വന്നൊരു കാഴ്ചയാണ്. അതെന്താന്ന് ഞാൻ പറയുന്നില്ല. നമ്മളുടെ ചങ്ക് പിളർക്കുന്ന ഒരു കാഴ്ചയായിരുന്നു അത്.
1: ചങ്ക് പിളർന്നിപ്പോ കൂടിയാണ്
0: ഇവിടെ വന്ന് നോക്കിയിരിക്കുന്നത്. അതല്ല, എന്നാ പിന്നെ പറഞ്ഞേക്കാ, ഇത്രയും പറഞ്ഞല്ലേ. എന്താ വെച്ചാല്, ഒരു പെൺകുട്ടി, ഒരു തമിഴ് പെൺകുട്ടിയാണ്. ആ പെൺകുട്ടിയുടെ അമ്മായി അച്ഛന്റെ പെങ്ങളാണ്, പെങ്ങളുടെ മകനെയാണ് ആ പെൺകുട്ടി കല്യാണം കഴിക്കണേ. കല്യാണം കഴിച്ച് സ്ത്രീധന തർക്കം, സ്വന്തം അമ്മായി ഈ മരുമകളുടെ ശരീരത്ത് അവര് ഈ ഉണക്കാനിട്ടിരുന്നു, വെളുത്തുള്ളി ഉണക്കാനിട്ടിരുന്നു തട്ടിന്റെ മുകളില്. അതിനകത്ത് ഈ പെൺകുട്ടി ഇത് ഉണക്കാൻ വേണ്ടി കയറിയ സമയത്ത് അവര് വാതിലടച്ചിട്ട് തീ കത്തിച്ചു. അയ്യോ, അതിന്റെ മുഖം മാത്രം വികൃതമാവാതെ ബാക്കി ശരീരം മുഴുവൻ പൊള്ളിപ്പോയ ആ ഒരു രൂപം ഞാൻ കണ്ടതാ. എനിക്കത് ഞാനുകൊണ്ട് ഈ പറയുന്ന വെളുത്തുള്ളി എന്ന് പറയുമ്പോ പേടിയാവും.
1: വെളുത്തുള്ളി ഉപയോഗിക്കാറില്ലേ?
0: വളരെ ചുരുക്കം, വളരെ ചുരുക്കം. എനിക്ക് നേരത്തെ ഒക്കെ വെളുത്തുള്ളി അച്ചാറൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു. ഇപ്പൊ
1: സീൻ കണ്ടതിന് ശേഷം
0: അതാണ് പിന്നെ നമ്മുടെ മനസ്സിലേക്ക് വരണത്. അത് കാരണം അതിനോട് താല്പര്യമില്ല.
1: അപ്പൊ നമ്മളിനി ബിരിയാണിയും വെക്കണ്ട, ചോറും വെക്കണ്ടെന്നാണ്. നമുക്ക് ഇതൊക്കെ മാറുമെന്ന് വിചാരിക്കാം അല്ലേ.
0: ഇനി എന്നോട് ചോദിക്കാൻ നിൽക്കരുത്, ഇച്ചിരി ചോറാവോ,
1: ഇച്ചിരി കഞ്ഞി കുടിച്ച് നമുക്ക്
0: ഇച്ചിരി ചോറാവോ ചേച്ചി ഇത് ചോദിച്ചു എന്റെ അടുത്തേക്ക് വന്നേക്കരുത്.
1: അപ്പൊ സാധനങ്ങൾക്കൊക്കെ വില കൂടുതലാണ്, ഇതൊക്കെ നോക്കിയും കണ്ടൊക്കെ നമ്മള് ജീവിക്കാം.
0: ഞങ്ങൾക്കൊക്കെ കൃഷിയുണ്ട് കേട്ടോ.
1: ആണോ? എന്തൊക്കെ കൃഷി ചെയ്യുന്നുണ്ട്?
0: അല്ല, ഈ പറയണ കണ്ടോ, പാടമുണ്ട്, പിന്നെ പച്ചക്കറികളുണ്ട്. അപ്പൊ അത് കാരണം ഒരു നേരം അല്ലെങ്കിൽ ഒരു ദിവസം അല്ലെങ്കിൽ ഒരാഴ്ചയൊക്കെ സുഖമായി നമുക്ക് പിടിച്ചിരിക്കാം നമ്മുടെ പറമ്പുകളിൽ നിന്ന്.
1: ഒരാഴ്ച
0: എങ്ങനെയാണ്? അരിയുടെ കാര്യത്തിൽ പ്രശ്നമില്ല, പക്ഷെ ഈ പറയുന്ന പച്ചക്കറികൾ
1: എല്ലാവരും അങ്ങനെ കൃഷിയിലേക്കും ഇതിലേക്ക് ഇറങ്ങണം. നമ്മള്
0: ഉള്ള സ്ഥലത്ത്
1: നമുക്ക് പറ്റണ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുവാണ്. നമ്മളിപ്പോ ടെറസിന്റെ മേളിലൊക്കെ കൃഷി ചെയ്തിരുന്നു പണ്ടും,
0: ഇപ്പൊ
1: ഇപ്പോഴും ചെയ്യുന്നവരുണ്ട്. എന്നാലും അതിന്റെ ഒരു ഇത് കുറഞ്ഞു എന്ന് തോന്നുന്നു. അതിന്റെ മഴയും വെയിലും ഒക്കെ ഒരു ഇതില്ലാത്തത് കൊണ്ടായിരിക്കാം.
0: ഞങ്ങളെ സംബന്ധിച്ച് കോവയ്ക്ക്

0: വെണ്ടയ്ക്ക, വഴുതന, പിന്നെ കപ്പളം, കപ്പങ്ങാന്നുള്ള പപ്പായ മാസൂനായില്ലേ അത്, ചേന, ചേമ്പ്, കാച്ചില് ഇത്യാദി സാധനങ്ങളൊക്കെ ഉണ്ട്,
1: കൃഷിയുണ്ട്.
0: അപ്പൊ അത് കാരണം കൊണ്ട് ഒരു നേരം നമുക്ക് കറി വെക്കൊന്നുമില്ലേ പറമ്പിലേക്ക് ഇറങ്ങിയ എന്തെങ്കിലുമൊക്കെ ചീരയൊക്കെ ഉണ്ട്, അപ്പൊ നമുക്ക് പറിച്ചെടുക്കാം, കറി വെക്കാം, അതും വളമൊന്നും ചേർക്കാതെ.
1: അപ്പൊ ഇത്രയും ലാളിത്യപരമായിട്ട് ഇന്നൊരു സിംപ്ലിസിറ്റി ഡേ ആയിട്ട് ഇത്രയും ലാളിത്യമായിട്ട് സ്വന്തം പറമ്പിൽ നിന്ന് സാധനങ്ങൾ എടുത്ത് കഴിച്ച്
0: ഓർത്തില്ല
1: വരുന്ന സ്മിതാപാലനെയാണ് നിങ്ങളിപ്പോൾ കേൾക്കുന്നത്. ഒപ്പം ഞാനും ഉണ്ട് രശ്മി. സമയം 6 മണിയായിട്ടുണ്ട്.
0: രശ്മി
1: അതെ, 6 മണിയായിട്ടുണ്ട്. നമുക്കിനി ഗെയിമിന്റെ മോഡ് സ്റ്റാർട്ട് ചെയ്യണം, രണ്ട് പാട്ടുകൾക്ക് ശേഷം അല്ലെ?
0: അതെ, കേട്ടുകൊണ്ടിരിക്കുക ആകാശവാണി കൊച്ചി FM റെയിൻബോ 107.5.

0: कैच द रेन, बारिश के पानी की एक एक बूंद को हमें बचाना है। तो मेरा खास आग्रह है, वर्षा का बूंद बूंद पानी हम मिलकर के बचाएं।
1: Where there's water, there's life. Come, let us adopt rain water harvesting techniques in our homes and offices. Let us build recharge pits and shafts, fix defunct bore wells, remove silt from water bodies, plant as many trees as possible. This monsoon, let us join Catch the Rain campaign.
2: You are listening to Rainbow FM Kochi 107.5. Musically yours.
3: ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5 സമയം 6 മണി കഴിഞ്ഞ് 8 മിനിറ്റായി. ഗെയിം മോഡ് ഓൺ ആണ് അല്ലേ? ഗെയിം മോഡാണ് ഇത്. ഓൺ ദ ഗോ ഡ്രൈവ് ടൈം മ്യൂസിക് ആണ്. 0484242810 വിളിക്കേണ്ടത്. നമ്മൾ ഗെയിം ഇവിടെ അനൗൺസ് ചെയ്യാണ്. ഇന്ന് ജാനകിയമ്മയെ ഓർത്തതുകൊണ്ട് നമ്മള്
4: എല്ലാവരും ഓർക്കുന്ന ഒരു ദിവസമാണ്
3: ഇന്ന്. ഓർമ്മ ദിനം ആ ഒരു ഓർമ്മയുള്ളത് കൊണ്ട് നമുക്ക് ഇന്ന് ജാനകിയമ്മയുടെ പാട്ടുകളെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ഗെയിമാണ്. ഞങ്ങളിവിടെ ഒരു തുടക്കം, ഒരു പാട്ടിന്റെ തുടക്കം ഇവിടെ പ്ലേ ചെയ്യും. BGM ആയിരിക്കും. അത് ഏതാണ് പാട്ട് എന്ന് ഐഡന്റിഫൈ ചെയ്യുക എന്നുള്ളതാണ് ഗെയിം.
4: ചിത്രത്തിന്റെ
3: പേരും പറയണം. ഗെയിം പാട്ട് ഏതാണെന്നും ചിത്രം ഏതാണെന്നും ഐഡന്റിഫൈ ചെയ്യുക എന്നുള്ളതാണ് ഇന്നത്തെ ഓൺ ദ ഗോ ഡ്രൈവ് ടൈം മ്യൂസിക്കിന്റെ ഗെയിം.
4: അപ്പൊ വിളിക്കുക,
3: 0484 242 8101.
5: എന്റെ കടിഞ്ഞൂൽ പ്രണയകഥയിലെ പെൺകുടി, നിന്നെയും തേടി എൻ പ്രിയ സ്വപ്നഭൂമിയിൽ വീണ്ടും സന്ധ്യകൾ തൊഴുതുവരുന്നു, വീണ്ടും സന്ധ്യകൾ തൊഴുതുവരുന്നു.

0: 107.5 ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോയിൽ ഇത് ഓൺ ദ ഗോ ഡ്രൈവ് ടൈം മ്യൂസിക്. ഓൺ ദ ഗോ ഡ്രൈവ് ടൈം മ്യൂസിക്കിൽ ഇത്
1: ഞാൻ സ്മിതാ ബാലനും
0: ഞാൻ രശ്മിയുമാണ്. അപ്പോ നമ്മളിത് ഗെയിം മോഡ് ഓൺ ആണ്. നമ്മുടെ കൂടെ ഒരാളുണ്ട് ഗെയിം കളിക്കാനായിട്ട്. ആരാണെന്ന് നോക്കാം. ഹലോ,
2: ഹലോ,
0: നമസ്കാരം, ഗുഡ് ഈവനിങ്.
2: നമസ്കാരം, ഗുഡ് ഈവനിങ്.
0: എവിടെന്ന വിളിക്കണേ? തൃശ്ശൂരാണല്ലോ. മറ്റത്തൂരുന്നാണ്. ആ സ്ഥലം കറക്റ്റ് മറ്റത്തൂരാ?
1: എന്തി പോരണോ?
0: നല്ല സൗണ്ട്. ശരിക്കും തൃശ്ശൂരാന്ന് മനസ്സിലാവും. അതെയോ?
2: സ്വതന്ത്ര നാല് സ്ഥാനാർത്ഥികൾ നിക്കണ്ടായിരുന്നു. അതില് കഞ്ഞോട്ടില് ജയിച്ച് കഞ്ഞി ഇതില് ജയിച്ചത് ആള് പ്രസിഡന്റായി.
0: ആരെ? നമ്മളാണോ?
2: നമ്മളല്ല,
1: ഒരാള്.
0: ഒരാളല്ലേ? ഇത് ആരാ വിളിക്കണ? ആരാന്ന് പേര് പറഞ്ഞില്ലല്ലോ.
2: തിലകൻ.
0: തിലകൻ. ഓക്കെ.
1: നാടിനെ തിലക കുറിയായി. ഇതാ തിലകൻ ചേട്ടൻ വന്നിരിക്കുന്നു.
0: കോടാലിയിൽ നിന്ന് തിലകൻ ചേട്ടനാണിത്. ഓക്കെ. അപ്പൊ നമ്മള് ക്വസ്റ്റ്യൻ, ഒരു സിനിമ ഐഡന്റിഫൈ ചെയ്യ, പാട്ട് ഐഡന്റിഫൈ ചെയ്യ. ഇത് എസ് ജാനകി പാടിയ പാട്ടുകളാണ് ഇന്ന് ഗെയിമിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്.
2: പറഞ്ഞോളൂ.
0: അപ്പൊ നമ്മളിപ്പോ ആ പാട്ട് പ്ലേ ചെയ്യാം. തുടക്കം അത് ഏതാണെന്ന് കണ്ടുപിടിക്കണം. അത് കഴിഞ്ഞിട്ട് സിനിമയും പറയണം.
2: നോക്കാം, നോക്കാം.
0: ഓക്കെ, അപ്പൊ കേട്ടോളൂ കേട്ടോ.
1: ബിജിയം മാത്രം, പക്ഷെ ഭയങ്കര ഫെമിലിയർ ആയിട്ടുള്ള ഒരു പാട്ടല്ലേ. നമുക്കത്
0: കേട്ടോ. കേട്ടില്ലേ?
2: ഇല്ല.
1: തേണ്ട, അപ്പൊ ചേട്ടൻ ഇവിടെ ശ്രദ്ധിച്ചോണ്ടിരിക്കായിരുന്നു. ശ്രദ്ധിച്ച് കേൾക്ക് കൂട്ടി.
0: കേട്ടോ.
2: തുമ്പി വാ തുമ്പക്കുടത്തിൽ തുഞ്ചത്തായി ഊഞ്ഞാലിടാം.
0: ഓക്കെ, ആദ്യത്തെ കോളർ ആയതുകൊണ്ട് ഞങ്ങൾ ഏറ്റവും എളുപ്പമുള്ള തന്നത്.
1: അപ്പൊ ഇത് ഏതാ സിനിമ ചേട്ടാ?
2: സിനിമയാണ്, തുമ്പി വാ തുമ്പക്കുടത്തിൽ തുഞ്ചത്തായി ഊഞ്ഞാലിടാം ആകാശ പൊന്നിലയിൽ ആഴത്തിൽ.
1: പാട്ട് മുഴുവൻ പറഞ്ഞുകൊണ്ടായില്ല.
0: പാട്ട് പറഞ്ഞിട്ട് കാര്യമില്ല, സിനിമ ഏതാണെന്നും കൂടെ പറയണം.
2: അത്
1: നന്നായിട്ട് ഒഴുകി ഒഴുകി ഇങ്ങ് പോരട്ടെ. എല്ലാം
2: കണ്ട പടാണ് അത്.
0: ഓയിലാണ് തുടങ്ങുന്നത്. ഞാൻ വിളിച്ചു പെട്ടെന്ന് പറയാനാ.
1: ഒഴുകി ഒഴുകി ഞാൻ പറഞ്ഞല്ലോ.
0: അതെ, ഒഴുകി എന്നുള്ള ഒരു ഇതും.
2: അതെ, ഊഞ്ഞാലല്ല, ഓളങ്ങളാണോ?
0: കറക്റ്റ്. ഇവിടെ ക്ലൂ ഒക്കെ ഞങ്ങൾ തന്നു.
2: അല്ല, ഒഴുകി ഒഴുകി വരെ
1: കണ്ടോ? കണ്ടോ, കണ്ടോ. എന്റെ ക്ലൂ അല്ലേ ചേട്ടനെ രക്ഷിച്ചേ? അല്ല, എന്റെ ക്ലൂ അല്ലേ ചേട്ടനെ രക്ഷിച്ചേ?
0: പകുതി പോയിന്റ് സ്മിതാ ബാലന്.
1: അത് തന്നെ. അയ്യോടാ പാവം ഞാൻ. ഞാൻ സ്മിതാ ബാലൻ,
0: കൂടെ രക്ഷ. രശ്മിയും സ്മിതാ ബാലൻ.

0: എന്നോടൊന്ന്
1: രണ്ടുപേരും പങ്കുവെച്ചു എടുത്തോളൂ,
0: പങ്കുവെച്ച അപ്പൊ എന്നോട് സ്നേഹമുണ്ടെന്ന്.
2: ഞാൻ കൊടുക്കൂല,
0: ഇന്ന് നമ്മള് പരസ്പരം പങ്കുവെക്കണം ഒന്നും ഇല്ലെന്ന് തുടങ്ങിയ ആൾക്കാരാണ്. അപ്പൊ പങ്കുവെച്ച് തരണം,
2: കൊടുക്കൂല.
1: അത്
2: ശരി. അപ്പൊ നമുക്ക് കൊറേ പാട്ടുകൾ അതിന്റെ തുടക്കങ്ങളൊക്കെ കേക്കാട്ടോ.
0: അപ്പൊ ഈ പാട്ടാണ് അടുത്തായിട്ട് വരണേട്ടോ, കേട്ടോളൂ.
1: ഓക്കെ.

0: ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5-ൽ സമയം 6 മണി കഴിഞ്ഞ് 31 മിനിറ്റ്. ഇത് ഗെയിം മോഡ് ഓൺ ആണ്.
1: അതെ, അപ്പോ നമ്മളെ വിളിച്ച ഒരാള്,
0: നമ്മുടെ കൂടെ സ്മിതാബാലനും രശ്മിക്കും ഒപ്പം ഇതേ ഒരാൾ കൂടെ ചേരുന്നു. ആരാണെന്ന് നോക്കാം.
1: മത്സരത്തിൽ പങ്കെടുക്കാനാട്ടോ അദ്ദേഹം എത്തിയിരിക്കുന്നത്. ഹലോ.
2: ഹലോ.
1: ആ ആരാണ്?
2: നിത്യ.
0: നിത്യ, സ്ഥലം എവിടെ നിന്നാണ്? കൂടെ ആരാണ്ടൊക്കെ ഉണ്ടല്ലോ. എന്താണ്, ഫുട്ബോൾ ഗെയിം ആണോ?
1: തൃശൂർ പൂരം നടക്കാണ്. തൃശൂർ പൂരം നടക്കാച്ചു ലൈറ്റ് ആയി പോയി.
0: ഓക്കെ, നമ്മളിപ്പോ ഇന്ന് ഗെയിം അറിയാമോ? കേട്ടിരുന്നു അല്ലെ. അപ്പൊ നമ്മളിപ്പോ ഇതിന്റെ തുടക്കം ഒന്ന് പ്ലേ ചെയ്യും. ഏതാണ് പാട്ടെന്നും ഏതാണ് ചിത്രമെന്നും ആണ് ഐഡന്റിഫൈ ചെയ്യേണ്ടത്. പ്ലേ
1: ചെയ്യണ്ടെങ്കിൽ പറയൂ.
0: ഹലോ.
2: അത് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നല്ലോ.
0: അത് ഞങ്ങൾ എളുപ്പം
1: പൊട്ടി വിരിഞ്ഞു.
0: ഇത് ആദ്യത്തെ ഒരിത്തിരി എളുപ്പമായി പോയി. അതുപോലെ നമ്മള്
2: ആദ്യത്തെ നല്ല എളുപ്പമായിരുന്നു.
0: അതെ അതെ,
2: എളുപ്പമുള്ളത് വരും.
0: ഇപ്പൊ ഇതിപ്പോ ഏതാണ്
1: പെട്ടിരിക്കുന്നതുകൊണ്ട് അപേക്ഷ പരിഗണിക്കാവുന്നാണോ രശ്മി?
2: അതെ,
0: നമ്മൾ ഈ ക്വസ്റ്റ്യൻ ഇട്ടുപോയല്ലോ.
1: അതെ, ഇനിയിപ്പോ അത്
0: മാറ്റിക്കൊടുക്കുന്നത് എങ്ങനെയാണ്?
1: മാറ്റി തന്നെ നിത്യ.
2: എന്നാലും
1: മുട്ടയെ മേടിച്ചേനെ. ഇവിടെ ഇന്ന് കുത്തി കുറിക്കണ്ടാ നിത്യ. എന്തൊക്കെയാ
0: വീട്ടിലാരൊക്കെ ഉണ്ട് അത് പറയൂ.
2: വീട്ടിലെ മക്കളെ, ഹസ്ബൻഡ്, അമ്മ.
0: ആ മക്കളുടെ പേരൊന്ന് പറയൂ. അവിടെ കിടന്ന് ബഹളം വെച്ച് ഇപ്പൊ എന്താ അടിച്ച് മിണ്ടാതിരുത്തിയാണോ?
2: ഇല്ല, മിണ്ടാടിക്കാൻ പറഞ്ഞപ്പോ സൈലന്റ്
1: ആയി. പിന്നെ അല്ലെങ്കിൽ തലകെട്ട് പുറകിലുള്ള അടി.
0: ഓക്കെ, ഇത്തിരി കൂടെ എളുപ്പമാണ്. പ്ലേ ചെയ്യട്ടെ.
2: ഓക്കെ,
0: കേട്ടോ.
1: അയ്യോ,
0: ഇത്ര ഉള്ളു ചാൻസ്?
2: കേട്ടില്ല.
1: ഇത് പാടി വരുമ്പത്തേക്കും വൈകുന്നേരം.
2: കേട്ടില്ല നിങ്ങളെ. ഒരു സെക്കൻഡ് വെച്ചിട്ട് എന്താ കാര്യം? നമ്മൾ കേട്ടില്ല.
1: പിന്നെ ഗെയിമിന്റെ പ്രത്യേകത എങ്ങനെയല്ലേ കൊച്ചേ?
2: എന്നാലും കേട്ടില്ല.
0: ഇപ്പൊ കേൾക്കോ.
3: Listen to your favorite tracks on Fuji FM Rainbow 107.5. Stay tuned.
1: കേട്ടില്ല ഇപ്പോഴും?
2: ഇപ്പൊ റെയിൻബോർഡ് അല്ലേ
0: കേട്ടോ?
2: റെയിൻബോർഡ് എന്താണ് കേട്ടത്?
0: ആ റെയിൻബോർഡ് കൂടെ മറ്റേതും പ്ലേ ചെയ്തായിരുന്നു.
2: നിങ്ങൾ ഇങ്ങനെ പ്ലാൻ ചെയ്ത് നമ്മളിങ്ങനെ കേൾക്കും.
0: ഇത്രയും ചാൻസ് തന്നു. ഇനി നമുക്ക് അടുത്ത ആൾക്ക് കൊടുക്കാം. സാരമില്ല നിത്യ, ഞങ്ങള് ഇത് ഭയങ്കര എളുപ്പമുള്ള ക്വസ്റ്റ്യൻ ആണ് ഇപ്പൊ തന്നത്. അതുകൊണ്ടാണ് മറ്റുമായിട്ട് മിക്സ് ചെയ്ത് തന്നത്.
2: അതെ, നമ്മള് തീരെ കേട്ടില്ല കേട്ടാ. എനിക്ക് പാട്ട് ഇത്ര ഇഷ്ടമുള്ള ആളാണ്, ഞാൻ ഒരുവിധം പറഞ്ഞോ. ഇത്
1: നല്ല എളുപ്പമുള്ള പാട്ടാണ്,
0: കാരണം തുടക്കം തന്നെ ജാനകിയമ്മയുടെ ഇതാണ്
1: തുടങ്ങണെ. ബീജിയമല്ല
0: ജാനകിയമ്മയുടെ പാട്ടാണെന്ന് ആദ്യത്തെ നമുക്ക് പറയാൻ പറ്റിയില്ലല്ലോ. അതുകൊണ്ടാണ് എളുപ്പമുള്ളത് തന്നത്.
1: നമ്മള് എം എസ് വിശ്വനാഥൻ പാടിയ പാട്ട്, കണ്ണു നീർത്തുള്ളിയ സ്ത്രീയോട് ഭൂമിക്ക് രുതല്ലേ, അതൊക്കെയെന്ന് വെച്ചാ ഫസ്റ്റ് അങ്ങനെ തന്നെയാ. ഇനി ബീജിയം ഒന്നുമില്ല, അതുപോലെ ഒരു പാട്ടാണിത്.
0: അത് എളുപ്പമുള്ളത് ഇടാൻ പറഞ്ഞിട്ടാണ്, ഞങ്ങൾ അല്ലാതെ ബീജിയം ഉള്ളതാണ്. എന്നാ ആദ്യത്തെ നേരത്തെ ഇട്ടത് പറയൂ, ഞാൻ അതൊന്നുകൂടെ ഇടാം.
1: പണി കിട്ടി.

0: ആ ഇനി പറയൂ.
1: ഇതേതോ പഴയ പാട്ടാണ്, എനിക്കറിയില്ല.
2: തോല് സമ്മതിച്ചിരിക്കുന്നു, പിള്ളേരെ അടുത്ത് പോലും ഇത്രയും പാടുപെട്ടിട്ടില്ല.
0: നിത്യം നമ്മളെ വട്ടം കറക്കിയത്. ഓക്കെ, നമ്മൾ അടുത്ത ആൾക്ക് ഈ ചാൻസ് കൊടുക്കാം. ഓക്കെ,
1: വെറുതെ ഒരു പാട്ട് പറയാ ഇനി അതാണെങ്കിലോ.
0: ആ പറഞ്ഞോ.
1: അതാവില്ല.
0: പാട്ട് പാടാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ രണ്ടുപേരും പാടിക്കോളൂ, കുഴപ്പമില്ല. ആ പാട്ടല്ല
2: രശ്മി, അങ്ങനെയല്ല, ഞാൻ അത്രക്കാരിയല്ല.
0: അപ്പൊ നിത്യ പാടണമെന്ന് ആഗ്രഹമുണ്ടോ? ആ പാടിക്കോ, ഇത്രയൊക്കെ വിഷമിച്ചല്ലേ.
2: അതെ.
1: തുമ്പിവ തുമ്പക്കുടത്തിൽ തുഞ്ചത്തായ

0: സ്വരം ആകാശ പൊന്നാൽ നിലകളിലായി തൊട്ടി വരാം. തുമ്പി വാ തുമ്പക്കുടത്തിൻ തുഞ്ചത്തായും ഞാടിടാം.
1: ഓക്കെ, നന്നായിട്ട് പാടി.
2: അതിന്റെ ഹിന്ദി അറിയാമോ?
3: അറിയാം, ഇങ്ങനെ കേട്ടിട്ടുണ്ട്, പാടറിയില്ല.
1: അപ്പം കുട്ടികൾക്കും നിത്യക്കും എല്ലാ
2: ഹസ്ബൻഡിനും
1: എല്ലാം
2: അമ്മയ്ക്കും
1: ഒക്കെ എല്ലാവർക്കും നല്ലൊരു ഈവനിങ്
2: ആശംസിക്കുകയാണ്. അമ്മയോട് അമ്മ ഇങ്ങനെ തളർന്ന് അവശ്യമായിട്ടിരിക്കുകയെന്നുള്ള മനസ്സിലായി.
1: ഞങ്ങളെ വരെ അടിച്ചിരുത്തി. അപ്പൊ പിന്നെ കുഞ്ഞുങ്ങൾ എങ്ങനെയാണ്?
2: അമ്മയ്ക്ക് എല്ലാവിധ ആശംസകളും.
1: ഓക്കെ എന്നാ.
3: ഓക്കെ.

0: ദിവസങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5 ഇത് ഓൺ ദ ഗോ ഡ്രൈ ടൈം മ്യൂസിക് ആണ്. അപ്പോൾ ഇതിന് ഇത് 8 മണിയോടുകൂടി ഈ ഒരു ഷോ വൈൻഡ് അപ്പ് ആകും. അതിനുശേഷം 9 മുതൽ 10 വരെ നമുക്കായിട്ട് ഇന്നൊരു സ്പെഷ്യൽ ഷോ ഉണ്ട്. മൈൻഡ് സ്പാ എന്ന ഷോയാണ്. സാധാരണ കുറച്ച് പാട്ടുകളൊക്കെയാണ്. പക്ഷെ ഇന്ന് ഇന്നത്തെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ നടനും അല്ല എഴുത്തുകാരനും പ്രഭാഷകനുമായ ഷൗക്കത്ത് ഇതിനകത്ത് പങ്കെടുക്കുന്നു, ഈ ഒരു പ്രോഗ്രാമിൽ പങ്കെടുക്കുന്നു എന്നുള്ളതാണ് ഇതിന്റെ പ്രത്യേകത.
1: എല്ലാവരും കേൾക്കാൻ വിട്ടുപോകരുത്. ഇന്ന് 9 മണി മുതൽ 10 മണി വരെയാണ് മൈൻഡ് സ്പാ എന്ന പ്രോഗ്രാം.
0: എഴുത്തുകാരനും പ്രഭാഷകനുമായ ഷൗക്കത്താണ് ഇതിനകത്ത് പങ്കെടുക്കുന്നത്. അപ്പൊ കേൾക്കണേ, മറന്നുപോകല്ല.
1: അപ്പം നമ്മളോട് കൂടി കേൾക്കാൻ വേണ്ടിട്ട് വേറൊരാള് ലൈനിലുണ്ട്.
0: നിങ്ങൾക്ക് ഇങ്ങനെ ഇതുപോലെ വിളിക്കണമെങ്കിൽ 0484242801 എന്ന നമ്പർ ഉണ്ട്. അപ്പൊ ആ നമ്പറിലേക്ക് വിളിക്കുക.
1: ഇന്ന് ഗെയിം മോഡ് ഓൺ ആണ്. നമ്മുടെ ഓൺ ദ ഗോ ഡ്രൈവ് ടൈം മ്യൂസിക് എന്ന പ്രോഗ്രാം ആണ്. അപ്പൊ ആരാണെന്ന് നോക്കാം നമ്മുടെ കൂടെ. ഹലോ,
2: ഹലോ,
1: ഗുഡ് ഈവനിങ്. ഇതാരാണ്?
2: സിന്ധു, നോർത്ത് പറവൂർ ആണ് സംസാരിക്കുന്നത്.
1: ഓക്കെ, നോർത്ത് പറവൂരിലെ സിന്ധുവിന് എന്തുണ്ട് വിശേഷം?
0: വടക്കൻ പറവൂരിലെ ഏതാ കറക്റ്റ് സ്ഥലം? ഏതാ
2: സ്ഥലം? വടക്കേക്കര.
0: വടക്കേക്കര, ഓക്കെ ഓക്കെ.
1: ഞാൻ വടക്കേക്കര പോലീസ് സ്റ്റേഷന്റെ അവിടെ
0: പിടിച്ചോണ്ട് പോയിട്ടുണ്ടല്ലേ,
1: പരിസരത്ത് വരെ വന്നിട്ടുണ്ട്.
0: അല്ല, വിഡി സതീശന്റെ മണ്ഡലല്ലേ അത്?
2: മണ്ഡലമാണ്.
1: ഓക്കെ, അപ്പം നമുക്ക് ചോദ്യത്തിലേക്ക് പോവാം. നേരത്തെ
0: കേട്ടായിരുന്നു ഈ രശ്മി പറഞ്ഞ കേട്ടോ,
1: എന്താണ്
0: വടക്കേക്കര പോലീസ് സ്റ്റേഷനല്ലേ വന്നിട്ടുണ്ടല്ലോ
1: നമ്മള്. അല്ല, എനിക്ക് ആ സ്ഥലം അറിയാം എന്നാണ് ഞാൻ
0: ഉദ്ദേശിച്ചത്.
1: ഓക്കെ, ഇനി നിങ്ങളുടെ ആ പോലീസ് സ്റ്റേഷൻ പരിസരം എത്ര പ്രശ്നമുള്ള ഏരിയ ആണോ? ഞാൻ വന്നതിന് ഇത്ര ചിരിക്കേണ്ട കാര്യമില്ല. ഓക്കെ, അതെ അതെ അതെ.
0: ചേച്ചിയാ വീട്ടിലാരൊക്കെയുണ്ട്?
2: വീട്ടില് 2 കുട്ടികൾ, ഞാനും മാത്രമേ ഉള്ളൂ.
1: കുട്ടികളൊക്കെ വലിയ കുട്ടികളാ?
2: കുട്ടികള് +1, ഒരാള് 8-ല്.
1: 8-ലും +1-ലും. ഓക്കെ, അവരുണ്ടോ ഇപ്പൊ കേൾക്കണ്ടോ?
2: ആ, ഇളയാള് കൂടെ ഉണ്ട്. കൂട്ടാള് ഒരു മരിപ്പുണ്ട്. ഇപ്പൊ അങ്ങോട്ട് പോയിട്ട്
1: ഞങ്ങളപ്പ പാട്ട് പ്ലേ ചെയ്യട്ടെ? പാട്ടില്ല, എന്റെ തുടക്കം മാത്രം. കേട്ടോ?
2: ആ, കേട്ടു കേട്ടു.
1: ഏതാണ്?
2: വൈശാഖ പൗർണമിയോ? അതാണോ?
1: മാറിപ്പോയല്ലോ.
0: പക്ഷെ ആ ഫസ്റ്റ് ലൈൻ കേട്ടു, തുടക്കം കേട്ടു, പാട്ടിന്റെ അതാ വൈശാഖ പൗർണമിക്കിട്ട് വെക്കാനുള്ള കാരണം അതാ.
1: അതല്ല
0: അതല്ല കേട്ടോ, ഇങ്ങനെയൊന്നും തരൂലാന്ന് രശ്മി, അങ്ങനെയൊന്നും തരില്ല കേട്ടോ ചേച്ചി.
1: ആ വായെന്നുള്ള തുടക്കം കേട്ടിട്ടായിരിക്കും അല്ലേ തോന്നിയത് വൈശാഖ പൗർണമിയാണോ?

0: ആ അതാണ് എനിക്ക് തോന്നിയത്.
1: അതല്ല.
0: അതല്ല.
1: അപ്പൊ സാരില്ല, ഇനി ഇതുപോലെയൊക്കെ ഇടയ്ക്ക് ഗെയിമിലൊക്കെ കളിക്കാം.
0: ആ ആ ആ
1: അടുത്ത ആൾക്ക്
0: ഓക്കെ.
1: ചാൻസ് കൊടുക്കാം അല്ലേ.
0: ആ അതെ, കൊടുത്തു
1: വൈകുന്നേരം
0: കൊടുത്തു.
1: പണിയൊക്കെ വേഗം കഴിച്ചോട്ടോ.
0: ആ
1: ആ
0: ഓക്കെ ഓക്കെ
1: ഞങ്ങൾ
0: ഓക്കെ.
1: ഇന്ന് മൈൻഡ് സ്പാ എന്ന് പറഞ്ഞ പ്രോഗ്രാം ഉണ്ട്, അത് കഴിഞ്ഞ് അരികയുണ്ട്, എല്ലാം കേൾക്കാൻ റെഡി ആയിരിക്കണം.
0: ആ
1: വിളിക്കണമെങ്കിൽ
0: എന്തായാലും
1: വിളിക്കാട്ടോ. ആ ഇനി ചേച്ചിക്ക് വിളിക്കാൻ പറ്റില്ല, അയ്യോ സോറി. ഇനി ഇന്ന് ഇനി രണ്ട് ഒരു മാസത്തിന് ശേഷം.
0: ഒരാഴ്ച, ഒരാഴ്ചക്ക് ശേഷം. ആ ആ ഞാൻ ആദ്യം വിട്ട്
1: ആണോ?
0: വിളിക്കണേ.
1: റെയിൻബോ കേൾക്കാറുണ്ടോ?
0: ആ കേൾക്കാറുണ്ട്.
1: അപ്പൊ ചേച്ചി വിളിച്ചാൽ സന്തോഷം, സംസാരിച്ചാൽ അതിലേറെ സന്തോഷം. ഓക്കെ ബൈ.
0: ഓക്കെ ഓക്കെ.
1: അപ്പൊ നമ്മളോടിപ്പോ സംസാരിച്ചത് സിന്ധുവാണ്, വടക്കൻ പറവൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന്, വടക്കേക്കരയിൽ നിന്ന്. അപ്പം 0484242810 വിളിക്കേണ്ടത്. ഇത് ഗെയിം മോഡാണ്. നമ്മള് അപ്പം ഒരു സോങ് നമ്മൾ പ്ലേ ചെയ്യും, അതിന്റെ തുടക്കം പ്ലേ ചെയ്യും, ഏതാണ് സോങ് എന്നും ഏതാണ് ചിത്രവും എന്നാണ് ഐഡന്റിഫൈ ചെയ്യേണ്ടത്. എത്രയും പെട്ടെന്ന് വിളിക്കുക, നമ്പർ ഒരിക്കൽ കൂടി പറയാം.
2: 0484242810.

0: This is Rainbow FM 107.5. Musically yours. ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5-ൽ 6 മണി കഴിഞ്ഞ് 52 മിനിറ്റ് ആയിട്ടുണ്ട്. ഇത് ഓൺ ദ ഗോ ഡ്രൈവ് ടൈം മ്യൂസിക് ആണ്
1: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ സമയം 6 മണി കഴിഞ്ഞ്
0: 52 മിനിറ്റ്
1: ആണ്.
0: നമ്മൾ 8 മണി വരെയാണ് ഇന്നത്തെ പ്രോഗ്രാം. അപ്പൊ നമ്മുടെ കൂടെ ഒരാളുണ്ട് ഇന്നത്തെ ഗെയിം.
1: നമ്മൾ വിളിക്കാൻ പറഞ്ഞിരുന്നു ഗെയിമിൽ പങ്കെടുക്കാൻ വേണ്ടി.
0: 0484-242-8101-ലേക്കാണ് വിളിക്കേണ്ടത്. ഒരാള് നമ്മുടെ കൂടെ ലൈനിലുണ്ട്. ഹലോ
1: ഹലോ
2: ഹലോ,
1: ആരാണ്?
2: ആ, ജോയൽ എന്നാണ് പേര്.
1: ജോയൽ എവിടുന്നാ?
2: മലയാറ്റൂർ നിന്നാണ്.
1: മലയാറ്റൂർ നിന്നാണ്.
0: അപ്പൊ എപ്പോഴും മലയാറ്റൂർ മലയൊക്കെ ചവിട്ടോ?
2: പിന്നെ നമ്മൾ ഇടയ്ക്ക് പോവാറുണ്ട്. ഇടയ്ക്കിടയ്ക്ക് പോവും.
0: ഇടയ്ക്കിടയ്ക്ക് പോലെ അതൊരു ഭയങ്കര ബ്ലെസ്സിംഗ് ആണല്ലേ.
2: പിന്നെ തൊട്ടടുത്തുള്ളതുകൊണ്ട്
1: പുതു ഞായറാഴ്ച അല്ലേ അവിടുത്തെ പെരുന്നാളും കാര്യങ്ങളൊക്കെ.
2: ആ, നമ്മുടെ നോമ്പ് തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് ഫുൾ സീസൺ ആണ്.
0: അപ്പൊ നമ്മള് ഗെയിമിലേക്ക് റെഡിയല്ലേ?
2: ഓക്കേ.
0: ഒരു പാട്ടിന്റെ തുടക്കം പ്ലേ ചെയ്യും. എന്ന് എസ് ജാനകി പാടിയ പാട്ടുകളാണ് എല്ലാം.
2: ആണോ?
0: അപ്പോ അത് ഏതാണ് പാട്ടെന്നും ഏതാണ് ചിത്രമെന്നാണ് ഐഡന്റിഫൈ ചെയ്യേണ്ടത്.
2: ഓ മൈ ഗോഡ്.
1: ജോയൽ എന്നെ ചെയ്യണോ?
2: ഞാൻ സിംഗറാണ്.
0: പാട്ട് പാടുന്ന ആളാണ്. അപ്പൊ നമുക്ക് പാടിക്കുകയും ചെയ്യാം. ഓക്കേ, കേൾക്കാം കേട്ടോ. ക്വസ്റ്റ്യൻ ആണ് വരുന്നേ. ഏതാണ്?
1: ഒരു കുളിരുള്ള പാട്ട്.
2: അയ്യോ, എനിക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റിയില്ലല്ലോ. ഒന്നുകൂടെ ഇടാൻ പറ്റുമോ?

0: അയ്യോ
1: വൈ എന്ന് പറഞ്ഞ തുടക്കം കിട്ടി. വൈ
0: വൈ വൈ
1: വൈ വൈ
2: വൈ വൈ
1: വൈകാശി തിങ്കൾ.
0: വൈ തമലയാളല്ലേ?
2: മലയാള മലയാളം
0: ആണോ? വൈ
1: പാട്ടുകാരാ കൂട്ടുകാരാ?
0: അയ്യോ കിട്ടേണ്ടതാണ്. പക്ഷേ
2: ബാബുരാജിന്റെയും ശ്രീകുമാരൻ തമ്പിയുടെയും കൂട്ടുകെട്ടിൽ പിറന്ന ഗാനമാണ്.
1: ശ്രീകുമാരൻ തമ്പിയുടെ വരികൾക്ക് എം എസ് ബാബുരാജ് ഈണം നൽകി എസ് ജാനകി ആലപിച്ച ഗാനം. ചിത്ര ഏതാണ്, പാട്ട് ഏതാണ്? പോരട്ടിങ്ങടെ,
2: ഇഷ്ടാണോ എസ് ജാനകി അമ്മേ?
1: അവരുടെ ശബ്ദത്തെ ഇമിറ്റേറ്റ് ചെയ്ത് പാടാറുണ്ടോ?
0: എന്തോ
1: അവരുടെ ശബ്ദത്തെ ഇമിറ്റേറ്റ് ചെയ്ത് പാടാറുണ്ടോ?
0: ഇല്ല,
1: അല്ല, ഒത്തിരി കലാകാരന്മാരുണ്ട്. അവരൊരിക്കലും കലാകാരന്മാരല്ല എന്ന് പറയില്ല നമ്മള്. അതുപോലെ ആ അതേ ശബ്ദത്തിൽ പാടുന്ന ഒത്തിരി കലാകാരന്മാരുണ്ട്.

0: ഞാനങ്ങനെയൊന്നും പാടാറില്ല അല്ലേ.
1: ഇപ്പൊ ജോയൽ പറഞ്ഞ ഒരു വേർഡ് അതിനകത്തുള്ളതാരോ?
2: വൈഡൂര്യം.
1: ആ
2: വൈഡൂര്യം
0: ദൂര്യമല്ല വൈഡൂര്യം.
1: കിട്ടണില്ല.
2: ഓ ഇല്ല.
1: ഓക്കെ, അപ്പൊ സാരില്ല. താങ്ക് യു. ഇപ്പൊ വീട്ടില്. ഹലോ
2: ഹലോ, കേട്ടോ കേട്ടോ.
1: ഇപ്പൊ വേണം ഒരു പാട്ട് രണ്ടെണ്ണം, രണ്ടു വരി
0: പാടിക്കോളൂ.
1: രണ്ടെണ്ണം അല്ല, രണ്ടു വരി.
2: രണ്ടു വരി. ഓക്കെ, ഏത് പാട്ട് നമ്മൾ പറയാം?
0: ഏത് പാട്ട് വേണേലും. ജോയലിന് കംഫർട്ടബിൾ ആയിട്ടുള്ള സോങ് ഏതാണോ അത് പാടുക.
1: മതി മതി.
2: കറക്റ്റ് രണ്ടു പേരാണോ ഉദ്ദേശിച്ചത്?
1: അതെ.
2: ഓക്കെ.

0: മാത്രമായി.
1: നന്നായി പാടുന്നുണ്ട് അല്ലേ?
2: സിംഗർ ആണല്ലോ.
1: അത് എങ്ങനെയാ, ട്രൂപ്പിലാണോ പാടുന്നേ?
0: ഞങ്ങൾക്ക് ബാൻഡ് ഉണ്ട്, പിന്നെ ഇപ്പൊ ഫ്രീലാൻസ് ആയിട്ട് ചെയ്യുന്നു.
1: ബാൻഡിന്റെ പേരെന്താ ജോയലേ?
0: നോട്ടി നോട്ട്.
1: നോട്ടി നോട്ട്.
2: നോട്ടി നോട്ട്സ്.
1: അദ്ദേഹം മറ്റ് സംഗീത രംഗത്തുള്ള ആളാണ്. മൊത്തം പാട്ട് ഫാമിലിയാണ്. അപ്പൊ എല്ലാവിധ ആശംസകളും കേട്ടോ. നന്നായി പാടുക, മിടുക്കനായി വരിക. ഓക്കെ, ബൈ.
2: ഈ പാട്ടൊരു മരീചികയായിട്ട് പോവാണ്. നമുക്ക് അടുത്തൊരു കോളറിലും കൂടെ നോക്കാം കിട്ടുമോ. എത്രയും പെട്ടെന്ന് വിളിക്കുക. 0484242810 നമ്മളൊരു ക്ലൂ വരെ കൊടുത്തു.
1: അല്ല, ഇത്രയും നേരമായിട്ട് നമ്മൾ ഫേസ്ബുക്ക് ഒന്നും നോക്കിയിട്ടില്ല.
2: ഫേസ്ബുക്ക്,
1: ഇൻസ്റ്റാ നോക്കില്ല, വാട്സപ്പ് നോക്കില്ല. നോക്കൂ,
2: തിരക്കോട് തിരക്കായിരുന്നു.
1: നോക്കൂ നോക്കൂ, എന്താണ് ഇതിനകത്തൊക്കെ വന്നോല്ലോ.
2: എല്ലാവരും ഗുഡ് ഈവനിങ് പറഞ്ഞിട്ടുണ്ട്.
1: എല്ലാവർക്കും കൂടി ഒരുമിച്ച് ഒരൊറ്റ ഗുഡ് ഈവനിങ്.
2: അതെ, എല്ലാവർക്കും ഗുഡ് ഈവനിങ്. പിന്നെ ഇനി വാട്സപ്പിലാണെങ്കിൽ നമ്മള് കണ്ണീര് തന്തേ സന്ധ്യ എന്ന് പറഞ്ഞ പാട്ടിടാവോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. അതൊക്കെ ഇന്ന് ഓൾറെഡി പലവട്ടം പ്ലേ ആയിട്ടുണ്ട്.
1: അപ്പൊ കൊടുക്കൂലെന്ന് ചുരുക്കം. ഞാൻ തരില്ല കേട്ടോ എന്ന് വളരെ വിനയപൂർവ്വം പറയുന്നതാണ്. വേറെ പല പ്രോഗ്രാമിലും ആ പാട്ട് സെൻഡ് ആയിട്ടുണ്ട്, പ്ലേ ചെയ്തിട്ടുണ്ട് എന്ന് പറയണേ അല്ലേ.
2: അതെ അതെ. അപ്പം നമുക്ക് വാട്സപ്പിലും കുറെ ഇതുപോലെ മെസ്സേജസ് ഗുഡ് ഈവനിങ് ഒക്കെ പറഞ്ഞു വന്നിട്ടുണ്ട്. സ്മിത രാജീവൻ ചോദിച്ചിട്ടുള്ള ഗാനമാണിത്, കണ്ണീര് തന്തിയ സന്ധ്യ എന്ന പാട്ട്. മലയാളത്തിൽ ഒരുപാട് പാട്ടുകൾ തന്ന എസ് ജാനകിക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് അവരുടെ ഓർമ്മകൾക്ക് വേണ്ടി ഒരു പാട്ട് എന്ന് ചോദിച്ചാണ്. പിന്നെ ഷാജിദ മെസ്സേജ് അയച്ചിട്ടുണ്ട്, അഭിലാഷ് മെസ്സേജ് അയച്ചിട്ടുണ്ട്. അപ്പം അങ്ങനെ ഒത്തിരി പേര് മെസ്സേജൊക്കെ അയച്ചിട്ടുണ്ട്. നമുക്കപ്പം മൂന്ന് പ്ലാറ്റ്ഫോംസ് ഉണ്ട്. വാട്സപ്പ് 8547341075 എന്ന നമ്പറിലാണ് വാട്സപ്പ് ഉള്ളത്. അതുപോലെ തന്നെ ഇൻസ്റ്റ ഐ FM Rainbow Kochi 107.5, ആകാശവാണി കൊച്ചി FM Rainbow 107.5 ഫേസ്ബുക്ക് ID. ഒരാൾ ഇവിടുന്ന് മാഞ്ഞു പോയെന്ന് തോന്നുന്നു, ഒന്നും മിണ്ടുന്നില്ല.
1: സ്മിത ബാലൻ മാനേജ്ഡ്.
2: ഓക്കെ, അപ്പോൾ 0484242810 വിളിക്കേണ്ടത്. നമ്മളൊരു സോങ്ങിന്റെ തുടക്കം പ്ലേ ചെയ്യും.
1: അപ്പൊ ആ സോങ്ങും പറയണം, അതിനോടൊപ്പം തന്നെ അത് ഏത് ഫിലിമിലെയാണ് എന്നും പറയണം. നിങ്ങൾ ഉത്തരം പറയേണ്ട ഇതാണ്. അപ്പൊ വേഗം തന്നെ വിളിച്ചോളൂ. 0484242810 ആൻഡ് യു ആർ ലിസ്ണിംഗ് ടു FM Rainbow Kochi 107.5. ആ ഉണ്ട്, ഒരു ആരോ വിളിക്കുന്നു. ഹലോ
3: ഹലോ ഹലോ,
2: ആരായിരുന്നു?
3: ഞങ്ങള് തേവരേന്നാണ്. സുജിത്.
2: സുജിത്. സുജിത്തിന്റെ വീട്ടില് വേറെ ആരൊക്കെ ഉണ്ട് പറഞ്ഞോളൂ.
3: വീട്ടില് അച്ഛൻ, അമ്മ, വൈഫ്, മോന്.
1: കൂടെ ഉള്ളവരും ഇവരൊക്കെ തന്നെയാണോ?
2: ഇവരുന്ന് ഇങ്ങനെ അച്ഛനും അമ്മ മോൻ എന്ന് പറയുമ്പോ നമുക്ക് ആൾക്കാരെ പരിചയപ്പെടണ്ടേ? അവരുടെ പേര് പറയൂ.
3: അച്ഛന്റെ പേര് സതീശൻ, അമ്മ ലതിക, വൈഫ് വിഷ്ണുപ്രിയ,
1: കുട്ടി
3: മോൻ അനന്തൻ. അനന്തൻ അനന്ത നാരായൺ.
2: അനന്തനാരായണൻ. എല്ലാരും പാട്ട് പാടുവോ?
3: എല്ലാരും മോൻ പാട്ട് പാടും,
1: ഭാര്യ
3: വൈഫിന് കുറവച്ചയൊക്കെ പാടും.

0: ശുചിത്വ പാടുവോ?
1: ഞാൻ ചെറുതായിട്ട് പാടും.
0: ആ എന്നാ രണ്ട് പാട്ട് പാട്, ആ രണ്ട് വരി പാട്, എന്നിട്ട് നമുക്ക് ഇത് മത്സരത്തിൽ കടക്കാം. അപ്പൊ പഠിക്കൂ സുഹൃത്തെ. 1 2 3 സ്റ്റാർട്ട്.
1: തെന്തൽ വന്ന് എന്നെ തൊടും, ആഹാ സത്തം ഇന്ന് മുത്തം മീടും, മലരേ പോയി. മേഡം വരികൾ എനിക്ക് കിട്ടുന്നില്ല, അതിനെപ്പറ്റി
0: അച്ഛനും അമ്മയും കൂടുതലില്ല അല്ലേ? അത് ശരി.
2: ഓക്കെ, അപ്പൊ നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോവാം. കേട്ടായിരുന്നോ? സെയിം ക്വസ്റ്റ്യൻ തന്നെയാണ്, രണ്ടുപേർക്ക് പറയാൻ പറ്റിയില്ല.
1: ഓ,
2: ഐഡന്റിഫൈ ചെയ്തായിരുന്നു? അത്
1: ഐഡന്റിഫൈ ചെയ്തില്ലായിരുന്നു.
2: ഒന്നുകൂടെ പ്ലേ ചെയ്യാം. ഏതാണ്?
1: കേട്ടു കേട്ടു.
0: മൊത്തത്തിൽ പ്രഭാതം പൊട്ടി വിടരുക കേട്ടോ അതിനകത്ത്.
2: നേരത്തെ പറഞ്ഞ ജോയല് അതിന്റെ തുടക്കം ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു.
1: അതെല്ലേ? മഞ്ഞണിക്കുമ്പിൽ
2: അല്ല,
1: അല്ല അല്ലേ?
0: അല്ല.
2: ഒന്നുകൂടെ വേണേ പ്ലേ ചെയ്യാം.
1: എന്നാലും കിട്ടാൻ വഴിയില്ല മേഡം, കാരണം ഇത് കുറച്ച് കുറച്ച് പഴയ പാട്ടായത് അങ്ങ് മറന്നു തുടങ്ങി.
2: ഒന്നുകൂടെ ട്രൈ ചെയ്ത് നോക്കൂ.
1: എവിടെ എന്തൊക്കെയോ ഒരു ഇത് അത്രേ കിട്ടണോളൂ. സോറി, കിട്ടുന്നില്ല.
2: ബാബുരാജിന്റെ ഈണത്തിലുള്ള
1: ആണല്ലേ അത്, കേട്ടായിരുന്നു. വേറെന്തെങ്കിലും ക്ലൂ ഉണ്ടോ?
0: ക്ലിപ്പ് ക്ലിപ്പ് ക്ലൂ വേറെ. യെസ് ജാനകി പാടിയേക്കാനുമാണ്. ഞാൻ പറഞ്ഞല്ലോ ശ്രീകുമാരൻ വരികളാണ്.
1: പാട്ടായിരിക്കും.
2: അതിലൊരു രത്നമുണ്ട്, ഒരു മാലയുണ്ട്, അത് ചാർത്തുന്നുണ്ട്.
0: എനിക്കാണോ
2: കിട്ടിയോ?
0: വീട്ടിൽ ചെല്ലുമ്പോ അടുത്തിലകളൊക്കെയാ. ഭാര്യ അടുത്ത്
2: കിട്ടുന്നില്ല. ഓക്കെ, ഇനി അടുത്ത ആൾക്ക് ചെലപ്പോ ഇത്രയും ക്ലൂ ഉള്ളതുകൊണ്ട് കിട്ടുമായിരിക്കും. അപ്പൊ അടുത്ത ആൾക്ക് കൊടുക്കാം
1: അല്ലേ?
2: ഓക്കെ,
0: അപ്പൊ ഏതായാലും വിളിക്കാൻ തോന്നി, മനസ്സുണ്ടല്ലോ.
2: വിളിക്കാം, ഇനി ഒരാഴ്ചക്ക് ശേഷം വിളിക്കാം കേട്ടോ. ഈ പ്രോഗ്രാമിലേക്ക് ഈ പാട്ട് ആർക്കും പിടി കിട്ടുന്നില്ല.
0: രത്നം ഹാരം ഒക്കെ,
2: രത്നം പറഞ്ഞു, ഹാരം പറഞ്ഞു, വൈഡൂര്യം പറഞ്ഞു, ഇതെല്ലാം ഉണ്ട്. രത്നവും വൈഡൂര്യം എല്ലാം പറഞ്ഞു.
0: വൈഡൂര്യം രത്നത്തിൽ പെടുന്നതല്ലേ?
2: അതെ, വാക്കുകൾ അതിൽ ഇതെല്ലാം ഉണ്ട് എന്നാണ് ഉദ്ദേശിച്ചത്. അപ്പൊ 0484-242-8101 വിളിക്കേണ്ടത്. നമുക്ക് അടുത്ത കോളർ റെഡിയാണ്. ഹലോ,
3: ഹലോ,
0: ഇതാരാ?
3: ഞാൻ നോർത്ത് പറവൂരിൽ നിന്ന് സിനിയാണ്.
2: സിനി?
3: അതെ.
0: സിനി ഹൗസ് വൈഫാ?
3: എന്തോ? ആ അതെ, ഹൗസ് വൈഫാ.
0: എത്ര മക്കളാ?
3: രണ്ടുപേരാ.
0: എന്നും നമ്മുടെ ഈ പ്രോഗ്രാം കേൾക്കാറുണ്ടോ?
3: രാവിലെ 6 AM മുതൽ 11 PM വരെ.
0: ഓ, അത് ശരി. നൈറ്റ് 11 PM
2: ഞങ്ങളുടെ എല്ലാ പരിപാടിയും കേൾക്കാറുണ്ടെന്ന്.
3: എല്ലാ പരിപാടിയും, കാരണം ചാനൽ മാറ്റാറില്ല, അതേന്നെ ഇട്ടിരിക്കുന്നത്.
2: എവിടെയാ ഇരിക്കുന്ന റേഡിയോ?
3: റേഡിയോ ഇരിക്കുന്ന ഹോളിൽ തന്നെയാണ്. അപ്പൊ അവിടെ ഹോളിൽ വെച്ചാൽ ഫുള്ള് മൊത്തത്തിൽ എല്ലായിടവും കേൾക്കാം.
0: മക്കള് കേൾക്കുവോ ഇതൊക്കെ പാട്ടുകളും?
3: ഇല്ല, മക്കള് ഇവിടെ എന്റെ കൂട്ടത്തില്ല, അവര് നാട്ടിലെ ട്രിവാൻഡ്രത്ത. ഇവിടെ ഞാൻ ഹസ്ബൻഡ് മാത്രമേ ഉള്ളൂ.
2: ഹസ്ബൻഡ് പേരെന്താ?
3: ഹസ്ബൻഡിന്റെ പേര് വിപിൻ.
0: അദ്ദേഹം ജോലി ചെയ്യുന്നുണ്ടോ?
3: ആ, വിപിൻ ജോലി ചെയ്യുന്നുണ്ട്, ട്രാഫിക്കില് പോലീസിന്റെ സെക്യൂരിറ്റി ഗാർഡായിട്ട്.
2: നിങ്ങൾ ഇവിടുത്തെ തന്നെയാണോ?
0: അല്ല,
3: ഞാൻ ട്രിവാൻഡ്രം ആണ്. ഏട്ടൻ ഇവിടെയാണ്, ഇവിടെ നോർത്ത്, ഇവിടെ പറവൂര് തന്നെ ഉള്ളതാണ്.
2: അപ്പം നമ്മുടെ ക്വസ്റ്റ്യൻ കേട്ടായിരുന്നോ?
3: ക്വസ്റ്റ്യൻ കേട്ടു.
2: ഐഡന്റിഫൈ ചെയ്തോ പാട്ട് ഏതാന്ന്?
3: ചെയ്തു.
2: ആ, ഏതാ?
0: ഒരാളെ
3: അറിയില്ല. പുള്ളിമാൻ സിനിമയിലെ വൈഡൂര് രത്നമാല ചാർത്തി വാസന്ത ദേവത
2: ഒരുങ്ങിയതാണ്. ഞാൻ ഇട്ട പാട്ട് ആർക്കും
3: കൊണ്ട് ഞാൻ നോക്കിട്ട് ആരും അടിച്ച ഒരാള് നോക്കി, രണ്ടാള് നോക്കി, മൂന്നാള് നോക്കിട്ട് ആരും പറയുന്നില്ല. പിന്നെ
2: എങ്ങനെയും ഒന്ന് പറയാന്നില്ല
0: സിനി വന്ന് വന്ന് വന്ന് രശ്മി നൂലുവിളിക്കാറായി.
2: അയ്യോ, എന്റെ

0: ഇത് തീരെ പഴയ സോങ് അല്ലേ, പെട്ടെന്ന് ആർക്കും കിട്ടത്തില്ല. നമ്മൾ അധികം കേൾക്കുന്ന പാട്ടും അല്ലേ, ആർക്കും ഐഡന്റിഫൈ ചെയ്യാൻ പറ്റില്ല.
1: ഞാൻ ആദ്യത്തേത് ഭയങ്കര എളുപ്പമായിട്ടാ കൊടുത്തത്,
0: നല്ല എളുപ്പമായിരുന്നു.
1: അതുകൊണ്ടാണ് രണ്ടാമത്തെ ഒരു ഇത്തിരി ബുദ്ധിമുട്ടുള്ളത് കൊടുത്തത്. ഇനി ശ്രദ്ധിക്കാവോ, ഒത്തിരി ബുദ്ധിമുട്ടുള്ളത് കൊടുക്കാൻ.
2: ഇവിടെ ഇരുന്ന് വായി വലിക്കുകയാണ്, എന്റെ പാട്ട് ആരും ഉത്തരം പറയുന്നില്ല,
0: കിട്ടോന്നുള്ള കൺഫ്യൂഷൻ ആയിരുന്നു.
1: ഓക്കെ, അപ്പൊ കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം പറഞ്ഞതിന് താങ്ക് യു.
0: ഓക്കെ, താങ്ക് യു.
1: ചായ കുടിച്ചോ?
0: ചായ കുടിച്ചില്ല, ഏട്ടൻ വന്നിട്ടേ കുടിക്കത്തില്ല. ഏട്ടൻ വരുമ്പോ 7 മണിയാവും.
1: ഓ, ഇന്നും ജോലി ഉണ്ടല്ലേ?
0: എല്ലാ ദിവസവും ജോലിയുണ്ട്.
1: എവിടെയാ ട്രാഫിക്കില്? പറവൂര് തന്നെയാണോ നിക്കണേ?
0: പറവൂരുണ്ട്, അങ്കമാലി ഉണ്ട്, പിന്നെ അവര് കൊടുക്കുന്ന സ്പോട്ടാണ്, ഏത് സ്പോട്ടാണോ കൊടുക്കുന്നത് അവിടെയാണ്.
2: വടക്കേക്കര.
1: ഓക്കെ, അപ്പം എങ്ങനെയാ ഇത്? ടയറിങ് ആണോ? രാത്രി ലേറ്റ് ആയിട്ടാണോ എത്തുന്നതൊക്കെ?
0: ഇല്ല ഇല്ല, 7 മണിയാകുമ്പോ വീട്ടിലെത്തും.
1: ഓക്കെ, അപ്പം സിനി ജോലി ചെയ്യണില്ല അല്ലെ?
0: ഇല്ല, ഞാൻ ജോലി ചെയ്തോണ്ടിരുന്നു. അപ്പൊ പിന്നെ ചെറിയ ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ ആയതുകൊണ്ട് ഞാൻ വീട്ടിലിപ്പോ റെസ്റ്റിലാണ്. അപ്പൊ അതുകൊണ്ട് അലർജി പ്രശ്നം ഇച്ചിരി കൂടുതലാണ്. അപ്പൊ അതിന്റെ ട്രീറ്റ്മെന്റ് ആണ്.
2: തുമ്മലൊക്കെ ഉണ്ടോ?
0: തുമ്മല് അതാ, 24 മണിക്കൂർ തുമ്മല, തുമ്മി തുമ്മി വയ്യാണ്ടായി.
2: ഒത്തിരി പേർക്ക് ബുദ്ധിമുട്ടുണ്ട് അങ്ങനെ.
0: തുമ്മല് തുമ്മലെന്ന് വെച്ചാ ഭയങ്കരമായിട്ട് തുമ്മല,
2: കണ്ടിന്യൂസ് ആയിട്ട് 1 മണിക്കൂറൊക്കെ ചുമ്മാ തുമ്മിക്കൊണ്ടിരിക്കുന്ന ആൾക്കാരുണ്ട്.
1: എക്സ്പീരിയൻസ് ഉള്ള ആള് പറഞ്ഞില്ല.
0: അതല്ല, പകലും മുള്ളും ഒരു കുഴപ്പമില്ല, രാത്രി ഇറങ്ങാൻ വേണ്ടി ചെന്ന് കിടക്കുമ്പോ അപ്പൊ തുടങ്ങും തുമ്മല്. പറയേണ്ട.
1: അല്ല, തിരുവനന്തപുരത്തും ഇത് തന്നെ ഉണ്ടായിരുന്നോ അതോ ഇവിടോട്ട് വന്നതിന് ശേഷമാണോ?
0: ഇവിടെ വന്നതിന് ശേഷമാണ്. എനിക്ക് ഇവിടെ വന്നിട്ട് ഇവിടുത്തെ കാലാവസ്ഥ, ഇവിടെ ഞാൻ ഇവിടെ വന്നിട്ട് 5 വർഷം ആയതേ ഉള്ളൂ, പക്ഷെ എനിക്ക് അതിന്റെ കാലാവസ്ഥ പിടിക്കാണ്ട് അങ്ങനെ തുടങ്ങിയ തുമ്മല.
1: മാറട്ടെ,
2: അതെ മാറും. ഓക്കെ ബൈ.
0: ഓക്കെ ശരി, ഓക്കെ ശരി, താങ്ക് യു.

0: कैच द रेन, बारिश के पानी की एक एक बूंद को हमें बचाना है। तो मेरा खास आग्रह है, वर्षा का बूंद बूंद पानी हम मिलकर के बचाएं।
1: Where there's water, there's life. Come, let us adopt rain water harvesting techniques in our homes and offices. Let us build recharge pits and shafts, fix defunct bore wells, remove silt from water bodies, plant as many trees as possible. This monsoon, let us join Catch the Rain campaign.
2: This is Rainbow FM 107.55. Non-stop music, non-stop entertainment.
3: ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5 ഓൺ ദ ഗോ ഡ്രൈവ് ടൈം മ്യൂസിക്കിലേക്കാണ് ശ്രോതാക്കൾ ട്യൂൺ ചെയ്ത് കേൾക്കൊണ്ടിരിക്കുന്നത്. നമ്മളിപ്പോൾ ഒരു ഗെയിം മോഡിലാണ്. ഗെയിം എന്താണ്? നമ്മളൊരു പാട്ടിടും, എസ് ജാനകിയുടെ പാട്ടാണ്.
4: ഏത് വരികളാണ് നമ്മൾ
3: തുടങ്ങുന്നതെന്നും അത് ഏതാണ് ചിത്രമെന്നാണ്
4: പറയണം. അതാണ് ഗെയിം.
3: അപ്പൊ നമ്മുടെ കൂടെ ഒരാളുണ്ട്, ആരാണെന്ന് നോക്കാം. ഹലോ,
5: ഹലോ,
3: ഇതാരായിരുന്നു?
5: അദ്വൈത.
4: അദ്വൈത റേഡിയോയുടെ ഓളിയോ ഒന്ന് കുറച്ച് വെച്ചാ മോളെ.
3: അദ്വൈത എന്നാണോ പറഞ്ഞത്?
5: അദ്വൈക.
3: അദ്വൈക എവിടുന്നാ വിളിക്കണേ?
5: വൈക്കം.
3: വൈക്കം, വൈക്കം വിജയലക്ഷ്മിയുടെ നാട്ടിൽ നിന്ന് അല്ലേ?
4: വൈക്കത്ത് എവിടുന്ന മോളെ?
5: ടിവിപുരം.
4: ടിവിപുരം, ആ വൈക്കത്തിന് അടുത്ത് തന്നെയുള്ള സ്ഥലം.
3: ഓക്കെ, അപ്പം പാട്ടൊക്കെ കേൾക്കാറുണ്ടോ?
4: ഏത് ക്ലാസ്സിലാ പഠിക്കണേ?
5: എട്ടാം ക്ലാസ്സില്.
4: ആ
3: പാട്ട് പാടുവോ?
5: കുറച്ചൊക്കെ.
3: വീട്ടിലാരൊക്കെയുണ്ട്?
5: അച്ഛൻ, അമ്മ, അച്ചാച്ചൻ, അച്ചാമ്മ, അക്ക.
3: ഓ, ഒരുപാട് പേരുണ്ടല്ലോ.
4: അക്ക, ചേച്ചി. ചേച്ചി ഏത് ക്ലാസ്സിലായി?
5: പ്ലസ് ടു.
3: ടീച്ചറുടെ പേരെന്താ?
5: അനന്യ.
3: അനന്യ അദ്വൈത, നല്ല പേരുകള്. അപ്പൊ നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോവാം. എന്താ ഗെയിം അറിയാമോ?
5: പാട്ടിന്റെ വരി.
3: പാട്ടിന്റെ തുടക്കം നമ്മളിടും, അത് ഏതാണ് പാട്ടെന്നും ഏതാണ് ചിത്രമെന്നും പറയണം. എസ് ജാനകിയുടെ പാട്ടുകളാണ് ഇന്നെല്ലാം ഇടുന്നത്. അപ്പം ക്വസ്റ്റ്യനിലേക്ക് പോവാണേ. കിട്ടിയോ? പറഞ്ഞു കൊടുത്തല്ലോ,
4: ഞങ്ങള് കേട്ടു.
3: ഹലോ,
5: ഹലോ,
3: പോയ അദ്വൈത അവിടെ ഇല്ലേ?
4: എൻ ജീവനെ എന്ന് ആരോ പറഞ്ഞു തന്നു, ഞാൻ കേട്ടു.
3: അമ്മ പറഞ്ഞു തന്നു. അമ്മയോട് ഒന്ന് പാടിക്കോളാൻ പറ.

0: അമ്മയുടെ പേരെന്താ?
1: സൗമ്യ.
0: സൗമ്യ.
1: അമ്മ
0: ഏതാ
1: സൗമ്യക്ക്
0: ചിത്രം എന്ന്
1: അറിയില്ല.
0: പറയണം? ഏതാണ്? പാട്ട് തുടക്കം മാത്രമേ പറഞ്ഞുള്ളൂ. ശുതന്ത മിണ്ടൂലേ?
1: ഓ മിണ്ടും, അവിടെ സ്വകാര്യം പറഞ്ഞോണ്ടിരിക്കുമ്പോഴാണോ ഉറക്കം മിണ്ടുന്നത്?
2: ചിത്രം അറിയത്തില്ല.
0: ചിത്രം കൂടെ പറയണം. അമ്മ എന്തിയാ ഇങ്ങോട്ട് വോയിസ് പുറത്തേക്ക് കേൾക്കുന്നില്ലല്ലോ.
1: ചിരിക്കുന്ന.
0: ഹലോ, അമ്മയുടെ പേരെന്താ?
2: സൗമ്യ.
0: സൗമ്യ, ഒന്ന് പുറത്തേക്ക് വരൂ. ഓക്കെ, ഏതാണ് ചിത്രം ഒന്നും കൂടെ പറയണം. പാട്ട് ഏതാന്നാ പറഞ്ഞോ?
2: പാട്ട് എൻ ജീവനെ എങ്ങാണു നീ.
0: ആ, അത് ഏത് സിനിമയിലെയാ?
2: ചിത്രം ഓർക്കണിട്ട്.
0: ഓ, ഇപ്പൊ സൗമ്യ ആണല്ലേ പുറത്തേക്ക് വന്നേ.
2: ആ.

0: എന്ന് പറഞ്ഞോ.
1: പാട്ട് എൻ ജീവനെ എങ്ങാണു നീ.
0: ആ അത് ഏസിൻ മേലെയാ.
1: ചിത്ര ഓർക്കണിട്ട്.
0: ഓ ഇപ്പൊ സൗമ്യാണല്ലേ പുറത്തേക്ക് വന്നെ.
1: ആ
0: ഇത് മോഹൻലാലിന്റെ ഒരു ചിത്രമാണ്. കിട്ടിയോ?
1: കിട്ടിയില്ല കിട്ടിയില്ല.
0: കിട്ടിയില്ല. നമുക്ക് പറഞ്ഞു കൊടുക്കാല്ലേ. ദേവദൂതൻ എന്ന ചിത്രത്തിലെ പാട്ടാണ്. ഇഷ്ടാണോ പാട്ട്?
1: ഇഷ്ടാണ്.
0: ഇഷ്ടാണ്. ഏത് മോക്ക് പാടാ അറിയാമെങ്കിൽ പാടിക്കോ.
1: ജീവനെ എങ്ങാണു നീ ഒരു
0: ഓക്കെ, അപ്പൊ നമുക്ക് ആ പാട്ട് തന്നെ കേൾക്കാം.
1: ആ
0: ഓക്കെ.

0: അല്ലേ?
1: അതെ അതെ.
0: അപ്പൊ നമ്മളൊരു ക്വസ്റ്റ്യൻ, ഇവിടെ ഒരു പാട്ടിന്റെ തുടക്കം കേൾപ്പിക്കും, അത് ഏതാണ് പാട്ടെന്നും ചിത്രം ഏതാണെന്നാണ് ഐഡന്റിഫൈ ചെയ്യേണ്ടത്.
1: ഓക്കെ.
0: നമുക്കിപ്പം 7:25 വാർത്ത പോവും, അതിനു മുമ്പ് ഒന്ന് പറയണം കേട്ടോ.
1: ഓക്കെ ഓക്കെ.
0: കേൾക്കുകയാണെ, ക്വസ്റ്റ്യൻ ആണ് കേട്ടോ അടുത്തത്.
1: ഓക്കെ.

0: ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5-ൽ ഓൺ ദ കോ ഡ്രൈവ് ടൈം മ്യൂസിക് ആണ്. ഇത് ഗെയിം മോഡാണ്. നമ്മളൊരു പാട്ടിട്ടിട്ട് അത് ഏതാണ് പാട്ടെന്നും അത് ഏത് ചിത്രത്തിൽ
1: ചിത്രത്തിലേതാണെന്നും തിരിച്ചറിയുക, അത് പറയുക.
0: ഓക്കെ, നമ്മളോടൊപ്പം ഒരാളുണ്ട്. ഇപ്പൊ സമയം 7 മണി കഴിഞ്ഞ് 20 മിനിറ്റ് ആയി. 7:25 മലയാളത്തിൽ വാർത്തകൾ പോണം.
1: 10 മിനിറ്റ് ഡ്യൂറേഷൻ,
0: 10 മിനിറ്റ് ഇല്ല, 5 മിനിറ്റ് ഉള്ളൂ.
1: അല്ല, 10 മിനിറ്റ് ഡ്യൂറേഷനാണ് ആ ഒരു പ്രോഗ്രാമിനുള്ള.
0: അതെ അതെ. അപ്പോ നമുക്ക് ആളറിയാൻ നോക്കാം. ഹലോ, ആരാണ്? ക്രിസ്റ്റി. ഓക്കെ, ക്രിസ്റ്റിയുടെ ഒപ്പം വേറെ ഒരാളും കൂടെ ഉണ്ടെന്ന് പറഞ്ഞല്ലോ.
2: ഇപ്പൊ
0: രണ്ടുപേരും വണ്ടി ഓടിക്കാണ്.
1: എവിടെന്നാ വിളിക്കണേ?
0: ഹലോ ഹലോ, വണ്ടി ഓടിക്കായിരുന്നു എന്ന് പറഞ്ഞിരുന്നു. അങ്കമാലിയിൽ നിന്ന് വണ്ടിയിലാണ്. വണ്ടി സൈഡ് ചേർത്ത് കേൾക്കാവോ? അങ്കമാലിന്ന് എങ്ങോടാ പോണേ?
3: ഇപ്പൊ ഞങ്ങള് തിരിച്ച് വീട്ടിലേക്ക് പോയോണ്ടിരിക്കാ. എന്റെ വീട്ടിൽ പോയിക്കായിരുന്നു.
0: അതെവിടെയാ?
3: അത് ചാലക്കുടി കനകമല.
0: ചാലക്കുടി കനകമലയിൽ നിന്ന് അങ്കമാലിക്ക് പോവാണ്.

0: കേട്ടോ?
1: കേട്ടു, പക്ഷേ ഏതാണ് മനസ്സിലായില്ല.
0: ഒരിക്കൽ കൂടി ഇടാം.
1: ഓക്കെ
0: ഭയങ്കര എളുപ്പമാണിത്.
1: ആണോ?

0: കിട്ടിയോ?
1: ഇല്ല, കിട്ടിയില്ല.
0: അമ്മിങ് വരെ ഞാൻ ഇട്ട് തന്നു.
2: എങ്ങനെയെങ്കിലും ഒരു ആൻസർ പറയൂ എന്നൊരു റിക്വസ്റ്റ് കേൾക്കണില്ല,
0: കാരണം നമുക്ക് വാർത്ത സമയം പോകുന്നോണ്ടാണ്. നമുക്കപ്പം അടുത്ത ആൾക്ക് കൊടുക്കാം അല്ലേ?
3: ഓക്കെ,
0: അപ്പൊ സംസാരിക്കാൻ സാധിച്ചാല് സന്തോഷം കേട്ടോ. ഇപ്പോ 7:25 മലയാളത്തിൽ വാർത്തകളുണ്ട്, തിരുവനന്തപുരത്ത് നിന്ന് റിലേ ചെയ്യുന്നു. ഇപ്പോ 7:23:22

ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ഗോപകുമാർ. പ്രധാന വാർത്തകൾ. വിദ്യാഭ്യാസം, സ്വയം പര്യാപ്തത എന്നിവയിലൂടെ സമൂഹത്തിന്റെ ഉന്നമനത്തിനായി പ്രവർത്തിച്ച സാമൂഹിക പരിഷ്കർത്താവായിരുന്നു മന്നത്ത് പത്മനാഭനെന്ന് ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ. ഒമാൻ തീരത്ത് വാണിജ്യ കപ്പലിന് നേർക്കുണ്ടായ ആക്രമണത്തെ ശക്തമായി അപലപിച്ച് ഇന്ത്യ. 10 ഇന്ത്യൻ പൌരന്മാരെ രക്ഷപ്പെടുത്തി, ഒരാൾക്കായി തെരച്ചിൽ തുടരുന്നു. പ്രിയ ഗായിക എസ് ജാനകിക്ക് വിട നൽകി രാജ്യം. കർണാടകയിലെ കനിയനഹുണ്ടിയിൽ ഔദ്യോഗിക ബഹുമതികളോടെ സംസ്കാര ചടങ്ങുകൾ നടന്നു. കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയലിന്റെ നേതൃത്വത്തിലുള്ള വ്യവസായ പ്രതിനിധി സംഘത്തിന്റെ സ്പെയിൻ, ബെൽജിയം, ഫിൻലൻഡ് സന്ദർശനം നാളെ മുതൽ. ശാസ്ത്രീയ സംരംഭങ്ങളെ ജനമുന്നേറ്റമാക്കി മാറ്റാൻ ശാസ്ത്ര സ്ഥാപനങ്ങൾക്കിടയിൽ ഏകോപനം അനിവാര്യമെന്ന് കേന്ദ്ര സഹമന്ത്രി ജിതേന്ദ്രസിംഗ്. വിംബിൾഡൺ ടെന്നീസ് പുരുഷ സിംഗിൾസ് ഫൈനലിൽ ഇന്ന് യാനിക് സിന്നർ അലക്സാണ്ടർ സ്വരേവിനെ നേരിടും. വാർത്തകൾ വിശദമായി. രാജ്യത്തെ സാമൂഹിക പരിഷ്കർത്താക്കളുടെ മഹത്തായ സംഭാവനകളെ ആദരിക്കേണ്ടത് ഓരോ പൌരന്റെയും കടമയാണെന്ന് ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ. ഡൽഹി നായർ സർവീസ് സൊസൈറ്റി ദ്വാരകയിലെ മന്നം ഇന്റർനാഷണൽ സെന്ററിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ സാമൂഹിക പരിഷ്കർത്താവ് മന്നത്ത് പത്മനാഭന്റെ പ്രതിമ അനാച്ഛാദനം ചെയ്യുകയായിരുന്നു ഉപരാഷ്ട്രപതി. മന്നം സ്മൃതി മണ്ഡപവും ഉപരാഷ്ട്രപതി ഉദ്ഘാടനം ചെയ്തു.

0: വിദ്യാഭ്യാസം, സാമൂഹിക പരിഷ്കരണം, സ്വയം പര്യാപ്തത എന്നിവയിലൂടെ സമൂഹത്തിന്റെ ഉന്നമനത്തിനായി പ്രവർത്തിച്ച ശ്രീ മന്നത്ത് പത്മനാഭൻ ആധുനിക ഇന്ത്യയിലെ ഏറ്റവും മികച്ച സാമൂഹിക പരിഷ്കർത്താക്കളിൽ ഒരാളായിരുന്നുവെന്ന് ഉപരാഷ്ട്രപതി അനുസ്മരിച്ചു.
1: It stands as a living tribute to a visionary whose ideals extend beyond the boundaries of caste, region and religion and whose life continues to illuminate the path of social justice, equality and service to the nation and the society. His remarkable life was devoted to the upliftment of the society through education, social reform, self-reliance and community service.
0: ഇതിഹാസ ഗായിക എസ് ജാനകിക്ക് രാജ്യത്തിന്റെ അന്ത്യാഞ്ജലി. കർണാടകയിലെ കനിയനഹുണ്ടി ഫാം ഹൌസിൽ ഔദ്യോഗിക ബഹുമതികളോടെ സംസ്കാര ചടങ്ങുകൾ നടന്നു. കേരള സർക്കാരിനെ പ്രതിനിധാനം ചെയ്ത് മന്ത്രി റോജി എം ജോൺ അന്തിമോപചാരം അർപ്പിച്ചു. വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്ന് ചികിത്സയിലായിരുന്ന എസ് ജാനകി ഇന്നലെയാണ് അന്തരിച്ചത്. 88 വയസ്സായിരുന്നു. പിന്നണി ഗായിക എസ് ജാനകിയുടെ വിയോഗത്തിൽ രാഷ്ട്രപതി ദ്രൌപദി മുർമു ദുഃഖം രേഖപ്പെടുത്തി. അവരുടെ കാലാതീതമായ സംഗീതം അമൂല്യമായി നിലകൊള്ളുമെന്ന് രാഷ്ട്രപതി അനുസ്മരിച്ചു. വിയറ്റ്നാമിലെ ഫുകോക് ദ്വീപിന് സമീപം ബോട്ടപകടത്തിൽ മരിച്ച 15 ഇന്ത്യൻ പൌരന്മാരുടെ മൃതദേഹങ്ങൾ തുടർ നടപടികൾക്കായി ഹോച്ചുമിൻ സിറ്റിയിലേക്ക് മാറ്റിയതായി വിയറ്റ്നാമിലെ ഇന്ത്യൻ എംബസി. ആവശ്യമായ ഔദ്യോഗിക നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയ ശേഷം മൃതദേഹങ്ങൾ എത്രയും വേഗം ഇന്ത്യയിലെത്തിക്കുമെന്ന് എംബസി വ്യക്തമാക്കി. ഒമാൻ തീരത്ത് GFS ഗാലക്സി എന്ന വാണിജ്യ കപ്പലിന് നേർക്കുണ്ടായ ആക്രമണത്തെ ശക്തമായി അപലപിച്ച് ഇന്ത്യ. കപ്പലിലുണ്ടായിരുന്ന 11 ഇന്ത്യൻ പൌരന്മാരിൽ 10 പേരെ രക്ഷപ്പെടുത്തി. കാണാതായ ഇന്ത്യൻ പൌരനായി തെരച്ചിൽ തുടരുന്നതായും വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. ഗുജറാത്തിൽ അഹമ്മദാബാദ് മുനിസിപ്പൽ കോർപ്പറേഷന്റെ 405 കോടി രൂപയുടെ നിരവധി വികസന പദ്ധതികളുടെ ഉദ്ഘാടനവും തറക്കല്ലിടലും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ നിർവഹിച്ചു. ഏക് പേഡ് മാ കെ നാം യജ്ഞത്തിന്റെ ഭാഗമായി ബൃഹത്തായ വൃക്ഷത്തൈ നട്ടുപിടിപ്പിക്കൽ പരിപാടിക്കും ശ്രീ ഷാ തുടക്കം കുറിച്ചു. കാർബൺ പുറന്തള്ളൽ പൂർണ്ണമായും ഇല്ലാതാക്കുന്ന നെറ്റ് സീറോ ലക്ഷ്യം രാജ്യം 2070 കൈവരിക്കുമെന്ന് കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ. ന്യൂഡൽഹിയിൽ വൃക്ഷമിത്ര പരിപാടിയിലും പര്യാവരണ സംരക്ഷൺ സങ്കൽപ് ചടങ്ങിലും പങ്കെടുക്കുകയായിരുന്നു കേന്ദ്രമന്ത്രി. ആഗോള താപനത്താൽ ഭൂമിയുടെ ശരാശരി താപനിലയിലുണ്ടാവുന്ന വർധന കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ ഗുരുതരമായ മുന്നറിയിപ്പാണെന്നും ശ്രീ ചൌഹാൻ വ്യക്തമാക്കി.
2: पृथ्वी का औसत तापमान 1900 की तुलना में 1.5 डिग्री सेंटीग्रेड बढ़ चुका है और वैज्ञानिक इसे जलवायु परिवर्तन की गंभीर चेतावनी मानते हैं. भारत ने जो प्रधानमंत्री जी के नेतृत्व में तय किया 1.5 डिग्री तक सीमित रखने के लिए पेरिस समझौते के तहत प्रयासों के तहत भारत ने वर्ष 2070 तक नेट जीरो मतलब कार्बन उत्सर्जन को शून्य करने का लक्ष्य रखा है.
0: ഇന്ത്യയുടെ സാമ്പത്തിക വ്യാപാര ബന്ധങ്ങൾ ശക്തിപ്പെടുത്തുന്നതിനായി കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയലിന്റെ നേതൃത്വത്തിലുള്ള ഉന്നതതല വ്യവസായ പ്രതിനിധി സംഘം നാളെ മുതൽ ഈ മാസം 17 വരെ സ്പെയിൻ, ബെൽജിയം, ഫിൻലൻഡ് എന്നീ രാജ്യങ്ങൾ സന്ദർശിക്കും. വ്യാപാരം, നിക്ഷേപം, സാങ്കേതികവിദ്യ എന്നിവയ്ക്ക് ഊന്നൽ നൽകിയുള്ളതാണ് സന്ദർശനമെന്ന് വാണിജ്യ വ്യവസായ മന്ത്രാലയം അറിയിച്ചു. ശാസ്ത്രീയ സംരംഭങ്ങളെ ജനകീയ പ്രസ്ഥാനമാക്കി മാറ്റാൻ ശാസ്ത്ര സ്ഥാപനങ്ങൾക്കിടയിൽ ഏകോപനം അനിവാര്യമെന്ന് കേന്ദ്ര സഹമന്ത്രി ജിതേന്ദ്രസിംഗ്. ശാസ്ത്ര മന്ത്രാലയങ്ങളിലെയും വകുപ്പുകളിലെയും ഉദ്യോഗസ്ഥരുടെ ഉന്നതതല അവലോകന യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. രാജ്യവ്യാപകമായി 10 സെപ്റ്റംബർ മുതൽ സ്വച്ഛ സാഗർ, സുരക്ഷിത് സാഗർ, തീരദേശ ശുചീകരണ പരിപാടി സംഘടിപ്പിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. സെൻസസ് 2027 ഭാഗമായുള്ള വിവരശേഖരണം കേരളത്തിൽ പുരോഗമിക്കുന്നു. ഈ മാസം 30 വരെയാണ് എന്യൂമറേറ്റർമാരുടെ ഭവന സന്ദർശനം. വീടുകളുടെ സെൻസസും പട്ടികപ്പെടുത്തലുമാണ് ഈ ഘട്ടത്തിൽ നടക്കുന്നത്. അടുത്ത വർഷം ഫെബ്രുവരിയിലാണ് ജനസംഖ്യ കണക്കെടുപ്പ്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: ഖത്തർ മുൻ ഭരണാധികാരി ഷെയ്ഖ് ഹമദ് ബിൻ ഖലീഫ അൽ ഥാനിയുടെ നിര്യാണത്തിൽ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി അഗാധമായ ദുഃഖം രേഖപ്പെടുത്തി. ഖത്തറിനെ വികസനത്തിന്റെയും സമൃദ്ധിയുടെയും ഉന്നതിയിലേക്ക് നയിച്ച ദീർഘവീക്ഷണമുള്ള നേതാവായിരുന്നു ഷെയ്ഖ് ഹമദ് ബിൻ ഖലീഫ അൽ ഥാനിയെന്ന് ശ്രീ മോദി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. മൂന്നാർ മലനിരകളിൽ വീണ്ടും നീലക്കുറിഞ്ഞി വസന്തമെത്തുന്നു. 12 വർഷത്തിലൊരിക്കൽ മാത്രം പൂക്കുന്ന നീലക്കുറിഞ്ഞികളാണ് ഇത്തവണ ചൊക്രമുടി, മീശപ്പുലിമല ഉൾപ്പെടെയുള്ള മേഖലകളിൽ വിരുന്നെത്തുന്നത്. വിശദാംശങ്ങളുമായി ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ.
4: ചൊക്രമുടി മലനിരകളിൽ ഇതിനകം തന്നെ ചിലയിടങ്ങളിൽ കുറിഞ്ഞികൾ

0: തുടങ്ങിയിട്ടുണ്ട്. സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളോടെ ഈ മലനിരകൾ പൂർണ്ണമായും നീലക്കടലായി മാറുമെന്നാണ് പ്രതീക്ഷ. ഈ മേഖലകളിൽ സന്ദർശകർക്കായി പ്രത്യേക സുരക്ഷ ഉറപ്പാക്കും. വിനോദസഞ്ചാരികളുടെ ബാഹുല്യം നിയന്ത്രിക്കുന്നതിനായി മൊബൈൽ ആപ്പ് വഴി സ്ലോട്ട് ബുക്കിംഗ് സംവിധാനം ഏർപ്പെടുത്തും. പരിസ്ഥിതിലോല പ്രദേശമായ മീശപ്പുലിമലയുടെ സംരക്ഷണത്തിനായി സന്ദർശകർക്കും വാഹനങ്ങൾക്കും നിയന്ത്രണമുണ്ടാകും. വനംവകുപ്പും ടൂറിസം വകുപ്പും ഉൾപ്പെടെയുള്ള വിവിധ ഏജൻസികളെ ഏകോപിപ്പിച്ചാണ് വിപുലമായ ഒരുക്കങ്ങൾ നടത്തുന്നത്.
1: വിംബിൾഡൺ ടെന്നീസ് പുരുഷ സിംഗിൾസ് ഫൈനൽ ഇന്ന് രാത്രി 8:30 നടക്കുന്ന മത്സരത്തിൽ ലോക ഒന്നാം നമ്പർ താരം യാനിക് സിന്നർ ജർമ്മനിയുടെ അലക്സാണ്ടർ സ്വരേവിനെ നേരിടും. നിലവിലെ ലോക ജേതാവ് അർജന്റീനയും ഇംഗ്ലണ്ടും ലോകകപ്പ് ഫുട്ബോൾ സെമി ഫൈനലിൽ പ്രവേശിച്ചു. ഇന്ന് പുലർച്ചെ നടന്ന ക്വാർട്ടർ ഫൈനലിൽ അർജന്റീന സ്വിറ്റ്സർലൻഡിനെയും ഇംഗ്ലണ്ട് നോർവേയെയും പരാജയപ്പെടുത്തി. വ്യാഴാഴ്ചയാണ് ഇംഗ്ലണ്ട് അർജന്റീന സെമി ഫൈനൽ. ബുധനാഴ്ച നടക്കുന്ന ആദ്യ സെമി ഫൈനലിൽ ഫ്രാൻസും സ്പെയിനും ഏറ്റുമുട്ടും. വയനാട് കള്ളാടിയിലെ മണ്ണിടിച്ചിലിൽ മരിച്ചവരുടെ എണ്ണം 8. ഇന്ന് നടത്തിയ തിരച്ചിലിൽ ഹിമാചൽ സ്വദേശി വിക്രം റാണയുടെ മൃതദേഹം കണ്ടെത്തി. കൺസ്ട്രക്ഷൻ മാനേജറാണ് വിക്രം റാണ. കേരളത്തിൽ പ്ലസ് വൺ പ്രവേശനത്തിനായുള്ള സപ്ലിമെന്ററി അലോട്ട്മെന്റിന് നാളെ മുതൽ ഓൺലൈനായി അപേക്ഷിക്കാം. ഒഴിവുകളും മറ്റ് വിവരങ്ങളും നാളെ hscap.kerala.gov.in എന്ന വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കും. നിർമ്മാണ മേഖലയിൽ പരിസ്ഥിതി സൌഹൃദ സാങ്കേതിക വിദ്യകൾ സ്വീകരിക്കേണ്ടതിന്റെ ആവശ്യകത ഉയർത്തിക്കാട്ടി കേന്ദ്രമന്ത്രി മനോഹർ ലാൽ. ന്യൂഡൽഹിയിൽ കേന്ദ്ര പൊതുമരാമത്ത് വകുപ്പിന്റെ 172 സ്ഥാപക ദിനാചരണത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അഫ്ഗാനിസ്ഥാൻ കൃഷിമന്ത്രി മൌലവി അദാവുള്ള ഒമരിയുടെ 6 ഇന്ത്യൻ സന്ദർശനം സമാപിച്ചു. ഉന്നതതല പ്രതിനിധി സംഘവും അഫ്ഗാൻ മന്ത്രിക്കൊപ്പം ഉണ്ടായിരുന്നു. സന്ദർശനത്തിനിടെ കേന്ദ്രമന്ത്രിമാരായ ശിവരാജ് സിംഗ് ചൌഹാൻ, ചിരാഗ് പാസ്വാൻ, പവിത്ര മാർഗരേറ്റ എന്നിവരുമായി അഫ്ഗാൻ മന്ത്രി കൂടിക്കാഴ്ച നടത്തി. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനം ഈ മാസം 20 ആരംഭിക്കും. ഓഗസ്റ്റ് 13 വരെയാണ് സമ്മേളനം. അതിശക്തമായ മഴയ്ക്കുള്ള സാധ്യത കണക്കിലെടുത്ത് അസം, മേഘാലയ, ബീഹാർ, ഉപ ഹിമാലയൻ, പശ്ചിമബംഗാൾ, സിക്കിം എന്നിവിടങ്ങളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. അരുണാചൽ പ്രദേശ്, ഛത്തീസ്ഗഡ്, ഉത്തർപ്രദേശ്, ഹിമാചൽ പ്രദേശ് എന്നിവിടങ്ങളിലും ശക്തമായ മഴ തുടരും. ജമ്മുകാശ്മീർ, ജാർഖണ്ഡ്, നാഗാലാന്റ്, മണിപ്പൂർ, മിസോറാം, ത്രിപുര, ഒഡീഷ, പഞ്ചാബ്, ഉത്തരാഖണ്ഡ് എന്നിവിടങ്ങളിലും സമാനമായ കാലാവസ്ഥയായിരിക്കും. റഷ്യയുടെ തെക്ക് പടിഞ്ഞാറൻ മേഖലയിൽ യുക്രൈൻ നടത്തിയ വ്യോമാക്രമണത്തിൽ ഒരാൾ കൊല്ലപ്പെട്ടു. 3 പരിക്കേറ്റു. പാർപ്പിട സമുച്ചയങ്ങൾക്കും വീടുകൾക്കും കേടുപാട് സംഭവിച്ചതായി റഷ്യ സ്ഥിരീകരിച്ചു. വിദ്യാഭ്യാസം, സ്വയം പര്യാപ്തത എന്നിവയിലൂടെ സമൂഹത്തിന്റെ ഉന്നമനത്തിനായി പ്രവർത്തിച്ച സാമൂഹിക പരിഷ്കർത്താവായിരുന്നു മന്നത്ത് പത്മനാഭനെന്ന് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ. ഒമാൻ തീരത്ത് വാണിജ്യ കപ്പലിന് നേർക്കുണ്ടായ ആക്രമണത്തെ ശക്തമായി അപലപിച്ച് ഇന്ത്യ. 10 ഇന്ത്യൻ പൌരന്മാരെ രക്ഷപ്പെടുത്തി. ഒരാൾക്കായി തെരച്ചിൽ തുടരുന്നു. പ്രിയ ഗായിക എസ് ജാനകിക്ക് വിട നൽകി രാജ്യം. കർണാടകയിലെ കന്യനഹുണ്ടിയിൽ ഔദ്യോഗിക ബഹുമതികളോടെ സംസ്കാര ചടങ്ങുകൾ നടന്നു. കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയലിന്റെ നേതൃത്വത്തിലുള്ള വ്യവസായ പ്രതിനിധി സംഘത്തിന്റെ സ്പെയിൻ, ബെൽജിയം, ഫിൻലൻഡ് സന്ദർശനം നാളെ മുതൽ. ശാസ്ത്രീയ സംരംഭങ്ങളെ ജനമുന്നേറ്റമാക്കി മാറ്റാൻ ശാസ്ത്ര സ്ഥാപനങ്ങൾക്കിടയിൽ ഏകോപനം അനിവാര്യമെന്ന് കേന്ദ്ര സഹമന്ത്രി ജിതേന്ദ്രസിംഗ്. വിംബിൾഡൺ ടെന്നീസ് പുരുഷ സിംഗിൾസ് ഫൈനലിൽ ഇന്ന് യാനിക് സിന്നർ അലക്സാണ്ടർ സ്വരേവിനെ നേരിടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 8:35.
2: ഇത് ആകാശവാണി ഫ്രം റെയിൻബോ 107.5 മ്യൂസിക്കലി യേഴ്സ്.

0: ഓൺ ദ ഗോ ഡ്രൈവ് ടൈം മ്യൂസിക്കിലേക്കാണ് പ്രിയ ശ്രോതാക്കൾ ട്യൂൺ ചെയ്ത് കേട്ടുകൊണ്ടിരിക്കുന്നത്. ന്യൂസ് ഓൺ എയർ ആപ്പ് നിങ്ങളുടെ ഫോണിൽ ഉണ്ടെങ്കിൽ ലോകത്ത് എവിടെ ഇരുന്നും ഈ പ്രോഗ്രാമുകളൊക്കെ
1: നിങ്ങൾക്ക് ആസ്വദിക്കാവുന്നതാണ്.
0: അപ്പോ ഇത് ഗെയിം മോഡാണ്. 0484248101ലേക്കാണ് വിളിക്കേണ്ടത്. നമ്മളൊരു സോങ് ഇവിടെ പ്ലേ ചെയ്യും,
1: ആലപിച്ച ഗാനമായിരിക്കും നമ്മൾ പ്ലേ ചെയ്യുന്നത്.
0: അത് ഗാനം പ്ലേ ചെയ്യില്ല, അതിന്റെ തുടക്കം മാത്രം പ്ലേ ചെയ്യും.
1: BGM ആണ് പ്ലേ ചെയ്യുന്നത്.
0: അപ്പോൾ അത് ഏതാണ് പാട്ടെന്നും ഏതാണ് ചിത്രം എന്നാണ് പറയേണ്ടത്. ആരെങ്കിലും പെട്ടെന്ന് വിളിക്കുകയാണെങ്കിൽ നമുക്ക് ഇപ്പോൾ കണക്ട് ചെയ്യാം, ഇല്ലെങ്കിൽ ഒരു പാട്ടിലേക്ക് പോവാം. 0484248101ലേക്കാണ്. നമ്മുടെ ഒരു പ്ലാറ്റ്ഫോം ഉണ്ട്, ഫേസ്ബുക്കും ഇൻസ്റ്റയും. FM Rainbow Kochi 107.5 എന്നുള്ളതാണ് ഇൻസ്റ്റ ID. അതിൻ്റെ ആകാശവാണി കൊച്ചി FM Rainbow 107.5 ആണ് ഫേസ്ബുക്കിൻ്റെ ID. ഇതല്ലെങ്കിൽ നമുക്കൊരു വാട്സപ്പ് നമ്പർ ഉണ്ട്, 8547341075. അപ്പോൾ നമുക്ക്

0: ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5 ഓൺ ദ ഗോ ഡ്രൈവ് ടൈം മ്യൂസിക്കിൽ ദ ഗെയിമിന് റെഡി ആയിട്ട് ഒരാളുണ്ട്. സമയം 7 മണി കഴിഞ്ഞ് 46 മിനിറ്റ് ആയി.
1: ഹലോ
0: ഹലോ
2: ഹലോ, എന്റെ പേര്
0: രമേശൻ, എവിടുന്നാണ്?
2: ഞാനിപ്പോ എന്തോരം നേരം കൊണ്ട് വിളിക്കുന്ന പറഞ്ഞോ,
0: കിട്ടിയില്ലോ, വിഷമിക്കണ്ട.
1: എവിടുന്നാ?
2: ഞാനേ രാജാക്കാട് ഇടുക്കി എന്ന് പറഞ്ഞ സ്ഥലത്ത് മൂന്നാറ്റ് അറിയാം.
1: പിന്നെ
2: ആ മൂന്നാറ്റ്

0: ജാഥാക്കാട് എന്ന് പറഞ്ഞ സ്ഥലത്ത് താമസിച്ച
1: കർഷകനാണ്. എന്താണ് എന്താ സഹായിക്കണ്ടേ?
0: ഈ കോമ്പറ്റീഷൻ എന്ന് പറഞ്ഞ പ്രോഗ്രാമിലേക്ക് ഒന്ന് കയറി പോകുന്നത് ഭയങ്കര ആഗ്രഹമുള്ള.
1: ഏത് പ്രോഗ്രാമിലേക്കാ?
0: കോമഡി ഉത്സവം എന്ന് പറഞ്ഞ ഒരു പ്രോഗ്രാം ഉണ്ടല്ലോ എറണാകുളത്തൊക്കെ.
1: അത് നമ്മുടെ ചാനൽ അല്ലല്ലോ ചേട്ടാ, അപ്പൊ അത് കണ്ട് അതിന്റെ പ്രൊമോഷൻ നടക്കില്ല. ഇത് കേൾക്കണ ആരെങ്കിലും ഉണ്ടെങ്കിൽ വിളിക്കട്ടെ, ഈ പ്രോഗ്രാം കേൾക്കണ ആരെങ്കിലും ഉണ്ടെങ്കിൽ വിളിക്കട്ടെ. ആ, നമ്മളൊരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ട് അതിലേക്ക് പങ്കെടുക്കുന്ന പ്രോഗ്രാമാണിത്.
0: ഞാൻ കേട്ടിട്ടുണ്ട്.
1: ആ, ഇത് ഓൺ ദ ഗോ എന്നാണ് പ്രോഗ്രാമിന്റെ പേര്. നമ്മളൊരു ജാനകിയമ്മ പാടിയ പാട്ടിന്റെ തുടക്കം ഇടും. ഏതാണ് പാട്ടെന്നും ഏതാണ് ചിത്രമെന്നും പറയണം.
0: ആ, കേട്ടാ.

0: ഏതാ?
1: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആകാശവാണി റെയിൻബോ എഫ്എം കൊച്ചി 107.5. നിലയ്ക്കാത്ത പാട്ട് പിരിയാത്ത കൂട്ട്.
0: ഏതാ
2: ഇത്? ഒരു വട്ടം കൂടി ഓർമ്മകൾ.
0: അതല്ലല്ലോ,
3: ഓർമ്മകൾ ഇവിടെ മേഞ്ഞില്ല.
0: രാജാക്കാടുന്നുള്ള രമേശും ചേട്ടാ, അതല്ല പാട്ട്.
3: എന്താ ചേട്ടാ, രാജാക്കാട് നിന്നാനുണ്ട് ആ പാട്ടല്ലേ?
0: രാജാക്കാട്. ഹലോ
2: ഹലോ.
0: ആ പാട്ടതല്ല, വേറെ.
2: ഇനി ഞാൻ അടുത്ത ഇനിയുള്ള പ്രോഗ്രാമിലേക്ക് ഞാൻ വിളിക്കും. അന്നാ എനിക്ക് പറയില്ല, എന്തും വരില്ല എനിക്ക്. ഞാൻ കഴിച്ച രണ്ട് പിള്ളേര് അവർക്ക് മക്കളൊക്കായ ഒരു പാവ വയസ്സാണ് 50-കാരനാ.
0: മിമിക്രി കൊള്ളാം. മണിച്ചേട്ടന് മണിച്ചേട്ടനെ ഇമിറ്റേറ്റ് ചെയ്തല്ലേ?
2: ജീവിച്ചിരിക്കുന്നതും മരിച്ചവരുമായ 14 സിനിമാ നടന്മാരുടെ സൗന്ദര്യ പാട്ട് പാടാൻ തയ്യാറായി കോമഡി ഉത്സവത്തിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്ന ഒരു മനുഷ്യനാ എനിക്ക്. പക്ഷെ ഇന്ന് വരെ എത്തിപ്പെടാൻ പോലും ചാൻസ് കിട്ടിയിട്ടില്ല. എനിക്ക് നമ്പരം അറിയില്ല. നസീറ്, എൻ എൻ പിള്ള, മധു, പിന്നെ രമേശേട്ടൻ, കലാഭിനി, ഇങ്ങനെയുള്ള 14 സിനിമ നടന്ന സൗണ്ടി പാട്ട് പറഞ്ഞാൽ.
0: അപ്പൊ നമുക്കേ
3: തീർച്ചയായിട്ടും ചേട്ടൻ ഇതിനൊക്കെ സാധ്യമാവട്ടെ. എവിടെയാ പങ്കെടുക്കാൻ, മത്സരത്തിൽ പങ്കെടുക്കാൻ പറ്റണെന്ന് വെച്ചാൽ അവിടെ പങ്കെടുക്കുക. അപ്പൊ വിളിച്ചത് ഒത്തിരി സന്തോഷം. ഓക്കെ ഏട്ടാ, താങ്ക്സ് ഫോർ കോളിംഗ്.

Music leaves. You are listening to Rainbow FM Kochi 107.5. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആകാശവാണി റെയിൻബോ എഫ് എം കൊച്ചി 107.5. നിലയ്ക്കാത്ത പാട്ട് പിരിയാത്ത കൂട്ട്.

0: ఇదే సాంగ్ కొంచెం ట్యూన్ చేంజ్ చేసి పాడు మామా.
1: యూట్యూబ్ నుంచి ఐట్యూన్స్ వరకు ఇటువంటి పాటలన్నీ వెరెక్కించారా? ఫ్లోలో టెంపో మిస్ మామా, సారీ.
2: പാട്ട് കംപ്ലീറ്റ് ചെയ്യാത്തതിൽ സോറി.
3: ഓക്കെ, 7 മണി കഴിഞ്ഞ് 53 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്ക് 7:58 ഫിഫയുടെ അപ്ഡേറ്റ്സ് പോകണം BBC നിന്ന് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ഒരാൾ ലൈനിലുണ്ട് നമ്മുടെ ഗെയിമിൽ പങ്കെടുക്കാൻ, ആരാണെന്ന് നോക്കാം. ഹലോ,
4: ഹലോ,
2: ആരാണ്?
4: പേരാമ്പ്ര.
2: പേരാമ്പ്ര ഇന്ന് അതെങ്ങനെ ന്യൂസ് ഓൺ എയർ ആപ്പ് ഡൗൺലോഡ് ചെയ്താണോ കിട്ടിയേ?
3: ക്ലിയർ ആയിട്ട് കേൾക്കുന്നുണ്ടല്ലോ അല്ലേ?
4: ഓ, പിന്നെ
2: എന്ത് ചെയ്യണോ? എന്ത് ചെയ്യണോ?
4: ഞാൻ ഷോപ്പിൽ വർക്ക് ചെയ്യാണ്. ഷോപ്പിലാണുള്ളത്.
3: ഷോപ്പിൽ നിന്നാണ് വിളിക്കണത് അല്ലേ?
4: അതെ, അവിടുന്ന് 8 മണിക്ക് പോണെങ്കിൽ.
2: അപ്പൊ നമ്മള് വേഗം ചോദ്യം ചോദിക്കാം, ഞങ്ങൾക്കും വേഗം പോണം.
3: ഞങ്ങള് ചോദിച്ച ആ പാട്ട് കേട്ടായിരുന്നോ?
4: ഓ, ഞാൻ എന്ത് പറയാൻ,
2: എന്തോന്ന് പറയാൻ, ആരോട് പറയാൻ,
4: എന്ത് പറയാൻ. നീ വരും കാലൊത്ത് കേൾക്കുവാൻ കാതോർത്തു ഞാനിരുന്നു അല്ലേ?
3: അതെ, കറക്റ്റ്. അതെ, ഏത് ചിത്രം കൂടെയാന്ന് പറയണം?
4: ചാമരം.
2: ചാമരം,
3: ചാമരം, കറക്റ്റ്.
2: അതെ അതെ അതെ
3: അതെ അതെ.
2: ഓക്കെ, കൺഫ്യൂഷൻ തീർക്കണമെന്ന് പാടിക്കൊണ്ടിരിക്കുമ്പോ ചേട്ടൻ കൺഫ്യൂഷൻ. അത്
3: കൺഫ്യൂഷൻ ഒക്കെ മാറി ഞങ്ങളത് കറക്റ്റ് ആൻസറുമായിട്ട് നമ്മുടെ ഗിരീഷ് പേരാമ്പ്രയെന്ന് ഒരു കൺഗ്രാജുലേഷൻ.
2: പാവോ, ഇതൊക്കെ രശ്മിക്കുള്ള കൺഗ്രാജുലേഷൻ.
3: ഞങ്ങളിവിടെ രശ്മിയും സ്മിതാബാലനും ആണ് ഇന്നിവിടെ ഉള്ളത്.
4: ആണോ?
3: എപ്പോഴും റേഡിയോ വച്ചിരിക്കോ കടയില്?
4: ആ, റേഡിയോ ഒക്കെ ഉണ്ട്. പല സ്റ്റേഷനിൽ മാറി മാറി വന്ന് വൈകുന്നേരം ഇവിടെ എത്തും.
2: വൈകുന്നേരം വണ്ടി ഇവിടെ
4: എത്തിനിർത്തും.
2: ഇവിടെയാണ്
3: കടയിൽ വരുന്നവരൊക്കെ കേൾക്കോ?
4: ഓ, അവരൊക്കെ ഉണ്ട്. പാട്ടൊക്കെ നല്ല പാട്ടാണെന്ന് പറയും. പാട്ടും വെച്ച് കുത്തിരിക്കാൻ കഴിയും.
3: അപ്പൊ സന്തോഷോട്ടോ സംസാരിക്കാൻ സാധിച്ചത്.
2: എന്താണ് ചെയ്യണില്ലാന്ന് ചുരുക്കം. പാട്ട് മാത്രമേ ഉള്ളൂ.
3: സ്വന്തം കടയല്ലേ?
4: അതെ, പാട്ടില്ല.
3: സ്വന്തം കടയാണോ?
4: അതെ അതെ.
2: ഇനി പേരാമ്പ്ര വരുമ്പോ വന്നേക്കാം. ഓക്കെ എന്നാ.
4: ഓ, വന്നോ. ഓ, താങ്ക്യൂ.
2: ശരി, താങ്ക്സ് ഫോർ കോളിംഗ്.
3: ഓക്കെ. സമയം 7 മണി കഴിഞ്ഞ് 56 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്ക് 7:58 ഫിഫയുടെ അപ്ഡേറ്റ്സ് പോകുന്നത്. അതിനുശേഷം 8 മണിക്ക് ഗീത് ബഹാറാണ്.
2: ശേഷം നമുക്ക് ഒരു പ്രധാനപ്പെട്ട പരിപാടിയുണ്ട്. മൈൻഡ് സ്പാ എന്ന് പറയുന്ന പ്രോഗ്രാമാണ്.
3: ഷൗക്കത്ത് അലിയാണ് ഇന്ന് അത് ഹോസ്റ്റ് ചെയ്യുന്നത്.
2: അത് എഴുത്തുകാരനും പ്രഭാഷകനും വാഗ്മിയുമാണ് അദ്ദേഹം.
3: അപ്പൊ ആ പ്രോഗ്രാമിന് എല്ലാ സൺഡേസും ഉണ്ടാവും.
2: അപ്പൊ കേട്ടുകൊണ്ടിരിക്കുക നിങ്ങളെ.
3: അതിനുശേഷവും വീണ്ടും ഞങ്ങൾ തന്നെ എത്തുന്നതാണ് അരികെ എന്ന പ്രോഗ്രാമുമായിട്ട്. സ്റ്റേ ട്യൂൺഡ്. നിലയ്ക്കാത്ത പാട്ട്, പിരിയാത്ത കൂട്ട്.

0: യു ആർ ലിസണിംഗ് ടു റെയിൻബോ എഫ് എം കൊച്ചി 107.5 മ്യൂസിക്കലി യോഴ്സ്.
1: ന്യൂസ് റെയിൻബോ. നമസ്കാരം, ഞാൻ സ്മിത ബാലൻ. വിദ്യാഭ്യാസം, സ്വയം പര്യാപ്തത എന്നിവയിലൂടെ സമൂഹത്തിന്റെ ഉന്നമനത്തിനായി പ്രവർത്തിച്ച സാമൂഹ്യ പരിഷ്കർത്താവായിരുന്നു മന്നത്ത് പത്മനാഭനെന്ന് ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ. ഒമാൻ തീരത്ത് വാണിജ്യ കപ്പലിന് നേർക്കുണ്ടായ ആക്രമണത്തെ ശക്തമായി അപലപിച്ച് ഇന്ത്യ. 10 ഇന്ത്യൻ പൗരന്മാരെ രക്ഷപ്പെടുത്തി, ഒരാൾക്കായി തെരച്ചിൽ തുടരുന്നു. പ്രിയ ഗായിക എസ് ജാനകിക്ക് വിട നൽകി രാജ്യം. കർണാടകയിലെ കനിയ നഹുണ്ടിയിൽ ഔദ്യോഗിക ബഹുമതികളോടെ സംസ്കാര ചടങ്ങുകൾ നടന്നു. കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയലിന്റെ നേതൃത്വത്തിലുള്ള വ്യവസായ പ്രതിനിധി സംഘത്തിന്റെ സ്പെയിൻ, ബെൽജിയം, ഫിൻലൻഡ് സന്ദർശനം നാളെ മുതൽ. ശാസ്ത്രീയ സംരംഭങ്ങളെ ജനമുന്നേറ്റമാക്കി മാറ്റാൻ ശാസ്ത്ര സ്ഥാപനങ്ങൾക്കിടയിൽ ഏകോപനം അനിവാര്യമെന്ന് കേന്ദ്ര സഹമന്ത്രി ജിതേന്ദ്ര സിംഗ്. വിയറ്റ്നാമിൽ ബോട്ടപകടത്തിൽ മരിച്ച മലയാളികൾ ഉൾപ്പെടെയുള്ള ഇന്ത്യക്കാരുടെ മൃതദേഹങ്ങൾ എത്രയും വേഗം നാട്ടിലെത്തിക്കുമെന്ന് ഇന്ത്യൻ എംബസി. കൊച്ചി നഗരസഭയുടെ മൂന്നാമത് റോറോ സർവീസിന് തുടക്കമായി. സ്ത്രീകൾക്ക് റോറോ സർവീസിലും സൗജന്യ യാത്രയെന്ന് മുഖ്യമന്ത്രി. പ്ലസ് വൺ പ്രവേശനത്തിനായുള്ള സപ്ലിമെന്ററി അലോട്ട്മെന്റിന് നാളെ മുതൽ ഓൺലൈനായി അപേക്ഷിക്കാം. ഒഴിവുകളും മറ്റു വിവരങ്ങളും hscap.kerala.gov.in ൽ പ്രസിദ്ധീകരിക്കും. വിംബിൾഡൺ പുരുഷ സിംഗിൾസ് ഫൈനലിൽ യാനിങ് സിന്നറും അലക്സാണ്ടർ സൈറവും അല്പസമയത്തിനകം ഏറ്റുമുട്ടും.
2: ന്യൂസ് റെയിൻബോ. സംഗീത് ജോ ദിൽ സെ ജുഡേ, ഗീത് ബഹാർ.

0: गीत बहार
1: गानों की बहार सुनहरा प्यार गीत बहार

0: ആകാശവാണി റെയിൻബോ എഫ് എം കൊച്ചി 107.5 മ്യൂസിക്കലി യോഴ്സ്.
1: ന്യൂസ് റെയിൻബോ. സമയം 9 മണി. റെയിൻബോ വാർത്തകൾ. വിദ്യാഭ്യാസം, സ്വയം പര്യാപ്തത എന്നിവയിലൂടെ സമൂഹത്തിന്റെ ഉന്നമനത്തിനായി പ്രവർത്തിച്ച സാമൂഹ്യ പരിഷ്കർത്താവായിരുന്നു മന്നത്ത് പത്മനാഭനെന്ന് ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളുമായി ചിന്തകൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്തിന്റെ 136-ാം പതിപ്പ് ഈ മാസം 26-ന്. പരിപാടിയിലേക്കുള്ള ആശയങ്ങളും നിർദ്ദേശങ്ങളും ടോൾ ഫ്രീ നമ്പറായ 1800117800 എന്ന നമ്പറിലൂടെ പൊതുജനങ്ങൾക്ക് സമർപ്പിക്കാം. വിയറ്റ്നാം ബോട്ടപകടത്തിൽ മരിച്ച കൊട്ടാരക്കര സ്വദേശികളായ എ സി തോമസ്, ഭാര്യ ലൊവേനി തോമസ് എന്നിവരുടെ മൃതദേഹങ്ങൾ നാളെ രാത്രി 10 മുംബൈ വിമാനത്താവളത്തിൽ എത്തിക്കും. പ്രിയ ഗായിക എസ് ജാനകിക്ക് വിട നൽകി രാജ്യം. കർണാടകയിലെ കനിയനഹുണ്ടിയിൽ ഔദ്യോഗിക ബഹുമതികളോടെ സംസ്കാര ചടങ്ങുകൾ നടന്നു. ആലപ്പുഴ നെഹ്റു ട്രോഫി വള്ളംകളിക്ക് സംസ്ഥാന സർക്കാർ നൽകിവരുന്ന സ്ഥിരം സഹായം 2 കോടി രൂപയായി വർദ്ധിപ്പിക്കുമെന്ന് മന്ത്രി പി സി വിഷ്ണുനാഥ്. കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയലിന്റെ നേതൃത്വത്തിലുള്ള വ്യവസായ പ്രതിനിധി സംഘത്തിന്റെ സ്പെയിൻ, ബെൽജിയം, ഫിൻലൻഡ് സന്ദർശനം നാളെ മുതൽ.

0: കൊച്ചി നഗരസഭയുടെ മൂന്നാമത് റോറോ സർവീസിന് തുടക്കമായി. സ്ത്രീകൾക്ക് റോറോ സർവീസിലും സൗജന്യ യാത്രയെന്ന് മുഖ്യമന്ത്രി. പ്ലസ് വൺ പ്രവേശനത്തിനായുള്ള സപ്ലിമെന്ററി അലോട്ട്മെന്റിന് നാളെ മുതൽ ഓൺലൈനായിട്ട് അപേക്ഷിക്കാം. ഒഴിവുകളും മറ്റു വിവരങ്ങളും hscap.kerala.gov.in എന്ന വെബ് ഐഡിയിൽ പ്രസിദ്ധീകരിക്കും. ഇന്ത്യക്കെതിരായ വനിതാ ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇംഗ്ലണ്ടിന് 457 റൺസ് വിജയലക്ഷ്യം. ലോർഡ്സിലാണ് മത്സരം. വാർത്തകൾ കഴിഞ്ഞു, നമസ്കാരം.
1: ന്യൂസ് റെയിൻബോ.
2: Mind Spa. Relax, recharge and reconnect. Mind Spa. Relax, recharge and reconnect.

നമസ്കാരം, എല്ലാ ശ്രോതാക്കൾക്കും മൈൻഡ് സ്പൈയിലേക്ക് സ്വാഗതം. ഇന്ന് ഈ പരിപാടിയിൽ നമ്മൾക്കൊപ്പം ചേരുന്നു ദാർശനിക വിചാരങ്ങളുടെയും യാത്രാനുഭവങ്ങളുടെയും ജീവിതഗന്ധിയായ ഉൾവെളിച്ചത്തെ നിത്യജീവിതവുമായി ഇഴചേർന്ന് അവതരിപ്പിക്കുന്ന ജീവിതാന്വേഷകനായ ശ്രീ ഷൗക്കത്ത്. ഗുരു നിത്യചൈതന്യ യതിയുടെ സഹചാരിയായിരുന്ന ഇദ്ദേഹം സാമൂഹ്യ ജീവിതത്തോട് ക്രിയാത്മകമായി ഇടപഴകുന്ന ഒരു എഴുത്തുകാരനും പ്രഭാഷകനുമാണ്.

0: കൈവിടാതിങ്ങു ഞങ്ങളെ നാവികൻ നീ ഭവാബ്ദിക്ക് ഒരു ആവിവൻ തോണി നിൻ പദം.
1: ഇനി ശൗക്കത്തിനൊപ്പം ഒരു മണിക്കൂർ
0: മൈൻഡ് സ്പായിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മനസ്സിനെ ഒന്ന് കുളിപ്പിക്കുക, വൃത്തിയാക്കിയെടുക്കുക, തണുപ്പിച്ചെടുക്കുക. മനുഷ്യനനുഭവിക്കുന്ന ഏറ്റവും വലിയ ഒരു സങ്കടം മനസ്സിങ്ങനെ ചൂടാവുന്നു എന്നുള്ളതാണ്, ക്ഷീണിച്ചു പോകുന്നു എന്നുള്ളതാണ്. കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾക്ക് പോലും നമ്മളൊരുപാട് അസ്വസ്ഥത അനുഭവിക്കേണ്ടി വരുന്നു. നമ്മൾ വിചാരിക്കുന്നത് പോലെ നമ്മളുടെ മനസ്സിനെ സ്വയം ശാന്തമാക്കി വയ്ക്കാൻ നമുക്ക് കഴിയുന്നില്ല. എല്ലാവർക്കും സമാധാനത്തിൽ ജീവിക്കണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ പല കാരണങ്ങളാൽ നമ്മൾ അസ്വസ്ഥതയുടെ ഇരുൾക്കയത്തിലേക്ക് അങ്ങ് വീണു പോവുകയാണ്, ഒരുപാട് സങ്കടം അനുഭവിക്കേണ്ടി വരികയാണ്. ഇവിടെ നമുക്ക് ചില സപ്പോർട്ടുകൾ ആവശ്യമാണ്. ഞാൻ പണ്ട് ഗുരുനിത്യയുടെ അടുത്ത് താമസിക്കുന്ന സമയത്ത് ഗുരുവിൻ്റെ കാൽക്കൽ പോയിട്ട് ദിവസവും നമസ്കരിക്കും. ഒരു ദിവസം ഞാൻ നമസ്കരിക്കാൻ ചെന്നപ്പോൾ ഗുരു എന്നോട് പറഞ്ഞു, താൻ എന്തിനാടോ ദിവസവും വന്ന് എഗ്രിമെൻ്റിൽ ഒപ്പുവെക്കുന്നതെന്ന് പറഞ്ഞു. എനിക്കത് പെട്ടെന്ന് മനസ്സിലായില്ല. അപ്പോൾ ഗുരു എന്നോട് ചോദിച്ചു, ഈ കാൽക്കൽ നമസ്കരിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം എന്നറിയോ? ഞാൻ പറഞ്ഞില്ല, കാൽക്കൽ നമസ്കരിക്കുമ്പോൾ ഗുരുക്കന്മാരുടെ അനുഗ്രഹം കിട്ടും എന്നറിയാം. അപ്പോൾ ഗുരു പറഞ്ഞു, അനുഗ്രഹം കാലിൽ വന്ന് നമസ്കരിക്കുമ്പോൾ ഇങ്ങനെ പൊഴിഞ്ഞു കിട്ടുന്ന ഒന്നല്ല, അതൊരു എഗ്രിമെൻ്റാണ്. നമ്മൾ ഗുരുവിൻ്റെ കാൽക്കൽ കൊണ്ടുപോയിട്ട് കാല് നമ്മുടെ തല വയ്ക്കുമ്പോൾ എന്താണ്, എത്ര ശരീരമുണ്ട് പിന്നെ? അപ്പോൾ ഞാൻ പറഞ്ഞു, രണ്ട് ശരീരം. ഗുരു പറഞ്ഞു, ഇല്ല, താൻ തൻ്റെ തല എൻ്റെ കാലിൽ കൊണ്ടുവന്ന് വയ്ക്കുമ്പോൾ പിന്നെ ഒരൊറ്റ ശരീരമേ ഉള്ളൂ, എൻ്റെ തലയും നിൻ്റെ കാലും, അതൊരു എഗ്രിമെൻ്റാണ്. നീ പറയുകയാണ്, ഗുരു എൻ്റെ തല പറയുന്നത് പോലെ ഞാൻ കുറേ നാൾ ജീവിച്ചു, എനിക്കൊരു സമാധാനം ഉണ്ടായില്ല. എൻ്റെ ശരിക്കനുസരിച്ച് ജീവിച്ചപ്പോൾ പലപ്പോഴും സ്വസ്ഥതയേക്കാൾ അസ്വസ്ഥതയാണ് എനിക്ക് അനുഭവിക്കേണ്ടി വന്നത്. അപ്പോഴാണ് ഞാൻ ഇങ്ങനെ ഒരാളെ കണ്ടത്, ഒരു ഗുരു നല്ല സമാധാനത്തിൽ ജീവിക്കുന്നു. എന്നാൽ പിന്നെ ഇയാൾക്ക് സമാധാനം

സമാധാനമുണ്ടാകുന്നത് എന്തുകൊണ്ടാണെന്നൊന്നറിയാം എന്ന് കരുതിയാണ് നമ്മളൊരു ഗുരുവിൻ്റെ അടുത്ത് എത്തുന്നത്. അവിടെ നമ്മൾ നമ്മളുടെ തല ഗുരുക്കന്മാരുടെ കാൽക്കൽ കൊണ്ടുപോയിട്ട് വയ്ക്കുകയാണ്. എന്നിട്ട് നമ്മൾ പറയുകയാണ്, ഗുരു, ഇനി ഗുരുവിൻ്റെ തല പറയുന്നത് പോലെ ഞാൻ ജീവിച്ചോളാം. കാരണം നമുക്കൊരു തല ആവശ്യമാണ്. നമ്മളെക്കാൾ കുറച്ചുകൂടി വിശാലമായിട്ട് ചിന്തിക്കുന്ന, സമാധാനത്തോടെ ജീവിക്കുന്ന ചില മനുഷ്യരുടെ ആശയങ്ങളുടെ ഒക്കെ സപ്പോർട്ട് നമുക്ക് ആവശ്യമാണ്. അത് നമ്മളെപ്പോഴും തേടുന്നുണ്ട്. നമ്മളെക്കൊണ്ട് മാത്രം സ്വസ്ഥമായിട്ട് ജീവിക്കാൻ നമുക്ക് കഴിയില്ല. ഇപ്പം സ്നേഹം തന്നെ എടുക്കുക. ഒരാൾക്ക് സ്വയം സ്നേഹമായിട്ടിരിക്കാൻ പറ്റില്ല. സ്നേഹിക്കാൻ അപ്പുറത്തൊരാളുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് സ്നേഹം ഫീൽ ചെയ്യുള്ളൂ. അല്ലെങ്കിൽ സ്നേഹം എന്ന് പറയുന്നത് പാതി വെന്ത ഒരപ്പം മാത്രമാണ്. സ്വീകരിക്കാൻ ഒരാളില്ലെങ്കിൽ നിർജീവമായ ഒന്നാണ് സ്നേഹം. എൻ്റെ ഉള്ളിൽ എത്ര സ്നേഹമുണ്ടെങ്കിലും ഇപ്പോൾ പുറത്തുള്ള ഒന്നിനോട് ചേർന്നിരിക്കുമ്പോൾ മാത്രമേ നമുക്ക് സ്വസ്ഥത ഉണ്ടാവൂ. പക്ഷെ നമ്മളെപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എൻ്റെ കൂടെ എല്ലാവരും ചേർന്നിരിക്കണം എന്നാണ്. മറ്റുള്ളവരുടെ കൂടെയും നമ്മൾ ചേർന്നിരിക്കേണ്ടതുണ്ട് എന്നും മറ്റുള്ളവരെയും നമ്മൾ ഉൾക്കൊള്ളേണ്ടതുണ്ട് എന്നും എന്തുകൊണ്ടോ നമ്മൾ മറന്നു പോകുന്നു. ഇവിടെയാണ് നമ്മൾ നമ്മളെ ഒന്ന് മാറ്റി വെച്ചിട്ട് മറ്റുള്ളവരെക്കുറിച്ചും മറ്റുള്ളതിനെക്കുറിച്ചൊക്കെ ആഴത്തിൽ മനസ്സിലാക്കേണ്ട ഒരു പുതിയ സംസ്കാരം രൂപപ്പെടുത്തിയെടുക്കേണ്ടി വരുന്നത്. അതിന് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ സാന്നിധ്യങ്ങൾക്കും നമ്മൾ എട്ടു വിളിക്കുന്ന പേരാണ് ഗുരു എന്ന് പറയുന്നത്. അതൊരു വ്യക്തിയല്ല, അതൊരു വിശാലമായിട്ടുള്ള ഒരു ഹൃദയാലുത്താണ് നമ്മൾ നമ്മളുടെ മനസ്സിനെ കുളിപ്പിക്കാൻ പോകുന്നത്. അങ്ങനെയുള്ള ചിന്ത കൊണ്ടും അങ്ങനെയുള്ള വാക്കുകൊണ്ടും അങ്ങനെയുള്ള പ്രവൃത്തി കൊണ്ടും നമ്മളൊക്കെ പ്രചോദിപ്പിച്ചിട്ടുള്ള ഗുരുക്കന്മാർ, ആശയങ്ങൾ, മനുഷ്യർ, പ്രകൃതി, ഇൻസൈറ്റുകൾ, അതിലൂടെയൊക്കെയുള്ളൊരു യാത്രയാണ് നമ്മൾ ഈ ഒരു മൈൻഡ് സ്പയിലൂടെ നടത്താൻ ശ്രമിക്കുന്നത്. എല്ലാവരെയും ഈ ഒരു സ്നേഹസ്പർശത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു.

ജീവിതത്തിൻ്റെ സമാധാനത്തിലേക്ക് നമ്മളെ ഉണർത്തിക്കൊണ്ടുപോകുന്ന സാന്നിധ്യങ്ങളെയാണ് ഗുരു എന്ന് വിളിക്കുക എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ നേരത്തെ നിർത്തിയത്. ഞാനിങ്ങനെ എൻ്റെ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ ഏറ്റവും ഹൃദയത്തിൽ സ്പർശിച്ചിട്ടുള്ള കുറേ അനുഭവങ്ങൾ ഇങ്ങനെ നിറഞ്ഞു വരികയാണ്. അതിലൊരനുഭവം, ഞാനൊരു പ്രാർത്ഥന എഴുതാൻ ഉണ്ടായ സാഹചര്യമാണ്. ഒരു ദിവസം എനിക്കൊരു ഫോൺ കോൾ വരുന്നു ബാംഗ്ലൂരിൽ നിന്ന്. ഒരു 22 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ, അവൻ വിളിച്ചിട്ട് എന്നോട് പറയുന്നു, ശൗകത്തേട്ട, ഞാൻ ശൗകത്തേട്ടൻ്റെ പ്രഭാഷണങ്ങൾ കേൾക്കാറുണ്ട്, പുസ്തകം വായിക്കാറുണ്ട്, എനിക്കൊരു പ്രാർത്ഥന പോലെ എന്തെങ്കിലും എഴുതി തരണം, അത് സ്വന്തം ശബ്ദത്തിൽ റെക്കോർഡ് ചെയ്തിട്ടൊന്ന് അയച്ചുതരും വേണം, എനിക്കതൊന്ന് കേൾക്കാനാണ്. അപ്പോൾ ഞാൻ ആ ചെറുപ്പക്കാരനോട് പറഞ്ഞു, ഞാനങ്ങനെ കവിത പോലെ പ്രാർത്ഥന പോലെ ഒന്നും എഴുതാറില്ല, ലേഖനങ്ങൾ മാത്രമേ എഴുതാറുള്ളൂ. അപ്പോൾ അവൻ പറഞ്ഞു, ഇല്ല, എന്തെങ്കിലും എഴുതിയാൽ മതി, പക്ഷേ ശൗകത്തേട്ടൻ്റെ ശബ്ദത്തിൽ അതൊന്ന് കേൾക്കണം. ഞാനൊരു ക്യാൻസർ പേഷ്യൻ്റാണ്, 6 മാസത്തിൽ കൂടുതൽ ഞാൻ ജീവിച്ചിരിക്കില്ല എന്നാണ് ഡോക്ടർ പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് എനിക്ക് ശൗകത്തേട്ടൻ്റെ ശബ്ദത്തിൽ ശൗകത്തേട്ടൻ എഴുതിയ എന്തെങ്കിലും ഒന്ന് കേട്ട് കിടക്കണം എന്നുണ്ട്, എന്തായാലും മതി. അപ്പോൾ ഇത് ഞാൻ സ്പീക്കറിലിട്ടിട്ടാണ് ഈ ചെറുപ്പക്കാരനോട് സംസാരിക്കുന്നത്. അപ്പോൾ എൻ്റെ മുൻപിലിരുന്ന സുഹൃത്ത് പറഞ്ഞു, ആന്ന് പറയൂ, ആന്ന് പറയൂ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ശരി, ഞാൻ എന്തെങ്കിലും എഴുതിയിട്ട് ചൊല്ലി അയക്കാം എന്ന് പറഞ്ഞു. അങ്ങനെ അദ്ദേഹം ഉടനെ പോയി റെക്കോർഡ് ചെയ്യാനുള്ളതെല്ലാം കൊണ്ടുവന്നു. എന്നോട് പറഞ്ഞു, നിങ്ങൾക്കുള്ളിൽ തോന്നുന്ന എന്തെങ്കിലും ഒന്ന് എഴുതുമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ, എനിക്കപ്പോൾ ആ കുട്ടിയുടെ, ആ ചെറുപ്പക്കാരൻ്റെ ഉള്ള് അത്രമാത്രം എൻ്റെ ഹൃദയത്തിൽ സ്പർശിച്ചിരുന്നു. ഞാനപ്പോൾ എൻ്റെ ഉള്ളിൽ വന്ന കുറച്ച് വരികളങ്ങ് എഴുതി അത് റെക്കോർഡ് ചെയ്ത് അയച്ചു കൊടുത്തു. 2 ദിവസം കഴിഞ്ഞപ്പോൾ ആ മോൻ്റെ അമ്മയുടെ ഒരു ഫോൺ എനിക്ക് വന്നു. ആ അമ്മ എന്നോട് പറഞ്ഞു, 2 ദിവസം മുഴുവൻ നിങ്ങൾ എഴുതി അയച്ച ചൊല്ലി അയച്ചിട്ടുള്ള പ്രാർത്ഥന കേട്ടാണ് മോൻ കിടന്നത്, 2ാമത്തെ ദിവസം മോൻ മരിച്ചുപോയി. ഒരു പക്ഷേ എൻ്റെ വ്യക്തി ജീവിതത്തിൽ ഞാൻ ഏറ്റവും ധന്യതയോടെ ഒരു കർമ്മം ചെയ്തു എന്ന് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ള ഒരനുഭവമായിരുന്നു അത്. അതൊപ്പം ഒരു കാര്യം കൂടി എന്നെ പഠിപ്പിച്ചു, നമ്മൾ ഒരിക്കലും ഒന്നും പിന്നത്തേക്ക് മാറ്റി വെക്കരുത്. നമ്മുടെ വീട്ടിൽ നമ്മുടെ മക്കൾ, ഭാര്യ, ഭർത്താവ്, അച്ഛൻ, അമ്മ, നമ്മുടെ സ്പർശം, നമ്മുടെ കുറച്ച് സമയം ചെലവഴിക്കാൻ കൊതിച്ചിരിക്കുന്ന കുറേ ആൾക്കാർ നമ്മുടെ ചുറ്റുമുണ്ട്. നമ്മൾ പലതരത്തിലുള്ള തിരക്കുകൾ പറഞ്ഞ്, ഒഴികഴിവുകളൊക്കെ പറഞ്ഞിട്ട് അവരൊക്കെ മാറ്റി നിർത്താറുണ്ട്. പക്ഷേ അങ്ങനെയുള്ള ഓരോ മാറ്റി നിർത്തലുകളും ജീവിതത്തിലെ ഏറ്റവും വലിയൊരു കുറ്റബോധത്തിലേക്ക് നമ്മളെ നയിക്കും എന്ന് നമ്മളൊക്കെ ഓർക്കേണ്ടതുണ്ടെന്ന് എന്നെ അനുഭവിപ്പിച്ച വലിയൊരു പാഠമായിരുന്നു അത്. അവഗണിക്കാതിരിക്കുക ആരെയും. പരമാവധി നമുക്കാവുന്നതൊക്കെ നമ്മളോട് ചേർന്നിരിക്കുന്നവർക്ക് ഇപ്പം തന്നെ പകർന്നു കൊടുക്കുക. നാളെയില്ല, നാളെ നേരം വെളുക്കുമ്പോൾ ഒരു പക്ഷെ നമ്മളില്ലാതായി പോവും. അല്ലെങ്കിൽ നമ്മുടെ മുൻപിൽ സ്നേഹത്തിന് വേണ്ടി, നല്ലൊരു വാക്കിന് വേണ്ടി, നമ്മുടെ ഒരു സ്പർശത്തിനൊക്കെ വേണ്ടി വന്ന് നിന്നിട്ട് നമ്മൾ നമ്മളുടെ തിരക്ക് കൊണ്ട് അവരെ അവഗണിച്ച് കടന്നു പോയിട്ട് അവർ പെട്ടെന്ന് നാളെ ഇല്ലാതായിക്കും. അപ്പം നമ്മളിരുന്ന് കരയും, എനിക്കൊന്ന് പോയി കാണാമായിരുന്നു, എനിക്കൊന്ന് സംസാരിക്കാമായിരുന്നു, അപ്പോൾ ഞാൻ സമയം കൊടുക്കണമായിരുന്നു എന്നൊക്കെ ആലോചിച്ചിട്ട് നമ്മൾ കുറേ വിഷമിക്കേണ്ടി വരും. ഗുരുനിത്യ എപ്പോഴും പറയാറുണ്ട്, ഒന്നും നാളേക്ക് മാറ്റി വയ്ക്കരുത്. പൂർത്തീകരിക്കപ്പെടാത്ത കർമ്മങ്ങളുടെ നിലവിളിയാണ് അസ്വസ്ഥത എന്ന് ഞാൻ കേട്ടിട്ടുള്ള ഏറ്റവും നല്ലൊരു നിർവചനമാണ്. പൂർത്തീകരിക്കപ്പെടാത്ത കർമ്മങ്ങളുടെ നിലവിളിയാണ് അസ്വസ്ഥത, ഗുരുനിത്യ പറഞ്ഞതാണ്. നമ്മൾ അനുഭവിക്കുന്ന പല അസ്വസ്ഥതകളും നമ്മൾ പിന്നത്തേക്ക് മാറ്റിവെച്ച, നമ്മൾ പരിഗണിക്കാതെ വിട്ട് കളഞ്ഞ, നമ്മൾ അവഗണിച്ച പല ജീവിത സന്ദർഭങ്ങളും നമ്മുടെ ബോധത്തിലുണ്ടാക്കുന്ന നിലവിളികളാണ്. അതുകൊണ്ട് നമ്മളൊരു സ്വസ്ഥമായിട്ട് ജീവിക്കണമെങ്കിൽ, സമാധാനത്തോടെ ജീവിക്കണമെങ്കിൽ, നമ്മൾ ആദ്യം ചെയ്യേണ്ടതായിട്ടുള്ളൊരു കാര്യമായിട്ട് എനിക്ക് തോന്നിയത്, നമ്മുടെ തൊട്ട മുമ്പിൽ വന്നു നിൽക്കുന്ന സന്ദർഭങ്ങളോട് ഉത്തരവാദിത്വത്തോടെ അപ്പോൾ തന്നെ പ്രതികരിക്കുക. നമ്മുടെ വീട്ടിൽ നമ്മളുടെ ഒരു മക്കൾ കുറച്ച് നേരം നമ്മളെ അടുത്ത് വർത്തമാനം പറയാൻ വരുമ്പോൾ ഒരിക്കലും സമയമില്ല എന്ന് പറയരുത്. എത്ര സമയമില്ലെങ്കിലും, എത്ര തിരക്കിലാണെങ്കിലും, നമ്മുടെ എല്ലാ തിരക്കുകളും കുറച്ച് സമയത്തേക്കൊന്ന് മാറ്റി വെച്ചിട്ട് ഇത്തിരി സമയം അവരുടെ കൂടെ ഒന്ന്

ഇരുന്നു കൊടുക്കുക, എന്നിട്ട് വീണ്ടും നമ്മുടെ പണിയിലേക്ക് വരിക. കാരണം ആ കുഞ്ഞിന് ഇത്തിരി സമയം ആ കുഞ്ഞിൻ്റെ കൂടെ സ്നേഹത്തോടെ ചിലവഴിക്കുമ്പോൾ കിട്ടുന്ന ആ ധന്യതയ്ക്ക് വേണ്ടിയിട്ടാണ് നമ്മളിതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ നമ്മൾ മാറ്റിവെക്കുന്നതാണ് നമുക്ക് ജീവിതം തരുന്നത്. നമ്മൾ വലിയൊരു വീടൊക്കെ ഉണ്ടാക്കി ആ വീടിൻ്റെ ഉള്ളിൽ കുറേ മനുഷ്യരായിട്ട് ഒന്നിച്ച് ജീവിക്കുമ്പോൾ അവരെ ഒന്നും പരിഗണിക്കാതെ, അവരൊന്നും വേണ്ട രീതിയിൽ കാണാതെ, അവരെ വേണ്ട രീതിയിൽ കേൾക്കാതെ നമ്മളെന്തിൻ്റെയൊക്കെയോ പിറകെ ഓടുകയാണ്. നമ്മളുടെ മൈൻഡ് സ്പാ എന്ന് പറയുന്നത് മനസ്സിനെ കുളിപ്പിച്ചെടുക്കേണ്ടത് ഇങ്ങനെ മാറാല പിടിച്ച് കിടക്കുന്ന കുറേ ഇടങ്ങളെ ഒന്ന് വൃത്തിയാക്കിയെടുക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ വൃത്തിയാക്കിയെടുത്താലേ നമ്മളിവരൊക്കെ കാണുള്ളൂ. അതുകൊണ്ട് ഈ ഒരു പാട്ടുകൂടി കേട്ട് കഴിഞ്ഞിട്ട് അടുത്ത ഒരു തുടർച്ച പോലെ നമുക്ക് ഞാൻ ആ ചെറുപ്പക്കാരനെ എഴുതി അയച്ചു കൊടുത്ത ആ ഒരു പ്രാർത്ഥന കേൾക്കാം.

അപ്പം നമ്മൾ പറഞ്ഞു നിർത്തിയത് ആ ഒരു ചെറുപ്പക്കാരന് ഞാൻ എഴുതി അയച്ചു കൊടുത്ത ആ പ്രാർത്ഥനയെക്കുറിച്ചാണ്. അത് ഞാൻ എനിക്ക് വേണ്ടി തന്നെ എഴുതിയത് പോലെയാണ് പിന്നീട് തോന്നിയിട്ടുള്ളത്. എന്തായാലും നമുക്ക് ആ ഒരു പ്രാർത്ഥന ഒന്ന് ചൊല്ലാം. ജീവസാക്ഷ്യം എന്നാണ് അതിന് പേരിട്ടിട്ടുള്ളത്.

ളങ്ങളെ കാറ്റേറ്റണയാതെ നോക്കണം. ഉടയവൻ നെഞ്ചിൽ നിറയ്ക്കുന്ന ജീവിതം കാലുഷ്യമേൽക്കാതെ പോറ്റണം.

ആരോ പറഞ്ഞൊരാ ചിന്തയിൽ ചിതറി നാം ഹൃദയം തകരാതെ നോക്കണം. ഹൃദയം വിതുമ്പുന്ന തേടലിൽ തന്നെ തേടുന്നതുണ്ടെന്നറിയണം. ആരോ പറഞ്ഞൊരാ ചിന്തയിൽ ചിതറി നാം ഹൃദയം തകരാതെ നോക്കണം.

ആകാശലക്ഷ്യവും ആധിയായി മാറാതിരിക്കണം. അലയാതെ തെളിയുന്ന വഴികളില്ലെന്നുള്ള സത്യത്തെ മുറുകെ നാം പുൽകണം.

യാത്രകൾ എത്ര നാൾ എത്ര നാൾ, അറിയില്ല അറിയില്ല എങ്കിലും, ഇവിടെ ജീവൻ തുടിക്കുന്ന കാലം നാളമായി തെളിഞ്ഞേയിരിക്കണം. അറിയുക അറിയുക ഒന്നു നാം എപ്പോഴും.

ഇതായിരുന്നു ആ വരികൾ. ആദ്യമായിട്ടാണ് ഞാനിങ്ങനെ ഒരു പ്രാർത്ഥന പോലെ എന്തെങ്കിലും എഴുതുന്നത്. ഒരു പക്ഷേ എൻ്റെ ഹൃദയത്തിൽ പിന്നീട് ജീവിതത്തെ കുറച്ചും കൂടി ആർദ്രമാക്കാനും ശ്രദ്ധയുള്ളതാക്കാനും എന്നെ ഒരുപാട് സഹായിച്ചിട്ടുള്ളൊരു അനുഭവമായിരുന്നു അത്. ഞാനെപ്പോഴും ഓർക്കാറുണ്ട്. അന്ന് ആ ചെറുപ്പക്കാരൻ എന്നോട് അത് ചോദിച്ചപ്പോൾ എന്തെങ്കിലും കാരണം പറഞ്ഞ് ഞാനത് ഒഴിവാക്കിയിരുന്നുവെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഇന്നും ഞാൻ വിഷമിച്ചുകൊണ്ട് നടക്കുന്നുണ്ടാവും.

എനിക്കെൻ്റെ ജീവിതത്തിൽ ജീവിതത്തിൻ്റെ സമാധാനത്തിലേക്കുള്ള ഏറ്റവും ആഴത്തിലുള്ളൊരു വഴി പറഞ്ഞു തന്ന ചെറുപ്പക്കാരനായിരുന്നു അത്. നമ്മൾ തുടക്കത്തിൽ ഗുരുവിനെക്കുറിച്ച് പറഞ്ഞപ്പോൾ പറഞ്ഞല്ലോ, നമ്മുടെ തല വെട്ടിവെച്ച് അവിടെ ഗുരുവിൻ്റെ തല പ്രതിഷ്ഠിക്കണമെന്ന്. നമ്മുടെ മുൻവിധികളും നമ്മൾ ഉറച്ച് വിശ്വസിക്കുന്ന ശരികളൊക്കെ നമ്മുടെ ധാർഷ്ട്യങ്ങളും നമ്മുടെ അഹങ്കാരവും നമ്മുടെ വാശിയും ജയിക്കണമെന്നുള്ള നമ്മളുടെ ആ ഒരു കല്ലിച്ച തീരുമാനങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഒന്ന് മാറ്റിവെച്ചിട്ട് നമ്മുടെ തൊട്ടപ്പുറത്തിരിക്കുന്ന നമ്മൾക്ക് വളരെ നിസ്സാരരെന്ന് തോന്നുന്ന, നമ്മൾ വേണ്ടത്ര തീരെ പരിഗണിച്ചിട്ടില്ലാത്ത, അവരെ തൊട്ടു തുടങ്ങുന്നിടത്താണ്, അവരെ ഉൾക്കൊള്ളുന്നിടത്തൊക്കെയാണ് നമുക്ക് ജീവിതത്തിൻ്റെ വെളിച്ചം തരുന്ന ഗുരുത്വമിരിക്കുന്നത് എന്ന് ഈ ചെറുപ്പക്കാരൻ എന്നെ പഠിപ്പിച്ചു. അതിനുശേഷം എത്രയോ സ്ഥലങ്ങളിൽ ഞാൻ ഈ പ്രാർത്ഥന ചൊല്ലിയിട്ടുണ്ട്. ഞാൻ ഒറ്റയ്ക്കിരിക്കുമ്പോഴും സ്വയം ചൊല്ലാറുണ്ട്. അതെനിക്ക് എന്നെ ഒന്നുകൂടി ഒന്ന് മെച്ചപ്പെട്ട മനുഷ്യനാക്കാൻ, കുറച്ചുകൂടി നനവുള്ളൊരു മനുഷ്യനാക്കാൻ എന്നെ സഹായിക്കുന്നുണ്ട്. നിങ്ങൾക്കും അതുപോലെ വെളിച്ചം പകരട്ടെ എന്നാണ് എൻ്റെ പ്രാർത്ഥന. നമസ്കാരം.

ഞാൻ ഗുരുവിൻ്റെ കൂടെ. ഗുരു എന്ന് പറയുന്നത് ഗുരു നിത്യചൈതന്യയതി. നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ ആ ഒരു ഗുരുവിൻ്റെ കാൽക്കൽ നമസ്കരിക്കുക എന്ന് പറയുന്നത് നമ്മുടെ തല സമർപ്പിച്ചിട്ട് ഗുരുവിൻ്റെ തല നമ്മൾ ജീവിക്കലാണ് എന്ന് നമ്മൾ പറഞ്ഞല്ലോ. അതിലേക്ക് വെളിച്ചം വീശുന്ന വളരെ ഹൃദയസ്പർശിയായ, ഒരുപക്ഷെ പിന്നീട് എൻ്റെ ജീവിതത്തിൻ്റെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാഴ്ചപ്പാടായിട്ട് മാറിയ വെളിച്ചം പകർന്നൊരു അനുഭവം ഉണ്ടായി. ഞാൻ ഗുരുവിൻ്റെ അടുത്ത് പോയിട്ട് ഇങ്ങനെ കണ്ണടച്ചിരിക്കും. ഗുരു ഇങ്ങനെ വളരെ സ്നേഹമുള്ള മനുഷ്യനാണ്, വളരെ സ്പിരിച്വലായിട്ടുള്ള പ്രഭാവമുള്ള ഒരാളാണ്. അപ്പോൾ ഗുരുവിൻ്റെ അടുത്ത് ഇങ്ങനെ ഇരിക്കുമ്പോൾ നല്ല സ്വസ്ഥതയാണ്, നമുക്കുള്ളിലിങ്ങനെ നല്ല നിറവ് അനുഭവിക്കും. അങ്ങനെ ഞാൻ ഗുരുവിൻ്റെ അടുത്ത് ഇങ്ങനെ കണ്ണടച്ചിരിക്കുകയാണ്. അപ്പോൾ ഗുരു എൻ്റെ തലക്കൊരു അടിയടിച്ചു. എന്നിട്ട് ഗുരു എന്നോട് ചോദിച്ചു, താനെന്താടോ ഇരുന്ന് ഉറങ്ങുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ എനിക്കത് അത്ഭുതമായി, ഞാൻ ഉറങ്ങായിരുന്നില്ല ശരിക്കും. പക്ഷെ ഗുരു പറഞ്ഞു, ഈ ആനന്ദം എന്ന് പറയണത് പലപ്പോഴും ഇരുട്ടാണ്. നമ്മൾ ആഴത്തിലുള്ള ആനന്ദത്തിലാവുമ്പോഴൊക്കെ നമ്മൾ നമ്മളെ മാത്രമേ കാണൂ. അത് താൻ മനസ്സിലാക്കണം, അതൊരു ആലസ്യം കൂടിയാണ്. അതെനിക്കൊരു പുതിയ കാഴ്ചപ്പാടായിരുന്നു. ഞാൻ ഒഴിവ് കിട്ടിയ സമയത്തൊക്കെ കണ്ണടച്ചിരിക്കുന്ന ഒരാളാണ്. അവരവരിലേക്ക് തിരിയണം എന്നാണല്ലോ നമ്മൾ പഠിച്ചിട്ടുള്ളത്. പക്ഷേ അവരവരിലേക്ക് തിരിയുക എന്ന് പറഞ്ഞാൽ കണ്ണടച്ച് ഭ്രൂമധ്യത്തിലേക്കോ ഹൃദയത്തിലേക്കോ പ്രാണനിലേക്കോ ഒക്കെ നോക്കിയിരിക്കലാണെന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത്. പിറ്റേന്ന് രാവിലെ ഗുരു നടക്കാൻ പോകുമ്പോൾ, ഊട്ടിയിലെ ഫേൺഹില്ലിലാണ് ഗുരുകുലം. ഗുരുകുലത്തിൽ രണ്ടു നേരം ഗുരു എപ്പോഴും നടക്കാൻ പോകും. ഊട്ടിയിലെ മലഞ്ചെരുവിലൂടെയാണ് യാത്ര. ഒരു 2 കിലോമീറ്റർ നടന്ന് തിരിച്ചു വരും. അപ്പോൾ ഗുരുകുലത്തിലെ സന്ദർശകരായിട്ട് വന്നിട്ടുള്ള എല്ലാവരും കൂടെ ഉണ്ടാവും. ആ യാത്രയിലാണ് പലരും ഗുരുവിനോട് പല ചോദ്യങ്ങളൊക്കെ ചോദിക്കുക. അങ്ങനെ നടന്ന് പിറ്റേന്ന് നടക്കാനിറങ്ങിയ സമയത്ത് മാറി നിന്നിരുന്ന് എന്നെ വിളിച്ചു, എടോ താൻ ഇങ്ങോട്ട് വാ. എന്നിട്ട് എൻ്റെ കൈ പിടിച്ചിട്ടാണ് നടന്നത്. പൂട്ടിയിലെ മനോഹരമായിട്ടുള്ള മലഞ്ചെരുവിലൂടെയുള്ള യാത്ര, അങ്ങ് ദൂരെ അവലാഞ്ചി മലനിരകൾ ഇങ്ങനെ നമുക്ക് കാണാം. അതിമനോഹരമായിട്ടുള്ള താഴ്വരയാണ്. അതിലൂടെ ഇങ്ങനെ നടന്നു പോയിക്കൊണ്ടിരിക്കെ കുറച്ച് നടന്ന് കുറച്ച് ദൂരെത്തിയപ്പോൾ ഗുരു ഒരു സ്ഥലത്ത് നിന്നു. എന്നിട്ട് മലഞ്ചെരുവിലെ സൈഡിലേക്ക് നോക്കിയിട്ട് ഗുരു പറഞ്ഞു, നിറയെ പച്ച പുല്ലാണ്. ഗുരു അങ്ങോട്ട് കൈ ചൂണ്ടിയിട്ട് എന്നോട് ചോദിച്ചു, ആ പൂവ് കാണാൻ എങ്ങനെയുണ്ട് എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഗുരു അവിടെ പൂക്കളൊന്നുമില്ലല്ലോ, പച്ച പുല്ല് മാത്രമല്ലേ ഉള്ളൂ. അപ്പോൾ ഭൂമിയോട് ഒട്ടിക്കിടക്കുന്ന പരവതാനി പോലെ ഉള്ള പുല്ലുകളാണ്. അപ്പോൾ ഗുരു എന്നോട് പറഞ്ഞു, തന്നൊന്ന് അവിടെ അടുത്ത് പോയിട്ടൊന്ന് ഇരുന്ന് നോക്കാൻ പറഞ്ഞു. അപ്പോൾ ഞാനവിടെ അടുത്ത് പോയിട്ട് കുറച്ച് നേരം ഇരുന്ന് നോക്കിയപ്പോൾ ഈ പുല്ലുകൾക്കിടയിലൊക്കെ വയലറ്റ് നിറത്തിലുള്ള കുഞ്ഞു കുഞ്ഞു പൂക്കളുണ്ട്. അപ്പോൾ ഞാൻ അവിടെ തന്നെ കുന്തക്കാലിലിരുന്നിട്ട് ഗുരുവിനെ നോക്കി ചിരിച്ചിട്ട് പറഞ്ഞു, പൂക്കളുണ്ട് ഗുരു എന്ന് പറഞ്ഞു. ഓക്കെ, എന്നാൽ താൻ ഇങ്ങോട്ട് വാ എന്ന് പറഞ്ഞു. ഞാൻ എഴുന്നേറ്റ് ഗുരുവിൻ്റെ അടുത്തേക്ക് വന്നു. ഗുരു എൻ്റെ കൈ പിടിച്ചിട്ട് പറഞ്ഞു, ഇനി താൻ ഒന്നുകൂടി നോക്കാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ ഒന്നുകൂടി നോക്കി. അപ്പോൾ ഞാൻ പുല്ലും കണ്ട് പൂവും കണ്ടു. ഗുരു ചോദിച്ചു, എന്ത് കാണുന്നേ? അപ്പോൾ ഞാൻ പറഞ്ഞു, പുല്ലും കാണുന്നുണ്ട് പൂവും കാണുന്നുണ്ട്. അപ്പോൾ ഗുരു ചിരിച്ചിട്ട് എന്നോട് പറഞ്ഞു, കണ്ണു തുറന്നിരുന്നിട്ടും കൺമുമ്പിലുള്ളത് കാണാത്ത നീയാണോ കണ്ണടച്ചിരുന്ന് കാണാനാവാത്തതിനെ തേടുന്നത്? അതെൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ വെളിച്ചം നൽകിയ ഒരനുഭവമായിരുന്നു. ഞാൻ എൻ്റെ കൺമുമ്പിലുള്ളതൊന്നും കാണാതെ, കേൾക്കാതെ, മനസ്സിലാക്കാൻ ശ്രമിക്കാതെ, ഉൾക്കൊള്ളാതെ, ഇതിൻ്റെയൊക്കെ പിന്നിലിരിക്കുന്ന രഹസ്യത്തെ അറിയാൻ കണ്ണടച്ചിരിക്കുകയായിരുന്നു. ഗുരു എന്നെ പഠിപ്പിച്ചത് കണ്ണടച്ചിരിക്കുകയല്ല വേണ്ടത്, കണ്ണ് ഒന്നുകൂടി തുറക്കുകയാണ് വേണ്ടത് എന്നാണ്. ആദ്യം ഞാൻ നോക്കിയപ്പോൾ പച്ച പുല്ല് മാത്രമേ കണ്ടുള്ളൂ. ഒന്നുകൂടി കണ്ണ് തുറന്ന് നോക്കിയപ്പോഴാണ് ആ പച്ച പുല്ലിൻ്റെ

ഇടയിലുള്ള കുഞ്ഞു പൂക്കളെ കൂടി ഞാൻ കാണുന്നത്. ഈ ഒരു ഉൾക്കാഴ്ചയാണ് ഗുരു ഉണ്ടാക്കി തന്നത്. ഗുരു പറയാൻ ശ്രമിച്ചത്, നമ്മൾ പലപ്പോഴും നമ്മുടെ മുൻപിലുള്ള വ്യക്തികളെ കാണുമ്പോഴായാലും അനുഭവങ്ങളിലൂടെ സഞ്ചരിക്കുമ്പോഴായാലും നമുക്ക് ആവശ്യമുള്ളത് മാത്രമേ കാണാറുള്ളൂ, നമുക്ക് വേണ്ടത് മാത്രമേ കാണാറുള്ളൂ, നമ്മുടെ താല്പര്യങ്ങളെ മാത്രമേ കാണാറുള്ളൂ. അത് നമ്മുടെ വീട്ടിലുള്ളവരോടായാലും, നമ്മൾ നമ്മുടെ മക്കളിലും ഭാര്യയിലും ഭർത്താവിലും അച്ഛനിലും അമ്മയിലൊക്കെ നമുക്ക് താല്പര്യമുള്ളത് മാത്രമാണ് കാണുന്നത്, അവർക്ക് വേണ്ടത് കാണാറില്ല. എപ്പോഴാണോ നമ്മൾ നമ്മുടെ ചുറ്റുമുള്ള, അത് പക്ഷികളാവാം, മരങ്ങളാവാം, ചെടികളാവാം, മനുഷ്യരാവാം, നമുക്ക് ചുറ്റുമുള്ള ലോകത്തിൽ നമ്മുടെ വീട്ടിലുള്ള നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ടവർ തുടങ്ങി നമ്മുടെ വീട്ടുമുറ്റത്ത് നിൽക്കുന്ന ചെടികൾ, നമ്മളുടെ വീട്ടിൽ വരുന്ന പൂച്ച, നായ, അങ്ങനെ എന്തു ആവാം, അവരിലെല്ലാം നമ്മുടെ താല്പര്യങ്ങളെ മാത്രം കാണുന്നതിന് പകരം അവർക്കാവശ്യമുള്ളതുകൂടി തുറന്ന് കാണാൻ നമ്മളുടെ ഉള്ള് ഒന്നുകൂടി വിശാലാകുന്നത്, അപ്പോഴാണ് നമുക്ക് ധ്യാനാത്മകമായ ജീവിതം ഉണ്ടാവുക. അതിന് നമ്മളുടെ കണ്ണൊന്നുകൂടി തുറക്കണം, കാത് ഒന്നുകൂടി തുറക്കണം, ഹൃദയം ഒന്നുകൂടി തുറക്കണം. നമ്മൾ തുടക്കത്തിൽ പറഞ്ഞല്ലോ മൈൻഡ് സ്പാ എന്ന്. നമ്മുടെ മനസ്സിനെ ഒന്ന് വൃത്തിയായിട്ട് കുളിപ്പിച്ചെടുത്താലേ നമുക്കതിന് സാധിക്കുള്ളൂ. കണ്ണ് തുറന്നിരുന്നിട്ടും കൺമുമ്പിലുള്ളത് കാണാത്തവരാണ് നമ്മൾ എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. കണ്ണ് തുറന്ന് കൺമുമ്പിലുള്ളതിനെ വൃത്തിയായി കാണാൻ തുടങ്ങുമ്പോഴുള്ള അനുഭവത്തിന് പറയുന്ന പേരാണ് ദൈവാനുഭവം, ആത്മാനുഭവം എന്നൊക്കെ പറയുന്നത്. അതുകൊണ്ട് ദൈവത്തെയും ആത്മാവിനെയും ധ്യാനത്തെയും ഒക്കെ ആഴത്തിൽ അനുഭവിക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മളൊക്കെ ആദ്യം ചെയ്യേണ്ടത് നമ്മുടെ കണ്ണും കാതും മനസ്സും ഹൃദയവുമൊക്കെ നമ്മുടെ മുമ്പിൽ വരുന്ന ജീവിതത്തിലേക്ക് ഒന്നുകൂടി ഒന്ന് തുറന്നു വയ്ക്കുകയാണ് വേണ്ടത് എന്നാണ് ഗുരു നമ്മളെ പഠിപ്പിക്കുന്നത്. നമസ്കാരം.

നമ്മൾ തുടക്കം മുതലേ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഗുരുനിത്യയെ കുറിച്ചാണ്. അതുകൊണ്ട് നമ്മൾ ഈ ഒരു എപ്പിസോഡ് അവസാനിപ്പിക്കുമ്പോഴും ഗുരുനിത്യയെ കുറിച്ച് പറഞ്ഞുകൊണ്ട് തന്നെ അവസാനിപ്പിക്കാമെന്നാണ് ഞാൻ കരുതുന്നത്. ഞാനിങ്ങനെ ആദ്യമായിട്ട് ഗുരുവിനെ കണ്ട സന്ദർഭമാണ് ഓർക്കുന്നത്. എനിക്ക് 17 വയസ്സുള്ളപ്പോഴാണ്. ഞാൻ വളരെ റിലീജിയസായിട്ട് ജീവിച്ച ഒരാളാണ്. ചെറിയ പ്രായം മുതൽ എന്നെ ഏറ്റവും കൂടുതൽ അസ്വസ്ഥപ്പെടുത്തിയിരുന്ന ഒരു കാര്യം, ദൈവത്തിൻ്റെ പേര് പറഞ്ഞ് എന്തുകൊണ്ടാണ് മനുഷ്യർ ഞങ്ങളും നിങ്ങളും എന്ന് വേർതിരിച്ച് കഴിയുന്നത്, ഞങ്ങളുടെ കൂട്ടം അവരുടെ കൂട്ടം ഇങ്ങനെ പല കൂട്ടങ്ങളായിട്ട് മനുഷ്യർ വേർതിരിഞ്ഞ് പല പേരുകളിട്ട് സംഘങ്ങൾക്ക് പേരുകളിട്ട് കഴിയുന്നത് എനിക്കൊരുപാട് സങ്കടം ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ പ്രപഞ്ചത്തെ മുഴുവൻ സൃഷ്ടിച്ചത് ദൈവമാണെന്ന് പറയുക, അല്ലെങ്കിൽ പ്രപഞ്ചത്തിൽ മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നത് ഒരേ ആത്മാവാണെന്ന് പറയുക, എന്നിട്ട് അതേസമയം തന്നെ പല കൂട്ടങ്ങളായി പിരിഞ്ഞ് വിഭാഗീയത ഉണ്ടാക്കുക, ഇത് രണ്ടും തമ്മിൽ ഒരിക്കലും ചേർന്ന് പോകുന്നില്ലായിരുന്നു. അതുകൊണ്ട് പലതരത്തിലുള്ള എൻ്റെ യാത്രകൾക്കിടയിൽ എൻ്റെ വായന കൊണ്ടെത്തിച്ച ഒരിടമാണ് ഗുരുനിത്യ എന്ന് പറയുന്നത്. ഗുരുനിത്യ ചൈതന്യേതി, ആ മനുഷ്യൻ എഴുതിയിട്ടുള്ള പുസ്തകങ്ങൾ, പ്രഭാഷണങ്ങൾ ഒക്കെ മനസ്സിലാക്കാൻ ശ്രമിച്ചപ്പോൾ അതിലെവിടെയും ഞങ്ങളെന്നും നിങ്ങളെന്നും മനുഷ്യരെ വേർതിരിക്കുന്നില്ല എന്നു മാത്രമല്ല, എവിടെയൊക്കെ ഞങ്ങളെന്നും നിങ്ങളെന്നും വേർതിരിവുണ്ടോ അവിടെയൊക്കെ ഇണക്കമുണ്ടാക്കുന്ന വാക്കുകളാണ് ഗുരു പറയുന്നത്. ഗുരു തന്നെ ഒരു സ്ഥലത്ത് പറയുന്നുണ്ട്, പിണങ്ങി നിൽക്കുന്ന ഇടങ്ങളെ ഇണക്കുന്നതിന് പറയുന്ന പേരാണ് യോഗ എന്ന്. യോഗാത്മക ജീവിതമാണ് നമുക്ക് ഉണ്ടാവേണ്ടത്. അത് ആശയങ്ങളായാലും വ്യക്തികളായാലും എന്തായാലും എവിടെയൊക്കെ പിണക്കുണ്ടോ അവിടെയൊക്കെ ഇണക്കമുണ്ടാക്കണം, ആ ഇണക്കത്തിന് വേണ്ടിയായിരിക്കണം നമ്മൾ ശ്രമിക്കേണ്ടത് എന്ന് പറയുന്ന ഒരു വെളിച്ചം നമ്മുടെ സമൂഹത്തിൽ സദാ പ്രസരിപ്പിച്ച് ജീവിച്ചിരുന്ന ഒരു സാന്നിധ്യമായിരുന്നു ഗുരുനിത്യ. അങ്ങനെ ഗുരുനിത്യയെ ചെറുതായിട്ട് അറിയാൻ തുടങ്ങിയപ്പോൾ, നമ്മളെപ്പോഴും അങ്ങനെയാണല്ലോ, നമ്മുടെ ഹൃദയത്തിൽ സ്പർശിക്കുന്ന വാക്ക് എവിടെന്നെങ്കിലും കേട്ടാൽ അത് പറഞ്ഞ ഒരാളെ കാണാൻ നമുക്ക് നല്ല മോഹമുണ്ടാവും. അങ്ങനെ ഞങ്ങളുടെ നാട്ടിലുള്ള സലീംക, വിജയൻ എന്നൊക്കെ പറയുന്ന സുഹൃത്തുക്കൾ ആണ് എന്നെ ഗുരുവിനെ കാണാൻ വേണ്ടി കൊണ്ടുപോകുന്നത്. തിരുവനന്തപുരത്തുള്ള പാങ്ങപ്പാറ എന്ന് പറയുന്നൊരു സ്ഥലത്ത് ഗുരുവിൻ്റെ പെങ്ങളുടെ ഒരു വീട്ടിൽ ഗുരു ഉണ്ട് എന്ന് അറിഞ്ഞിട്ട് ഗുരുവായിരുന്നെന്ന് ഞങ്ങൾ പോവുകയാണ്. ഞങ്ങളവിടെ ചെന്നു. അപ്പോൾ ഗുരു ഒരു വലിയൊരു ഹാളിൽ കുറേ ആളുകളുണ്ട്. അപ്പോൾ ഞങ്ങളെ കണ്ടപ്പോൾ ഇരിക്കാൻ പറഞ്ഞു. അപ്പോൾ മണിക്ക് സലീംക്കയും വിജേട്ടനൊക്കെ താഴെ ഇരുന്നു, ഞാൻ നേരെ കയറി സോഫയിലിരുന്നു. എനിക്കറിയില്ല, ഞാൻ ആദ്യമായിട്ടാണ് അങ്ങനെ ഒരു ഗുരുതുല്യനായിട്ടുള്ള ഒരു സന്യാസിയെ എൻ്റെ ജീവിതത്തിൽ കാണുന്നത്. അപ്പോൾ ഗുരു ചിരിച്ചിട്ട് പറഞ്ഞു, സോഫയിലിരുന്നാലും താഴെ ഇരുന്നാലും ഒരു പ്രശ്നമല്ല, ഉള്ളിൽ നമ്മളെപ്പോഴും താഴെ ഇരുന്ന് ശീലിച്ചാൽ മതി. അതെൻ്റെ ഉള്ളിൽ വളരെ ആഴത്തിലുള്ള ഒരു സ്പർശം ഉണ്ടാക്കി. ഉള്ളിൽ ഗുരുവിൻ്റെ താഴെ ഇരിക്കണം എന്നല്ല പറഞ്ഞത്, നമ്മളെവിടെയായാലും നമ്മൾ താഴെ ഇരിക്കണം എന്നാണ് ഗുരു പറഞ്ഞത്. അപ്പോൾ ഞങ്ങൾക്ക് അവിടെ ചെല്ലുമ്പോൾ ഗുരുവിൻ്റെ കൂടെ നിന്ന് ഫോട്ടോ എടുക്കണം എന്ന് ഒരുപാട് ആഗ്രഹമുണ്ട്. പക്ഷെ ഒരുപാട് ആളുകളുണ്ട്,

അതുകൊണ്ട് അങ്ങോട്ട് കയറി ചോദിക്കാനൊരു മടി. അങ്ങനെ പരിചയപ്പെട്ടു, ഗുരു അകത്തേക്ക് പോയി. അപ്പോൾ ഞങ്ങൾ പോകേണ്ട സമയമായപ്പോൾ ഗുരു ആരെയെ വിട്ടിട്ട് ഞങ്ങളോട് അകത്ത് ചെല്ലാൻ പറഞ്ഞു. അപ്പോൾ ഗുരുവിൻ്റെ അമ്മയുണ്ട് അവിടെ. എന്നിട്ട് ഗുരുവിൻ്റെ ഒരു വലിയൊരു അഡ്രസ്സ് ബുക്ക് ഉണ്ട്. ആ അഡ്രസ്സ് ബുക്ക് തുറന്നിട്ട് ഞങ്ങളുടെ എല്ലാ അഡ്രസ്സ് എഴുതി വയ്ക്കാൻ പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, നിങ്ങൾ പെട്ടു, ഇനി രക്ഷപ്പെടില്ല കേട്ടോ എന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ ചിരിച്ചു, ഞങ്ങൾ പുറത്തേക്ക് പോന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരാൾ വന്നു. ആൾ പറഞ്ഞു, ഗുരു നിങ്ങളോട് പോകരുതെന്ന് പറഞ്ഞു, ഗുരുവിന് നിങ്ങളുടെ കൂടെ നിന്ന് ഫോട്ടോ എടുക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ കൊണ്ടുപോയിട്ടുള്ള ക്യാമറ വെച്ച് ഗുരുവിൻ്റെ കൂടെ നിന്ന് ഫോട്ടോ എടുക്കാൻ ഒരുപാട് ആഗ്രഹിച്ചിരുന്നു. പക്ഷേ ആ തിരക്കിനിടയിൽ പറഞ്ഞില്ല. അങ്ങനെ ഗുരു ഗുരുവിൻ്റെ ക്യാമറയായിട്ട് വന്നു. എന്നിട്ട് നല്ലൊരു ബാക്ക്ഗ്രൗണ്ടൊക്കെ കണ്ടുപിടിച്ച് ഗുരു ആദ്യം എന്നെ വിളിച്ചു. വാടോ, താൻ വാദ്യം എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് അറിയില്ല ഈ ഗുരുക്കന്മാരുടെ തൊട്ടടുത്ത് നിൽക്കാൻ പാടുണ്ടോ തൊടാൻ പാടുണ്ടോ എന്നൊന്നും അറിയില്ല. അതുകൊണ്ട് ഞാൻ കുറച്ച് മാറി നിന്നു. അപ്പോൾ ഗുരു എന്നെ അങ്ങ് ചേർത്ത് പിടിച്ചു. ഗുരു പറഞ്ഞു, എടോ ഞാൻ തൊട്ടുകൂടാത്തവനൊന്നുമല്ല, താനിങ്ങ് അടുത്ത് നിൽക്ക. അങ്ങനെ ഗുരു എന്നെ ചേർത്ത് പിടിച്ച് ഫോട്ടോ എടുത്തു. ഫോട്ടോ എടുത്തു കഴിഞ്ഞിട്ട് ഗുരു എൻ്റെ ചെവിയിൽ പറഞ്ഞു, മുറുക്കി പിടിച്ചോ, വിടണ്ടാട്ടോ. സത്യത്തിൽ ഗുരുവിനെ മുറുക്കി പിടിച്ചോ വിടണ്ട എന്നല്ല ഞാനത് കേട്ടത്. ഞാൻ എന്നിൽ നിന്ന് അകറ്റി മാറ്റിയിട്ടുള്ള, അല്ലെങ്കിൽ എന്നിൽ നിന്ന് ഞാൻ മാറി നിൽക്കുന്ന ഒരു ഞാനുണ്ട്. ആ എന്നെ ഞാൻ ചേർത്ത് പിടിക്കണമെന്ന് ഗുരു പറഞ്ഞതുപോലെയാണ് എനിക്ക് തോന്നിയത്. ഞങ്ങളവിടെ നിന്ന് ഇറങ്ങി വണ്ടിയിൽ യാത്ര ചെയ്യുമ്പോൾ ഞാൻ തന്നെ എന്നെ കെട്ടിപ്പിടിച്ച് സഞ്ചരിക്കുന്നത് പോലെയുള്ള ഒരു അനുഭവമായിരുന്നു. യഥാർത്ഥത്തിലുള്ള ഗുരു സാന്നിധ്യം എന്ന് പറയുന്നത് നമ്മൾ ആഴത്തിൽ അനുഭവിക്കുക, നമ്മൾ തീരെ പരിഗണിക്കാത്ത നമ്മളെ നമ്മൾ പരിഗണിച്ചു തുടങ്ങുമ്പോഴാണ്. നമ്മൾ തീരെ നമ്മളെ പരിഗണിക്കുന്നില്ല. അതുകൊണ്ട് നമ്മളെങ്ങനെയാണ് നമ്മളെ പരിഗണിക്കേണ്ടതെന്നും നമ്മളെ എങ്ങനെയാണ് ചേർത്ത് പിടിക്കേണ്ടതെന്നും നമുക്ക് അടുത്ത ഒരു എപ്പിസോഡിൽ സംസാരിക്കാം. എല്ലാ സ്നേഹത്തോടെയും നമസ്കാരം.

0: ഇന്നത്തെ മൈൻഡ് സ്പാ ഇവിടെ പൂർണ്ണമാകുന്നു. മൈൻഡ് സ്പായിൽ നിങ്ങളോട് ഇതുവരെ സംവദിച്ചത് എഴുത്തുകാരനും ചിന്തകനുമായ ശ്രീ ഷൗക്കത്ത്. ഈ പരിപാടിയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും ശ്രോതാക്കളുടെ സംശയങ്ങളും ശ്രീ ഷൗക്കത്ത് നൽകുന്ന മറുപടികളും ചേർത്തുകൊണ്ട് ഈ പരിപാടിയുടെ 4-ാമത്തെ എപ്പിസോഡിൽ പ്രക്ഷേപണം ചെയ്യുന്നു. ശ്രോതാക്കൾക്ക് അതിനായി കത്ത് വഴിയും വാട്സാപ്പ് വഴിയും എഴുതാം. കത്തുകൾ എഴുതേണ്ട വിലാസം: മൈൻഡ് സ്പാ, റെയിൻബോ FM, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, കൊച്ചി 21. മെസ്സേജ് അയക്കേണ്ട വാട്സാപ്പ് നമ്പർ 8547341075. വാട്സാപ്പ് ചെയ്യുമ്പോൾ മെസ്സേജിന് തൊട്ടു മുൻപായി MS എന്നുകൂടി ചേർക്കുക. കേട്ടുകൊണ്ടിരിക്കുന്നു ആകാശവാണി FM റെയിൻബോ കൊച്ചി 107.5. സ്റ്റേ ട്യൂൺഡ്.
1: മൈൻഡ് സ്പാ, റിലാക്സ്, റീചാർജ് ആൻഡ് റീകണക്ട്.

0: ആമിയോളം സുന്ദരമായ ഒരു നീർമാതളവും ഇവിടെ പൂത്തിട്ടില്ല.
1: നാലപ്പാട്ട് കമല എന്ന വ്യക്തിയുടെ ഹൃദയമാകുന്ന കനകത്തെ ഉരുക്കി മിഴിനീരിലിട്ട് മുക്കിയതിൻ്റെ ഫലമാണ് നെയ്പായസം എന്ന ചെറുകഥ എന്ന് മഹാകവി അക്കിത്തം പറയുന്നു.
0: അപ്രാപ്യമായത് എന്തോ അത് പ്രാപ്യമായാൽ അതിനോടുള്ള കമ്പം തീരുമെന്ന് മാധവിക്കുട്ടി എന്ന കമല പറയുന്നു.
1: ഒരു കുട്ടിക്ക് കളിപ്പാട്ടം കിട്ടുമ്പോൾ ഉള്ള ഇഷ്ടം അത് കുറച്ച് കഴിഞ്ഞ് അസ്തമിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലേ? അതാണോ നമുക്കും വലുതാവുമ്പോൾ ഉണ്ടാകുന്നത്?
0: ജീവിതത്തെയും ആ ജീവിതത്തിൻ്റെ അരികുപറ്റി നടക്കുന്നവരെയും ഒക്കെ ആ കുട്ടിയുടെ കണ്ണിലൂടെ ആണോ നിങ്ങളൊക്കെ കാണുന്നത്? ഒന്ന് ഷെയർ ചെയ്യാമോ? ഞങ്ങളുണ്ടരികെ
1: നിങ്ങൾക്കൊപ്പം
0: സ്മിതാ ബാലനും
1: രശ്മി കൃഷ്ണപിള്ളിയും. നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഞങ്ങളോട് പറയാം. പറയേണ്ട നമ്പർ ഇതാണ്: 04 84 242 801.
0: ജീവിതത്തെയും ആ ജീവിതത്തിൻ്റെ അരികുപറ്റി നടക്കുന്നവരെയും ഒരു കുട്ടിയുടെ കണ്ണിലൂടെയാണോ നിങ്ങൾ കാണുന്നത്?

0: ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5-ൽ സ്മിതാ ബാലനും രശ്മിക്കുമൊപ്പം അരികെ അരികിൽ വേറൊരാളും. ആരാണെന്ന് നോക്കാം.
1: ഹലോ
0: ഹലോ. ആ വീട്ടിലിരിക്കുന്ന റേഡിയോന്റെ ശബ്ദം ഒന്ന് കുറയ്ക്കാമോ?
1: കുറച്ചിട്ടുണ്ട്.
2: എന്താണ്?
1: പൂർണമായി കുറച്ചിട്ടുണ്ട്.
2: ആരാ വിളിക്കുന്നേ?
1: ഞാൻ ശിവരാമൻ എന്ന് പറഞ്ഞ ഒരാളാ.
2: എവിടുന്നാ?
1: ഇത് തൃശ്ശൂർ ഡിസ്ട്രിക്ട് ആനന്ദപുരം എന്ന് പറയും.
2: ആനന്ദപുരം. ഓക്കെ. ആനന്ദപുരം എന്നുള്ള സ്ഥലപ്പേര് കേട്ടിട്ടുണ്ട്, പക്ഷെ അത് എവിടെ എന്തെന്നൊന്നും അറിയില്ല.
1: അതിൽ ഞാലപ്പുഴയാണ് കുറച്ച് കിഴക്കേ, പക്ഷെ അത് ആദർശ നാമപ്രതിഷ്ഠയാണ് അവിടെ.
2: ഓ, അത് ശരി.
1: പന്ത്രണ്ട് രാശിന്റെ ശരീരത്തില് 12 ഭാഗങ്ങളുടെ 12 മൂർത്തിയായിരുന്നു ചൂഷണം നിൽക്കുന്നത്.
0: ഓക്കെ. അപ്പൊ ഞങ്ങള് സംസാരിച്ചത് കേട്ടായിരുന്നോ?
1: ഞാൻ കേട്ടില്ല. ഇന്നലെ സ്കൂൾ സ്റ്റുഡൻസിന്റെ കാര്യങ്ങൾ സംസാരിച്ച് കേട്ടു. അപ്പൊ ഞാൻ ഒരു ഗുരുകുലവാസത്തിനെ പറ്റി പറയുമ്പോ, ഗുരുകുലത്തിലുള്ള ഒരു അല്ലാണ്ട് രണ്ടാശ്രമത്തിൽ നിന്നിട്ടുണ്ട്.
2: അങ്ങനെയല്ലേ ചേട്ടാ,
0: ഞങ്ങള് സംസാരിച്ചതിനെ കുറിച്ച്

0: എന്തെങ്കിലും പറയാനുണ്ടോ എന്നാണ് ഇന്നത്തെ ഈ അരികയിൽ വരുന്നത്.
1: ആ,
2: അത് ഇന്നലെ സംസാരിച്ചത് അത് ഇന്നലെ തന്നെ തീർന്നു. ഇന്ന് നമ്മൾ സംസാരിച്ചത്, നമ്മൾ സാധാരണ ഒരു കുട്ടിക്ക് ഒരു കളിപ്പാട്ടം കിട്ടുമ്പോൾ അത് ഏത് വിധേനെ ആ കുട്ടി മേടിച്ചെടുക്കും. അച്ഛൻ്റെ അമ്മയുടെ എങ്ങനെ പൈസ ഉണ്ടോ ഇല്ലയോ ഒന്നും അറിയില്ല, ഉരുണ്ട് മറിഞ്ഞ് കിടന്ന് നിലവിളിച്ച് ആ സാധനം കൈക്കലാക്കും. നമ്മളതെങ്ങനെയും വാങ്ങിയും കൊടുക്കും, എത്ര പൈസ ഇല്ലെങ്കിലും അത് മേടിച്ചു കൊടുക്കാൻ നമ്മളും താല്പര്യപ്പെടും. പക്ഷേ നമ്മൾ ആ കട വിട്ട് പോകുന്നതിന് മുന്നേ തന്നെ നമുക്ക് മനസ്സിലാവും കുട്ടിക്ക് അതിനോടുള്ള താല്പര്യം നഷ്ടപ്പെട്ടു എന്ന്. അവസാനം അത് എറിഞ്ഞു കളയുന്നൊരവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തുകയാണ്. അപ്പൊ ഇതുപോലെ
0: ഇതുപോലെ ജീവിതത്തെയും ആ ജീവിതത്തിന്റെ അരികു പറ്റി നടക്കുന്നവരെയൊക്കെ അങ്ങനെ ആ ഒരു കുട്ടിയുടെ കണ്ണിലൂടെയാണോ ശിവരാമൻ കാണുന്നത്?
1: ആ കുട്ടികൾ തന്നെ വലിപ്പത്തിലുള്ള ആൾക്കാരും കുട്ടികളെ പോലെ കാണിക്കുന്നുണ്ടല്ലോ, കേൾക്കുന്നുണ്ട്, പറയുന്നുണ്ട്, ചെയ്യുന്നുണ്ട്. അത് നമുക്ക് അനുഭവത്തിൽ കൂടെ നമ്മുടെ മനസ്സ് യഥാർത്ഥമായ ഒരു മനസ്സാക്കി എടുക്കാൻ ബുദ്ധിമുട്ടാണ്. ആക്കി എടുത്തു കഴിഞ്ഞാൽ ഏത് വിഷ ചോദിച്ചാലും സൽപാത്രത്തിൽ തന്നെ വിഷ ചെയ്യാൻ പറ്റുള്ളൂ. ബുദ്ധിമാന്മാരങ്ങനെ ചെയ്യാം.
2: അല്ല ചേട്ടൻ, ഇപ്പൊ ഒരു സാധനം കിട്ടി, ഒരു ഒരു കാര്യം വളരെയധികം ആഗ്രഹിച്ച് സ്വന്തമാക്കിന്നിരിക്കുക. അപ്പൊ ഞാനോ രശ്മിയോ അതത്ര സുഖമല്ല കേട്ടോ, അല്ലെ ശരിയാവില്ല അത് എന്ന് പറഞ്ഞാൽ അത് അംഗീകരിക്കുന്ന ഒരു മനസ്സായിരിക്കോ ചേട്ടന്റെ?
1: ദേവിയുടെ കഷായ തീർത്ഥം കഴിഞ്ഞിട്ട് വിഷയ്ക്ക് എല്ലാം പറഞ്ഞു. അപ്പൊ ഞാനെന്ത് ചെയ്യാൻ സൽപാത്രത്തിൽ തന്നെ വിഷ ചെയ്യണ്ടെന്ന് ഞാൻ പറഞ്ഞു. ആ സ്ത്രീയുടെ കഴുത്തിൽ ബ്രഹ്മകുമാരി എന്നൊക്കെ പറഞ്ഞൊരു ചുവന്ന പവിഴ മാല കിട്ടിണ്ടായിരുന്നു. മാല ഇട്ടെങ്കിലും ഭംഗിയില്ല അവളെ കാണാൻ. അപ്പൊ ഞാൻ നോക്കിയപ്പോ എന്റെ മനസ്സാക്ഷിനെ ദൃഢതയിൽ നിർത്താനുള്ള ഒരു കഴിവ് എനിക്കുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ പോയില്ല. അത് കളിപ്പാട്ടായാലും എന്തായാലും ശരി, നമ്മൾ വിചാരിച്ചാൽ അത് സ്വീകരിക്കുകയും ചെയ്യാം, ഉപേക്ഷിക്കാനും പറ്റും. അതിനുള്ള കരുത്തും മനസ്സിന് അഹംബോധം, അഹംഭാവം, അഹംബോധം, അഹങ്കാരം, ഇത് മൂന്നെണ്ണം അമ്മാനാടുമ്പോ ഏതാണ് തിരിച്ച് കിട്ടിയ ഭംഗിയായിട്ട് കിട്ടുന്ന സാധനത്തിന് സ്വീകരിക്കാം. സ്ത്രീ ആയാലും കളിപ്പാട്ടായാലും എന്തൊക്കെ ആയാലും.
2: ആയിക്കോട്ടെ ചേട്ടാ, സംസാരിക്കാൻ സാധിച്ചത് സന്തോഷം. ശരി,
1: ഓക്കെ.
2: അപ്പോൾ പ്രിയ സ്നേഹിതരെ, നമ്മൾ സംസാരിച്ചു വന്നത് ഇതിനെക്കുറിച്ചാണ്.
0: കിട്ടാത്തത് എന്തെങ്കിലും നമുക്ക് അത് കിട്ടിക്കഴിഞ്ഞാൽ അതിനോടുള്ള കമ്പം തീർന്നു എന്ന് ഒരു തോന്നൽ നിങ്ങൾക്കുണ്ടോ? അങ്ങനൊരു തോന്നലുണ്ടെങ്കിൽ ആ ഒരു പെർസ്പെക്റ്റീവിലാണോ നിങ്ങൾ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്? അതാണ് ഞങ്ങൾക്കറിയേണ്ടത്. വിളിക്കുക 0484
2: 2428101.

0: ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5-ൽ സമയം 10 മണി കഴിഞ്ഞ് 21 മിനിറ്റ് ആയിട്ടുണ്ട്. അരികെ എന്ന പ്രോഗ്രാമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ അരികിൽ ഒരാളുണ്ട്. ഹലോ, നമസ്കാരം.
1: ആരാണ്?
2: എന്റെ പേര് ഓസ്റ്റിൻ. ഞാൻ വരാപ്പുഴയിൽ നിന്ന് സംസാരിക്കുന്നു.
1: അമർ സിംഗ്.
0: ഓസ്റ്റിൻ.
2: ഓസ്റ്റിൻ.
1: ഓസ്റ്റിൻ. ഓക്കേ ഓക്കേ.
0: വരാപ്പുഴയിൽ നിന്ന് ഓസ്റ്റിൻ. ഓക്കെ. നമ്മൾ ഒരു കാര്യം സംസാരിച്ചിരുന്നു, അതായത് കിട്ടാത്തത് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ അതിനോടുള്ള കമ്പം തീരുമോ? അതൊരു കുട്ടിയുടെ ആംഗിളിൽ നിന്നാണോ നിങ്ങൾ കാണുന്നത് എന്നാണ് ചോദിച്ചിരുന്നത്.
2: അതിനാണ് ഏറ്റവും ഒരു ഉദാഹരണം എന്റെ മനസ്സിലുള്ളത്. കാരണം ഒരു 2 വർഷത്തിന് മുമ്പ് ഒരു 3 വയസ്സുള്ള എന്റെ മോളുടെ കുട്ടി ഇവിടെ വന്നിരുന്നു നാട്ടിൽ. അപ്പൊ ഞങ്ങൾ ഒരുമിച്ച് ലുലുമോളിയിൽ പോയിരുന്നു. ലുലുമോളിയിൽ ചെന്ന് അവിടെ കളിക്കാൻ വേണ്ടി കാർഡ് എടുത്ത് കളിച്ച് ആ പൈസ തീർന്നു എന്റെ കയ്യിൽ നിന്ന്. അപ്പൊ ഞാൻ പറയും പൈസ തീർന്ന് നോ മണി എന്ന് പറഞ്ഞു. അതൊന്ന് USD ചെയ്യാലോ. ഹലോ. ആ അത് കഴിഞ്ഞ് ഞാൻ പറയും നമുക്ക് എന്തെങ്കിലും ടോയ്സ് എന്തെങ്കിലും വാങ്ങാം. ചെന്ന് വേറെ ടോയ്സ് വാങ്ങാൻ ചെന്നപ്പോ എല്ലാം കോസ്റ്റ്ലി ടോയ്സ് ആണ് ഞാൻ സെലക്ട് ചെയ്ത്. പക്ഷെ ആ സമയത്ത് എത്ര കോസ്റ്റ്ലി വാങ്ങേണ്ട ആവശ്യമില്ലെന്ന് കരുതിയിട്ട് ഞാൻ പറഞ്ഞ പൈസ ഇല്ല, ചെറിയൊരു ടോയ്സ് വാങ്ങിക്കൊടുത്തു. അവൻ ഹാപ്പി ആയിട്ട് പോകുന്നു. അപ്പൊ ഓർക്കായിരുന്നു എന്റെ ചെറുപ്പകാലത്ത് എനിക്ക് എന്തെങ്കിലും കിട്ടിയില്ലായിരുന്നെങ്കിൽ ഞാൻ അമ്മയോടും അപ്പനോടൊക്കെ ദേഷ്യപ്പെടുകയും വീട്ടിൽ ഒന്ന് കരയുകയും ഒക്കെ ചെയ്യാറ്. പക്ഷെ ആ കുഞ്ഞിൽ നിന്ന് ഞാൻ ഒരുപാട് പാഠം പഠിച്ചു. കാര്യം പൈസയുടെ വില 3 വയസ്സിലുള്ളപ്പ എങ്ങനെയോ മനസ്സിലാക്കിയിരുന്നു. ആ കുട്ടി മനസ്സിലാക്കി. അത് എനിക്കൊരു ഭയങ്കര ലെസൺ ആണ്.
0: നമുക്കുണ്ടാവാന്ന് തിരിച്ചറിവ് ആ കുട്ടിക്കുണ്ടായി
2: തീർച്ചയായിട്ടും. കാര്യം രണ്ടാമത് കളിക്കാൻ വേണ്ടി ചെയ്തപ്പോ പൈസ ഇല്ലെന്ന് പറഞ്ഞു. അതുകൊണ്ട് രണ്ടാമത് എടുത്തപ്പോ സാധനങ്ങളാണ് കോസ്റ്റ് സാധനങ്ങളാണ്. കാര്യം അവിടെ ഉള്ള ആ റേഞ്ചിലുള്ള സാധനങ്ങൾ
1: കിട്ടാൻ വേണ്ടി എന്റെ അടുത്ത് പൈസ. ഈ സാധനം മേടിച്ചതിന് ശേഷം വീട്ടിൽ വന്നിട്ട് അവൻ അത്രയും പ്രഷ്യസ് ആയിട്ടാണോ അത് കണ്ടത്?
2: എന്തോ
1: ഈ ചേട്ടൻ മേടിച്ചു കൊടുത്ത ആ ടോയ് മേടിച്ച് വീട്ടിൽ കൊണ്ടുവന്നിട്ട്
2: അത് അതാണ് അതിലും വലിയ രസം.

0: മേടിച്ചു കൊടുത്ത ടോയ് എന്ന് പറഞ്ഞാൽ അത്ര കോസ്റ്റ്ലി അല്ലായിരുന്നു. പക്ഷെ അതവൻ ഇവിടെ വെച്ചിട്ട് ഇവിടുന്ന് പോകുന്ന സമയത്ത് അപ്പൊ എന്ത് ആ ടോയ് എന്തെന്ന് എന്നോട് ചോദിച്ച് അത് വാങ്ങി വെട്ടിലെ കൊണ്ട് വെച്ച്.
1: അത്രയും ഇഷ്ടം താങ്കളോടുള്ളത് കൊണ്ടാണ് അത്, എത്ര ചെറിയ വിലയുടെ ആണെങ്കിലും എന്റെ അച്ഛച്ചൻ മേടിച്ചു തന്നല്ലേ എന്നുള്ള ആ ഒരു ചിന്തയില് കുട്ടി. അപ്പൊ അത്രയും നല്ല രീതിയിലാണ് മോള് വളർത്തിയിരിക്കുന്നത്.
2: അങ്ങനെ താല്പര്യം ഇത്രയും വില ഉണ്ടോ ഇല്ലയോ, അല്ലെങ്കിൽ ഞാൻ എന്തുമാത്രം ആഗ്രഹിച്ചിട്ട് എനിക്ക് മേടിച്ചു തന്നാണോ അല്ലയോ എന്നൊന്നും നോക്കാതെ അത് നമുക്ക് വേണ്ടപ്പെട്ടവർ നമ്മളെ അറിഞ്ഞ് നമുക്ക് തരുമ്പോൾ നമുക്കതിനോട് കൂടുതൽ താല്പര്യം തോന്നണം. അല്ലെ, അതായത് ആ കുട്ടിക്ക് കൂടുതൽ താല്പര്യം തോന്നണം. അത് കാണുമ്പോഴല്ലേ ചേട്ടന്റെയും അല്ലെങ്കിൽ വീട്ടിലുള്ള ബാക്കിയുള്ളവരുടെ ഒക്കെ ഉള്ളു നിറയണത്.
0: തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. അതേപോലെ വേറൊരു അനുഭവം കൂടി ഈ കൂട്ടത്തിൽ കൂടി പറയാം. കാര്യം മറ്റു കുട്ടികൾക്കും കൂടി ഒരു പാഠമാകാൻ വേണ്ടി, കാര്യം ഇയാള് ഫുൾ ടൈം എന്ത് ലാപ്ടോപ്പിലായിക്കോളൂ, ലാപ്ടോപ്പില്ല മറ്റേ ഐപാഡില്ല, ഫുൾ ടൈം രാത്രി കിടക്കുമ്പോഴും ഈ സാധനം വേണം. അങ്ങനെ ഒരിക്കലും ഞങ്ങള് ഞങ്ങളുടെ മരത്തിന് പോയി. സമയം ഉണ്ടോ ഇത്രയും സംസാരിക്കാൻ വേണ്ടി? ഷോക്ക് ചെയ്ത് പറയാം. ഒരു മരിപ്പുണ്ടായിരുന്നു, മരിപ്പ് അവിടെ ചെന്നപ്പോഴും ഈ ലാപ്ടോപ്പും കൊണ്ട് പുള്ളി പുറത്തു വരുള്ളൂ. എന്നിട്ട് അവിടെ വെച്ച് ലാപ്ടോപ്പ് കണ്ടു കഴിഞ്ഞപ്പോ ഒരു സിസ്റ്റർ പറഞ്ഞു, ഈ ലാപ്ടോപ്പ് കുട്ടികൾ ഇങ്ങനെ ഉപയോഗിക്കുന്നത് നല്ലതല്ല, അത് മോശമാണ് എന്നൊക്കെ പറഞ്ഞു തന്നപ്പോ എനിക്ക് തോന്നി ഇതൊന്ന് ചേഞ്ച് ചെയ്യണം. ദിവസം ഞാൻ ഇതിന്റെ ബാറ്ററി ഡിസ്കണക്ട് ചെയ്തു, ഞാൻ പറഞ്ഞ് ലാപ്ടോപ്പ് കംപ്ലൈന്റ് ആണ് അപ്പൊ റിപ്പയർ ചെയ്യിക്കാം. അങ്ങനെ ഷോപ്പിൽ ഞാൻ വിളിച്ച് പറഞ്ഞു ഇത് റിപ്പയർ ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഷോപ്പിൽ ചെന്ന് ഇയാളെ കൂടെ ഉമ്മ ഉണ്ടായിരുന്നു, ഞങ്ങനെ ഒരുമിച്ച് പോയി ഷോപ്പിൽ ചെന്ന് റിപ്പയർ ചെയ്യാൻ പറ്റില്ല. അപ്പൊ മമ്മിനോട് പറഞ്ഞിട്ട് നമുക്ക് പുതിയ ലാപ്ടോപ്പ് വേണം, ഓക്കെ മമ്മി അടച്ചു തരട്ടെ അന്ന് പുതിയ ലാപ്ടോപ്പ് വാങ്ങാന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഞാൻ ഇയാൾക്ക് വരക്കാൻ ചെറിയ ഇൻട്രസ്റ്റ് ഉണ്ടാവും, ഒരു ബുക്ക് എടുത്തു കൊടുത്തത് മോനി ഇനി ഫ്രീ ടൈമിൽ വരക്കുന്നു പറഞ്ഞു. അന്നോട്ട് ഡ്രോയിങ് തുടങ്ങിയിട്ട് ഭംഗിയായിട്ട് വരക്കും, പക്ഷെ എന്റെ കണ്ണ് നിറഞ്ഞ ഒരു സംഭവം ഉണ്ടായി, മതിലെല്ലാം ഒന്നും വരക്കില്ല. പക്ഷെ ഇവിടുന്ന് പോകുമ്പോ എന്റെ വീട്ടിൽ നിന്ന് യൂസിലേക്ക് പോകുമ്പോ ഒരു ചെറിയൊരു സ്കെച്ച് നമ്മുടെ ഹാളിൽ വരച്ചു വെച്ച് അന്നിട്ട് എന്നിട്ട് നോക്കി, അതും എന്റെ മനസ്സിൽ. ഇന്നിപ്പോ എയർപോർട്ടിൽ എവിടെ പോയാലും ഫുൾ ടൈം ഒരു ബുക്ക് ഉണ്ടാവും വരാൻ തന്നെ.
1: ഓക്കേ, അപ്പം കിട്ടാത്തത് കിട്ടിയാലും കമ്പമുള്ളവരുണ്ട്
0: തീർച്ചയായിട്ടും. കാര്യം ഇങ്ങനെയുള്ളത് മാത്രമല്ല നമ്മളെ കുട്ടികളെ തിരിച്ചുവിടാൻ വേണ്ടി പറ്റും പലയിലേക്കും.
2: ആയിക്കോട്ടെ ഏട്ടാ,
1: ഒത്തിരി സന്തോഷം കേട്ടോ.
0: ഓക്കെ ഓക്കെ,
1: താങ്ക് യു. സീറോ 4 8 4 2 4 2 8 1 0 1 എന്ന നമ്പറിലേക്കാണ്. രശ്മിയും സ്മിതയുമാണ് ഇവിടെയുള്ളത്. അരികെ എന്ന പ്രോഗ്രാം. കിട്ടാത്തത് നമുക്ക് കിട്ടുമ്പോൾ അതിനോടുള്ള കമ്പം തീരുമോ, അതൊരു കുട്ടിയുടെ ആംഗിളിൽ നിന്ന് നിങ്ങൾ ചിന്തിക്കാറുണ്ടോ എന്നുള്ളതാണ് ഇന്നത്തെ വിഷയം. താല്പര്യമുണ്ടെങ്കിൽ വിളിക്കാം 0484 2 4 2 8 1 0 1.

0: ജീവിതത്തിലെ പല ഫേസുകളിലൂടെ കടന്നു പോകുന്നവരാണ് നമ്മൾ, അല്ലേ? നമ്മുടെ യൗവനവും വാർദ്ധക്യവും ചെറുപ്പകാലം മുതൽ, ശൈശവം മുതൽ പറഞ്ഞു തുടങ്ങുകയാണെങ്കിൽ ശൈശവം, യൗവനം, വാർദ്ധക്യം, ഈ ഒരു എല്ലാ സ്റ്റേജസിലൂടെയും കടന്നു പോകുന്നൊരു മനുഷ്യൻ പല കാര്യങ്ങൾ കാണുന്നുണ്ടാവും, പല അനുഭവങ്ങളിലൂടെ കടന്നു പോകുന്നുണ്ടാകാം, പല സാധനങ്ങളോട് പ്രിയം തോന്നാം, ഇഷ്ടം തോന്നാം,
1: വ്യക്തികളോടും ഇഷ്ടം തോന്നാം,
0: ഇഷ്ടം തോന്നാം. നമ്മുടെ ഉള്ളിൽ ആ പഴയ കുട്ടി ഇപ്പോഴും ഉണ്ടോ? ഉറയും കിടപ്പുണ്ടോ ആ കുട്ടി? ചിലപ്പോൾ കാണും.
1: അങ്ങനെ ഒരു കുട്ടിയുടെ കാര്യം പറയാനായിട്ട് നമ്മുടെ കൂടെ ഒരാളുണ്ട്, ആരാണെന്ന് നോക്കാം. ഹലോ,
2: ഹലോ,
1: ആരായിരുന്നു? സത്യൻ, എവിടുന്നാണ്?
2: മേലൂര്,
1: ചാലക്കുടി അല്ലേ? ഓക്കെ, നമ്മള് പറഞ്ഞത് കേട്ടായിരുന്നോ?
0: അത്
1: തന്നെയാണ്, അതുമായി റിലേറ്റ് ചെയ്ത് തന്നെ പറഞ്ഞത്. എന്താണ് പറയാനുള്ളത്?
2: പുതുമ എന്ന് പറയുമ്പോ ഒരു കുട്ടിക്ക് ആയാലും വലിയാളായാലും
1: റേഡിയോ ഒന്ന് കുറച്ച് വെക്കോ.
2: ആ, ഞങ്ങടെ നീക്കാം. ഒരു സാധനം, പുതുമയുള്ള ഒരു സാധനം, അത് ആഗ്രഹിക്കുമോ, അത് കിട്ടണം എന്നുള്ള ഒരു ആഗ്രഹം കുട്ടിയായാലും വലിയ ആളായാലും ഉണ്ടാവും. പക്ഷെ അത് കിട്ടിക്കഴിയുമ്പോൾ കുട്ടികളാണെങ്കിൽ ചിലപ്പോ അത് നല്ല രീതിയിൽ കൊണ്ടു നടന്ന് ചിലപ്പോ അത് അവന് ഉപയോഗിക്കും. പിന്നെ കുറച്ച് നാൾ കഴിയുമ്പോ ചിലപ്പോ അതിനോടുള്ള ഇഷ്ടം പറയുമ്പോ ചിലപ്പോ അത് ഉപേക്ഷിച്ചു വരും. പക്ഷെ ആ സാധനത്തിന്റെ ഗുണം അനുസരിച്ചായിരിക്കും അവൻ അത് ഉപയോഗിക്കുന്നത് കൂടുതലും. കാരണം തൽക്കാലത്തേക്ക് അത് ഒന്ന് ഉപയോഗിച്ചു, അതിന്റെ ഇത്രയ്ക്കൊക്കെ ഉള്ളൊന്ന് മനസ്സിലാക്കി കഴിയുമ്പോ ചിലപ്പോ അത് വലിച്ചെറിഞ്ഞു വരും.
0: വലിയൊരാളാവുമ്പോ
2: കുറച്ചും കൂടി മെച്ചൂരിറ്റി വന്നല്ലോ. അതായത് അവന് അതിനെ വിവേകമുണ്ട്, അത് ഇന്നതാണ്, അതിന്റെ ഗുണം ഇന്നതാണെന്ന് മനസ്സിലാക്കാനായിട്ടുള്ളൊരു കാര്യം അവന്.

0: ഉണ്ട്, ബുദ്ധിയുണ്ട് കുറച്ചും കൂടി. കുട്ടികളെ അപേക്ഷിച്ച് വലിയവർക്ക് കുറച്ചും കൂടി ബുദ്ധിയുണ്ട്. അപ്പൊ അവൻ അതനുസരിച്ചായിരിക്കും പെരുമാറുന്നത് എന്നാണ് എന്റെ അഭിപ്രായം. പിന്നെ ചില ആൾക്കാരുകളുണ്ട് അത് മോഹിച്ച് ഒരു സാധനം കിട്ടിക്കഴിയുമ്പോ ഇത് ഇത്ര ഉള്ളൂ അല്ലെങ്കിൽ ഇതിന്റെ ഗുണം ഇത്ര ഉള്ളൂ എന്ന് മനസ്സിലായി കഴിയുമ്പോ ചിലപ്പോ അത് ഉപേക്ഷിച്ചു എന്ന് പറയാം. പലയിടത്തും പല സംഭവങ്ങളും അങ്ങനെയുള്ള നടക്കുന്നത്. ഒരു സാധനം കിട്ടാൻ വേണ്ടിട്ട് ചിലപ്പോ വളരെയധികം ആഗ്രഹം ഉണ്ടാവും. അതായത് ഇപ്പൊ നമ്മളൊരു സിനിമ കാണാൻ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് കാണുന്നതിന് മുന്നേ ചിലപ്പോ അതിനെ കുറിച്ച് കുറെ കണക്കൂട്ടലുകൾ ഉണ്ടാവും. അതിന്റെ ഉള്ളിൽ ചെന്ന് അത് കണ്ടു കഴിയുമ്പോ ഇത്രയ്ക്കേ ഉള്ളൂ അല്ലെങ്കിൽ ഇത്രയ്ക്ക് ഉണ്ടായിരുന്നുള്ളൂ എന്നുള്ള ഒരു തിരിച്ചറിവ് അപ്പോഴാണ് ഉണ്ടാവുന്നത്.
1: നമ്മളിപ്പോ ഒരു വാഹനം മേടിക്കുമ്പോഴാണെങ്കിലും അതെ, ആ മേടിക്കുമ്പോ ഉള്ളൊരു ഒരു കൗതുകവും ഇഷ്ടവും ചിലപ്പോ കുറച്ച് കഴിയുമ്പോ ആ വാഹനത്തോടെ നമുക്ക് വരില്ല. അതുപോലെ ഒരു പുസ്തകം, ആ പുസ്തകത്തെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞു കേട്ട് പറഞ്ഞു കേട്ട് പറഞ്ഞു കേട്ട് നമുക്കത് വായിക്കണം എന്ന് ഭയങ്കര ആഗ്രഹം. അത് വായിച്ചു കഴിയുമ്പോ ഓ ഇത്രയല്ലേ ഉള്ളൂ.
0: പക്ഷെ ചില കാര്യങ്ങൾ അങ്ങനെയല്ല, അതിന്റെ ഗുണം മനസ്സിലാക്കി കഴിയുമ്പോ ചിലപ്പോ അവന് കുറച്ചും കൂടി നല്ല രീതിയിലായിരിക്കും ചിലപ്പോ ഞാൻ ചെയ്യുന്നത്. കാരണം ഞാൻ അത് വായിക്കേണ്ടതായിരുന്നു അല്ലെങ്കിൽ ഞാൻ അത് വാങ്ങിക്കേണ്ടതായിരുന്നു അല്ലെങ്കിൽ എനിക്കിത് കിട്ടേണ്ടതായിരുന്നു എന്നുള്ളത് അവൻ ഒരു തിരിച്ചറിവുണ്ടാവും. അതിലിങ്ങനെ എനിക്കിത് കിട്ടിയില്ലെങ്കിൽ വളരെ നഷ്ടമായി പോയേനെ എന്ന് ആഗ്രഹിക്കുന്ന ചിന്തിക്കുന്ന ആൾക്കാരുകളുണ്ട്. അപ്പൊ അങ്ങനെ പല രീതിയിൽ ചിന്തിക്കുന്ന ആൾക്കാരുകളുണ്ട്. അപ്പൊ ആ നമ്മൾ വാങ്ങിക്കുന്ന സാധനമായാലും നമുക്ക് കിട്ടുന്ന സാധനമായാലും അതിൽ നിന്ന് കിട്ടുന്ന അനുഭവങ്ങള് കൂടി ഇരിക്കും ആ സാധനത്തിനോട് വീണ്ടും വീണ്ടും ഉള്ള കാഴ്ചപ്പാട്, അതായത് അത് നിലനിർത്തി കൊണ്ടുപോകാനായിട്ടുള്ള കാഴ്ചപ്പാട്.
1: ഞാൻ ഒരു ചോദ്യം ചോദിക്കട്ടെ ചേട്ടാ, ചേട്ടനിപ്പോ ചേട്ടന്റെ ഭാര്യ ആഗ്രഹിച്ച് കിട്ടിയതാവാം അല്ലെങ്കിൽ ആഗ്രഹമില്ലാതെ കിട്ടിയതാവാം, ഞങ്ങൾക്കറിയില്ല എങ്ങനെന്ന്. ഒരു പക്ഷേ ചേട്ടൻ ആഗ്രഹിച്ച് തന്നെ നേടിയതാണ് എങ്കിൽ ചേട്ടൻ അതിനോട് താല്പര്യം ഇപ്പോഴും നിലനിൽക്കോ ഇല്ലയോ?
0: തീർച്ചയായിട്ടും നിലനിൽക്കുമെന്ന് എന്റെ അഭിപ്രായം.
1: ചേട്ടൻ നിലനിൽക്കും അല്ലേ?
0: നിലനിൽക്കും. കാരണം നമുക്ക് അതായത് ആ ജീവിത അനുഭവമാണല്ലോ, ആ ജീവിത അനുഭവം
2: നല്ല അനുഭവങ്ങൾ ഉണ്ടെങ്കിൽ നമ്മൾ അത് ചേർത്ത് തന്നെ പഠിക്കും അല്ലേ?
0: തീർച്ചയായിട്ടും. പിന്നെ നമ്മളുടെ ഭാഗത്തുനിന്നും ഒരു പോസിറ്റീവായിട്ടുള്ള ചിന്തയും പ്രവർത്തനവും ഉണ്ടാവണം, അപ്പോഴാണ് നല്ല രീതിയിൽ മുന്നോട്ട് പോവുള്ളൂ.
2: ഒത്തിരി താങ്ക്സ് കേട്ടോ. അപ്പൊ സത്യനാണ് ഇത്ര നേരം നമ്മളോട് സംസാരിച്ചത്. ഓക്കെ, ഗുഡ് നൈറ്റ്. സീറോ 0484-242-8101 എന്ന നമ്പറിലേക്കാണ് ശ്രോതാക്കൾ വിളിക്കേണ്ടത്. ഞങ്ങളിവിടെ ഒരു ടോപ്പിക് എന്ന് പറഞ്ഞിട്ടുണ്ട്, അതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിൽ അത് നമ്മളോട് സംസാരിക്കാം. ഇവിടെ രശ്മിയുണ്ട്, സ്മിതാബാലനുണ്ട്.

0: ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5 ശ്രോതാക്കൾ ട്യൂൺ ചെയ്ത് കേട്ടുകൊണ്ടിരിക്കുന്നു അരികെ എന്ന പ്രോഗ്രാം. അരികെയിൽ ഞങ്ങൾ രണ്ടുപേർ, സ്മിതാ ബാലനും ലക്ഷ്മിയും.
1: നമ്മൾ ചോദിച്ചിരുന്നൊരു ചോദ്യം എന്തായിരുന്നു? കമലാ സുരയ്യ എന്ന മാധവിക്കുട്ടി പല കഥകളിലൂടെ, ചെറുകഥകളിലൂടെ നമ്മളോട് സംവദിച്ചിരുന്നു. അപ്പോൾ അവരുടെ ചിന്തകൾ ഒരു പരിധിവരെ ശരിയാണെന്ന് എനിക്ക് തോന്നാറുണ്ട്. നെയ്പായസം എന്ന ഒരു കഥയെ ആസ്പദമാക്കി നമ്മൾ കുറച്ച് സംസാരിച്ചിരുന്നു. അതിനുശേഷം അവർ പറഞ്ഞിരുന്നൊരു പ്രശസ്തമായൊരു ഡയലോഗുണ്ട്, അപ്രാപ്യമായത് പ്രാപ്യമാവുമ്പോൾ, എന്ന് വെച്ചാൽ കിട്ടാത്തത് നമുക്ക് കിട്ടുമ്പോൾ അതിനോടുള്ള കൗതുകം കുറയുമെന്ന്. അത് പല ജീവിതങ്ങളിലും അങ്ങനെ തന്നെയാണ്. ചില വസ്തുക്കളോടുള്ള ഭ്രമം, അത് കൈക്കലാക്കി കഴിയുമ്പോൾ അതിനോട് ഒരു വിരക്തി ഉണ്ടാവുക, അല്ലെങ്കിൽ അത് വേണ്ടെന്ന് തോന്നുക. അതുപോലെ ചില വ്യക്തികളോടുള്ള നമ്മളുടെ അമിതമായിട്ടുള്ള ഇഷ്ടം, ആ വ്യക്തിയെ സമ്പാദിക്കുന്നതിലൂടെ അല്ലെങ്കിൽ കൈവശപ്പെടുത്തുന്നതിലൂടെ അന്നേരം നമ്മൾ അനുഭവിക്കുന്ന ഭയങ്കരമായ സന്തോഷവും പിന്നീട് നമുക്ക് ആ വ്യക്തിയോട് തോന്നുന്ന ഇഷ്ടക്കുറവും, ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ ഒരു ഒരു കുട്ടിക്ക് കളിപ്പാട്ടം കിട്ടുന്നതിന് തുല്യമാണ്. ആ കുട്ടി ആ കളിപ്പാട്ടം കിട്ടാൻ വേണ്ടി പാരൻസിൻ്റെ വിഷമമോ ദുഃഖമോ ബുദ്ധിമുട്ടോ ഒന്നും ചിന്തിക്കാതെ, അത്രയേ ഉള്ളൂ അതിൻ്റെ പ്രായം, അത് ഉരുണ്ട് പെരണ്ട് കിടന്ന് നിലവിളിച്ച സാധനം സ്വന്തമാക്കിയിട്ട് അത് വാങ്ങി, നമ്മൾ എങ്ങനെയും അത് വാങ്ങിക്കൊടുക്കും. 10 മിനിറ്റിന് ശേഷം നമ്മൾ നോക്കുമ്പോൾ ആ കളിപ്പാട്ടം ഇട്ട് ചവിട്ടുന്നത് കാണാം, അല്ലെങ്കിൽ എറിയുന്നത് കാണാം, അല്ലെങ്കിൽ അതിനോടുള്ള താല്പര്യം നശിച്ച് വേറെ എന്തിനകത്തേക്കെങ്കിലും പിന്നീട് കാണുന്ന വസ്തുവിനോട് താല്പര്യം തോന്നിയെന്ന് വരാം. അപ്പം അങ്ങനെ താല്പര്യം നിങ്ങൾക്ക് എങ്ങനെയാണ്, ആ ഒരു സംഗതി കൈക്കലാക്കുന്നതിലൂടെ നിങ്ങൾക്ക് ആ സംഗതിയോട് താല്പര്യക്കുറവാണോ, അതെയോ, അത് ആ രീതിയിൽ തന്നെ എക്സിസ്റ്റ് ചെയ്ത് പോകാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവോ,
0: ഇതിനെക്കുറിച്ചാണ് പറയേണ്ടത്. ഇതിനെക്കുറിച്ച് പറയാൻ വേണ്ടി നമ്മളോടൊപ്പം ഒരാൾ ചേരുന്നുണ്ട്. ആരാണെന്ന് നോക്കാം. ഹലോ,
2: ഹലോ,
0: നമസ്കാരം. എന്തായിരുന്നു?
2: ഞാൻ

0: ഓക്കെ അനിൽകുമാർ, ഞങ്ങൾ പറഞ്ഞ കേട്ടല്ലോ അല്ലേ. ഓക്കെ, എന്താണ് പറയാനുള്ളത്?
1: കമലാശ്രീ എന്ന മാധവത്തിയുടെ നോവലുമായിട്ട് ബന്ധപ്പെട്ട അവരുടെ
0: കോട്ടാണ് ഞങ്ങൾ പറഞ്ഞത്.
1: കോട്ടാണ് പറഞ്ഞത്. അത് ഓരോരുത്തരെയും കാഴ്ചപ്പാടിൽ ആണ് അത് വ്യത്യസ്തമായിരിക്കുന്നത്. ഓരോരുത്തർക്കും ഇഷ്ടമുള്ള അത് നമ്മൾ ആഗ്രഹിച്ച് നമുക്ക് കിട്ടിയാൽ കൊള്ളാം എന്ന് പറഞ്ഞ് നമ്മള് ആഗ്രഹിച്ച് നമ്മൾ നേടുമ്പോൾ അതിന്റെ ശരിയായ ഫലം നമുക്ക് കിട്ടുന്നില്ല എങ്കിൽ, ശരിയായ ഫലം നമുക്ക് കിട്ടുന്നില്ല എങ്കിൽ നമുക്ക് അതിനോട് വിരക്തി തോന്നാം. പക്ഷെ നമുക്ക് ഉപയോഗപ്രദം അല്ലെങ്കിൽ നമ്മളെ മനസ്സിലാക്കി നമ്മളുടെ കൂടെ ചേർന്ന് നിൽക്കുന്നതാണെങ്കിൽ നമ്മളതിനെ പൊന്നുപോലെ സൂക്ഷിക്കും. അപ്പൊ നമുക്ക് നമ്മളോട് ചേർന്ന് പോകാത്ത ഏതൊരു വസ്തുവും നമുക്ക് ഉപയോഗപ്രദമല്ലാത്തത് നമ്മളുടെ ജീവിതത്തിലാണ്. കമലാശ്രീയുടെ ആ ജീവിതത്തിലും അതുപോലുള്ളൊരു സംഭവം ഉണ്ട്. അത് അതുകൊണ്ടാണ് ആ ഒരു തോട്ട വന്നതെന്ന് എനിക്ക് തോന്നുന്നു. എന്താ പറയുക, ശരിക്കും അതൊരു നമ്മളെ ചൂസ് ചെയ്യാൻ വേണ്ടി നമ്മളെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് വരുന്ന ചില ആൾക്കാരുണ്ട്. അപ്പോ അവരെ മനസ്സിലാക്കാണ്ട് നമ്മൾ അതിനകത്ത് പെട്ടുപോവുകയും നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയും വരും.
2: എത്ര അവസ്ഥ വന്നാലും നമുക്ക് ആ വസ്തുവിനോട് താല്പര്യക്കുറവ് തോന്നുവോ ചേട്ടാ? എത്ര ഏതൊരവസ്ഥയിലും നമുക്ക് നമ്മൾ അത്രയും ആശിച്ച് മോഹിച്ച് സ്വന്തമാക്കിയ ആ വസ്തുവിനോട് നമുക്ക് താല്പര്യക്കുറവ് തോന്നുമോ എന്നാണ് ചോദിച്ചത്.
1: നമ്മൾ ആശിച്ച് മോഹിച്ച് നേടിയ ഒരു വസ്തുവാണ്, പക്ഷെ നമ്മൾ വാങ്ങിക്കഴിഞ്ഞിട്ടാണല്ലോ അത് അതിന്റെ യഥാർത്ഥ ഫലം, നമ്മൾ ഉദ്ദേശിച്ച ഫലം നമുക്ക് അതിൽ നിന്ന് കിട്ടുന്നില്ല എങ്കിൽ
0: പിന്നെ അത് നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടും കാര്യമില്ലല്ലോ അല്ലേ.
2: മനുഷ്യനല്ലേ, മനുഷ്യ ജീവിതല്ലേ അല്ലേ. അപ്പൊ ആയിക്കോട്ടെ ചേട്ടാ,
0: ഒത്തിരി സന്തോഷം നിങ്ങളുടെ കാഴ്ചപ്പാടുകൾ ഞങ്ങളോട് ഷെയർ ചെയ്തതില്ല കേട്ടോ അനിൽകുമാർ. താങ്ക് യു. പത്ത് മണി കഴിഞ്ഞ 47 മിനിറ്റ് ആയിട്ടുണ്ട്. നമ്മളിവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് മാധവിക്കുട്ടി എന്ന കമലാ സുരയ്യ പറഞ്ഞ അപ്രാപ്യമായതെന്തോ അത് പ്രാപ്യമായാൽ അതിനോടുള്ള കമ്പം തീരുമെന്ന് കമലാ സുരയ്യയെ പറഞ്ഞ വാക്കുകൾ ഞങ്ങൾ കോട്ട് ചെയ്തിരിക്കുകയാണ്.
2: എത്രത്തോളം അത് ശരിയാണ് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ, അത് എത്രത്തോളം ശരിയാവുന്നു, അത് ആ ഒരു കുട്ടിയുടെ കൗതുകം മാത്രമായിട്ടാണോ നമ്മളതിനെ കാണുന്നത്? നമ്മുടെ കാഴ്ചപ്പാട് എന്താണ് ആ ഒരു സെന്റൻസിനോട്? കിട്ടാത്തത് കിട്ടിക്കഴിയുമ്പോൾ അതിനോട് താല്പര്യം കുറയുന്നു.
0: 0484-242-8101 എന്ന നമ്പറിലേക്കാണ് ഞങ്ങളെ വിളിക്കേണ്ടത്. ഞങ്ങളുണ്ട് ഇവിടെ അരികെ, അരികെ എന്ന പ്രോഗ്രാമുമായി.

0: ഇത് ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5 അരികെ
1: അരികെ മറ്റൊരാൾ കൂടിയുണ്ട്, നമുക്ക് കേട്ടു നോക്കാം. ഹലോ,
2: ഹലോ,
1: നമസ്കാരം. ഇതാരായിരുന്നു? സ്ഥലം പറയാമോ?
2: സ്ഥലം മരട്.
1: മരട്. ഞങ്ങൾ പറഞ്ഞ ടോപ്പിക്ക് കേട്ടായിരുന്നു. ഓക്കെ, പറഞ്ഞു.
2: പെട്ടെന്ന് ഫിനിഷ് ചെയ്യും, കാരണം ഒക്കെ തീരാറായല്ലോ പരിപാടി. അപ്പോ ഞാൻ റേഡിയോ എടുത്ത് വന്നപ്പോ വൈകിപ്പോയി, അതുകൊണ്ട് കുഴപ്പമില്ല. എന്തായാലും ഞാനൊരു പഴയ ഒരു കളിപ്പാട്ടത്തെ പറ്റി ആലോചിച്ചതാണ്. എനിക്കൊരു 6 വയസ്സായി കാണും. അപ്പോ തൃപ്പുണ്ടറ അല്ല സോറി മരട് അമ്പലത്തിലെ പൗരുഷത്തിലെ അമ്പലത്തിലേക്ക് ഉത്സവത്തിന് എല്ലാവരും കൂടി അമ്മയും നമ്മുടെ ചേച്ചിയും എല്ലാവരും കൂടി പോവാണ്. അപ്പൊ നമ്മള് 6 വയസ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ പൈസയൊന്നുമില്ലല്ലോ. എനിക്കൊരു ആഗ്രഹം എന്ന് പറഞ്ഞാൽ, അന്നൊക്കെ ഇന്ന് ആഗ്രഹമില്ല, അന്നൊക്കെ ചെറിയ ആനയില്ല, ആന ആനയുടെ ഈ ആന എവിടെ ആണെങ്കിലും അതാണ് ഞാൻ മേടിക്കുക. അപ്പൊ വിലയുടെ കൂടി ആനയാണ് മറ്റതൊക്കെ ഈ മരത്തിന്റെയൊക്കെ. അപ്പോ ഇത് ആരാ മനസ്സിലാക്കണേ, ഞാൻ ആരോട് പറയും? അപ്പൊ നോക്കിയപ്പോ അമ്മയുടെ ചേച്ചി എന്നെ ചോദിച്ചു, നിനക്ക് എന്താ വേണ്ടേ, വല്ലതും മേടിക്കണോ? അത് കേക്കാൻ കാത്തിരിക്കല്ലേ ഞാന്. അപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു ഇന്നതാണ് കാര്യം. അപ്പോ പുള്ളിക്കാരത്തി എന്ത് ചോദിച്ചാല്, ഈ പ്ലാസ്റ്റിക്കിന്റെ 2 പൊളി വരുന്ന ആനയുണ്ടല്ലോ, മഞ്ഞ നിറമൊക്കെ ഉള്ള, അത് മേടിച്ചതാണ്. അപ്പൊ അത് എനിക്ക് ഭയങ്കര സന്തോഷമായി. അപ്പൊ അത് അന്നത്തെ കാര്യം. പിന്നെ ഞാന് സീനിയർ ആയി കഴിഞ്ഞപ്പോ മോള്, അവൾക്കൊരു 12 വയസ്സുണ്ടാവും, ഇങ്ങനെ ഞങ്ങള് പോവാനടുത്ത് ഈ ഭയങ്കര തിരക്കുള്ള സ്ഥലം ഉത്സവം. അപ്പൊ ഇങ്ങനെ ഒരു ഒന്നും മേടിക്കാൻ പറ്റാത്ത ഒരവസ്ഥയാണ്. അപ്പൊ അങ്ങനെയുള്ള സമയത്ത്

0: നമുക്ക് മേടിക്കാൻ ഒരു നെഗറ്റീവ് മൈൻഡായിരിക്കുമല്ലോ.
1: ചേട്ടാ, ഇത് കളിപ്പാട്ടത്തെ കുറിച്ചല്ല പറയണത്, നമ്മള് നമ്മുടെ ജീവിതത്തെ കുറിച്ചാ പറയുന്നത്.
0: ആ ജീവിതത്തിന്റെ ഒരു വാദം വന്നു പെട്ടെന്ന്.
2: നമുക്ക് സമയം പരിമിതമാണ്, 54
0: എന്നറിയോ, മോൾക്കൊരു മുട്ടക്കോഴി വേണം ആ സമയത്ത്. ഒരു പ്രസ് ചെയ്യുമ്പോ ഒരു വെള്ള മുട്ട പുറത്തേക്ക് വരും. അപ്പോ അന്ന് 10 രൂപയ്ക്ക് ഭയങ്കര വിലയല്ലേ പണ്ടത്തെ. ഏതായാലും അത് മേടിച്ചു കൊടുത്തു. ഞാനിപ്പോ വിളിക്കാൻ കാര്യം അറിയോ, ഞാൻ അവളോട് ചോദിച്ചു, അവൾക്കിപ്പോ 48 വയസ്സായി. അപ്പോ മോളില് സൂക്ഷിച്ചിട്ടുണ്ടോന്ന് ചോദിച്ചു. അവള് സൂക്ഷിച്ചിട്ടുണ്ട്,
2: ഇപ്പോഴും സൂക്ഷിക്കുന്നുണ്ട്.
0: അതുകൊണ്ടാണ് അവധി കഴിഞ്ഞിട്ടാണ് ഞാൻ വിളിക്കുന്നത്. അപ്പൊ അത് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൊ എത്ര വർഷം മുമ്പ് മേടിച്ച സാധനം 11-12 വയസ്സിൽ മേടിച്ചത്.
1: അതിന് പുള്ളിക്കാരി വില കൊടുക്കുന്നു. ഓക്കെ, ചേട്ടൻ ഇതുപോലെ ആഗ്രഹിച്ച് സ്വന്തമാക്കിയ വസ്തുക്കൾ, ഇപ്പൊ ഈ പറയുന്ന ആനക്കുട്ടീനെ മേടിച്ചു എന്ന് പറയുന്ന, അത് കുറെ കാലങ്ങൾ ചേട്ടൻ സൂക്ഷിച്ചിരുന്നോ? അതിനർഹിക്കുന്ന വില കൊടുത്തു എന്തുമാത്രം?
0: അല്ല, അത് മറ്റേ കാരണപ്പെട്ടു പോയി.
1: ഓക്കെ, താങ്ക് യു, താങ്ക്സ് ഫോർ കോളിംഗ്.
2: സമയം 10 മണി കഴിഞ്ഞ് 55:46 ആയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ അരികെ ഇവിടെ വൈൻഡപ്പ് ചെയ്യാനായിട്ടുള്ള നേരമായിട്ടുണ്ട്. ഇതുപോലെ ഓരോരോ ടോപ്പിക്കുമായിട്ട് എല്ലാ ദിവസവും 10 മുതൽ 11 വരെ അരികെ നിങ്ങളുടെ അരികെ തന്നെ ഉണ്ടാകും.
1: ഞങ്ങൾ
2: ഇന്ന് തൽക്കാലം ഇവിടെ വാങ്ങുകയാണ്. ഇനി 11 മണിക്ക് ഹിന്ദിയിൽ വാർത്തകളാണ്, തുടർന്ന് ഇംഗ്ലീഷിലും. സ്റ്റേ ട്യൂൺഡ്. നിലയ്ക്കാത്ത പാട്ടും പിരിയാത്ത കൂട്ടുമായി ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5.
1: ഇതുവരെ കൂടെ ഉണ്ടായിരുന്ന അരികെ, നിങ്ങളുടെ അരികെ ഉണ്ടായിരുന്നത് ഞാൻ സ്മിതാ ബാലനും ലക്ഷ്മി കൃഷ്ണപിള്ളയുമാണ്.

0: As a mark of respect for Father Amir of Qatar, Prime Minister Narendra Modi has expressed condolences at the demise of Father Amir of Qatar. In the historic one-off women's test at Lord's Cricket Ground in London, England were 130 for 6 in their second innings on day 3 when reports last came in. Earlier, India declared their second innings at 341 for 7, setting a huge target of 457 for the hosts. Yastika Bhatia became the first female test centurion at Lord's, scoring 113 runs. And that is the end of this news bulletin.
1: പ്രിയരെ, ഇപ്പോൾ സമയം 11 മണി കഴിഞ്ഞ 10 മിനിറ്റ്. ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5 ശ്രോതാക്കൾക്കൊപ്പം വീണ്ടും ചേരുന്നു നാളെ രാവിലെ 5:53 മുതൽ. എല്ലാവർക്കും ശുഭരാത്രി. ജയ് ഹിന്ദ്.